ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 1, കൊല്ലവർഷം

101 കർക്കടകം 7 2026 ജൂലൈ 23 തീയതി വ്യാഴാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 42 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൂമുള്ളി ശിവരാമൻ.
1: നുകരാം രാമരസം, നുരയും ബ്രഹ്മരസം. ആചാര്യകവിയുടെ അധ്യാത്മ സംഗീത

0: ദൈവമാണ്. ഭൗതികവും ആത്മീയവുമായ ഉള്ളറിവുകളിൽ അകന്നിറയുന്ന സഹൃദയം നേടുക സ്നേഹമന്ധാരവും മാനവികതാ പ്രമാണവുമാണ്. സാധാരണ മനുഷ്യനെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ മനുഷ്യനെ ദേവനുമാക്കുന്ന അദ്വൈതാമൃതവും പ്രായോഗിക വേദാന്തവുമാണ് രാമായണ പാഠം. അറിവിൻ്റെ സരസ്വതി തീർത്ഥമാണ് അധ്യാത്മരാമായണം. ഇവിടെ മനുഷ്യൻ ദുഃഖിക്കുന്നുവോ അവിടെ സാന്ത്വന സംഗീതമായി രാമായണ വരികൾ ആകാശം തേടുന്നു. മനുഷ്യനെ തേടി മനുഷ്യനിലൂടെ അനുയാത്ര ചെയ്ത് മാനവികതയെ സാക്ഷാത്കരിക്കുമ്പോഴാണ് മാ നിഷാദപാടി ആദികാവ്യം പിറക്കുക. ഭാരതീയ സംസ്കൃതിയുടെ വിഗ്രഹശക്തിക്ക് മുന്നിലൊഴിഞ്ഞ സ്നേഹത്തിൻ്റെ കർപ്പൂരത്തിരിയിൽ നിന്നാണ് എഴുത്തച്ഛൻ ഭുക്തിമുക്തിയുടെ ആത്മീയ ജ്വാല കൊളുത്തിയെടുക്കുന്നത്. സപ്തവ്യസനങ്ങൾക്കും നേരെ തൊടുത്തുവിട്ട രാമബാണമാണ് ഈ ഗുരുഗ്രന്ഥം. ആഷാഢത്തിൽ വായിക്കാനിരുന്ന് ഒടുക്കം ശ്രാവണം വിരിയിക്കുന്ന വിസ്മയേതിഹാസമാണിത്. ദൈവത്തിൻ്റെ ആസ്ഥാനം ഹൃദയമാണെന്നാണ് ഭാരതീയ ആത്മീയ ദർശനം. ഇശാവാസ്യമിതം സർവം എന്നുദ്ഘോഷിക്കുന്ന ഉപനിഷത് വാക്യം സർവവ്യാപിയായ ഈശ്വര ചൈതന്യത്തിൻ്റെ സത്യസാരം വെളിവാക്കുന്നു. എവിടവും ദൈവാന്വേഷണ നിലയമാണ്. ബാഹ്യലോകത്തിൻ്റെ വിശാലതയിലും അന്തരാത്മാവിൻ്റെ അണുവിടങ്ങളിലും ആത്മാന്വേഷകന് യാത്ര ചെയ്യാം. രാമായണ വരി ഓരോന്നും രാമപദത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ്. അന്തരാത്മാവിനെ വിശുദ്ധിതലമായി പുനഃസൃഷ്ടിക്കുമ്പോൾ അന്വേഷകന് പിന്നെ മറ്റെവിടെയും അലഞ്ഞു തിരിയേണ്ടതില്ല. സാക്ഷാത്കാര ബിന്ദുവായി ആ അമൃതസ്ഥാനത്തെ പൂജിച്ചാൽ മതി. മഹാഭാരതത്തിലെ പാർത്ഥസാരഥി വർണ്ണനയും എഴുത്തച്ഛൻ ആ തരത്തിൽ തൻ്റെ മനസ്സിൽ വന്നു നിന്ന മണിവർണ്ണനെ തെളിഞ്ഞു കാണുകയാണ്. ഹരിനാമകീർത്തനത്തിലും കത്തുന്ന പൊന്മതി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥനെയാണ് നമിക്കുന്നത്. സ്വന്തം ഹൃത്പത്മത്തിൽ ദൈവത്തെ പ്രത്യക്ഷമാക്കാനുള്ള ഉപാസനാമന്ത്രമായി രാമനാമത്തെ സ്വീകരിക്കുകയാണ് ആചാര്യൻ. ചിത്താംബുജത്തെ ആനന്ദ നികേതനമാക്കുക എന്ന കർമ്മമാണ് രാമായണം നിർവഹിക്കുന്നത്. രാമനിൽ നിന്ന് അഭിരാമനിലേക്കും, അഭിരാമനിൽ നിന്ന് ആത്മാരാമനിലേക്കും, ആത്മാരാമനിൽ നിന്ന് വിരാട് പുരുഷന്റെ മഹാപ്രത്യക്ഷങ്ങളിലേക്കും ബ്രഹ്മസ്വരൂപത്തിലേക്കും രാമായണ തീർത്ഥയാത്ര എത്തി നിൽക്കും എന്ന വിഭാവനത്തിലാണ് എഴുത്തച്ഛൻ്റെ പ്രയാണം. കേവലം പാരായണത്തിലൂടെയല്ല മുക്തിസാഫല്യം. പാരായണത്തിൽ അവതീർണമായ തത്വസംഹിതകളുടെ പഠന മനനങ്ങളിലൂടെയും നിധിധ്യാസനങ്ങളിലൂടെയുമാണ് ഈ പരമലക്ഷ്യം നേടിയെടുക്കേണ്ടത്. ജ്ഞാനമാർഗത്തിലൂടെയാണ് മോചനപഥം കാട്ടിത്തരുന്നത്. ആധ്യാത്മികതയുടെ വിവിധ മാർഗങ്ങൾക്കെല്ലാം ശക്തി ചൈതന്യം പകരുക ഭക്തിയാണ്. അധ്യാത്മരാമായണം ഷഡ്വൈരികൾക്ക് വിളയാട്ട ഭൂമിയായ മനുഷ്യൻ്റെ അന്തരംഗത്തെ ഭക്തിസംവർദ്ധക മാർഗത്തിലൂടെ ഭക്തിലഹരിയുടെ ഉദാത്ത ഭാവത്തിൽ ലയിപ്പിക്കുന്നു. ഭക്തിഭാവത്തിൻ്റെ പരമരുചിര സാഫല്യം കൈവരിക്കുമ്പോൾ സിദ്ധോ ഭവതി, അമൃതോ ഭവതി, തൃപ്തോ ഭവതി എന്ന നാരദ ഭക്തിസൂത്രത്തിൻ്റെ അകപ്പൊരുൾ അയാൾ അനുഭവിച്ചറിയുകയാണ്. സിദ്ധനും അമൃതനും ആനന്ദതൃപ്തനുമാണ് രാമായണ പാരായണകാരൻ. ഇതിനായി അയാളെ പ്രാപ്തനാക്കുന്നത് രാമായണ വരികളിലെ ജ്ഞാനപ്പാനയാണ്. വിദ്യാമൃതം തന്നെയാണ് രാമായണത്തിൽ സാരോപദേശങ്ങളായും ചിന്താരത്നങ്ങളായും ഉപദേശപ്പൊരുളായും സ്തുതിഗീതകങ്ങളായും തത്വദർശനങ്ങളായും ഉയർന്നുവരുന്നത്. ജ്ഞാനാനന്ദം തന്നെ രാമാനന്ദം, രാമാനന്ദം തന്നെ പരമാനന്ദം, പരമാനന്ദമേ ഇഹ പരമോക്ഷം. ഈ ഗുരുഗ്രന്ഥത്തിൻ്റെ സാരസ്വതം ഇതാണ്. പുതിയത് പറയുക, പൂർണ്ണതയെക്കുറിച്ച് പറയുക.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കൂമുള്ളി ശിവരാമൻ.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ത്രിദിന സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിനിടെ റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട 1500 കോടിയോളം രൂപ

0: വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംസ്ഥാനതല അവലോകന യോഗം മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്നു. കർമ്മ മേഖലയിൽ മുൻവിധികളില്ലാതെ ഇടപെടാനും തൊഴിൽ വകുപ്പിന്റെ മുഖമായി മാറാനും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ജൂൺ 11 റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ജൂലൈ 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലിയിൽ അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിത ആലാപനം എസ് ജയ. 6:15 അർച്ചനയിൽ അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പൊതുവഴിയിൽ നിന്ന് പുതുവഴി തേടുമ്പോൾ കാസർഗോഡ് ചിന്മയ വിദ്യാലയ പ്രിൻസിപ്പാൾ MK അഭിജിത്ത് പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവഗാനം. നിങ്ങൾക്കറിയാമോ, IIT ITI കണ്ണൂർ ഫ്ളൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. ബയോടെക്നോളജി മേഖലയിലെ മികച്ച തൊഴിലവസരങ്ങൾ കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ നാടകഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 KPC പണിക്കരും സംഘവും അവതരിപ്പിച്ച കോതാമൂരിപ്പാട്ട്. 12:40 ആരോഗ്യദീപ്തിയിൽ എന്താണ് ഫാറ്റി ലിവർ, അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ. ഹോമിയോപ്പതി പ്രാക്ടീഷണർ ഡോക്ടർ ബിന്ദു ജയൻ സംസാരിക്കുന്നതിൻ്റെ അവസാന ഭാഗം. 1:00 2:30 വാട്സാപ്പ് പ്രിയ ഗീതങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് പെരുമ്പാവൂർ G രവീന്ദ്രനാഥ്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം ആലപ്പുഴ. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 രാത്രി 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ വരൂ സംരംഭകനാകാം, ജീവിത വിജയത്തിനും വരുമാന വർധനവിനും. കാസർഗോഡ് മായിപ്പാടിയിലെ KV രമ്യയുടെ സംരംഭകത്വ വിശേഷങ്ങൾ, കൃഷി അനുഭവങ്ങൾ പങ്കുവെക്കുന്നു കടമ്പൂരിലെ സുനിത സുനിൽകുമാർ. 7:20 കമ്പോള വിളനിലവാര ബുള്ളറ്റിൻ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Subhadra Ramachandran. President of North Macedonia, Gordana Silonovska Davkova, has said that it is a matter of pride that a woman is the president of world's largest democracy, India. Talking to Akashvani correspondent in Skopje, North Macedonia, Ms. Davkova said earlier she was impressed by India's long history and also spirituality. She said after meeting President Murmu, she was very much impressed. She said after meeting President Draupadi Murmu, she strongly felt that only women can change the world.
2: What is the most important? You have to be proud indeed of your nation. You have to be proud of your history. But also India has a woman as the president that is really something special, knowledgeable, with deep feelings, emotional intelligence.
1: Senior BJP leader, Union Minister JP Nadda has said that the NEET paper leak issue raised by the students should not be politicized and it is not appropriate to take political advantage from this matter. Addressing media in New Delhi, Mr. Nadda said it is a matter of investigation and requires in-depth discussion. He said this is a serious problem which deserves a thorough and sincere discussion.
3: गहन चर्चा के माध्यम से इसकी बारीकियों में हम जाएं. What are the factors which are leading to paper leak? Who are the people involved? And how the central government has responded? जब हमारे ध्यान में कोई paper leak आया है, तो हमने किस तरीके से इसको address किया है?
1: The Union Minister said that NDA government, under the leadership of Prime Minister Narendra Modi, has taken up this matter very seriously. He reiterated the government's stand that it is ready for a discussion on NEET issue in Parliament and opposition should decide the duration of the debate. Mr. Nadda said Parliament is the most appropriate forum where in-depth discussion on the matter can take place. External Affairs Minister Dr. S. Jayashankar met his Canadian counterpart Anita Anand on the sidelines of Quad Foreign Ministers meeting in Manila, Philippines yesterday. In a social media post, Dr. Jayashankar said that India-Canada cooperation has been steadily growing. He said that the conversation focused on achieving the goals for the relationship set by the Prime Ministers of both the nations. The External Affairs Minister also met with his New Zealand counterpart, Winston Peters, and shared perspectives on the Indo-Pacific security situation. They also discussed enhancing maritime cooperation between India and New Zealand. National Broadcasting Day is being observed today. On this day in 1927, the first ever radio broadcast in the country went on air from Bombay Station under the Indian Broadcasting Company. On 8th of June in 1936, the Indian State Broadcasting Service became All India Radio AIR. This day highlights the pivotal role broadcasting has played in India's development, educational outreach and cultural preservation. During the independence struggle, radio was a powerful tool for disseminating information and fostering unity. Post-independence, it has been instrumental in promoting literacy, health awareness and agricultural knowledge, especially in rural areas. In 1956, the name Akashvani was adopted for the national broadcaster. Since 1927, radio has been an important part of people's life in the country. Akashvani has been serving to inform, educate and entertain the masses, truly living up to its motto, Bahujana Hitaya, Bahujana Sukhaya. In men's cricket, first T20 international of three-match series between India and Zimbabwe will be played today in Harare. The match will begin at 4:30 p.m. Indian time. Shreyas Iyer-led India will play the second T20 on Saturday and the third match on Sunday at the same venue. India hold a commanding advantage over Zimbabwe in the shortest format of the game. The two teams have faced each other 14 times in men's T20 internationals, with India winning 11 matches and Zimbabwe 3. In China Open Badminton, PV Sindhu, Ayush Shetty and Lakshya Sen have entered singles pre-quarterfinals in Changzhou. Double Olympic medalist PV Sindhu advanced to the women's singles second round after defeating fellow Indian player Unnati Hooda. And that is the end of this news bulletin.
0: Akashavani, Kannur. Kavyanjali. Ayyappa Panikarude. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിത ആലപിക്കുന്നത് എസ് ജയ.

0: അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിതയാണ് ഇതുവരെ കേട്ടത്. ആലപിച്ചത് എസ് ജയ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കണ്ണൂർ. അർച്ചന. അധ്യാത്മരാമായണ പാരായണം.
3: ദേവാസുര യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ദശരഥൻ വാഗ്ദാനം ചെയ്തിരുന്ന വരങ്ങൾ രണ്ടും കൈകേയി ആവശ്യപ്പെടുന്നു. ഒന്ന്, ഭരതനെ രാജാവായി വാഴിക്കുക. മറ്റൊന്ന്, രാമനെ വനത്തിലേക്ക് അയക്കുക. സത്യപാലകനായ ദശരഥൻ ധർമ്മസങ്കടത്തിൽപ്പെടുന്നു. ഈ ഭാഗം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ.

0: അധ്യാത്മരാമായണം ഇപ്പോൾ പാരായണം നടത്തിയത് കാവാലം ശ്രീകുമാർ.
1: അർച്ചന സമാപിച്ചു.

0: ഇന്ന് രാത്രി 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ലളിതം ഗണിതം മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനം. റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ലളിതഗാനങ്ങൾ. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. വൈകിട്ട് 6:50 കിസാൻവാണിയിൽ വരൂ സംരംഭനാകാം, ജീവിത വിജയത്തിനും വരുമാന വർധനവിനും. കാസർഗോഡ് മൈപ്പാടിയിലെ കെ വി രമ്യയുടെ സംരംഭകത്വ വിശേഷങ്ങൾ, കൃഷി അനുഭവങ്ങൾ പങ്കുവെക്കുന്നു കടമ്പൂരിലെ സുനിത സുനിൽകുമാർ. ഇന്ന് വൈകിട്ട് 6:50 കിസാൻവാണിയിൽ. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. മൈ ഭാരത് കാസർഗോഡ് ജില്ലാതല ഉപദേശക സമിതി യോഗം ഇന്ന് ഉച്ചയ്ക്ക് 2:30 കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘം

ിക്കുന്ന പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇന്ന് വൈകുന്നേരം 4:30 കണ്ണൂർ പരിഷത്ത് ഭവനിൽ നടക്കും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ മേരാക്കി ചിത്രകലാ കൂട്ടായ്മ ഒരുക്കുന്ന വർണ്ണാട്ടം സംസ്ഥാന ചിത്രകലാ പ്രദർശനം ഈ മാസം 25 വരെ. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, വനം വകുപ്പ്, കുമ്പള കൊപ്പളം പീസ് വാലി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ കിദൂർ ബയോഡൈവേഴ്സിറ്റി സ്റ്റഡി സെന്ററിൽ 30-31 തീയതികളിൽ മൺസൂൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499924650. പെരിയ ജവഹർ നവോദയ വിദ്യാലയത്തിൽ 6 ക്ലാസ്സിലേക്ക് നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ അപേക്ഷ ഈ മാസം 31 വരെ സ്വീകരിക്കും. ജില്ലയിലെ സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ 5 ക്ലാസ്സിൽ പഠിക്കുന്നവരും 2015 May 1 2017 July 31 ഇടയിൽ ജനിച്ചവർക്കും കാസർഗോഡ് ജില്ലയിൽ സ്ഥിര താമസക്കാരായ വിദ്യാർത്ഥികൾക്കും നവോദയ .gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കോടോം ബേളൂർ ഗവൺമെന്റ് ITI വനിതാ സംവരണ വിഭാഗത്തിലും SSC/ST സംവരണ വിഭാഗത്തിലും ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ 25 വൈകുന്നേരം 3 സ്കൂൾ ഓഫീസിലെത്തി നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 94 97 05 45 31. കള്ളാർ, പനത്തടി, കോടോംബേളൂർ, ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി, കിനാനൂർ, കരിന്തളം പഞ്ചായത്തുകളിൽ താമസിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായത്തിന് അപേക്ഷിക്കാം. വരുമാന പരിധി 2,50,000 രൂപ. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഭീമനടി, പനത്തടി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467296011. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി ഈ അനുദാൻ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. അവസാന തീയതി 30. ഫോൺ നമ്പർ 0499924550. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷിക്കാം. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ 31 വൈകുന്നേരം 5 അപേക്ഷകൾ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467220731. കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷന്റെയും തുരുത്തി കൈരളി വായനശാല എൻ ഗ്രന്ഥാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 107 ജില്ലാതല ക്വിസ് മത്സരം ഈ മാസം 26 രാവിലെ 9:30 തുരുത്തി കൈരളി വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഫിഫ വേൾഡ് കപ്പ് 2026 വർത്തമാനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി LP/UP ഹൈസ്കൂൾ പൊതുവിഭാഗങ്ങളിലായി 2 ടീമായാണ് മത്സരം. താൽപ്പര്യമുള്ളവർ നാളെ വൈകിട്ട് 5 ഇനി പറയുന്ന ഫോൺ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 94008506015. പോത്താങ്കണ്ടം ആനന്ദ് ഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21 തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 പാർത്ഥ ബോസിന്റെ സിത്താർ കച്ചേരി. വയത്തൂർ കാലിയാർ ശിവക്ഷേത്രം, പെരളശ്ശേരി നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിൽ 17 രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വൈകുന്നേരം 5:30 രാമായണ പാരായണം. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങളായി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ നടയേരി പൂജ, വൈകുന്നേരം രാമായണ പാരായണം. ഉളിക്കൽ പൊയ്യൂർക്കരി അർജുനൻ കോട്ട മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, തുടർന്ന് രാമായണ പാരായണം. കുയിലൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ പാരായണം ദിവസവും വൈകുന്നേരം 5. പടുവളം CRC ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ രാമായണത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ നാളെ വൈകുന്നേരം 4:30 ലൈബ്രറി ഹാളിൽ പ്രഭാഷണം നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പും ആയാലോ?
4: ലാപ്ടോപ്പോ?
3: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
5: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-7769-268.
9: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി. നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI, കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
10: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
1: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
10: അതെങ്ങനെയാ?
1: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
10: എടാ, സംഭവം കൊള്ളാലോ.
1: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
11: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
11: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
11: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-94958.
12: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
13: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
14: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
15: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
18: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495960.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: നമസ്കാരം, ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഈ ആഴ്ച കണ്ണൂർ ട്രാക്കിസിൽ ഞാനും ഉണ്ടാകും, കണ്ണൂർ ആകാശവാണിക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

ട്രെയിൻ സമയം 1:06:29 മലബാർ എക്സ്പ്രസ് 7 മിനിട്ടും 1:06:49 പരശുറാം എക്സ്പ്രസ് 6 മിനിട്ടും 20:09:32 ഇൻഡോർ ജംഗ്ഷൻ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 3:04:04 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:03:03 വൈകിയോടുന്നു.

0: രാവിലെ 7:05 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പൊതുവഴിയിൽ നിന്ന് പുതുവഴി തേടുമ്പോൾ കാസർഗോഡ് ചിന്മ വിദ്യാലയ പ്രിൻസിപ്പാൾ MK അഭിജിത്ത് പങ്കെടുക്കുന്നു. ഏഴ് 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ? IIT ITI കണ്ണൂർ ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. ബയോടെക്നോളജി മേഖലയിൽ മികച്ച തൊഴിലവസരങ്ങൾ. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിൽ റൊമാനിയൻ പ്രസിഡന്റ് ദിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെയും രാഷ്ട്രപതി കാണും. ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി റൊമാനിയയിൽ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ രാഷ്ട്രപതി വനിതയാണെന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോവ്സ്ക ദാവ്കോവ പറഞ്ഞു. സിക്കോബ്ജയിൽ ആകാശവാണി പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അവർ. മുമ്പ് ഇന്ത്യയുടെ ദീർഘമായ ചരിത്രവും ആത്മീയതയും തന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നതായും ദാവ്കോവ വ്യക്തമാക്കി. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യ മേഖലയിലെ സുപ്രധാന വിഷയങ്ങളും സഹകരണവും ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അറിയിച്ചു. 150 പരീക്ഷാ പേപ്പറുകൾ ചോർന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇതെല്ലാം അന്വേഷണ വിഷയമാണെന്നും ഗവൺമെന്റ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സത്യം പൊതുജനങ്ങൾക്കും രാജ്യത്തിനും മുന്നിൽ അവതരിപ്പിക്കുമെന്നും JP നദ്ദ വ്യക്തമാക്കി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ നീക്കത്തിനെതിരെ BJP സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച KPCC ഓഫീസ് മാർച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി KSU ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കാനഡയും തമ്മിലെ സഹകരണം വേഗത്തിൽ വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നിശ്ചയിച്ച ബന്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂന്നിയായിരുന്നു ഇരുവരും തമ്മിലെ സംഭാഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSK പദ്ധതി ഇനത്തിൽ നൽകേണ്ട ഈ തുക PM ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കുഴക്കരുതെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. PM പോഷൺ പദ്ധതിയിൽ കേരളം സഹകരിക്കാമെന്നും അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചു. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിനിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
6: UDF സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോപാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 മണിക്ക് ശേഷം നഗരത്തിലെത്തുന്ന വനിതാ യാത്രക്കാർ, ആശുപത്രി ജീവനക്കാർ, സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ, തമ്പാനൂരിലെത്തുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10-നും രാവിലെ 5-നുമുള്ള ഷിഫ്റ്റ്

0: ിൽ ജോലി കഴിഞ്ഞു മടങ്ങുന്ന ഐ ടി ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് സർവീസ്. തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് പിങ്ക് സർവീസിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ സാധാരണ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ഉയർന്ന തുക നൽകി മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന വനിതകൾക്ക് പിങ്ക് പദ്ധതി ഏറെ പ്രയോജനകരമാകും.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ജൂലൈ 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്കുവഹിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ് ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജന ഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്.
1: വൈദ്യുതി മേഖലയെ ജനസൗഹാർദ്ദമാക്കാൻ സാധ്യമായത് ചെയ്യുമെന്നും അധികാരങ്ങളുടെയും ചുമതലകളുടെയും വികേന്ദ്രീകരണമാണ് ഇവിടെ വേണ്ടതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പവർഹൌസ് ബിൽഡിംഗിൽ നടത്തിയ KSEB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. ജൂൺ 11 റിപ്പോർട്ട് ചെയ്തതിനു ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. കാസർകോട് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കാസർകോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. 2022 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4th സ്ഥാനത്തായിരുന്നു ഇന്ത്യ. August 2 മേള സമാപിക്കും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ PV സിന്ധു, ആയുഷ് ഷെട്ടി, ലക്ഷ്യാസൻ എന്നിവർ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഫൈനലിൽ കടന്നു. ചങ് ഷോയിൽ സഹതാരം ഉന്നതി ഹൂഡയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTCയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിൽ ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക ഋചാ ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപാദിതവാൻ യത് വികസിത ഭാരത നിർമ്മാണസ്യ സ്വപ്നം ജനാന്തോളനസ്യ രൂപം ധാരയേത്, രാഷ്ട്രസ്യ യുവജനാശ്ച അസ്യ സങ്കല്പസ്യ ആധാരശിലാഃ ഭവേയുഃ. സർവേഷാം പരിഷ്കാരാണാം കേന്ദ്രേ നാഗരികാണാം കല്യാണമേവ ഭവിതവ്യമിതി തേനോക്തം. പ്രധാനമന്ത്രി നവദില്യാം വികസിത ഭാരത ലക്ഷ്യാണാം സിദ്ധ്യൈ ഗ്രാമവികാസസ്യ കൃഷേഹി സമാജ കല്യാണസ്യ തഥാ സംബദ്ധ ക്ഷേത്രാണാം പ്രഗതി സമീക്ഷാർത്ഥം ആയോജിത

0: ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.
1: അധ്യാത്മരാമായണം എന്ന കൃതി നമുക്ക് തന്ന മഹാത്മാവാണ് എഴുത്തച്ഛൻ. മുമ്പ് എല്ലാ വീടുകളിലും രാമായണം എന്നും പാരായണം ചെയ്യുമായിരുന്നു. അക്ഷരം പഠിക്കാത്തവനിലും ഇതെത്തിച്ചേർന്നു എന്നുള്ളത് സത്യമാണ്. എൻ്റെ നാട്ടിലൊരു പഴയ കഥയുണ്ട്. വലിയ വീട്ടിലെ കാരണവർ വിളക്കും കൊളുത്തി വെച്ച് രാമായണം വായിക്കുന്നത് കണ്ട അവിടുത്തെ ജോലി

0: ഒരാൾ വീട്ടിൽ പോയിരുന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥക്കെട്ടെടുത്ത് വച്ചിട്ട് രാമായണം അയാൾക്ക് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കി പാടുന്നു. അവനിലേക്കും രാമായണം ചെന്നു, അതായത് നിരക്ഷരനോ സാക്ഷരനോ എന്ന് നോക്കാതെ. മാത്രമല്ല, നാട്ടുംപുറങ്ങളിൽ നമ്മൾ എഴുത്തറിഞ്ഞുകൂടാ എന്ന് പറയുന്ന പലരിൽ നിന്നും രാമകഥകൾ പല രീതിയിൽ, സീതാദുഃഖം കളിപ്പാട്ട്, നാടൻപാട്ടിലും വേടൻപാട്ടിലും ഒക്കെ ഒരുപോലെ നിറഞ്ഞിരുന്ന ഒന്നാണ് രാമകഥ. ആ രാമകഥയ്ക്ക് എന്തോ പ്രാധാന്യം ഉണ്ട്. നമ്മുടെ ഭൗതികതയെയും മനോജീവിതത്തെയും അധ്യാത്മജീവിതത്തെയും സംലയിപ്പിച്ച ഒരു മഹത്തായ കൃതിയാണ് അധ്യാത്മരാമായണം. പലരും ഇതിനെ അധ്യാത്മരാമായണം എന്ന് പറയുന്നത് ദൈവങ്ങളെക്കുറിച്ചുള്ള രാമായണമാണ് എന്ന് പറയാറുണ്ട്. അധ്യാത്മരാമായണം എന്നത് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു വാക്കാണ്. സംസ്കൃതത്തിലുണ്ടായിരുന്ന ഒരു അധ്യാത്മരാമായണത്തെ കൂടെ ആസ്പദമാക്കിയോ അതിനെ കുറേ അധികം ആശ്രയിച്ചോ ആണ് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമുക്കുണ്ടാക്കി തന്നത്. ഈ കൃതി കുറേ ദൈവത്തിൻ്റെ വാഴ്ത്തൽ നിറഞ്ഞതാണ് എന്ന് നമ്മളെ പ്രഥമ ദൃഷ്ടിയാ തോന്നിപ്പിക്കുന്നു. പക്ഷേ ഇതിലൂടെ നമ്മൾ എവിടെ എത്തും, അതാണ് പ്രധാനം. നമ്മൾ ഇതിലൂടെ എത്തുന്നത് മനസ്സിൻ്റെ ഉപരിതലത്തിലുള്ളൊരു വിശുദ്ധിയിലേക്കാണ്. ആ വിശുദ്ധിയാണ് ആധ്യാത്മികത. ആ വിശുദ്ധിക്കകത്ത് പുല്ല്, പുഴു, പാമരൻ, സസ്യം, ജന്തു, ദേവന്മാർ, ഉപദേവന്മാർ, സാധ്യന്മാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, മരീചികൾ, ജ്യോതിർഗോളങ്ങൾ എല്ലാം അടങ്ങുന്ന ലോകമുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളിലേക്ക് വരുന്നു. ഇതെല്ലാം നമ്മളാണ് എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു സാർവലൗകികത മനസ്സിനുണ്ടാകുന്നു. അത് വളരെ പ്രധാനമാണ്. മനസ്സിനെ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ മനസ്സിനെ വിമലീകരിക്കുക, പാകപ്പെടുത്തുക, സമീകരിക്കുക എന്നൊരു പ്രക്രിയയാണ് ശരിക്കും അധ്യാത്മരാമായണം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. അതുണ്ടാക്കിത്തരാൻ ഉള്ള ചെറിയ ചെറിയ കുറുക്കുവഴികൾ ഇതിനകത്തുണ്ട്. ഒന്ന്, നാമം ജപിക്കുക എന്ന് പറയുന്നത് തന്നെ. ഇതിലൂടെ ചെല്ലുന്നത് വേദാന്തത്തിലാണ്. വേദാന്തത്തിലേക്ക് കയറാനും കൂടെ ഉള്ള വഴിയാണ്. സാധാരണക്കാരനെ, ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞവൻ എന്ന് നമ്മൾ കരുതുന്നവനെ വേദാന്തത്തിലെത്തിച്ച കൃതിയാണ് ശരിക്കും അധ്യാത്മരാമായണം. അങ്ങനെ അധ്യാത്മരാമായണം നിരന്തരം നിത്യം വീട്ടിൽ വായിക്കുക വഴി നമുക്ക് നമ്മുടെ ഉച്ചാരണം, വാഗ്ബോധം, സന്ദർഭബോധം ഇതൊക്കെ കിട്ടും. അങ്ങനെ മലയാളിയെ എഴുത്തു പഠിപ്പിച്ചത്, ശരിക്കും അക്ഷരം പഠിപ്പിച്ചത്, മലയാളിയെ വിദ്യാരംഭത്തിലേക്ക് കൊണ്ടുവന്നത് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ സമയം 1:66:49, പരശുരാം എക്സ്പ്രസ് 10 മിനിറ്റും 20:932, ഇൻഡോർ ജംഗ്ഷൻ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 3:20, 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:17 വൈകിയോടുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
7: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
8: FM ഡയറി. ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
9: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
10: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
11: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
10: ദിവസവും രാവിലെ 7 മുതൽ രാത്രി 8 വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
12: യാത്രയിലുടനീളം ഉത്തരവാദിത്തം വേണ്ട നൈപുണ്യമാണ് ഡ്രൈവിംഗ്.

0: അർത്ഥത്തിൽ അധ്യാപനവും കുട്ടികളെ ജീവിതത്തിൻ്റെ നല്ല വഴികളിലേക്ക് തിരിച്ചുവിടുന്ന ഡ്രൈവിംഗ് തന്നെയാണ്.
1: നമ്മുടെ ഓരോ ക്ലാസ്സിലെത്തുമ്പോഴും കുട്ടികളെ മനസ്സിലാക്കി, പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി, ആ ഒരു രീതിക്ക് അവർക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കേൾക്കാൻ, അവരുടെ ക്യാരക്ടറും ഡിസിപ്ലിനും എല്ലാം ഡെവലപ്പായി അവരെ നല്ലൊരു ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഏതൊരു ടീച്ചർക്കും സാധിക്കും.
0: കണ്ണൂർ ചാല സ്വദേശി എം കെ അഭിജിത്തിന് ഡ്രൈവറിൽ നിന്ന് അധ്യാപകനിലേക്കുള്ള വേഷപ്പകർച്ച ഒട്ടും എളുപ്പമായിരുന്നില്ല. ലക്ഷ്യബോധവും കഠിനാധ്വാനവും തന്നെ നയിച്ച വഴികളും.
1: ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ എത്ര വർഷങ്ങളെടുത്തോട്ടെ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെയും. അതാണ് എൻ്റെ ഇന്നത്തെ വിജയം.
0: കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ വൈസ് പ്രിൻസിപ്പൽ അഭിജിത്ത് നമ്മളോട് പറയുകയാണ്.
1: കണ്ണൂർ എസ് എൻ കോളേജിലാണ് ഡിഗ്രി പഠനം കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയത്. ആ സമയത്തായിരുന്നു ഡ്രൈവർ എന്ന നിലയിൽ ഞാൻ പഠനത്തോടൊപ്പം സമ്പാദ്യം കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളെ ഒന്നും ആശ്രയിക്കാതെ, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ടെന്നോണം, നമുക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാമെന്നൊരാശയം വന്നതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എസ് എൻ കോളേജിൽ ഡിഗ്രി പഠനം പൂർത്തിയായി. അത് കഴിഞ്ഞിട്ട് പി ജി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കൊണ്ടത് നിന്നുപോയി. അങ്ങനെ ഒരു വർഷം ഞാൻ കണ്ണൂർ ടൗണിൽ തന്നെ ഓട്ടോയോടിച്ച് ജീവിതമാർഗം കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് തന്നെയായിരുന്നു എനിക്ക് എപ്പോഴും ഇതിന് പ്രചോദനമായിക്കൊണ്ടിരുന്നത്. അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അച്ഛനൊരു ഡ്രൈവറായിരുന്നു, ബസ് ഡ്രൈവറാണ്, അമ്മ ഹൗസ് വൈഫ്, അനിയനാണ്. അങ്ങനെ നാല് പേരടങ്ങുന്ന ഫാമിലിയാണ് എൻ്റേത്. പി ജി ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ടീച്ചിങ്ങിനോടായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം. എങ്ങനെയെങ്കിലും ഒരു അധ്യാപനാവണം. അതിനെന്നെ പഠിപ്പിച്ച മൂന്നാല് അധ്യാപകർ എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. ബി എഡ് എടുക്കാം എന്നൊരാശയം എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ നോക്കിയപ്പോൾ പാലക്കാട് കല്ലേക്കാടുള്ള വ്യാസവിദ്യാനികേതനിലാണ് ഞാൻ ബി എഡിൻ്റെ പഠനത്തിന് പോയിട്ടുണ്ടായിരുന്നത്. അവിടെയും ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. വെള്ളിയാഴ്ചകളിൽ നാട്ടിൽ വരും, ശനി ഞായറും ഓട്ടോയൊക്കെ ഓടിച്ച്. അവിടെയും ബി എഡ് പഠനം നമുക്കറിയാമല്ലോ, ഒത്തിരി പണമൊക്കെ നമ്മൾ കണ്ടെത്തുന്നതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ശനി ഞായറും വണ്ടിയൊക്കെ ഓടിച്ച് തീർത്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, ബി എഡും ഇംഗ്ലീഷാണ്. പോസ്റ്റ് ഗ്രാജുവേഷനിലും ഞാൻ എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ്. അങ്ങനെ ബി എഡ് കഴിഞ്ഞു. ആ സമയത്തായിരുന്നു കൊറോണ വില്ലനായിട്ട് വന്നത്. പിന്നെ ജോലി ഒരു അത്യാവശ്യമായിരുന്നു. അങ്ങനെ രണ്ട് വർഷം ബാംഗ്ലൂർ കർണാടകയിൽ ഹാസനിൽ ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഉത്തർപ്രദേശിലും ഒരു സി ബി എസ് ഇ സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇഗ്നുവിൽ ഞാൻ ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ജോലി ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് ബി എഡ് പോരാ, ഒരു എം എഡും കൂടി എടുക്കണമെന്ന ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ വരുന്നത്. അങ്ങനെയാണ് നാട്ടിൽ വരുന്നതും. ബി എഡ് പഠിപ്പിക്കുന്ന സമയത്ത് ഒറ്റപ്പാല എൻ എസ് എസ്സിലുള്ള ഒരു സാജൻ സാറുണ്ടായിരുന്നു. സാറ് ഐ സി ടി ഇൻ്റഗ്രേറ്റഡ് ടെക്നോളജിയിലൊക്കെ അത്യാവശ്യം പ്രാഗൽഭ്യമുള്ളൊരു വ്യക്തിത്വമാണ്. അങ്ങനെ സാറുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബി എഡ് സെൻറ്റർ ഉണ്ടെന്നും, ബി എഡും എം എഡും രണ്ടും പഠിപ്പിക്കുന്നൊരു സെൻറ്റർ ഉണ്ടെന്നും, അവിടെ അത്യാവശ്യം നല്ലൊരു സ്കോപ്പാണ്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ്. അപ്പോൾ സാറാണ് എന്നെ എൻ്റെ മാർഗനിർദ്ദേശം ഇതിൽ. അങ്ങനെ ഞാൻ പോയി അന്വേഷിക്കുന്നു. അതും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബസ്സിൽ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്കി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയിട്ട് അഡ്മിഷൻ അന്വേഷിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് അഡ്മിഷനൊക്കെ കിട്ടി. പിന്നെ അവിടുന്ന് ചില ബുദ്ധിമുട്ടുകൾ, അക്കാഡമിക്പരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ അവിടെ ഞാനൊരു വർഷം ബ്രേക്ക് എടുത്തു. സത്യം പറഞ്ഞാൽ നോക്കിയപ്പോൾ അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എം എഡിൽ ബ്രേക്ക് എടുത്തു. അങ്ങനെ എല്ലാവരും രണ്ട് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന കോഴ്സ് മൂന്ന് വർഷം എടുത്തിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും സക്സസ്ഫുള്ളായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഞാൻ ഹാപ്പിയാണ്. ഈ കഴിഞ്ഞ മെയ് 15-ാം തീയതിയാണ് എൻ്റെ എം എഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് തന്നെ എനിക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്വാമിജി വിളിച്ചപ്പോഴും ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ എക്സാംസ് ഉണ്ട്, അതുപോലെ വൈവ നടക്കാനുണ്ട്, 15-ാം തീയതി ഫ്രീ ആവുള്ളൂ. അതിൻ്റെ ഇടയിൽ 9-15 വരെയുള്ള ഗ്യാപ്പിലാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. രണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് നമ്മുടെ ചാല ചിന്മയിൽ വെച്ചിട്ടും ഒന്ന് ഇവിടെ വെച്ചിട്ടും. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിപ്പിച്ചത്. അവിടെയും ഞാൻ കുറച്ച് അക്കാഡമിക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രാഗൽഭ്യമുണ്ട്, അത് ഞാൻ സി വിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എം എഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിക്കോട്ടെ, ബി എഡ് കഴിഞ്ഞിട്ട് ഫ്രീ കിട്ടുന്ന സമയത്തായിക്കോട്ടെ, അതിനിടയിൽ ഞാൻ ബസ്സിൽ ഡ്രൈവറായിട്ട് ജോലിയിൽ കയറി. അപ്പോൾ ആദ്യം തുടങ്ങിയത് കണ്ണൂർ ഇരിക്കൂർ ശ്രീയണ്ടാവ് റൂട്ടിൽ ഓടുന്ന മാധവ ബസ്സിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൂത്തുപറമ്പ്, കോഴിക്കോട്, പയ്യന്നൂർ, ഒട്ടുമിക്ക റൂട്ടിലും ബസ് ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്. അവസാനം ഈ ജോലിയുടെ ഇൻ്റർവ്യൂ കോൾ വരുമ്പം കൊട്ടിയൂർ പയ്യന്നൂർ ഓടുന്ന കൃതിക ബസ്സിലെ ഡ്രൈവറായിരുന്നു. അപ്പോൾ വണ്ടി ഓടി ഒരു ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോഴാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് സെലക്റ്റഡ് ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്നുള്ള ഒരു റിപ്പോർട്ട് വന്നത്. അത് ഒരു ദൈവാനുഗ്രഹം അല്ലേ, കൊട്ടിയൂർ പെരുമാളിൻ്റെയൊക്കെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇത്രയും കാലം കാത്തു നിന്നിട്ട് ഒരു സുവർണാവസരം തന്നെ പറയാം. കാരണം പഠിച്ചന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ജോലി ഒരു വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റിലോട്ട് വരുന്നു, അതൊക്കെ നല്ലൊരു സന്തോഷം തരുന്ന ഒരു നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത്.
0: ഒരു വാഹനം കൃത്യതയോടെ എങ്ങനെ ഡ്രൈവ് ചെയ്യണം? അഭിജിത്ത് തുടരുന്നു.
1: ഈ ഡ്രൈവിങ് അപകടം പിടിച്ച ജോലി തന്നെയാണ്, പക്ഷേ അത് നമ്മുടെ ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ ശ്രദ്ധയും കരുതലോടും കൂടിയാണ് ആ വണ്ടി കൊണ്ടുപോകുന്നതെങ്കിൽ മിനിമം സ്പീഡ്, ഇപ്പോൾ ഒരു ഹൈവേ റോഡൊക്കെ ആണെങ്കിൽ ഓരോ വാഹനങ്ങൾക്കനുസരിച്ച് ഓരോ സ്പീഡ് ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ആ ഒരു സ്പീഡ് ലിമിറ്റ് വെച്ച് നമ്മൾ നമ്മുടെ കൺട്രോളിൽ വണ്ടി കൊണ്ടുപോകണമെങ്കിൽ ഒരു അപകടവും ഉണ്ടാകാനുള്ള ഒരു ചാൻസും ഇല്ല. ഇത് കടന്നിട്ട് നമ്മൾ പോകുമ്പോഴാണ് അപകടങ്ങളും കാര്യങ്ങളും അശ്രദ്ധയൊക്കെ വരുമ്പോൾ ഓവർടേക്കിംഗ് വരുമ്പോഴും നമ്മൾ റോഡിലുള്ള എല്ലാ വണ്ടികൾക്കും പരിഗണന കൊടുക്കുക. നമ്മുടെ മുന്നിലുള്ള വണ്ടികളായിക്കോട്ടെ, എതിരെ വരുന്ന വണ്ടികളായിക്കോട്ടെ, എല്ലാവരും പരിഗണിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് നല്ല ആസ്വദിക്കാൻ പറ്റിയൊരു കല തന്നെയാണ്. അതിനപ്പുറം ആസ്വദിക്കാൻ പറ്റിയ വേറൊരു കല ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡ്രൈവിങ്ങിനിടയിൽ നല്ല അനുഭവമുണ്ട്, മോശം അനുഭവമുണ്ട്. എപ്പോഴും ഈ ബസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ എപ്പോഴും ആൾക്കാർ കുറച്ച് കാണുന്നൊരു ഫീൽഡാണ്. ഒരു ജോലിയും കിട്ടാത്ത ആൾക്കാരാണ് ഈ ഫീൽഡിലോട്ട് പോകുന്നതെന്നൊക്കെയാണ് നമ്മുടെ സമൂഹം വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പഠിച്ചു, എന്നിട്ട് ഡ്രൈവിംഗ് ഫീൽഡിലോട്ട് പോകുന്നു. ആദ്യം കോളേജ് പഠിക്കുമ്പോൾ ഓട്ടോ എടുത്തു, പിന്നെ ബസ്സിൽ കയറി. എൻ്റെ ഫാമിലിയിലായിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടിലായിക്കോട്ടെ, എല്ലാവർക്കും ഉണ്ടായൊരു ചിന്ത, ഓ അച്ഛൻ്റെ വഴിയും മോനും ഇങ്ങനെ പോവുകയാണ്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അച്ഛൻ്റെ വഴി തിരഞ്ഞെടുക്കാനാണ് ഇത്രയും പഠിച്ചതെന്നൊക്കെ. ആ സമയത്ത് ഒരു അക്ഷരം മിണ്ടാതെ അവർക്കുള്ളൊരു മറുപടിയായിട്ടാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത്. അനുഭവം എന്ന് പറഞ്ഞാൽ ഒത്തിരി അനുഭവങ്ങൾ. ഈവൻ ആക്സിഡൻറ്റ്സ്, ഇവിടെ വരുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പേ കാഞ്ഞിരോടുന്ന് ഞാൻ എടുക്കുന്ന ബസ്സും വേറൊരു ബസ്സും, മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പം ഓപ്പോസിറ്റ് വന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു, ചവിട്ടി കിട്ടിയില്ല, അങ്ങനെ വെലിഞ്ഞു വന്നിട്ട് നേർക്ക് നേരെയുള്ള അടിയായിരുന്നു. രണ്ട് വണ്ടി സൈഡാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഒരു പകച്ചുപോയ നിമിഷം. ഇതാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചാലും ഓപ്പോസിറ്റ് വരുന്നൊരു വണ്ടിയുടെ എടുക്കുന്ന പാളിയാലും അപകടം സംഭവിക്കാം. അതിനിടയിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, എം എഡ് കഴിഞ്ഞ് അതിൻ്റെ ന്യൂസൊക്കെ വന്നപ്പോൾ വണ്ടി കയറുന്ന ആൾക്കാർ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. ഇങ്ങനെ പഠിച്ചു വന്ന ആളാണ്, അപ്പോൾ അവരിന്ന് കിട്ടുന്ന അംഗീകാരം, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ മുതലാളിമാരോടും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരും. കാരണം കോളേജ് ടൈമൊക്കെ പോകുമ്പോൾ ശനി ഞായർ വണ്ടിയിൽ കയറാൻ പറ്റും, ആ സമയം വണ്ടിയിൽ നിന്ന് ഇറങ്ങി തരാൻ മനസ്സ് കാണിക്കുന്ന ഡ്രൈവേഴ്സ്, നല്ല കോഓപ്പറേഷനോടെ വർക്ക് ചെയ്യുന്ന കണ്ടക്ടർമാർ, ഒട്ടുമിക്ക ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ ആയിട്ട് പരിചയമാണ്. ഇപ്പോഴും ടച്ച് ഉണ്ട്, ഇപ്പോഴും ചോദിക്കും എപ്പോഴെങ്കിലും വിളിച്ചാൽ വരുമോ എന്ന്. കാരണം ആ ഒരു സൗഹൃദത്തിൻ്റെ പുറത്താണ്. പക്ഷേ നിവർത്തിയൊന്നുമില്ല, കാരണം ഇവിടെ സാറ്റർഡേ വരെ വർക്കിംഗ് ആണ്. പിന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലങ്ങനെ പോകാന്നല്ലേ ഉള്ളൂ. ആകെ ഒരു ഞായറാഴ്ചയാണ് ഫ്രീ ആയിട്ട് കിട്ടുക.
0: കുട്ടികളെ അറിഞ്ഞ് അവർക്ക് അനുയോജ്യമായ രീതിയിൽ പഠിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ അധ്യാപകനാകുന്നത്.
1: നമ്മൾ ഈ കുട്ടികളെ ക്യാരക്ടറായിക്കോട്ടെ എന്തായിക്കോട്ടെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാണ്. ഒരു വാഹനം എങ്ങനെയാണോ കൊണ്ടുപോകുന്നത്, നമ്മൾ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്ററൊക്കെ അപ്ലൈ ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇപ്പോൾ നമ്മൾ വാഹനം എടുക്കുമ്പം ആ വാഹനത്തിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും എങ്ങനെ കൊണ്ടുപോകണം അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വാഹനം ഓടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ക്ലാസ്സിലെത്തുമ്പോഴും കുട്ടികളെ മനസ്സിലാക്കി, കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി, ആ ഒരു രീതിക്ക് നമുക്ക് അവർക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കേൾക്കാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അവരിലേക്ക് എത്താനും അവരുടെ ക്യാരക്ടറും ഡിസിപ്ലിനും എല്ലാം ഡെവലപ്പായി അവരെ നല്ലൊരു ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഏതൊരു ടീച്ചർക്കും സാധിക്കും.
0: കാലം മാറിയപ്പോൾ കുട്ടികളുടെ പഠന സമ്പ്രദായത്തിലും ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തേണ്ടതാണ്.
1: മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മാറ്റം എന്ന് പറയുന്നത് പണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞ പോലെ മാറ്റം പ്രകൃതിയുടെ നിയമമാണ്, മാറിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പം ഇന്നുള്ളൊരു സാഹചര്യം ആയിരിക്കും ഒരു 10 വർഷം കഴിഞ്ഞാൽ അവിടുന്ന് ഡെവലപ്പാകും. ഇപ്പോൾ ഒരുപാട് കാറ്റഗറി വന്നു, നമ്മളൊക്കെ 90s kids എന്ന് പറയും, അത് കഴിഞ്ഞിട്ട് ജെൻസി, ജെൻ ആൽഫ, അങ്ങനെ ഒരുപാട് വരുന്നു, ജനറേഷൻ ഗ്യാപ്സ് വരുന്നുണ്ട്. അപ്പം ഒരുപാട് മാറ്റങ്ങൾ നമ്മളിപ്പോൾ പഠിച്ച പഠന രീതിയല്ല ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ട്. ഇപ്പോൾ NEP 2020 വന്നു, മൾട്ടി ലിംഗ്വൽ അവയർനെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പാറ്റേൺ തന്നെ മാറി. 5+3+3+4 ആ ഒരു പാറ്റേൺ ഒക്കെ വന്നു. അതായത് കുട്ടികളുടെ ആ ഒരു ഇത് മാറിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളവരെ അപ്രോച്ച് ചെയ്യുന്ന രീതിയായിരിക്കും. നമ്മളിപ്പോൾ സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നോക്കി, അവർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ടീച്ചേഴ്സിനോട് എങ്ങനെ റെസ്പെക്റ്റ് കാണിച്ചോ അതേ റെസ്പെക്റ്റ് അവരും തരും. ഒരുപാട് ഇംപ്ലിമെൻറ്റേഷൻ, നല്ല നല്ല ആശയങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം MED റിസർച്ചിന് തന്നെ എൻ്റെ സ്റ്റഡി NEP ആയിരുന്നു, മൾട്ടി ലിംഗ്വൽ അവയർനെസ് ആയിരുന്നു. മൾട്ടി ലിംഗ്വൽസ് ഒന്ന് കൂടുതൽ ഭാഷ പഠിക്കുന്നു. അപ്പോൾ കാസർഗോഡായിരുന്നു ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു എന്നെ ആശ്രയിച്ചിരിക്കും. നമ്മളിപ്പം ജസ്റ്റ് ഇപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തു, പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം അതിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിലെല്ലാം പ്രോപ്പർ ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാലേ ഇതൊരു സക്സസ്സിലേക്ക് എത്താൻ പറ്റൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തു എന്ന് പറഞ്ഞതിനെ കൊണ്ട് അത് നമുക്ക് എത്രത്തോളം സക്സസ് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും കൂട്ടായ പരിശ്രമത്തോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് നടക്കും. ഞാനും കേൾക്കുന്ന പ്രശ്നമാണ് ഇപ്പോൾ പാരൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ കുട്ടികളുടെ ഒരുപാട് സമയം മൊബൈലിൽ ചിലവഴിക്കുന്നുണ്ട്, അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അതില്ലെങ്കിൽ വാശി പിടിക്കുന്നു. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരുപാട് പേരൻസ് ടൈം ലിമിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു റിവാർഡ് ഓഫർ പോലെ കൊടുക്കുക. അതായത് ഇന്ന പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയം നിനക്കത് ചെയ്യാം. ജസ്റ്റ് സോഷ്യൽ മീഡിയ സ്ക്രോളിങ് അതൊന്നും അല്ല, അതിനും അപ്പുറം ഫിംഗർ ടിപ്സിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം യൂട്യൂബിലായിക്കോട്ടെ എറ്റ് ലെറ്റ്സ് ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. അതായത് നമ്മുടെ ഇംഗ്ലീഷിലുള്ള പുതിയ പുതിയ വാക്കുകൾ, നമ്മളിപ്പം ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്ക്, അത് അതിലും മനോഹരമായിട്ട് ഒരു അട്രാക്റ്റീവായിട്ട് എങ്ങനെ പറയാം. പിക്ചറിസ്ക്, ഞാനിപ്പം 2 ദിവസം മുന്നേ കണ്ടതാണ്, എനിക്കും അത് ന്യൂ ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ ഒരുപാട് വാക്കുകൾ അതിൽ കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ. അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഈ കുട്ടികളെ ഉപയോഗിച്ചോട്ട്, ഉപയോഗിക്കേണ്ടെന്നല്ല, ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഉപയോഗിച്ചോട്ട്. ആ സമയത്ത് ഇങ്ങനെ ഫലപ്രദമായ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല തന്നെയാണ്. സോഷ്യൽ പേരൻസും കൂടി ആ കാര്യം നോക്കുക. ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നത് വെച്ചാൽ വെറുതെ ചുമ്മാ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നു. അതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കോണ്ടൻസും കാര്യങ്ങളൊക്കെ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നു, അവർ പരസ്പരം

0: പുതിയ വാക്കുകൾ പഠിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് പേരൻസും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അടിപൊളിയാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും.
1: അപ്രതീക്ഷിതമായിരുന്നു ഈ ജോലി.
0: ഞാൻ ഇത്ര പ്രതീക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ അറിവ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. മറ്റുള്ള സ്കൂൾ നോക്കുമ്പോൾ ഇവിടത്തെ കരിക്കുലം ആയിക്കോട്ടെ, ഇങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കും. നമ്മൾ ഓരോ ക്ലാസ്സും 5 മിനിറ്റ് മെഡിറ്റേഷനൊക്കെ കൊടുത്ത് കുട്ടികളെ ഫ്രീ ആക്കി റിലാക്സ് ആയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. നമ്മുടെ സ്പിരിച്വൽ ആയിക്കോട്ടെ, ഇൻ്റലക്ച്വൽ ആയിക്കോട്ടെ, പാട്രിയോട്ടിസം ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഓരോ പാഠഭാഗത്തിലും ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് കുട്ടികൾക്ക് കിട്ടുമ്പോൾ കുട്ടികൾ വേറൊരു തെറ്റായ ദിശയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് 0% തന്നെയാണ്. എനിക്ക് ഏറ്റവും ലക്ഷ്യം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ടീച്ചിങ് ഫീൽഡിലോട്ട് പോകണം, അധ്യാപനമാവണം. ആ ഒരു പ്രതീക്ഷ വെച്ചിട്ട് തന്നെയാണ് ഓട്ടോ ഓടിച്ചതും കാര്യങ്ങളും ബി എഡ് കംപ്ലീറ്റ് ആക്കിയത്. ബി എഡ് കംപ്ലീറ്റ് ആക്കിയ വീടിനൊക്കെ ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജോലിയാണ് മസ്റ്റ്. അങ്ങനെ ബാംഗ്ലൂരിൽ ഒരു പത്രപരസ്യം കണ്ടിട്ട് അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്തപ്പോൾ അത് കിട്ടി. ആ ഒരു ലക്ഷ്യം, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഡിഗ്നിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞോട്ടെ, പക്ഷേ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ ഇനി എത്ര വർഷങ്ങളെടുത്തോട്ടെ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതാണ് എൻ്റെ ഇന്നത്തെ വിജയം.
1: അഭിജിത്തിൻ്റെ കുടുംബം.
0: അച്ഛൻ്റെ പേര് ദിനേശ് ബാബു എന്നാണ്, അമ്മ കാഞ്ചന, അനിയൻ അമൽജിത്ത്. ഒരുപാട് കാര്യങ്ങൾ മൈൻഡിലുണ്ട്. എനിക്കൊരു പി ജിയും കൂടി എടുക്കണമെന്നുണ്ട്, ഫിലോസഫി സോഷ്യോളജി. പി എച്ച് ഡി ചെയ്യണമെന്നുണ്ട്. പ്രാരാബ്ദത്തിൻ്റെ ഇടയിൽ നെറ്റ് എക്സാം സി, അതിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ ഒരു സ്പാൻ ഓഫ് ടൈം വേണം, അറ്റൻഷൻ വേണം, അതിന് സമയം വേണം, ഇതൊക്കെ കണ്ടെത്തണം. നമ്മൾ ഈ ജോലിയും പഠിത്തവും ആ ഒരു ഇതായതുകൊണ്ട് അതിലോട്ടൊന്നും കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതെൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പി എച്ച് ഡി സോഷ്യോളജി. ഈ ഒരു ജോലി എനിക്കിവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു അടുത്തൊരു ലക്ഷ്യം LLB ആയിരുന്നു. ഞാനത് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഡിസ്കസും ചെയ്തു, നമുക്ക് രണ്ടുപേർക്കും ചേരാം, ജൂണിലാണ് ചേരേണ്ടത്. അവിടം വരെ എത്തിയപ്പോഴാണ് ഇതിലോട്ട് വന്നത്. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇനി മുന്നിലുണ്ട്. ഇവിടെ കൊണ്ട് നിൽക്കുന്നൊന്നുമല്ല, ബിക്കോസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എത്ര വർഷം വേണമെങ്കിലും നമുക്ക് മതിയാവുന്നവരെ പഠിക്കാം. നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നിടത്താണ് നമ്മൾ വിജയം. നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അതിപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്, പണക്കാരന് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട്. പക്ഷേ അത് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അല്ലേ, അവരെങ്ങനെ അത് കൃത്യമായി ഹാൻഡിൽ ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്നു, അതുപോലെ നമ്മളും എന്ത് ചെയ്യണം, നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും സോർട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. അതിന് പകരം വിഷമിച്ചിരുന്ന അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ, അങ്ങനെ ആയിപ്പോയല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, ആ ചിന്തയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. നമ്മളെ കൊണ്ട് പറ്റും, എത്ര സമയമെടുത്തിട്ടാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഒരു വിഷമം വരുമ്പം അതിനെ പോസിറ്റീവായി ശക്തിയോടെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ മനസ്സിലൊതുക്കിയിട്ട് നിർത്താൻ പാടില്ല. നമുക്ക് സേഫായി തോന്നുന്ന, നമുക്ക് ഓപ്പണായി സംസാരിക്കാൻ പറ്റുന്ന പേരൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരോട് സംസാരിക്കുക. അവരുടെ അടുക്കുന്ന ചിലപ്പോൾ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഇൻസൈറ്റ്സും കാര്യങ്ങളും കിട്ടും. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക, എന്നിട്ട് ലക്ഷ്യത്തിലേക്ക് മുന്നേറുക. എന്തായാലും നമുക്ക് സക്സസ് തന്നെ ആയിരിക്കും. ഹാപ്പിനെസ്, ആ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റൂ. അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സക്സസ്സിലേക്ക് എത്താം.
1: പൊതുവഴിയിൽ നിന്ന് പുതുവഴി തേടുമ്പോൾ കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ വൈസ് പ്രിൻസിപ്പൽ MK അഭിജിത്തിൻ്റെ ജീവിതവും സന്ദേശവും ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു, H കൂടെ CK രാജശ്രീ.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
4: ആകാശവാണി കണ്ണൂർ.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൗണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൗണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിലുള്ള കുറുമാത്തൂർ ഗവൺമെന്റ് ITയിൽ NCVT അഫിലിയേഷൻ ലഭിച്ച 2 വർഷം ദൈർഘ്യമുള്ള മെക്കാനിക്, അഗ്രികൾച്ചറൽ മെഷീനറി, ഇലക്ട്രോണിക് മെക്കാനിക് എന്നീ ട്രേഡുകളിൽ ഒഴിവുള്ള വനിതാ സംവരണ സീറ്റുകളിലേക്ക് ഓഫ്ലൈനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 25 വൈകിട്ട് 5 മണി. ഫോൺ നമ്പർ 04602

0: 8 5 4 9 0. ചാത്തങ്കൈ ജി എൽ പി സ്കൂളിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് അറബിക് തസ്തികയിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 25 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. പി എസ് സി മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും എംപ്ലോയ്മെൻറ്റ് കാർഡ് ഉള്ളവർക്കും മുൻഗണന. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂർ മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിനുള്ളിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിനുള്ള വാക്കിംഗ് ഇൻ്റർവ്യൂ നാളെ രാവിലെ 11 പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസിൽ നടക്കും. കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെൻറ് വനിതാ കോളേജിൽ ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി 1 ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിൽ എസ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. നാളെ രാവിലെ 10 എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. ചിറക്കൽ ഗ്രാമപഞ്ചായത്തിലെ 5 ആശാ വർക്കറെ നിയമിക്കുന്നതിനായി ഈ മാസം 30 രാവിലെ 10:30 ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അഭിമുഖം നടക്കും. യോഗ്യത 10. 25-45 ഇടയിൽ പ്രായമുള്ള, വിവാഹം കഴിഞ്ഞവരായിരിക്കണം. അതേ വാർഡിലുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 0497-2777-7280. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. കേരള സർക്കാരിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ കോഴ്സിൽ പ്രവേശനം കിട്ടി 60 ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപന മേലധികാരിയുടെ സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. അംഗത്വ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ് സഹിതം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വ്യക്തിഗത വായ്പാ പദ്ധതികളിൽ വായ്പ അനുവദിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പരമാവധി 10 ലക്ഷം രൂപയാണ് വായ്പ അനുവദിക്കുന്നത്. പ്രായപരിധി 18-60 ഇടയിൽ. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ തളിപ്പറമ്പ് ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0460202050536. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിൽ ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള ദേശീയ സഹകരണ പരിശീലന കൗൺസിലിൻ്റെ കീഴിലുള്ള കണ്ണൂർ പറശ്ശിനിക്കടവിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ 1 ദൈർഘ്യമുള്ള ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കോഴ്സിന് സീറ്റ് ഒഴിവുണ്ട്. പ്രായപരിധി 45. ഈ മാസം 31 മുൻപായി യോഗ്യതാ വയസ്സ് എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2784044. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വേ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാൻ, താൽക്കാലിക പ്രധാനമന്ത്രി ഇലിയെ ബൊളോഷാൻ, സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. തുടർന്ന് ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന

0: അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും ആശയവിനിമയം നടത്തും. ഭരണപരിഷ്കാരങ്ങളുടെ കേന്ദ്ര ബിന്ദു പൌരന്മാരുടെ ക്ഷേമമായിരിക്കണമെന്നും സംരംഭങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്യണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ വികസനം, കൃഷി, സാമൂഹിക ക്ഷേമം, അനുബന്ധ മേഖലകൾ എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമായി മാറണമെന്നും രാജ്യത്തെ യുവതലമുറയാണ് ഈ ദേശീയ ദൌത്യത്തിന്റെ അടിത്തറയാകേണ്ടതെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ JP നദ്ദ. ഇത് അന്വേഷണ വിഷയമാണെന്നും ആഴത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സർക്കാരിന്റെ നിലപാട് കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിച്ച് ശാശ്വതമായ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതിനായി സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: ये जांच का विषय है और सरकार एक जिम्मेवार सरकार है, इसलिए निश्चित रूप से हर एक बात का जवाब जांच के साथ साथ जनता के सामने, देश के सामने दूध का दूध और पानी का पानी रखेगी.
0: നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ മികച്ച ഭാവിക്കായി പ്രവർത്തിക്കുകയാണെന്നും MLAയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ 1,012 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തിൽ 2 ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇന്നലെ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിലാണ് 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുക. ഉൽപ്പാദന ബന്ധിത പ്രോത്സാഹന പദ്ധതികൾ, നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങൾ, നികുതി തൊഴിൽ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദന മേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചതായി സർക്കാർ വ്യക്തമാക്കി. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സഹകരണം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസിലൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇൻഡോ പെസഫിക് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇതേ ദിവസമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണം വഹിച്ച നിർണായക പങ്ക് ഈ ദിനം എടുത്തുപറയുന്നു. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ഒരു ശക്തമായ ഉപാധിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ നിർണായക പങ്കുവഹിച്ചു. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യം പൂർണ്ണമായും അന്വർത്ഥമാക്കിക്കൊണ്ട് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി ആകാശവാണി പ്രവർത്തിച്ചുവരുന്നു. വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ വിവരസമ്പന്നമാക്കാനും ഒന്നിപ്പിക്കാനുമുള്ള റേഡിയോയുടെ ശാശ്വതമായ കഴിവിനെ കൂടിയാണ് ദേശീയ പ്രക്ഷേപണ ദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിൻ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായി. 2 വർഷത്തേക്കാണ് നിയമനം. 1989 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന രാത്രികാല പിങ്ക്

0: സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗത മന്ത്രി സി പി ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ് നടത്തുക. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ നടന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്ര ശിക്ഷ കേരള പദ്ധതി ഇനത്തിലാണ് തുക ലഭിക്കാനുള്ളതെന്നും ഇത് പി എം ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കലർത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാറുകൾ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി മെട്രോയുടെ 2-ഘട്ട നിർമ്മാണത്തിൽ പുതിയ പാതയിലെ ആധുനിക ടെലി കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി കെ എം ആർ എൽ പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനിയായ സീമെൻസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: സാങ്കേതികവും സാമ്പത്തികവുമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് സിമെന്റ്സ് ലിമിറ്റഡ് ഏറ്റവും യോഗ്യമായ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ മെട്രോ പാതയുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് ആവശ്യമായ സമഗ്ര ആശയവിനിമയ സംവിധാനങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായി ഒരുക്കുക. യാത്രക്കാർക്ക് കൃത്യമായ അറിയിപ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ, സിസിടിവി നിരീക്ഷണം, അടിയന്തര ആശയവിനിമയ സൌകര്യങ്ങൾ, ഓഫീസ് ഓട്ടോമേഷൻ ശൃംഖല, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായിരിക്കും. ലോകോത്തര നിലവാരത്തിലുള്ള സുരക്ഷിതവും യാത്രാ സൌഹൃദവുമായ പൊതുഗതാഗത സംവിധാനം കൊച്ചിക്ക് ഒരുക്കുക എന്ന കെ എം ആർ എല്ലിന്റെ പ്രതിബദ്ധതയുടെ മറ്റൊരു തെളിവാണ് ഈ കരാറെന്ന് അധികൃതർ അറിയിച്ചു.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തി ദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതം എന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി ജെ പി നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: ഇൻകമ്പോസ്റ്റിന് വേണം കൃത്യമായ ഇനോക്കുലം. മാലിന്യത്തെ വളമാക്കാൻ ഹരിതമിത്രം കോയർപിത് ഇനോക്കുലം. ജൈവ മാലിന്യ സംസ്കരണത്തിന് ഇനി ഹരിതമിത്രം.
4: സംസ്ഥാന ശുചിത്വ മിഷന്റെ അംഗീകാരത്തോടെയുള്ള ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ ഉൽപ്പന്നം.
5: ഫോൺ 9496923694.
6: ന്യൂട്രോണിക്സ് ITI ൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
7: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
6: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
7: ഫോൺ 9446071998.
8: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
9: മോഡേൺ ITI വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
10: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
9: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
10: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
9: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
10: ഫോൺ 6282520614.
11: അപൂർവ ഗാനം.

1974 റിലീസായ അവൾ ഒരു ദേവാലയം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയും ജെൻസിയും നേതൃത്വം നൽകിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഈ ഗായികമാർ ഒരുമിച്ച് പാടിയ ഒരേ ഒരു മലയാള ഗാനമാണ് ഈ പാട്ട്. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം എം കെ അർജുനൻ.

0: മോഡേൺ ഐ ടി ഐ.
1: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
2: നിങ്ങൾക്കറിയാമോ, ഏഷ്യയിലെ ഏറ്റവും പഴയതും ഏറ്റവും നീളമുള്ളതുമായ സഞ്ചാരപാതയായ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ബംഗ്ലാദേശിലെ ടെക്നാഫിൽ നിന്നാരംഭിച്ച് അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വരെ നീളുന്ന ഏകദേശം 3,655 കിലോമീറ്റർ നീളമുള്ള സഞ്ചാരപാതയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്, ധാക്ക, ഇന്ത്യയിലെ കൊൽക്കത്ത, കാൺപൂർ, ആഗ്ര, അലിഗഡ്, ഡൽഹി, അമൃത്സർ, ചണ്ഡിഗഡ്, പ്രയാഗ്രാജ്, പാകിസ്ഥാനിലെ ലാഹോർ, റാവൽപിണ്ടി, പെഷവാർ എന്നിവിടങ്ങളിലൂടെയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് കടന്നുപോകുന്നത്. BC 3rd century ഈ പാതയുടെ നിർമ്മാണം ആരംഭിച്ചത് എന്ന് കരുതപ്പെടുന്നു.
1: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് IIT ITI മേലെച്ചൊവ്വ, കണ്ണൂർ. കേന്ദ്ര ഗവൺമെന്റ് സ്ഥിരാംഗീകാരമുള്ള ITI കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI മേലെച്ചൊവ്വ, കണ്ണൂർ. ഇൻഡസ്ട്രി ഓറിയന്റഡ് ട്രെയിനിങ്ങോടുകൂടിയ 2 വർഷത്തെ അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, 1 വർഷ കാലാവധിയുള്ള മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സ്വന്തം ലാബിൽ വെഹിക്കിൾ സ്കാനിംഗ് പ്രാക്ടീസ്, ഓസിലോസ്കോപ്പ് ഗ്രാഫ് സ്റ്റഡി, ഹൈഡ്രോളിക് ലിഫ്റ്റിൽ പരിശീലനം, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും സ്കോളർഷിപ്പും. IIT ITI മേലെച്ചൊവ്വ, കണ്ണൂർ. ഫോൺ 9446155740.
2: ഇന്ന് ബയോടെക്നോളജി മേഖലയിലെ മികച്ച തൊഴിലവസരങ്ങളെക്കുറിച്ച് കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു.
3: നമുക്ക് പാഷനായിട്ട് ടീച്ചിങ് ആണ് എങ്കിൽ, അതായത് നമുക്ക് ഡെയിലി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം, റിസർച്ചുമായിട്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് പോകണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലത് ടീച്ചിങ് പോസ്റ്റാണ്. അപ്പം ടീച്ചിങ് പോസ്റ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് UGC NET ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലും നമുക്ക് പഠിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റിസർച്ച് പ്രോജക്ട്സ് എഴുതിയെടുക്കാം. കുട്ടികളെ ഗൈഡ് ചെയ്യാനൊക്കെ പറ്റുന്നത് യൂണിവേഴ്സിറ്റീസിലും അക്കാഡമിയിലും പറ്റുന്ന ഒരു നല്ലൊരു ജോബാണ്. പിന്നെ റെഗുലേറ്ററി അല്ലെങ്കിൽ അഡ്വൈസറി റോൾസിലേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ, എൻവയൺമെന്റൽ ഏജൻസീസിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെയധികമാണ് ബയോടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ. ഇനി ജോബ്സ് ഇൻ ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ വളർന്നുകൊണ്ടിരിക്കുന്ന സെക്ടറാണ്. അപ്പം ഓരോ ദിവസവും ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ അവർ എപ്പോഴും നോക്കുന്നത് സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവർ ആണ് അവർക്ക് വേണ്ടത്. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണ്ടിവരും. സാധാരണ കേസിൽ ടെക്നീഷ്യൻസ് ഉണ്ടാവും. ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പം നമ്മുടെ ഒരു ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലബോറട്ടറി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പല സ്ഥലത്തും R&D ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഇൻഡസ്ട്രീസിലും ഒക്കെ ടെക്നിക്കൽ ഗ്രേഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ MSc ലെവല് കഴിഞ്ഞാൽ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ളൊരു ടെക്നിക്കൽ പോസ്റ്റാണ് മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻ, അതായത് പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിംഗ് അതുപോലെ പാക്കിംഗിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് പറ്റുന്ന ജോബാണ്. ഇൻസ്ട്രുമെന്റേഷൻ ടെക്നീഷ്യൻ ഉണ്ട്. അതായത് നമുക്ക് ഇന്ത്യയിലാണേലും പുറം രാജ്യങ്ങളിലാണേലും കുറേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ പല മോളിക്കുലർ ടൂൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുള്ളിടത്തോളം കാലം ഇതിനെയൊക്കെ എന്താ പറയുക, സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടി വരും, കാലിബ്രേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡെയിലി വാലിഡേഷൻ സ്റ്റഡീസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇൻസ്ട്രുമെന്റേഷൻ ടെക്നീഷ്യന്റെ ആവശ്യകത വരും. അതുപോലെ തന്നെ PhD ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഇൻഡസ്ട്രീസിലും അതർ R&D സെന്റേഴ്സിലും. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറയുമ്പം യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഡിസൈനിങ് അതുപോലെ ഡെവലപ്മെന്റ് ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് എ പ്രൊഡക്റ്റ്, ഇതൊക്കെയാണ് സാധാരണ വരിക. അതുപോലെ ഉള്ള വേറൊരു പോസ്റ്റാണ് പ്രൊഡക്റ്റ് പ്ലാനർ അല്ലെങ്കിൽ മാനേജർ. അതായത് നമ്മളൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നോക്കി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് നടത്തുന്ന ആളെയാണ് പ്രൊഡക്ട് പ്ലാനർ അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു ദിസ് റെഗുലേറ്ററി അഫയേഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നമുക്ക് ജോലി നോക്കാൻ പറ്റും. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പല ഡോക്യുമെന്റ്സിനെയും ഡോക്യുമെന്റ് പാക്കേജസ്, നമ്മൾ റെഗുലേറ്ററി ഏജൻസീസ്, ഇന്റേണൽ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, അതുപോലെ ലൈസൻസ് റിന്യൂവൽ, ആനുവൽ രജിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടതായിട്ട് വരും. പിന്നെ ഡോക്യുമെന്റേഷൻ ഓഫീസേഴ്സ് കാണും. നമുക്ക് എഴുത്തിൽ വലിയ താല്പര്യമുണ്ട് എങ്കിൽ ഈ പറയുന്ന ഒരു ഡോക്യുമെന്റേഷൻ ഓഫീസറായിട്ട് മാറാം. വേറെ ഒരു ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ ബയോ ഇൻഫർമാറ്റിക്സ് സ്പെഷ്യലിസ്റ്റ് ആണ്. ബയോ ഇൻഫർമാറ്റിക്സും ബയോടെക്നോളജിയും വളരെ ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ബയോടെക്നോളജിയുടെ പല സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിനും ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസും പ്രോഗ്രാംസും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ബയോ ഇൻഫർമാറ്റീഷ്യൻ അല്ലെങ്കിൽ ബയോ ഇൻഫർമാറ്റിക്സ് സ്പെഷ്യലിസ്റ്റിന്റെ ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതാണ്. ഇനി ഇൻഡസ്ട്രീസിൽ നമുക്ക് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് അല്ല താല്പര്യമെങ്കിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലേക്ക് വേണമെങ്കിൽ നമുക്ക് ജോലി സാധ്യതയുണ്ട്. അതായത് മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റ്, അതുപോലെ ഇൻഡസ്ട്രീസിലെ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ആയിട്ടൊക്കെ കയറാൻ പറ്റും. ഇതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ IPR അല്ലെങ്കിൽ പേറ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള റോള് നമുക്ക് MSc ബയോടെക്നോളജി കഴിഞ്ഞിട്ട് IPRന്റെ ഒക്കെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പേറ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക് ഇൻഡസ്ട്രീസിലൊക്കെ R&D അഡ്മിനിസ്ട്രേഷൻ, സെയിൽസ്, ഇതിലൊക്കെ ഈ പറയുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഇതെല്ലാം കൂടാതെ തന്നെ UPSC സർട്ടൺ പൊസിഷൻസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ബയോടെക്നോളജീസ് അവൈലബിൾ ത്രൂ സിവിൽ സർവീസസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഡയറക്ടറേറ്റ് ഓഫ് ഫോറൻസിക് സയൻസ് ആൻഡ് സർവീസസിൽ സയന്റിസ്റ്റ് ബി അല്ലെങ്കിൽ ജൂനിയർ സയന്റിഫിക് ഓഫീസർക്ക് UPSC എക്സാം വരെ നമുക്ക് ലഭിക്കാവുന്ന പോസ്റ്റുകളാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ബാക്കിയുള്ള വിഷയങ്ങൾ, അതായത് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറോ പ്രോഗ്രാമോ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സ്റ്റാർട്ടപ്പിനെയും കാട്ടും ബയോടെക്നോളജിക്കൽ സ്റ്റാർട്ടപ്പ് കുറച്ചും കൂടെ ചലഞ്ചിങ് ആൻഡ് റിസ്കി ആണ്. കാരണം അതിൻ്റെ അകത്ത് ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാപിറ്റലും കുറേ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി അപ്രൂവൽസും ഒരു ലോങ് ടൈം ലൈൻ വേണം അതിനെ ഡെവലപ്പ് ചെയ്യേണ്ട. പക്ഷേ നമുക്കൊരു ക്ലിയർ വിഷൻ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു ക്ലിയർ ആയിട്ടൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളും പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സ്റ്റാർട്ടപ്പും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് കുറേ ഫണ്ടിങ് ഏജൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് കുട്ടികൾ ബയോടെക്നോളജീനെ പറ്റിയിട്ടുള്ള ജോലി സാധ്യതകൾ മിനിമം ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. ഇനി ജോലി നോക്കാൻ നേരത്ത് നമ്മൾ കുറച്ച് ബയോടെക് കമ്പനീസിനെ കുറിച്ചിട്ടും കുട്ടികൾ അറിഞ്ഞിരിക്കണം. അപ്പം അതിന് ലിസ്റ്റ് ഓഫ് സം കമ്പനീസ്, കുറച്ച് കമ്പനീസിന്റെ പേര് ഞാൻ പറയാം. ഹിന്ദുസ്ഥാൻ ലിവർ, ബയോകോൺ, ബാംഗ്ലൂരിലെ ജിനായ്, ഭാരത് ബയോടെക് ഇന്റർനാഷണൽ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി ഹൈദരാബാദ്, മർക്ക്, ഹൈമീഡിയ, ജയമിത്ര ആൻഡ് കോ ഡൽഹിയില്, ലൈഫ് ടെക്നോളജീസ്, ഫൈസർ, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെയുള്ള പല ഇൻഡസ്ട്രീസും ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ നോക്കുക, ഇവിടെ വേക്കൻസീസ് ഉണ്ടോ നോക്കുക, പറ്റുന്ന തരത്തിൽ നമ്മൾ R&Dയിലും അതുപോലെ ഇൻഡസ്ട്രീസിലുമൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ബയോടെക്നോളജിയിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു 9 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ഈ 9 ക്വസ്റ്റ്യനുകളിൽ 6 നിങ്ങൾക്ക് യെസ് എന്നുള്ള ഉത്തരം തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് ബയോടെക്നോളജി റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ക്വസ്റ്റ്യൻസ് ഡോക്ടർ രാജൻ കപൂർ, മോൺസാന്റോ ഇന്ത്യ, ബാംഗ്ലൂർ, അവരുടെ ഒരു റൈറ്റപ്പിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഡു യു ലൈക്ക് ഡൂയിങ് എക്സ്പെരിമെന്റ്സ് വിത്ത് ടിഷ്യൂസ് ഓഫ് ലിവിംഗ് തിങ്സ്? ലിവിംഗ് സെൽസും ടിഷ്യൂസും വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? രണ്ടാമത്, ഡു യു ഹാവ് പേഷ്യൻസ് ടു വർക്ക് ഓൺ സംതിങ് ദാറ്റ് മേ ടേക്ക് 2 or 3 days ഓർ ഈവൻ ലോങ്ങർ ഫോർ ആൻ എക്സ്പെരിമെന്റ്? അതായത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ കൊണ്ട് ചെയ്യേണ്ട എക്സ്പെരിമെന്റ്സ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടോ? വുഡ് യു ബി കമ്പോസ്ഡ് ഇഫ് ദ എക്സ്പെക്ടഡ് റിസൾട്ട്സ് ഡു നോട്ട് ഷോ അപ്പ് ആഫ്റ്റർ ദ റിപ്പീറ്റഡ് എക്സ്പെരിമെന്റ്സ്? ചിലപ്പോൾ നമുക്ക് എക്സ്പെരിമെന്റ്സ് പലതവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടും, ചിലപ്പോൾ അത് ഫെയിലിയർ ആയിരിക്കും. രണ്ടും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണോ? നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് റീഡിംഗ് ലേറ്റസ്റ്റ് സയന്റിഫിക് ബുക്സ് ആൻഡ് ജേർണൽസ്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജേർണൽസും സയന്റിഫിക് ബുക്സും വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഫീൽ കംഫർട്ടബിൾ ബീങ് ഇൻ എ വെർജിൻ ഫീൽഡ് വെയർ യു മേ ഡിസ്കവർ സംതിങ് ആൻഡ് ബിക്കം റിച്ച് ആൻഡ് ഫേമസ് ആഫ്റ്റർ സം ഇയേഴ്സ്, ഓർ ദാറ്റ് യുവർ റിസർച്ച് ഫോർ 1 മേ നോട്ട് യീൽഡ് എനിത്തിങ് ഫ്രൂട്ട്ഫുൾ? അതായത് ബയോടെക്നോളജി എന്ന് പറഞ്ഞ ഏരിയ ചിലപ്പോൾ നമുക്ക് റിസൾട്ട്സ് വളരെ വേഗം കിട്ടും, എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പി എച്ച് ഡി വർക്കൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ ചൂസ് ചെയ്യുന്ന ടോപ്പിക്ക് തന്നെ മാറ്റേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ രണ്ടു വന്നാലും നമുക്ക് ഈക്വലി അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു വർക്ക് വിത്ത് ഫെലോ സയന്റിസ്റ്റ് ആൻഡ് ആക്ട് ആസ് എ ടീം പ്ലെയർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു എ ഗുഡ് റിസർച്ചർ ആണോ? ആർ യു ക്രിയേറ്റീവ്? ദെൻ അതുപോലെ തന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ ഇഷ്ടമുള്ള വ്യക്തിയാണോ? ആർ യു ആൻ ഇൻട്രോവേർട്ട്? അതുപോലെ ആർ യു ഫാസിനേറ്റഡ് ബൈ സയൻസ് ഓഫ് ലിവിംഗ് തിങ്സ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് യെസ് എന്നാണ് ഉത്തരം തരാൻ സാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള ബയോടെക്നോളജി റിസർച്ചറായിട്ട് മാറാം.
2: ബയോടെക്നോളജി മേഖലയിലെ മികച്ച തൊഴിലവസരങ്ങൾ. ഇതുവരെ സംസാരിച്ചത് കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൺ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി.
1: IIT ITI ഫ്ലൈ ഹൈ പറക്കാം ഉയരങ്ങളിലേക്ക് നിങ്ങൾക്കായി സമർപ്പിച്ചത് IIT ITI മേലെ ചൊവ്വ കണ്ണൂർ.
0: തൊഴിൽ വാർത്തകൾ. ജാർഖണ്ഡിലെ ധൻബാദിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വിവിധ വകുപ്പുകളിലായി ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട്, ജൂനിയർ അസിസ്റ്റന്റ്, ജൂനിയർ ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് സിസ്റ്റം എഞ്ചിനീയർ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾ www.iitism.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 6 ആഗസ്റ്റ്. മണിപ്പൂരിലെ ഇംഫാലിലുള്ള കേന്ദ്ര സർവകലാശാലയായ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ അധ്യാപക തസ്തികകളിലേക്കും ഡെപ്യൂട്ടി കൺട്രോളർ, അസിസ്റ്റന്റ് ലൈബ്രേറിയൻ, സെക്ഷൻ ഓഫീസർ, പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഫിസിയോതെറാപ്പിസ്റ്റ്, അക്കൗണ്ടന്റ്, ലൈബ്രറി അസിസ്റ്റന്റ്, നഴ്സിംഗ് അറ്റൻഡന്റ് തുടങ്ങിയ അനധ്യാപക തസ്തികകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഫോം പൂരിപ്പിച്ച് തപാൽ മുഖേനയോ ഇമെയിൽ മുഖേനയോ അപേക്ഷിക്കണം. വിലാസം ഉൾപ്പെടെ വിശദവിവരങ്ങളും അപേക്ഷ ഫോമും www.nsu.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31 ജൂലൈ.
4: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI,
5: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിഗ് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
5: ഫോൺ 6282520614.
7: ആകാശവാണി കണ്ണൂർ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ

0: അമരാവതി എക്സ്പ്രസ് 1:53 1:63 ശ്രീഗംഗാനഗർ കൊച്ചുവേളി എക്സ്പ്രസ് 5 വൈകിയോടുന്നു.
1: പാൽക്കോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റിംഗ് കമ്പോസ്റ്റിന് വേണം കൃത്യമായ ഇനോക്കുലം. മാലിന്യത്തെ വളമാക്കാൻ ഹരിതമിത്രം കോയർപിത്ത് ഇനോക്കുലം. ജൈവ മാലിന്യ സംസ്കരണത്തിന് ഇനി ഹരിതമിത്രം.
4: സംസ്ഥാന ശുചിത്വ മിഷന്റെ അംഗീകാരത്തോടെയുള്ള ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ ഉൽപ്പന്നം.
5: ഫോൺ 9496923694.
6: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
7: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
6: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
7: ഫോൺ 9446071998.
8: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
9: ലാപ്ടോപ്പോ?
8: അതെയല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
10: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
11: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
12: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
13: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
14: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
13: 42 കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
15: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
16: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
15: അതെങ്ങനെയാ?
16: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
15: എടാ, സംഭവം കൊള്ളാലോ.
16: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
17: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആദ്യം സമാചാർ പ്രഭാത്, തുടർന്ന് മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
18: बेटा, मैं कल अपने भतीजे के घर होके आया. मैं देखकर हैरान रह गया कि वो लोग दिन भर AC चलाते हैं, रोज वॉशिंग मशीन चलाते हैं, घर में दो दो फ्रिज हैं, फिर भी उसका बिजली बिल पता है कितना आता है? 0. मैंने पूछा तो भतीजा बोला, चाचा जी, सब ऊपर वाले की दया है. मतलब सोलर पैनल की. मैंने सोचा अब तो लगवाना ही पड़ेगा.
19: PM सूर्य घर मुफ्त बिजली योजना. जुड़ने के लिए रजिस्टर करें PM सूर्य घर.gov.in पर.
2: हर घर सूर्य घर.
4: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है. टेलीमानस के निशुल्क नंबर 14416 पर कॉल करें. कहीं से भी, कभी भी, 24 घंटे यह सुविधा उपलब्ध है. यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है. आप अकेले नहीं है, मदद बस एक कॉल दूर है.
8: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं प्रियंका अरोड़ा. मुख्य समाचार. प्रधानमंत्री नरेंद्र मोदी ने कहा, नागरिकों का कल्याण सभी सुधारों के केंद्र में होना चाहिए और शासन की नीतियां जनता की जरूरतों के अनुरूप तैयार की जानी चाहिए. केंद्रीय मंत्री JP नड्डा ने कहा, सरकार संसद में नीट पेपर लीक मुद्दे पर चर्चा करने और इस समस्या का स्थायी समाधान सुनिश्चित करने के लिए प्रभावी नीति बनाने को तैयार. भारत 2033 तक 5 छोटे परमाणु बिजली रिएक्टर चालू करेगा. केंद्र सरकार ने तमिलनाडु में 1,000 करोड़ रुपए से अधिक के 2 इलेक्ट्रॉनिक विनिर्माण क्लस्टर को मंजूरी दी. राष्ट्रपति द्रौपदी मुर्मू आज से रोमानिया की 2 दिन की यात्रा पर और 23वें राष्ट्रमंडल खेलों का शुभारंभ आज से स्कॉटलैंड के ग्लासगो में. अब समाचार विस्तार से. പ്രധാനമന്ത്രി

0: Medalists Neeraj Chopra, Mirabai Chanu and Lovlina Borgohain are set to represent India at the CWG 2026. Indian contingent comprises 125 members, including para-athletes. India won 61 medals at the last Commonwealth Games. However, this year's Commonwealth Games presents a different challenge with fewer medal events and a significantly smaller sporting program. In China Open Badminton, India's PV Sindhu, Ayush Shetty and Lakshya Sen have entered singles pre-quarterfinals in Shangzhou. Double Olympic medalist PV Sindhu advanced to the women's singles second round after defeating fellow Indian player Unnati Hooda by 21-14, 9-21, 21-10 in a round of 32 clash. In the men's singles, Ayush Shetty defeated number 11 Alvi Farhan of Indonesia to reach the round of 16. In another round of 32 match, Lakshya Sen defeated Japanese player Yushi Tanaka 22-20, 15-21, 21-14. And now for a look at today's newspapers, it's over to Subhadra Ramachandran.
1: Thank you, Sarabjit. On the margins of ASEAN engagements, Jaishankar conveys to Lavrov India's concern over safety of Indian seafarers, notes a statesman. The Financial Express informs, cross-holding cap set to ease, airline doors may open for Adani GMR. 100% tariff on generic drug imports into US from 2028. Trump prescribes new pill. India side effects unlikely, states the Economic Times. And finally, the Financial Express on its editorial page under the caption, Oil on the Boil Again, writes, Brent spot prices have gone well past $90 a barrel with the war clouds over West Asia. The prospect for costlier oil is bad news for countries like India that imports 88% of its energy requirements, which would widen its trade deficit and push up inflation. And with that, it's back to you, Sarabjit.
0: Thank you, Subhadra. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says citizen welfare must remain at heart of reforms and governance initiatives should be designed around people's needs. Union Minister JP Nadda says government ready to discuss NEET paper leak issue in Parliament and formulate effective policy to ensure permanent solution to the issue. India to make 5 small nuclear power reactors operational by 2033. Centre approves 2 electronics manufacturing clusters worth 1,012 crore rupees in Tamil Nadu. President Draupadi Murmu to be on a 2-day visit to Romania beginning today. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കണ്ണൂർ.
3: മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: സംഗീതമാധുരി. സംഗീതമാധുരിയിൽ ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യം സിയോ ആൻഡോ പാടിയത് മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ. നാടകം ജനനി ജന്മഭൂമി. ഒ എൻ വിയുടെ വരികൾ ദേവരാജന്റെ സംഗീതം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: മുഹബത്തൻ നിളം കാറ്റ്, ആയിഷ പാടിയത്. നാടകം ഇതെന്തൊരു ദുനിയാവ്. രചന നടുക്കണ്ടി, സംഗീതം MS ബാബുരാജ്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: കല്യാണ പുടവ വേണം, നാടകം കതിരുകാണാക്കിളി. ജിക്കിയുടെ ഒപ്പം ദേവരാജൻ പാടിയത്, ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: മിന്നുന്നതെല്ലാം പൊന്നല്ല, ഗാനം ഈണ നൽകി പാടിയത് ദേവരാജൻ, രചന ONV, നാടകം കാക്കപ്പൊന്ന്.

ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പ്രവാഹിനി, ജീവിതമൊരു മഹാപ്രവാഹിനി. നാടകം കതിർമണ്ഡപം. പാടിയത് R. സോമശേഖരൻ,

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0409024866330, 9847484950, 8893949598.
2: PM जय अब गरीबों की जय बन गई है.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: കരിവളയിട്ട കയ്യിൽ, യേശുദാസ് പാടിയത് നാടകം ദിവ്യബലി. ഗാനശില്പികൾ MS വാസുദേവൻ, കോട്ടയം ജോയ്.

അമ്പിളിയമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട്. കെ സുലോചന പാടിയത് നാടകം മുടിയനായ പുത്രൻ. രചന ONV, ഈണം ദേവരാജൻ.

സംഗീത മാധുരിയിൽ ഇതുവരെ കേട്ടത് നാടകഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യ സമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ സമരചരിത്രത്തിൽ ധൈര്യവും അചഞ്ചലമായ ദേശസ്നേഹവും അഭിമാനകരമായ സ്ഥാനവുമാണ് ചന്ദ്രശേഖർ ആസാദിനെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അതിർത്തി ഭീകരവാദത്തെ ഭരണകൂട നയമായി ഉപയോഗിക്കുന്ന പാകിസ്ഥാനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ഇന്ത്യ. ജമ്മുകശ്മീർ എപ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായിരിക്കുമെന്നും ഇന്ത്യ UN രക്ഷാസമിതിയിൽ വ്യക്തമാക്കി. ജനീവയിൽ ലോക വ്യാപാര സംഘടനാ ആസ്ഥാനത്ത് ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകന യോഗം ഇന്ന് സമാപിക്കും. വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ മനില സന്ദർശനം ഇന്ന് പൂർത്തിയാകും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഫിലിപ്പീൻസിൽ തലസ്ഥാനമായ മനിലയിൽ എത്തിയത്. കള്ളാടി തുരങ്കബാധ നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തെ ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റാൻ കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജർമ്മനിയിലെ പ്രമുഖ പൊതുമേഖലാ റെയിൽവേ കമ്പനിയായ DBAGയും തമ്മിൽ സമ്മതപത്രം കൈമാറി. ആഗോള നിലവാരത്തിലെ പരിശീലന രീതികൾ ഉറപ്പാക്കാനും കേരളത്തിലെ സാങ്കേതിക വിദഗ്ധർക്ക് ജർമ്മനിയിൽ തൊഴിൽ നേടാൻ സുഗമമായ വഴികൾ ഒരുക്കാനുമാണ് പങ്കാളിത്തം ലക്ഷ്യമിടുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗെല്ലെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്രഗാനങ്ങൾ. സുധീപ് കുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത് ചിത്രം ബനാറസ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം M. ജയചന്ദ്രൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം, ചിത്രം ചെങ്കോൾ, പാടിയത് യേശുദാസ്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: നമസ്കാരം, ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഈ ആഴ്ച കണ്ണൂർ ട്രാക്കിസിൽ ഞാനും ഉണ്ടാകും കണ്ണൂർ ആകാശവാണിക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: ചിത്രം ഇഞ്ചക്കടൻ മത്തായി ആൻഡ് സൺസ്. പാടിയത് യേശുദാസ്. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം എസ് പി വെങ്കടേഷ്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: സുന്ദരി ഗാർഡൻസ് ഈ ചിത്രത്തിലെ ഗാനം മൃദുല വാര്യർ പാടിയത്. ജിയോപോളിന്റെ വരികൾ അൽഫോൺസ് ജോസഫിന്റെ സംഗീതം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: ഈ ഗാനം യേശുദാസും സുജാതയും പാടിയത് ചിത്രം മേലെ പറമ്പിൽ ആൺവീട്. IS കൊണ്ടൂരിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: എസ് രമേശൻ നായരുടെ രചന, മുരളി എ ബിയുടെ സംഗീതം. ചിത്രം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, യേശുദാസും ചിത്രയും പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: അമ്മ കിളിക്കൂട് ഈ പടത്തിലെ ഗാനം വിജയ് യേശുദാസ്, രാധിക തിലക് എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: യേശുദാസും വാണി ജയറാമും പാടിയത് ചിത്രം മനോരഥം. പി ഭാസ്കരന്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.
1: മദന സ്വപ്ന വികാരമോ മനസ്സിലെ പ്രമദവനത്തിലെ

0: പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയേക്കാളും പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ലെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഇന്ന് കിർഗിസിൽ റിപ്പബ്ലിക്കിലേക്ക് തിരിക്കും. ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നും ബിഷ്കെക്കിൽ ചേരുന്ന SCO ഉച്ചകോടിയുടെ മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരുന്നത്. സ്വാതന്ത്ര്യസമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആത്മാവും ജീവിതവും സമർപ്പിച്ച മഹാനായിരുന്നു ആസാദെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ രാജ്യതലസ്ഥാനത്തെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടച്ചതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അടുത്ത നിർദ്ദേശമുണ്ടാകുന്നതുവരെ ഈ സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തു. രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത്. അസമിൽ തുടർച്ചയായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 41. ഇന്നലെ 10 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ത്യ സിംബാബ്വെ 3 T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
4: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്നത് ആധുനിക ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്താണ് ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന് നോക്കാം. പ്രതിരോധം എന്നാൽ നിർവീര്യമാക്കൽ. മൈക്രോബ്സ് എന്നാൽ സൂക്ഷ്മാണുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പുകളിൽ കൂടി മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഏകകോശ പാരസൈറ്റുകൾ എന്നിവയാണ് ഈ സൂക്ഷ്മാണുക്കൾ. ക്ഷയരോഗം, എലിപ്പനി, കോളറ, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ മൂലമുള്ളതാണ്. എന്നാൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി വൈറസ് മൂലമുള്ളതാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്, എയ്ഡ്സ് എന്നിവയ്ക്കും കാരണം വൈറസുകളാണ്. ഈ സൂക്ഷ്മാണുക്കളാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും പലവിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആന്റിമൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബാക്ടീരിയകൾക്കെതിരെയുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ, വൈറസുകൾക്കെതിരെയുള്ള ആന്റി വൈറൽ മരുന്നുകൾ, പൂപ്പലുകൾക്കെതിരെയുള്ള മരുന്നുകൾ, മലമ്പനിക്കെതിരെയുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആന്റിമൈക്രോബിയൽ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതായത് സൂക്ഷ്മജീവികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, ആന്റിവൈറലുകൾ, ആന്റിഫംഗലുകൾ എന്നീ മരുന്നുകളെ സൂക്ഷ്മജീവികൾ തന്നെ നിഷ്ഫലമാക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മരുന്നുകൾക്ക് ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. ആന്റിമൈക്രോബിയൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. അതായത് ആന്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗം മരുന്നുകൾ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇവ വൈറസ് മൂലമുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരിച്ചും ആന്റിവൈറസുകൾക്കും ആന്റിഫംഗലുകൾക്കും ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ കഴിയില്ല. എന്നിരുന്നാലും അറിഞ്ഞും അറിയാതെയും ബാക്ടീരിയകൾ മൂലമല്ലാത്ത വൈറസ് രോഗങ്ങൾക്കും ഫംഗസ് രോഗങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നു. അസുഖത്തിൻ്റെ കാരണമായ സൂക്ഷ്മാണു ഏതാണ് എന്ന് മനസ്സിലാക്കി

മായ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകൂ, അല്ലെങ്കിൽ അത് ആന്റിമൈക്രോബിയൽ പ്രതിരോധത്തിന് കാരണമാകും. ഇങ്ങനെ ഒന്നിലധികം വിഭാഗം മരുന്നുകൾക്ക് പ്രതിരോധശേഷി നേടിയ സൂക്ഷ്മാണുക്കളെ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പരിസ്ഥിതി എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു എന്ന് പറയാം. പരിസ്ഥിതിയിൽ വെള്ളം, മണ്ണ്, വായു എന്നിവിടങ്ങളിലും ഭക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾ ഉണ്ട്. പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് എത്തുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീർ, രക്തം, മൂത്രം, വിസർജ്യം അല്ലെങ്കിൽ മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നത് വഴി രോഗാണു പകരാം. പ്രതിരോധശേഷിയുള്ള സൂക്ഷ്മജീവികളടങ്ങിയ മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവ നന്നായി വേവിക്കാതെ കഴിക്കുന്നതും പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കടക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യർക്കും രോഗാണു പകരം. ഇനി സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗമാണ്. ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് പോലും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. സാധാരണ കാണുന്ന ജലദോഷപ്പനിക്കും വൈറസ് മൂലമുള്ള മറ്റു പനികൾക്കും ആന്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ ആവശ്യമില്ല. ഇവയുടെ കൂടെ ബാക്ടീരിയ മൂലമുള്ള അണുബാധ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആന്റിബയോട്ടിക്കുകൾ ആവശ്യം വരുന്നത്. വൈറസ് രോഗങ്ങൾക്ക് തുടക്കത്തിലെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാതിരിക്കണം. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാതിരിക്കണം. മെഡിക്കൽ സ്റ്റോറിൽ പോയി 1-2 ദിവസത്തേക്ക് ഏതെങ്കിലും ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കാതിരിക്കണം. ഇനി മറ്റൊന്ന് ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്നതും ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ മരുന്നുകളുടെ ഉപയോഗവും പ്രതിരോധത്തിന് കാരണമാകും. ആന്റിബയോട്ടിക്കുകൾ 5 ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തുക. 1 ദിവസം 3 തവണ കഴിക്കാൻ പറയുന്നത് 1-2 തവണ മാത്രം കഴിക്കുക എന്നീ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ മാറുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് ബാക്കിയുള്ള രോഗാണുക്കൾക്ക് മരുന്നിനെ പ്രതിരോധശേഷി നേടാൻ അവസരമൊരുക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗമാണ്. ആന്റിമൈക്രോബിയൽ പ്രതിരോധം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ്. മൃഗങ്ങളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ ആന്റിബയോട്ടിക്കുകൾ കുറഞ്ഞ അളവിൽ തീറ്റയിൽ ചേർക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിൽ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നു. ഒരു കൂട്ടത്തിലെ ചില മൃഗങ്ങൾക്ക് മാത്രം രോഗമുള്ളപ്പോഴും ആ ഗ്രൂപ്പിലെ മുഴുവൻ മൃഗങ്ങൾക്കും അസുഖം തടയാനായി മരുന്ന് നൽകുന്നു. ഇതും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. മൃഗങ്ങളിൽ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി തെറ്റായ മരുന്ന് തിരഞ്ഞെടുക്കൽ, അനുചിതമായ അളവിലുള്ള പ്രയോഗം, അനുചിതമായ കാലാവധി തുടങ്ങിയവയും സൂക്ഷ്മാണുക്കൾ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നതിന് കാരണമാകും. വേറൊരു കാര്യം ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും ശുചിത്വ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും മൂലം പകർച്ചവ്യാധികൾ കൂടുതലായി ഉണ്ടാകും. ഇത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും. ഇങ്ങനെയും പ്രതിരോധശേഷി വർദ്ധിക്കും. ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധശേഷി ആർജിച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയും, ശസ്ത്രക്രിയകൾ കൂടുതൽ അപകടമാകും, ജീവന് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ പ്രതിരോധം സിദ്ധിച്ച സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ഫലശൂന്യമാക്കും. ഇപ്പോഴത്തെ ആന്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകൾക്ക് രോഗാണുക്കളെ കൊല്ലാനോ വളർച്ച തടയാനോ കഴിയാതെ വരും. അതുകൊണ്ട് രോഗം ശമിക്കുകയുമില്ല, ഭേദമാകുകയുമില്ല. അതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുകയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്യാം. ഇതുമൂലം രോഗം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടിയും വരും. മാത്രവുമല്ല മരണനിരക്ക് ഉയരുകയും ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധശേഷി ആർജിച്ച രോഗാണുക്കൾ മൂലം ലോകത്ത് 1 വർഷം 50 ലക്ഷം പേർ മരിക്കുന്നതായിട്ടാണ് 2019 നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. 2050 ആകുമ്പോൾ ഈ മരണങ്ങളുടെ എണ്ണം 100 ലക്ഷം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.

അതുപോലെ 2019 പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് 133 ലക്ഷം പേരാണ്. ഇതിൽ 62 ലക്ഷം പേരുടെയും മരണം പ്രതിരോധമാർജിച്ച ബാക്ടീരിയകൾ മൂലമാണ്. ഇതിനു പുറമെ പ്രതിരോധമാർജിച്ച ക്ഷയരോഗം മൂലം 13 ലക്ഷം പേരും മരിക്കുന്നുണ്ട്. അതായത് ലോകത്ത് ഒരു വർഷം 75 ലക്ഷം പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലം മരിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലുള്ള മരണത്തിന്റെ 12.5% പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ് മരിക്കുന്നത്. പ്രതിരോധമാർജിച്ച മരുന്നുകൾക്ക് പകരം പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കാം. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ഉയർന്ന ചെലവാണ് ഒരു കാര്യം. 100 ലക്ഷം രൂപ വരെ ചെലവാകും. മൃഗങ്ങളിലും മനുഷ്യരിലും പരീക്ഷണം നടത്താൻ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതാണ് മറ്റൊരു കാര്യം. അവസാനം പരീക്ഷണം പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വിജയിക്കുന്ന മരുന്നുകൾക്കെതിരെ പെട്ടെന്ന് തന്നെ പ്രതിരോധം ഉണ്ടാകുന്നതാണ് വേറൊരു കാര്യം. അതായത് വർഷങ്ങൾക്കുള്ളിൽ ഇവയും ഫലപ്രദമല്ലാതാകും, അതിനാൽ ലാഭം കുറവായിരിക്കും. ഇതിനെല്ലാം പുറമെ ആന്റിബയോട്ടിക്കുകൾ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നവയാണ്. പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ പോലെ ദീർഘകാലം ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും, അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ പ്രതിരോധം കുറയ്ക്കാൻ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, കൃഷിയുടെ സംരക്ഷണം എന്നീ തലങ്ങളിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ വിവേകപൂർണമായ ഉപയോഗമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി. ഇതിനെന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മരുന്നുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപയോഗം കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യ പ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആന്റി മൈക്രോബിയൽ മരുന്നുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു ചിട്ടയായ സംവിധാനമാണിത്. ഇതിലൂടെ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും രോഗികളിൽ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിരോധശേഷിയുള്ള അണുക്കൾ വളരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുടെ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. പൊതുജനങ്ങളിൽ AMR സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ 18 മുതൽ 24 വരെ ലോക ആന്റി മൈക്രോബിയൽ അവബോധ വാരമായി ആചരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കർഷകർ, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ആരോഗ്യ പ്രവർത്തകരുമായും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു. വിവിധ മേഖലകളുടെയും പങ്കാളികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനവും അനിവാര്യമാണ്. ഇതിനുവേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഏകാരോഗ്യ സമീപം, അല്ലെങ്കിൽ വൺ ഹെൽത്ത്. മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ ഫലങ്ങൾ കൈവരിക്കുന്നതിനായി പ്രോഗ്രാമുകൾ, നയങ്ങൾ, നിയമനിർമ്മാണം, ഗവേഷണം എന്നിവ രൂപകൽപ്പന ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ആശയവിനിമയം നടത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമീപനം സഹായിക്കുന്നു. അവസാനമായി ആന്റി മൈക്രോബിയൽ പോളിസിയെ കുറിച്ചുകൂടി ഞാൻ കുറച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരള സർക്കാർ ഇതിനായി ആന്റി മൈക്രോബിയൽ പോളിസി തന്നെ നടപ്പിലാക്കി വരുന്നു. ആന്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വിഭാവനം ചെയ്ത ഈ പദ്ധതിയാണ് കർസാപ്പ്, അല്ലെങ്കിൽ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിലൊരു പ്രധാന പ്രോഗ്രാമാണ് ഏകാരോഗ്യ സമീപനം. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയാനും നിയമലംഘനം നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ

0: മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആന്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ നൽകി വരുന്നു. ഓരോ ആശുപത്രിയും സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആന്റിബയോട്ടിക് പോളിസി തയ്യാറാക്കാനും ലഭ്യമായ മരുന്നുകളെ മൂന്നായി തരംതിരിച്ച് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ അണുബാധകൾക്ക് ആദ്യം നൽകുന്ന സുരക്ഷിതമായ ആന്റിബയോട്ടിക്കുകൾ കടുത്ത അണുബാധകൾക്ക് മാത്രം ഡോക്ടറുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നൽകേണ്ട ആന്റിബയോട്ടിക്കുകൾ മറ്റ് മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം നൽകേണ്ട അതീവ ജാഗ്രതയുള്ള മരുന്നുകൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ച് ലാബറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവസാനമായി ഭാവി തലമുറയ്ക്കായി മരുന്നുകളുടെ ഫലപ്രാപ്തി നിലനിർത്താൻ ആന്റിബയോട്ടിക്കുകളുടെ ഉത്തരവാദിത്തമുള്ള ഉപയോഗം അനിവാര്യമാണ്. അവ ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ശ്രോതാക്കളോട് സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് VK സുരേഷ്. രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയേക്കാളും പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോടും ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചതായി നരേന്ദ്രമോദി അറിയിച്ചു. യുവാക്കളുടെ ഭാവിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷാ കാരണങ്ങളാൽ രാജ്യതലസ്ഥാനത്തെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടച്ചതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. അടുത്ത നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ ഈ സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ലോക് കല്യാൺ മാർഗ്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, രാമകൃഷ്ണ ആശ്രം മാർഗ്, ബരാബംഗാ റോഡ്, സുപ്രീംകോർട്ട്, സേവാതീർത്ത്, ജൻപത് തുടങ്ങിയ സ്റ്റേഷനുകളാണ് അടച്ചത്. സ്വാതന്ത്ര്യസമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ സമരചരിത്രത്തിൽ ധൈര്യവും അചഞ്ചലമായ ദേശസ്നേഹവും അഭിമാനകരമായ സ്ഥാനവുമാണ് ചന്ദ്രശേഖർ ആസാദിനെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചന്ദ്രശേഖർ ആസാദിന്റെ ദൃഢനിശ്ചയം തലമുറകൾക്ക് പ്രചോദനം നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചന്ദ്രശേഖർ ആസാദിന് ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആത്മാവും ജീവിതവും സമർപ്പിച്ച മഹാനായിരുന്നു ആസാദെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യമേഖലയിലെ സുപ്രധാന വിഷയങ്ങളും സഹകരണവും ചർച്ച ചെയ്യും. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വിദേശകാര്യമന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ് റിപ്പബ്ലിക്കിലേക്ക് ഇന്ന് യാത്രയാകും. August 31 September 1 ബിഷ്കെക്കിൽ ചേരുന്ന SCO ഉച്ചകോടിയുടെ മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സഹകരണത്തിന് പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയ പ്രധാന വിഷയങ്ങളിൽ വിദേശകാര്യമന്ത്രിമാർ ആശയവിനിമയം നടത്തുകയും ചെയ്യും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ July 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും July 23 ദേശീയ പ്രക്ഷേപണ ദിനം ആചരിക്കുന്നത്. ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്കുവഹിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്രഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജന ഹിതായ ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്. അസമിൽ തുടർച്ചയായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 41. ഇന്നലെ 10 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ 40 റവന്യൂ സർക്കിളുകളിൽ 600,000+ ആളുകളെ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും ബാധിച്ചു. നദികളിലെ ജലനിരപ്പ് അപകട മേഖലയ്ക്ക് മുകളിലാണ്. ദുരിതബാധിത ജില്ലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തു. രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ചോദ്യം ചെയ്യലിന് PS പ്രശാന്തിനെ അല്പസമയത്തിനകം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കും. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കാൻ KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. UDF ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാവും പിങ്ക് സർവീസ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോപാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 ശേഷം നഗരത്തിലെത്തുന്ന വനിതകൾ ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10 രാവിലെ 5 ഷിഫ്റ്റുകളിൽ ജോലി ചെയ്ത് മടങ്ങുന്ന IT ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് KSRTCയുടെ തീരുമാനം. കേരളത്തെ ലഹരിമുക്ത സംസ്ഥാനമാക്കാൻ ഗവൺമെന്റ് നടത്തുന്ന പോരാട്ടത്തിൽ യുവജന സംഘടനകൾ കൈകോർക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ സമൂഹത്തിന്റെ മുഴുവൻ പങ്കാളിത്തവും അനിവാര്യമാണെന്ന് അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ വിവിധ യുവജന സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാലയങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, കർഷകർ എന്നിവയെ സംയോജിപ്പിച്ച് സമഗ്ര കാർഷിക വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. ഫാം ടൂറിസം, അഗ്രി സ്റ്റാർട്ടപ്പുകൾ, കാർഷിക സംരംഭകത്വം എന്നിവയ്ക്ക് പുതിയ ഊന്നൽ നൽകി സംസ്ഥാനത്ത് 2,200 കാർഷിക സംരംഭകരെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. പാറശാല, ബ്ലോക്ക് തല കിസാൻ മേള, കിസാൻ ഗോഷ്ഠി, ഹരിതവിസ്മയം പരിപാടി എന്നിവയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. June 11 റിപ്പോർട്ട് ചെയ്തതിനു ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. 3 നിപ പരിശോധനാ ഫലവും നെഗറ്റീവ്. മന്ത്രി ഷിബു ബേബി ജോൺ വന്യജീവി വകുപ്പിന്റെ നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലെ കനോലി ഇക്കോ ടൂറിസം പദ്ധതി സന്ദർശിച്ചു. ഇക്കോ ടൂറിസം പദ്ധതിയിലെ സൗകര്യങ്ങളും പ്രവർത്തനങ്ങളും മന്ത്രി വിലയിരുത്തി. വനസംരക്ഷണവും വിനോദസഞ്ചാര വികസനവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളുടെ പുരോഗതിയും അദ്ദേഹം അവലോകനം ചെയ്തു. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാലയ്ക്ക് ഇന്ന് തുടക്കം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V.പളനിച്ചാമി അധ്യക്ഷനാകും. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി KSU ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അറിയിച്ചു. പയ്യന്നൂർ MLA V.കുഞ്ഞികൃഷ്ണൻ MLA സഹപ്രവർത്തകൻ T.പുരുഷോത്തമന്റെ പയ്യന്നൂരിലെ ചെമ്മീൻ കൃഷി ഷെഡിന് അജ്ഞാതർ തീയിട്ടു. പുലർച്ചെയായിരുന്നു സംഭവം. കൃഷിക്കാവശ്യമായ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഷെഡ് പൂർണ്ണമായി നശിച്ചു. സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് ഷെഡ് തകർത്തതെന്നും CPIM ആണ് അക്രമത്തിന് പിന്നിലെന്നും പുരുഷോത്തമൻ ആരോപിച്ചു. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും ചേർന്ന് നാളെ കോഴിക്കോട്ട് വായ്പാ മേളയും വായ്പാ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിക്കും. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ നിക്സൺ മാത്തൂർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തെ

0: ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റുന്ന സുപ്രധാന ചുവടുവയ്പായി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജർമ്മനിയിലെ പ്രമുഖ പൊതുമേഖലാ റെയിൽവേ കമ്പനിയായ DBAG തമ്മിൽ സമ്മതപത്രം കൈമാറി. ആഗോള നിലവാരത്തിലെ പരിശീലന രീതികൾ ഉറപ്പാക്കാനും കേരളത്തിലെ സാങ്കേതിക വിദഗ്ധർക്ക് ജർമ്മനിയിൽ തൊഴിൽ നേടാൻ സുഗമമായ വഴികൾ ഒരുക്കാനുമാണ് പങ്കാളിത്തം ലക്ഷ്യമിടുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിൽ കാസർകോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 പേർക്ക് ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സമയപരിധി നാളെ അവസാനിക്കും. തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് 30 മുംബൈ ഹജ്ജ് ഹൗസിൽ നടത്തും. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 2 വരെ കോഴിക്കോട് ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ പ്രചാരണാർത്ഥം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും വനംവകുപ്പും തിരുവമ്പാടി അൽഫോൺസ കോളേജും ചേർന്ന് തുഷാരഗിരിയിൽ ട്രക്കിംഗ് സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം യുവതലമുറയെ ബോധ്യപ്പെടുത്താനും ഗ്രാമീണ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ട്രക്കിംഗ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നക്കുട്ടി ദേവസ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യത കണക്കിലെടുത്ത് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം S. ജാനകി പാടിയത് ചിത്രം വാൾട്ടർ വെട്രിവേൽ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: യേശുദാസും സംഘവും പാടിയത് ചിത്രം വിലങ്ങ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: നമസ്കാരം, ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഈ ആഴ്ച കണ്ണൂർ ട്രാക്കിസിൽ ഞാനും ഉണ്ടാകും കണ്ണൂർ ആകാശവാണിക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത് ചിത്രം മറുപടിയും.

0: അടുത്ത ഗാനത്തിനു മുൻപേ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: കമലഹാസനും സംഘവും ചിത്രം മഹാനദി.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിലെത്തും. കോട്രോസെനി കൊട്ടാരത്തിലെത്തുന്ന രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. തുടർന്ന് റൊമാനിയൻ പ്രസിഡന്റ് നിക്കസോർ ഡാനുമായി രാഷ്ട്രപതി ഉന്നതതല ചർച്ചകൾ നടത്തും. സിക്കിമിലെ

നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലെ കനോലി ഇക്കോ ടൂറിസം പദ്ധതി സന്ദർശിച്ചു. ഇക്കോ ടൂറിസം പദ്ധതിയിലെ സൌകര്യങ്ങളും പ്രവർത്തനങ്ങളും മന്ത്രി വിലയിരുത്തി. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സമയപരിധി നാളെ അവസാനിക്കും. തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ നടത്തും. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണന്റെ സഹപ്രവർത്തകൻ ടി പുരുഷോത്തമന്റെ പയ്യന്നൂരിലെ ചെമ്മീൻ കൃഷി ഷെഡിന് അജ്ഞാതർ തീയിട്ടു. കൃഷിക്കാവശ്യമായ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഷെഡ് പൂർണ്ണമായി നശിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 560 രൂപ കൂടി 1,80,000 രൂപയായി. മൂന്നാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസത്തെ കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി ഹരിതം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ സുഷ എസ് താരയോടൊപ്പം ഷിബു ജോർജ്.
1: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിളകളിൽ സംയോജിത രോഗനിയന്ത്രണത്തിനെ കുറിച്ചാണ്, ഇൻറ്റിഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു രോഗമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, ഡിസീസ് ഈസ് ഓൾവേസ് എൻ എക്സെപ്ഷൻ നോട്ട് എ റൂൾ. നമ്മുടെ ഈ പ്രകൃതിയിൽ സൂക്ഷ്മാണുക്കൾ ധാരാളമുണ്ട്, പക്ഷേ എപ്പോഴും നമ്മൾ രോഗഗ്രസ്തമാവുന്നില്ല. അതേമാതിരി ചെടികൾക്കും എപ്പോഴും രോഗം വരുന്നില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് രോഗം വരുന്നത്. ഇതൊന്ന് വിശദീകരിക്കാമോ, രോഗം എങ്ങനെയാണ് ഈ ചെടികൾക്കൊക്കെ വരുന്നത്?
2: തീർച്ചയായും സാർ പറഞ്ഞതുപോലെ തന്നെ രോഗമെന്ന് പറയുന്നത് രോഗാണുവും അതിനോടൊപ്പം ആ ചെടിയും അതിനനുകൂലമായ സാഹചര്യവും ചേർന്നിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ അത് തമ്മിലാണ് നമുക്കെപ്പോഴും രോഗം ഉണ്ടാകുന്നത്.
1: അല്ലാതെ
2: മൂന്ന് കാര്യം ഒരുമിച്ച് വരണം. അപ്പോൾ രോഗാണു ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം രോഗം ഉണ്ടാകുന്നില്ല. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗാണുക്കളെന്ന് പറയുന്നതെല്ലാം സൂക്ഷ്മാണുക്കളാണ്. അതെപ്പോഴും അന്തരീക്ഷം

0: അന്തരീക്ഷത്തിലും അതുപോലെ മണ്ണിലും നിലനിൽക്കുന്നതൊന്നു തന്നെയാണ്. പക്ഷെ അത് രോഗമുണ്ടാവണമെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ബാക്കി സാഹചര്യങ്ങളും കൂടെ ഒരുമിച്ച് വരണം.
1: കാലാവസ്ഥ അനുയോജ്യമായിരിക്കണം, പിന്നെ രോഗാണുക്കൾക്ക് രോഗം ഉണ്ടാവാനുള്ള,
0: അതെ, രോഗാണുക്കൾക്ക്. അതിൽ മൂന്ന് കാര്യങ്ങളുണ്ടാവണം. ഒന്ന് രോഗാണുവിൻ്റെ കാര്യം, രണ്ടാമത് അത് ഏത് ചെടിയാണോ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെ രോഗബാധമാക്കുന്നത് ആ ചെടിയുടെ അവസ്ഥ, പിന്നെ അതിന് അനുയോജ്യമായ കാലാവസ്ഥയാണോ, കാലാവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് മൂന്നും ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ അവിടെ രോഗാവസ്ഥ ഉണ്ടാകാറുള്ളൂ.
1: അപ്പോൾ ഈ മൂന്ന് ഘടകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘടകത്തിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്താൽ രോഗം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.
0: നമുക്ക് രോഗം വരാതെ ഒരു ചെടിയെ സംരക്ഷിക്കണമെങ്കിൽ ഇതിലെങ്കിലും ഒരെണ്ണത്തിന് മാത്രം നമ്മളൊന്ന് സംരക്ഷിച്ചാൽ മതി.
1: അപ്പോൾ ഈ ഇൻറ്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സംയോജിത രോഗനിയന്ത്രണത്തിൽ എനിക്ക് തോന്നുന്നു ഈ പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഇതൊന്ന് വിശദീകരിക്കുക, എന്തുവാണ് ഇത്?
0: തീർച്ചയായും.
1: മേഡം ഒരു കോൾ വരുന്നു, അത് എടുത്തിട്ട് പിന്നെ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് ലക്ഷ്മി എന്നാണ്.
1: ആ, ഡോക്ടർ സുഷാരി അടുത്ത് ചോദിച്ചോളൂ മേഡം, എന്തുവാണ് സംശയങ്ങൾ?
0: നമസ്കാരം. നമസ്കാരം, പറഞ്ഞു
2: മേഡം. ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: ഒരു മിനിറ്റ്, നിങ്ങൾ ആ റേഡിയോ സെറ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാവോ, ഒരു ഇക്കോ വരുന്നുണ്ട് കേട്ടോ. ആ, പറഞ്ഞോളൂ.
2: എന്റെ വീട്ടിലെ പുതിനയില് ഇലയൊക്കെ ചുരുണ്ട് ഒരുമാതിരി വരുന്നു, അതെന്തുകൊണ്ടാ മേഡം?
0: പുതിനയിലേക്ക് അഴുകലാണോ, എന്താണ് സംഭവിച്ചതെന്നൊന്ന് നന്നായി പറയാം.
2: ഇലയൊക്കെ ചുരുണ്ട് ഒരുമാതിരി ഉണങ്ങി
0: നിൽക്കുകയാണ്. അത് ഉണങ്ങിപ്പോകുന്നത് ഒന്ന് ഈ മഴ വരുമ്പോൾ പെട്ടെന്ന് പുതിനയിലയില് അഴുകൽ പോലെ വന്നിട്ട് ഉണങ്ങിപ്പോകാറുണ്ട്. മിക്കവാറും അത് തന്നെ ആയിരിക്കും കാര്യം. കാര്യം ഇത് വളരെ ചെറിയൊരു ചെടിയാണ്, അത് അതിനുള്ള തണ്ടും എല്ലാം അത്രത്തോളം ഹാർഡായിട്ടുള്ളതല്ല, വളരെ ചെറിയ തണ്ടുകളാണ്. അപ്പം ജലം കൂടുതലാകുമ്പോൾ അത് കൂടുതലായിട്ട് അത് ആഗിരണം ചെയ്യുകയും ഇല അഴുകിപ്പോവുക, അതുപോലെ കരിച്ചിലുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ മഴ വന്ന സമയത്ത് അങ്ങനെ ഉണ്ടായതായിരിക്കാം. അപ്പോൾ നമുക്കത് നിയന്ത്രിക്കുന്നതിനായിട്ട് ആ ഈർപ്പം നന്നായിട്ട് പോകുന്നു, ജലം അതിലൊന്ന് നീർവാർച്ച സൗകര്യം നല്ലതായിട്ടുണ്ട് എന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത് ഒരിക്കലും മരുന്നൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം നമ്മൾ ഇലയായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിനുള്ള നീർവാർച്ച സൗകര്യവും അതിനുള്ള സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയും, തീരെ വളരെ കൂടുതൽ സൂര്യപ്രകാശം വേണമെന്നില്ല. അപ്പോൾ ആ തരത്തിൽ അതിനെ ഒന്ന് ക്രമീകരിച്ചാൽ തന്നെ മാറുന്നതാണ്.
1: ഓക്കെ, താങ്ക് യു മേഡം. മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ അവിടുത്തെ ആ മൈക്രോ ക്ലൈമറ്റ് എനിക്ക് തോന്നുന്നത് മാറുന്ന ഒത്തിരി അധികം ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തത് മേഡം ഇൻറ്റിഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സംയോജിത രോഗനിയന്ത്രണം, ഇത് എന്തുവാണ്, എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്?
0: സംയോജിത രോഗനിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ രോഗനിയന്ത്രണത്തിന് പല മെത്തേഡുണ്ട്, പലതരത്തിലുണ്ടാകും. ജൈവ നിയന്ത്രണമാകാം, രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണമാവാം, അല്ലെങ്കിൽ കൃഷികാര്യങ്ങളിൽ വരുത്തുന്ന വ്യത്യാസത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണമാകാം, അല്ലെങ്കിൽ ഇതെല്ലാം ശേഖരിച്ച് നശിപ്പിക്കുന്ന, ഇങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണം നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ നിയന്ത്രണങ്ങളെല്ലാം ആവശ്യാനുസരണം ആ ഒരു പ്രത്യേക ചെടിക്ക് ഏത് തരത്തിലുള്ളതാണോ വേണ്ടത്, അത് മതി. എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണമെന്നില്ല, അതിന് അനുയോജ്യമായിട്ടുള്ളത് ചേർച്ചയുള്ളതെല്ലാം, അതാത് അതിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ നമ്മൾ അവലംബിച്ചിട്ട് അതിലൂടെ രോഗനിയന്ത്രണം വരുന്നതാണ് സംയോജിത രോഗം.
1: ആദ്യം തൊട്ട് ഒരു സിസ്റ്റമാറ്റിക്?
0: ആ, തീർച്ചയായിട്ടും. ആ വിള നമ്മൾ വിള നടുന്നതിന് മുമ്പേ ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മുതലേ
1: അതിനുള്ള
0: കാര്യങ്ങൾ തുടർച്ചയായിട്ട്.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
1: ആ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
3: സാറേ, ഞാൻ ഈ ടെറസിന്റെ മുകളില് കുറേ ഡ്രാഗൺ ചെടി നട്ടിട്ടുണ്ട്. ഡ്രാഗൺ അതിപ്പോ ഒരു മൂന്നോളം വർഷമായി, അപ്പൊ അത് കായ്ക്കേണ്ട സമയമാണ്. പക്ഷെ അതിന്റെ ഇലയെല്ലാം ചീഞ്ഞു പോകും, പഴുത്ത് മഞ്ഞറായിട്ട് മുകളിൽ നിന്നാണ്.
0: ഇത്
3: താഴോട്ട് പഴുത് പിന്നെ അത് കരിഞ്ഞ ഒരു അവസരം മാറും.
0: ഇത് ഒരു കുമിൾ രോഗമാണ്. ഇപ്പോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു 4-5 വർഷം കൊണ്ടാണ് നമ്മുടെ സ്ഥലങ്ങളിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ ഈ കൃഷി കൂടുന്നതനുസരിച്ച് പല രോഗങ്ങളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ് ഈ ക്യാൻകർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ തുടങ്ങുന്നത് വളരെ ചെറിയ

0: ഞ്ഞ പൊട്ടുകളായിട്ട്
1: അതെ
0: ആ ഭാഗത്ത്
1: അതെ
0: കാണും.
1: അതെ
0: പക്ഷേ അത് പിന്നെ കൂടി കൂടി ബാക്കി ഇതിലേട്ട് വരും. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എന്താ, ഇത് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമുക്കതിനെ നിയന്ത്രിക്കാൻ, ഇപ്പോൾ ഒരു ചെടിയിലാണ് അല്ലെങ്കിൽ ഒരു തണ്ടിലാണ് വരുന്നതെങ്കിൽ അത് മുറിച്ചു മാറ്റി അവിടെ ഏതെങ്കിലും ഒരു കുമിൾനാശിനി തളിക്കുകയല്ല, തേച്ച് പുരട്ടി വയ്ക്കുന്നതാണ് ഏറ്റവും നിയന്ത്രണ മാർഗത്തിൽ ഏറ്റവും നല്ലത്. കാര്യം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കൈകളിലൂടെയോ അല്ലെങ്കിൽ അതിലൂടെ ബാക്കി നമ്മൾ ജലസേചനം നടത്തുന്നതിലൂടെയോ അല്ല, ഇത് മറ്റ് സ്ഥലങ്ങളിലോട്ടത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നു. അപ്പോൾ ഇത് വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അത് മുകളിലുള്ള തണ്ട് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കുമിൾനാശിനി എന്ന് പറയുന്നത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബ്യൂകോണസോളും, ഇത് രണ്ടും ചേർന്നൊരു മിശ്രം. ഇത് കുമിൾനാശിനികൾ ലഭ്യമാകുന്ന കടകളിലെല്ലാം തന്നെ ലഭ്യമാണ്. ഇത് പല പേരുകളിൽ ലഭ്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് നേറ്റീവ് എന്ന പേരിൽ നമുക്ക് ലഭ്യമാണ്. അതുകൂടാതെ തന്നെ അത് തന്നെ വേണമെന്നില്ല, ഇതേപോലെ തന്നെ മറ്റ് പേരുകളിൽ ലഭ്യമായിട്ടുള്ളതാണെങ്കിൽ ആ കുമിൾനാശിനി, അതായത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബിയോണസോളും ചേർന്നിട്ടുള്ള ഒരു മിശ്ര കുമിൾനാശിനി, ഇത് നല്ല നിയന്ത്രണം തമ്മിൽ നിയന്ത്രണം ലഭ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നേരത്തെ സാർ അല്ല അതിന് വേണ്ട, അതിന് വേണ്ടി വരില്ല. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇത് മാത്രം അതാ ഇതിന് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ സ്പർശനത്തിലൂടെയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത്, മുകളിലുള്ള കമ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ചു മാറ്റണം. പിന്നെ നിങ്ങൾ മുറിച്ചു മാറ്റുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഇത് മറ്റ് ഭാഗങ്ങളിലോട്ട് തൊട്ട് നമ്മുടെ കയ്യിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനുപയോഗിക്കുന്ന കത്തികളിലൂടെ പടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ പല കമ്പുകൾ മുറിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെങ്കിലും കുമിൾനാശിനിയിലൂടെ അല്ലെ അണുനാശിനിയിലൂടെയോ നമ്മൾ നല്ലവണ്ണം അണുനശീകരണം നടത്തിയതിന് ശേഷം മറ്റ് കമ്പുകളിലേക്ക് നോക്കുക.
2: ഓക്കെ ഓക്കെ സാർ, വിളിച്ചതിന് വളരെ നന്ദി. അപ്പം ഇത് ഡ്രാഗൺ ഫ്രൂട്ട് മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഇപ്പം വ്യാപകമായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു രോഗം പ്രധാനമായിട്ട് കണ്ടുവരുന്നുണ്ട്
0: തണ്ടിൽ മാത്രമല്ല, അത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് കായ്ക്കകത്തും ഇതുപോലെ ഒരു പ്രശ്നം വരുന്നുണ്ട്, ചെറിയ ചെറിയ കുത്തുകളും. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ ഈ ക്യാൻകർ എന്ന് പറയുന്നത് ഒരു വ്രണം പിടിച്ചതുപോലെ അത് കാണും. പക്ഷെ ഉള്ളിൽ ആദ്യ ഘട്ടങ്ങളിൽ ഉള്ളിലത് അധികം അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് ഒരു തീർച്ചയായിട്ടും വാങ്ങിക്കുമ്പോൾ അതിനുള്ള ആ ഒരു ഭംഗി നഷ്ടമാകുന്നത് കൊണ്ട് തന്നെ വിപണന സാധ്യതയും വളരെയധികം കുറയും.
2: ഡ്രാഗൺ ഫ്രൂട്ട് യൂഷ്വലി നമ്മൾ പറയുന്ന കുറച്ച് ഹാർഡാണ്, കാക്ടസ് വർഗത്തിലാണ്, അതിൽ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറില്ലെന്ന് പറയുന്നു, കുറവാണെന്ന് പറയുന്നു. പക്ഷേ ഇത് ഒരു
0: ഇത് വളരെ പ്രശ്നമുള്ള ഒരിതാണ്. പിന്നെ ഇതിനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ നല്ല കട്ടിയായിട്ടുള്ളൊരു കോട്ടുണ്ട് ഈ ചെടിക്ക്, നല്ല കട്ടി. അപ്പോൾ തന്നെ നമ്മൾ പുറമേ അടിക്കുന്ന കുമിൾനാശിനികൾ അതിനുള്ളിലെത്തി ഈ രോഗാണുവിനെ നശിപ്പിക്കുന്നതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കൃഷിക്കാർ പല കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നിയന്ത്രണ വിധേയമാകുന്നില്ല. ഉള്ളിലൂടെ അത് പടർന്നുകൊണ്ടേയിരിക്കും.
2: സൂചിപ്പിച്ച ഈ കുമിൾനാശിനി പുത്തൻ തലമുറ,
0: അതെ പുതിയ തലമുറ കുമിൾനാശിനിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡോസും വളരെ കുറവാണ്. 4 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കേണ്ടത്. വളരെ കുറച്ച് അത്യാവശ്യം വിലയേറിയ ഒരു കുമിൾനാശിനി തന്നെയാണിത്. ഉപയോഗിക്കുമ്പോൾ 4 ഗ്രാം 10 ലിറ്റർ എന്ന് വെച്ചാൽ വളരെ കുറച്ച് തന്നെ
2: ആവശ്യമായിട്ടുണ്ട്. ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ ഹലോ
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം, ഞാൻ വിളിക്കുകയാണേ.
2: ഹാ, ആരാണ്, പേര് പറയാം?
3: സുധാകരൻ.
2: ആ പറഞ്ഞു പറഞ്ഞോളൂ സുധാകരൻജി.
3: ഗുഡ് മോർണിംഗ്. പിന്നെ
0: ഗുഡ് മോർണിംഗ് സർ.
3: ഞാനൊരു മട്ടുപ്പാവ് കൃഷി കർഷകനാണ്. ഞാനൊരു മുട്ടപ്പാവ് കർഷകനാണ്. പിന്നെ ഇത് ഇവിടെ അവിടെ എല്ലാ ചെടികളും ഉണ്ട്. പക്ഷെ ഈ വഴുതനയിൽ ഇത് ഇലപ്പിലിരോഗം
2: സാറിന്റെ റേഞ്ച് എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണ്. ഒന്ന് മാറി നിന്നൊന്നും സംസാരിക്കാം സാർ, കട്ടായിട്ട് വരുന്നു.
3: ഇലപ്പിള്ളി രോഗം ഇപ്പൊ കേൾക്കുന്നുണ്ട്? ഇലപ്പിള്ളി രോഗം, അതായത് പൂക്കല് പോലുള്ള, അതുകൊണ്ട് ഇലയ്ക്ക് മഞ്ഞ കളറ്. പിന്നെ ഇത് അത് അതോടൊപ്പം ഈ മുഞ്ഞയും ഇത് കാഴ്ചയ്ക്കുള്ള ഒരു പ്രതിവിധി പറഞ്ഞുതരാം.
0: സാർ കായ്ച്ച വഴുതന എല്ലാം കത്തിരിയിൽ വരാറില്ല. സാറിനിപ്പോൾ ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത്, അത് ഇലപ്പുള്ളി വളരെ നിയന്ത്രണാതീതമല്ലാത്ത രീതിയിൽ നമ്മുടെ കേരളാവസ്ഥയിൽ വരാറില്ല. എനിക്ക് തോന്നുന്നു ഇലയുടെ അടിയിൽ വെളുത്ത നിറത്തിലുള്ള പൂപ്പൽ പോലെ കാണുന്നതാണോ സാർ ഉദ്ദേശിച്ചത്? അതാണ്, അത് കീടമാണ്. അതെ, അതൊരു കീടമാണ്. വെള്ളീച്ച എന്ന് പറയുന്നൊരു കീടമാണത്, രോഗമല്ല. അപ്പോൾ അത് നീരൂറ്റി കുടിക്കുന്നത് കാരണം ഇലയ്ക്ക് വരുന്ന മഞ്ഞളിപ്പും മുരടിപ്പുമാണ് കാണുന്നത്. അപ്പോൾ വെള്ളീച്ച പോലുള്ള ചെറു പ്രാണികളെയും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെയും നിയന്ത്രിക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ വളരെ കുറച്ച് സ്ഥലം മാത്രമേ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതേതെങ്കിലും ജൈവ തരത്തിലുള്ള കീടനാശിനി ഉപയോഗിക്കുന്നതാണ് നല്ലത്. വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിൽ മിക്കവാറും നമ്മുടെ കർഷകർക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് നല്ല രീതിയിൽ മിശ്രിതം നന്നായി ഉണ്ടാക്കിയെങ്കിൽ, അതായത് നന്നായി കുലുക്കി നല്ല രീതിയിൽ ചെറിയ ചെറിയ കണികകളാവണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് മാറാറുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് നിർത്താൻ പാടില്ല. ഇത് വേപ്പെണ്ണ എന്ന് പറയുന്നത് ഒരിക്കലും ഈ കീടത്തിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതല്ല, ആ മണം കൊണ്ടും അത് ആഹാരം കഴിക്കാതെ അവിടെ നിന്ന് പറന്നു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ മണം മാറുന്ന സമയത്ത് ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 ദിവസത്തേക്ക് ഇടവിട്ട് തളിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഈ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ വികർഷിക്കുന്നതിന് സാധിക്കും. അപ്പം ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കായ്
3: മുളകിന്റെ ഇല ചുരുട്ട് വരുന്നത്, പിന്നെ അത് ഞാൻ മോണസുഖം, പിന്നെ പഞ്ഞി വെള്ളവും അപ്പോഴപ്പോഴായിട്ട് തഴച്ചു കൊടുക്കാറുണ്ട്.
0: എന്നിട്ടും
3: അത്
0: നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുളകിലും ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അനേക പ്രാണികൾ വരുന്നതാണ് മുളക്. ഈ മണ്ടരി വർഗത്തിൽപ്പെട്ടത്, കുഞ്ഞ് വെള്ളീച്ചകൾ വരാറുണ്ട്, അതുപോലെ തന്നെ മുഞ്ഞ, അതുപോലെ അനേക പ്രാണികൾ നീരൂറ്റി കുടിക്കുന്ന വളരെ ചെറിയ പ്രാണികൾ വരുന്നതാണ് മുളകിൽ. അപ്പോൾ പിന്നെ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കുന്ന സ്യൂഡമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടത്തിനെ നിയന്ത്രിക്കുന്നതല്ല, രോഗത്തിനെ നിയന്ത്രിക്കുന്നതാണ്. പക്ഷേ അത് കുറച്ചതിനെ ചെടികൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വളരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കത് ചെയ്യുന്നതുകൊണ്ട് നഷ്ടമല്ല. പക്ഷേ കീടത്തിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് സ്യൂഡമോണസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എല്ലാവരും കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് വേറൊന്നുമല്ല, ഈ ചെറിയ പ്രാണികളായതുകൊണ്ട് അതിഥിയിൽ ഒട്ടിപ്പിടിക്കുകയും അതിലൂടെ അത് ഇളകിപ്പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ടുള്ള മാർഗമല്ല. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വിഷയത്തിൽ പറയുന്നത് പോലെ സംയോജിത രോഗനിയന്ത്രണമാണ് അല്ലെങ്കിൽ കീടനിയന്ത്രണമാണെങ്കിലും അതിലുൾപ്പെടുത്താവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. അപ്പം ഇത് മാത്രം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം വരില്ല. അതിനോടൊപ്പം ഇതുപോലെ ജീവികളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നിയന്ത്രണം നല്ല രീതിയിലാവും. അപ്പോൾ ഈ ചെയ്യുന്നതൊന്നും മാറ്റണമെന്നല്ല, അതിനോടൊപ്പം മറ്റ് ചെറിയ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങളിലൂടെ അവലംബിക്കുക. അതെ, വേപ്പെണ്ണ ഞാൻ പറഞ്ഞല്ലോ, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നല്ലതാണ്. അതിനെ ഇപ്പോൾ നമ്മളത് നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് തീർച്ചയായിട്ടും വീണ്ടും വരാനുള്ള ചാൻസും ഉണ്ട്, നന്നായിട്ട് മാറണമൊന്നുമില്ല. അപ്പോൾ വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ നമുക്ക് നിംബിസിഡിൻ അങ്ങനെയൊക്കെ പേരിൽ പലതും നമുക്ക് നമ്മുടെ കടകളിൽ നിന്ന് ലഭ്യമായതുമുണ്ട്. പിന്നെ നമ്മൾ ഒരേ കീടനാശിനി തുടർച്ചയായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രാണികൾ അതിന് പ്രതിരോധ ശേഷി നേടുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പം അതുപോലെ വേണമല്ലോ. അപ്പം നമുക്ക് മാറ്റി വേറൊരു തരത്തിലുള്ള കീടനാശിനിയും കൂടെ അതിനോടൊപ്പം ഉപയോഗിക്കാം.
2: ഓക്കെ സാർ, താങ്ക് യു വിളിച്ചതിന് വളരെ നന്ദി. അപ്പം മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ രോഗമാണെങ്കിലും കീടമാണെങ്കിലും നമ്മളൊരു സംയോജിതമായിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്താലേ അത് പൂർണ്ണമായും നമുക്ക് മാറ്റാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ സംയോജിത കീടനിയന്ത്രണത്തിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെടികളെക്കുറിച്ച് തന്നെ ആയിക്കോട്ടെ. അപ്പം ചെടികളിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം, ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: അപ്പോൾ ചെടികളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിന് പ്രതിരോധ ശേഷിയുള്ളത് തന്നെ ആയിരിക്കണം. അതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്ന്, അതിന് ജനിതകമായിട്ടതിനുള്ള പ്രതിരോധ ശേഷി, അതായത് ഒരു പ്രത്യേക രോഗത്തിനെതിരെ നമുക്ക് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു രോഗം സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ

0: തീർച്ചയായും ആ സ്ഥലത്ത് ആ രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ അതുമാത്രമല്ല, ഇപ്പം ജനറലി നല്ല ഹെൽത്തുള്ള കുറച്ചുകൂടെ നല്ല അങ്ങനെയുള്ള തരം ഉണ്ടാകും. അപ്പോൾ ആ തരത്തിലുള്ള ഇത് ചെയ്യുക, പിന്നെ നമുക്കിതിനെ കുറച്ചുകൂടെ പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊന്നുമല്ല, യഥാർത്ഥ ശരിയായ രീതിയിലുള്ള വളപ്രയോഗത്തിലൂടെയും വെള്ളം നൽകുന്നതിലൂടെയും ചെടിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാൻ പറ്റും. അപ്പോൾ ആരോഗ്യം നേടുന്നതിലൂടെയും ഈ ചെടികൾക്ക് വരാൻ സാധ്യതയുള്ള രോഗാണുങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കാനായിട്ട് സാധിക്കും.
1: അപ്പോൾ ഇതൊരു ഫസ്റ്റ് പോയിൻ്റാണ്. നമ്മൾ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം. അവിടെ വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ എഗെയിൻസ്റ്റ് പ്രതിരോധമുള്ള ഇനങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. മാഡം, ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ
1: ആ മേഡം, ആ റേഡിയോ ഒന്ന് മാറ്റി വെക്കാമോ? ഒത്തിരി സൗണ്ട് വരുന്നു കേട്ടോ, ഇക്കോ ആവുന്നുണ്ട്. അല്ലെങ്കിൽ മേഡം ഒന്ന് മാറി വന്നാലും മതി. ആ കുഴപ്പമില്ല കേട്ടോ, ചോദിച്ചോളൂ. ആരാണ്, എവിടുന്നാണ് സംസാരിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ ചോദിച്ചോളൂ മേഡം.
0: അപ്പൊ ഇത് വാഴ ഒടിഞ്ഞു വീണ തട ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതിനെന്തെങ്കിലും ജീവികൾ എന്തെങ്കിലും ഉണ്ടാവുകയോ വണ്ടുണ്ടാവുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. പ്രത്യേകിച്ച് ഈ ഒടിഞ്ഞു വീഴുന്നത് രണ്ട് കാര്യങ്ങളുണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. ഒന്ന്, ജലലഭ്യത കുറയുമ്പോൾ, അതായത് വരൾച്ചയുടെ സമയത്ത് അത് ഒടിഞ്ഞു വീഴാറുണ്ട്, അത് പൊതുവായിട്ട്. അല്ലാതെ പ്രധാനമായും ഉണ്ടാകുന്നത് കീടത്തിൻ്റെ കൊണ്ടാണ്, തടപ്പുഴു എന്ന് പറയുന്ന കീടമുള്ളത് കൊണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. അപ്പോൾ ഇതിന് ആ ഒടിഞ്ഞു ആ പറഞ്ഞോളൂ. ആ ആ അപ്പോൾ ഈ തടപ്പുഴു കൊണ്ട് ഒടിഞ്ഞു വീഴുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ സമയത്ത് മരുന്ന് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് വാഴ ഒരു 3-4 മാസം പ്രായമാകുമ്പോൾ, ഇതിനുള്ളിൽ തട ഉണ്ടായി വരുന്ന സമയത്താണ് ഈ കീടം ഇതിനെ ബാധിക്കുക. അപ്പോൾ പലപ്പോഴും നിങ്ങൾ പാടത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാഴയുടെ മുകളിൽ എന്നെ കൊഴുത്ത ദ്രാവകം ഒഴുകിയിരിക്കുന്നത് കാണുന്നത്. അതായത് അതിന് തന്നെ പറയുന്നത് തന്നെയാണ്, ഇത് വന്ന് മുട്ടയിടുമ്പോഴാണ് ആ ദൂരത്തിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഈ കൊഴുത്ത ദ്രാവകം. അത് തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളിതിന് വേണ്ടി നല്ല നിയന്ത്രണ മാർഗ്ഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നാമത് ചെയ്യാനുള്ളത്, പുറമേ നിൽക്കുന്ന വാഴക്കൈകൾ, അതായത് ഒടിഞ്ഞു തൂങ്ങി കരിഞ്ഞ വാഴക്കൈകൾ ചുറ്റി നിൽക്കുന്നതുണ്ടെങ്കിൽ അതിനെയൊന്ന് നമ്മൾ മുറിച്ചു മാറ്റും. എന്നാൽ മാത്രമേ നമുക്ക് ഈ തടയിലുള്ള ആക്രമണം കാണുന്നതിന് സാധിക്കുള്ളൂ. പിന്നെ നമുക്ക് ആ സമയമാകുമ്പോൾ, ഇത് നമുക്ക് തന്നെ ശ്രദ്ധിച്ചെങ്കിലും അടുത്ത പാടങ്ങളിൽ നിന്ന് വന്നത് മുട്ടയിടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ പറയുന്നത് പോലെ സംയോജിത നിയന്ത്രണം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ രാസനിയന്ത്രണം ചെയ്യുന്നതിനേക്കാളും ആദ്യമേ ശ്രദ്ധിക്കുക എന്നുള്ളത്, അതിൽ വേപ്പിൻ കുരു പൊടിച്ചിട്ട് അത് വാഴക്കൈകളിലോട്ട് ഇട്ട് കൊടുക്കുക. അതും പുറമേയുള്ള വാഴക്കൈകളിലാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റ് കിട്ടുന്ന മഴയിലൂടെയും മറ്റ് വെള്ളം അതിൽ ലഭ്യമാകുന്നതിലും ഇത് ഒലിച്ചിറങ്ങി ഈ വാഴപ്പോളകളുടെ ഇടയിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഈ വിട്ട മുട്ട വിരിഞ്ഞാലും അതുള്ളിൽ തട വരെ എത്താത്തത് കൊണ്ട് അതിനെ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആദ്യ ദശകളിൽ തന്നെയാണ്. പിന്നെ പലപ്പോഴും കർഷകർ ചെയ്യുന്നുണ്ടാവും, തടയിൽ മണ്ണ് പുരട്ടി വയ്ക്കുക, അല്ലെങ്കിൽ കുമിളി കീടനാശിനികൾ കൊണ്ട് ബ്രഷ് ചെയ്യുക, അതൊക്കെ വളരെ നല്ലതാണ്. അതായത് ഈ 3-5 മാസങ്ങളിൽ ആ സമയത്ത് തടയെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നാൽ അതിനുള്ളിലോട്ട് കീടം വരില്ല. അപ്പോൾ അന്ന് ഉണ്ടാകുന്ന കീടമാണ് നിങ്ങൾക്ക് കൊല വരുമ്പോൾ ഇത് വളരെയധികം വംശവർദ്ധന ചെയ്ത് തട വളരെ ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൊല വരുമ്പോൾ വെയിറ്റ് കൂടുന്നു, ആ സമയത്ത് ഒടിഞ്ഞു വീഴുന്നത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഇതിൻ്റെ നിയന്ത്രണ മാർഗ്ഗങ്ങൾ അവലംബിക്കുക.
1: ഓക്കെ ഓക്കെ മാഡം, വളരെ നന്ദി. മാഡം, വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനമാണ് നമ്മൾ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്താണല്ലോ നടുന്നത്, അപ്പം വിത്തിലൂടെയും രോഗം വരാനുള്ള സാധ്യത ഉണ്ട്.
0: പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വെറൈറ്റിയെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കർഷകരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലും

0: ഉള്ള പല ഫ്രൂട്ട്സ് അല്ലാകട്ടെ, പിന്നെ പല കാലം ഒരു എക്സോട്ടിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഫാഷൻ പോലെയാണ് എല്ലാവർക്കും. അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത പല വെറൈറ്റീസ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോൾ അത് കൂടുതൽ കീടമാവട്ടെ, കുമിൾ രോഗങ്ങളാവട്ടെ, അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതും നമുക്ക് അനുയോജ്യമായിട്ടുള്ള വെറൈറ്റീസ് മാത്രം എപ്പോഴും തിരഞ്ഞെടുക്കുക.
1: എക്സോട്ടിക് മാത്രമല്ല,
0: എക്സോട്ടിക് അല്ല, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തത് അതും പ്രശ്നമാണ്. മുളക് അപ്പം പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ നന്നായി കായ്ക്കുന്നത് അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വെറൈറ്റീസ് നമ്മളിവിടെ വരാറുണ്ട്. അപ്പം അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് നല്ലതാണ് വെറൈറ്റീസ് തിരഞ്ഞെടുക്കുമ്പോൾ.
1: അപ്പം വിത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, ഹലോ.
2: ഹലോ,
1: ഹാ മാഡം, പറഞ്ഞോളൂ മാഡം.
2: ഇത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര വിളിക്കുകയാണ്.
1: എന്റെ പേര്
2: മാവേലി. എനിക്ക് രണ്ട് ഈ ചെടിനിറങ്ങ ബാഗില്ല, ഗ്രോ ബാഗ്, അതിനകത്ത് രണ്ട് പച്ചമുളക് നട്ടു, രണ്ടും നല്ലതായിട്ട് തഴച്ച് വളർന്നു പൂത്തു. ഓരോ നട്ടിലതിനകത്ത് ഒരുപാട് കായുണ്ടായി. പിന്നെ രണ്ടും നല്ലതായിട്ട് പൂത്തി ഇങ്ങോട്ട് വന്നു കഴിയുമ്പം പൂവിനകത്ത് തന്നെ ഇരുന്ന് ഈ കാ വരുന്നത് വെളിയിലോട്ട് വരുന്നില്ല, അടുത്തന്നെ
0: കുരുടിപ്പ് രോഗം വരുന്നത്. ഹലോ, കേൾക്കാൻ പറയാം. അപ്പോൾ പ്രത്യേകിച്ച് മുളകിന് വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള രോഗമാണ് കുരുടിപ്പ്. അപ്പോൾ ഈ കുരുടിപ്പ് രോഗം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അതിനെ കൂടുതലായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വരുന്നത് കൊണ്ടാണ് ആ ചെടികൾ കുരുടിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു കർഷകനോട് പറഞ്ഞതുപോലെ തന്നെ മുഞ്ഞ, ചെറിയ മണ്ടരി, അതുപോലുള്ള ഇലപ്പേനുകൾ, ഇതുപോലുള്ള അനേക ചെറിയ പ്രാണികൾ വരാറുണ്ട്. അപ്പോൾ ഈ ചെടി ഒന്ന് പൂവിടാറാവുന്ന സമയത്താണ് ഇതിൻ്റെ ആക്രമണം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി മുളക് ചെയ്യുമ്പോൾ ഈ പൂവിടുന്നതിന് മുമ്പായിട്ട് തന്നെ, അതായത് ശാഖകൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെയുള്ള പ്രാണികളെ നശിപ്പിക്കാനായിട്ട് ഉള്ള നമ്മുടെ ജൈവമാർഗ്ഗങ്ങൾ തന്നെ, വേപ്പെണ്ണാധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളോ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, പിന്നെ അതുപോലെ തന്നെ വേറെ അനേക ഇതുണ്ട്, കിരിയാത്തെന്ന് പറയുന്ന ചെടികളിലൂടെ അങ്ങനെ ഈ ചെറിയ പ്രാണികളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മിശ്രിതങ്ങൾ നമുക്ക് തളിച്ചു കൊടുക്കുകയും അത് വരാതെ നമ്മൾ നോക്കിയാൽ തന്നെ ഈ രോഗബാധ ഉണ്ടാകുന്നതും കുറയാറുണ്ട്. ഇപ്പോൾ രോഗം ബാധിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അത് തീരെയും വളരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ചെറിയ ശിഖരങ്ങൾ, ഏറ്റവും ചുവട്ടിൽ വെച്ച് കട്ട് ചെയ്യണമെന്നില്ല, മുകളിലുള്ള ശിഖരങ്ങളൊന്ന് മുറിച്ച് മാറ്റിയ ശേഷം ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും കുമിൾനാശിനിയോ കീടനാശിനിയോ ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്ത് അതിനൊരു ആരോഗ്യം വരുമ്പോൾ നല്ല ശാഖകൾ വരെയും പുതുതായിട്ട് പൂവിടുകയും
2: ചെയ്യും.
0: ആ അത് ഈ പ്രാണികളുള്ളവന് ഇലപ്പേന് പോലുള്ള ചെറിയ പ്രാണികൾ ഈ പൂവിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്.
1: ഓക്കെ മാഡം, നമ്മൾ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോയത്. അപ്പോൾ അത് ഇതിനകത്ത് ഇതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്?
0: അപ്പോൾ ഞാൻ നമ്മളീ പറഞ്ഞതുപോലെ ഒന്നാമത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വെറൈറ്റി ഏതാണ് ആ സ്ഥലത്തിന് അനുയോജ്യമായ നല്ല വെറൈറ്റി തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ അടുത്ത് നമ്മൾ തോന്നുന്നത് ആ വിത്ത്, ഏത് വിത്ത് നമ്മളിപ്പോൾ നടാൻ പോകുമ്പോൾ തിരഞ്ഞെടുക്കുന്ന വിത്ത്, ആ വിത്തിനെ നമ്മൾ പരിചരിക്കുന്നത് ഒന്നാമതായിട്ട് പല കീടങ്ങളുണ്ടാവും, കുമിൾനാശിനി കുമിൾ രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇതേത് രോഗമാണോ കീടമാണോ ആ സ്ഥലത്ത് കൂടുതലായിട്ട് വരുന്നത് അതിന് പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് പരിചരിക്കാം. അപ്പോൾ നമ്മുടെ രോഗങ്ങളുടെ ആണെങ്കിൽ പ്രധാനമായിട്ട് പറയുന്നത് സ്യൂഡമോണാസ്. സ്യൂഡമോണാസ് ചെയ്യുമ്പോൾ ഒന്നാമത് അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് പോലെ തന്നെ ഒരു ആവരണം ഉണ്ടാവും. അപ്പോൾ ചെടി അത് തളർത്ത് വരുന്ന സമയത്ത് മുളച്ചു വരുമ്പോൾ ഏറ്റവും നേർത്ത വേരുകളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ്. ആ സമയത്ത് മണ്ണിലുള്ള കുമിളുകൾ ഇതിനെ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വിത്തിന് പരിചരണം നൽകുന്നത്.
1: വിത്തിലൂടെയുള്ള
0: രോഗങ്ങൾ കൊണ്ടും അതിനോടൊപ്പം മണ്ണിലെ രോഗങ്ങൾ ഈ ചെടിയെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ, അത് ബാധിക്കാതിരിക്കാനും ഇത് സഹായിക്കും.
1: ഒരു ആദ്യഘട്ട പ്രതിരോധം നമ്മൾ
0: തീർച്ചയായിട്ടും, അത് കുറച്ചുകൂടെ ഈസിയാണ്, എളുപ്പമാണ്. കാര്യം വിത്തെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, വലിയ ചെടികളിൽ തളിക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വിത്തിൽ പുരട്ടി നടുക എന്നുള്ള ആദ്യ ദശയിലൊരു സംരക്ഷണം കൊടുക്കുകയും ചെയ്യും.
1: ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ,
1: ആ നമസ്കാരം.

0: ആരാണ് സംസാരിക്കുന്നത്?
1: ആ ഞാൻ പതാറ്റിനാ, കൊല്ലം ജില്ല കുടിക്കോട്.
0: ആ പറഞ്ഞോളൂ സാർ.
1: അരെ ഈ മീൻവളം ഉണ്ടാക്കുന്നേ, മീൻവളം വളത്തിനും കീടനാശിനിക്കായിട്ട് ഉപയോഗിക്കാന്ന് പറയുന്ന, അത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാമോ?
2: ആ എനിക്ക് തോന്നുന്നു മത്തി ശർക്കര മിശ്രിതമാണോ ഉദ്ദേശിച്ചത്? അത് തീർച്ചയായിട്ടും ഇത് വളർച്ചയെ കൂടുതൽ പോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സസ്യങ്ങൾ പൂവിടാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മത്തിയാണ് പൊതുവെ എടുക്കുക. കാര്യം അതായത് നമുക്ക് യൂസ് ഇല്ലാത്തത് നല്ല മീൻ നോക്കിയൊന്നും വാങ്ങിക്കേണ്ട, അധികമുള്ള സമയത്ത് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അതിൻ്റെ അനുപാതം എന്ന് പറയുന്നത് 1 കിലോ മീൻ എടുക്കുകയാണെങ്കിൽ 1 കിലോ ശർക്കര എന്നാണ് എടുക്കുന്നത്. അത് നമ്മളൊരു നല്ലവണ്ണം അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ പല തട്ടുകളായിട്ട്, അതായത് കുറച്ച് മത്സ്യം ഇടുക, അതിൻ്റെ മുകളിൽ ചീകിയിട്ട ശർക്കര ഇടുക, അതിൻ്റെ മുകളിൽ വീണ്ടും മത്സ്യം വയ്ക്കുക. അങ്ങനെ ഏറ്റവും ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും മുകളിൽ നല്ല രീതിയിൽ ഇത് ശർക്കര വെച്ച് കവർ ചെയ്തിരിക്കണം. അത് ഏറ്റവും മുകളിലത്തിൽ
1: അങ്ങനെ
2: വേണ്ട വേണ്ട വേണ്ട വേണ്ട. എന്നിട്ടിത് അടച്ചു വച്ചിരിക്കുക. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒന്ന് നോക്കുക, അതിനകത്ത് ഈച്ചയൊന്നും കയറാനുള്ള സാഹചര്യം ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഇത് മുഴുവനും പുഴുവായി പോവും. അതിപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ബുദ്ധി, ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും വച്ചിരുന്നാൽ 1 മാസം കൊണ്ട് ഈ ദശയെല്ലാം അലിഞ്ഞ് നല്ല രീതിയിൽ ഇത് നേർപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം.
0: അരിച്ചെടുത്ത് പിന്നെ നമുക്ക്
2: അരിച്ചെടുത്ത് നേർപ്പിച്ച ശേഷം അരിച്ചെടുത്ത് നമുക്ക് സൂക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിലും നല്ല രീതിയിൽ അടച്ചു വച്ചിരുന്നാൽ മതി, സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അത് നേർപ്പിച്ച ആവശ്യാനുസരണം ഉപയോഗിക്കാം.
0: വിളിച്ചതിന് വളരെ നന്ദി. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മിശ്രിതം നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ അതിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യം ചെടിയുടെ നല്ലപോലെ വരും. അപ്പം തീർച്ചയായിട്ടും രോഗത്തിനെയൊക്കെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കും. അപ്പം നമ്മുടെ ഈ സംയോജിത രോഗ പ്രതിരോധ പദ്ധതിയിൽ നമ്മൾ വിത്തിനെ കുറിച്ചും ചെടിയെക്കുറിച്ചും സംസാരിച്ചു, അടുത്ത ഘട്ടം എന്തുവായിരിക്കും?
2: അപ്പം പറഞ്ഞതുപോലെ തന്നെ വിത്ത് നല്ല രീതിയിലുള്ളത് നല്ലത് സെലക്ട് ചെയ്യുക, ചെടി നല്ല രീതിയിലുള്ളത് എടുക്കുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം നമ്മൾ കൊടുക്കാനുള്ളത് കാലാവസ്ഥയാണ്. നമുക്ക് എത്ര തന്നെ രോഗം, നമുക്ക് തന്നെയാണെങ്കിലും രോഗാണുക്കൾ അധികമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നല്ല വേനൽ സമയത്ത് ജലദോഷം വരുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ ചെടികൾക്കും ഈ രോഗാണു അവിടെ തന്നെ ഉണ്ടെങ്കിലും അതിനനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ രോഗം വരാറുള്ളൂ. അപ്പോൾ ആ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ജനറലായിട്ടുള്ള കാലാവസ്ഥയെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷേ അത് ചെടികൾക്ക് നമുക്കതിനെ മാറ്റുന്ന രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. അത്തരത്തിൽ നിയന്ത്രണം എളുപ്പമായിട്ട് സാധിക്കും.
0: ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് ഈ ഡിസ്കഷൻ കൊണ്ടുപോകാം. ഒരു ലിസണർ കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
3: ഹലോ.
0: ഹാ മാഡം, നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹലോ,
3: വെണ്ടക്ക വിത്ത് നടണമെന്നുണ്ട്, തകരി കമ്പോസ്റ്റില് നടണം ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പൊ മഴയല്ലേ, പുറത്ത് ഇങ്ങനെ പൊരിച്ച് നടാം, പിന്നെ പൊരിച്ച് നടാമെന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ സൂഡോമോണസ് ആ തകരി കമ്പോസ്റ്റില് ഓൾറെഡി എന്തൊക്കെയോ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നെന്ന് പറയുന്നത്. അപ്പൊ സൂഡോമോണസ് ഇത് ചേർക്കണോ തകരി കമ്പോസ്റ്റില്? പിന്നെ വേപ്പ്, വേപ്പിന്റെ വേപ്പും കൊണ്ടുവച്ചിട്ടുണ്ട്, വേപ്പിന്റെ
0: പിണ്ണാക്ക്.
3: അത് അതും ചേർക്കണോ? അത് ചോദിക്കാനാ. പിന്നെ മണ്ണ് ചേർക്കണോ? ഞാൻ ചെറിയ കുഞ്ഞ് പോട്ടിൽ ഇങ്ങനെ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ച് വിട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
2: ചെടികള്, പ്രത്യേകിച്ച് വെണ്ടയുടെ കാര്യം പറയുമ്പോ, നമ്മളത് പറിച്ച് നടുന്ന ചെടിയല്ല, നേരിട്ടാണ് നമ്മളെവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തിൽ നേരിട്ട് വിത്ത് പാകിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മഴ സമയത്ത് ഇത് മുളയ്ക്കുന്നത് വളരെ പ്രയാസമാണ്. വെള്ളം കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും വെണ്ട വിത്ത് അഴുകിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് അധികം ജലം നേരിട്ട് വീഴാത്ത തരത്തിൽ വേണം മുളയ്ക്കുന്ന സമയത്ത് വയ്ക്കാൻ. അതുപോലെ ആ സമയമാകുമ്പോൾ ഒരിക്കലും കുഴികളിലായിട്ട് നടാതെ എപ്പോഴും ഒന്ന് ഉയർന്നിയ തടങ്ങളിൽ പോലുള്ളിടത്താണ് വെണ്ട വിത്ത് പാകാൻ. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ സ്യൂഡോമോണാസ്, വേപ്പിൻ ഗുരു, അല്ലെങ്കിൽ ബാക്കി അടിവളമായി ചേർക്കാൻ പറ്റുന്നത് എല്ലാം തന്നെ, ചാണകം എല്ലാം ചേർക്കാം. ഈ ജൈവവളം എന്ന് പറയുമ്പോൾ നമുക്ക് അധികമായിട്ട് അല്പം കൂടിക്കഴിഞ്ഞാലും അതൊരിക്കലും അത് ചെടിക്ക് ദോഷം വരില്ല. പിന്നെ ചാണകമൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ഉണങ്ങി പൊടിച്ച ചാണകം തന്നെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ആ പച്ച ചാണകം അതെ ഉപയോഗിക്കാതിരിക്കുക. ഇതെല്ലാം തന്നെ ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും അത് ചെടിക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്ത് നന്നായിട്ട് വളർന്നു വരുന്നതിന് സഹായിക്കും.
0: ഗ്രോ ബാഗ് ആണെങ്കിൽ ഡയറക്റ്റ്,
2: ഗ്രോ ബാഗ് ആകുമ്പോൾ ആ മണ്ണിലെ മിശ്രിതം അത് കൂടെ ചെയ്താൽ മതി, അത് കുഴപ്പമില്ല.
3: അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മഴയായതുകൊണ്ട് വിത്ത് മുളക്കാൻ പ്രയാസമായതുകൊണ്ട് ഇവിടെ നമ്മളെ വീട്ടിന്റെ സൈഡിൽ വെച്ചിട്ട് പരിരക്ഷിച്ചിട്ട് പിന്നെ മാറ്റി, പിന്നെ മഴയില്ലാതെ പിന്നെ നല്ല മഴയുള്ള സമയത്ത് കുറച്ച് വയറുണ്ട്, അങ്ങനെ നടാറുണ്ട്. സാധാരണ
2: നടാറുണ്ട്. അത് അതായത് ഇപ്പൊ ചീരയും മുളകും ഉള്ളത് പോലെ നമ്മളിങ്ങനെ പറിച്ചല്ല, ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പോട്രയിൽ തൈ വളർത്തി അതെ അതെ അതെ അതുപോലെ നട്ടെടുക്കാറുണ്ട്.
3: അങ്ങനെ നടാറുണ്ട്. പിന്നെ സ്പ്രേയർ ഇല്ലേ മാഡം, സ്പ്രേയർ ഒന്ന് വാങ്ങിയാൽ ശരിയാവുന്നില്ല.
2: ചകിരിച്ചോറാണോ ഉദ്ദേശിച്ചത്?
3: മറ്റേ ഇതില്ലേ നമ്മള് മരുന്നടിക്കുന്ന
0: സ്പ്രേയർ,
2: സ്പ്രേയർ അത് നല്ലത് നോക്കി വാങ്ങിക്കുക എന്നുള്ളത് തന്നെ നമുക്ക്.
0: പ്രശ്നം
2: വരുന്നത്
3: അത് അരിച്ചു അരിച്ചു പോരാറുണ്ട്, അരിച്ചു പോന്നാലും അത് വേഗം കേടാകുന്ന മാതിരി തോന്നുന്നു.
0: ഓ, അത് ആക്ച്വലി നിങ്ങൾ ഇടുമ്പോ അത് നല്ലോണം വെള്ളത്തിന്റെ
2: അകത്ത്. അത് മാത്രമല്ല, ഇത് തീർച്ചയായിട്ടും നല്ല വാഷറൊക്കെ അതൊക്കെ നന്നാക്കി തരുന്ന കടകളും എല്ലാം ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ കേരള അഗ്രോ ഇൻഡസ്ട്രി കോർപ്പറേഷൻ അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത് നന്നാക്കി തരുന്നതും കാണാറുണ്ട്.
0: പിന്നെ ചിലപ്പം വെള്ളം കുറച്ച് ചെളിയാണെങ്കിൽ അരിച്ച്,
2: അതെ അതെ, അത് അടഞ്ഞു പോകാറുണ്ട്. എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം നന്നായി നേർത്ത തുണിയിലെങ്കിലും അരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ എൻ്റെ നോസിൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നന്നാക്കി എടുക്കാനും സാധിക്കാറില്ല.
3: പിന്നെ പണ്ടൊക്കെ വീട്ടിൽ ഞാൻ കുറെ മുമ്പ് ചിക്കന് വാങ്ങിയിരുന്നു. വാങ്ങിയ വെണ്ടക്ക വിത്ത് എന്ന് പറഞ്ഞാല് അവിടുത്തെ നല്ല ഒരു വിത്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടാ വാങ്ങിയത്. പക്ഷെ നോക്കുമ്പോ എല്ലാ വിത്തുകളും നമ്മളെ ചെറിയ എന്താ ചെറിയ കാന്താരിന്റെ ഇതിന് ഓരോന്നും, പിന്നെ നമുക്ക് വിത്തല്ല
0: കാലുണ്ടായിട്ടുള്ളൂ.
2: പിന്നെ ആ നടുന്ന സമയവും വ്യത്യാസപ്പെട്ടിരിക്കുന്ന കാര്യം, പൊതുവേ നമ്മൾ വെണ്ടയെ കുറിച്ച് നോക്കുമ്പോൾ അത് ഈ ഡിസംബർ ജനുവരിയിൽ ഉണ്ടാകുന്ന വെണ്ട കായ്ക്ക് സൈസ് കുറവായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ വെണ്ടയെക്കുറിച്ച് പറഞ്ഞു, കൂടുതലായിട്ട് നടത്തുന്ന കമേഴ്സ്യലായിട്ട് വളർത്തുന്ന വ്യാവസായിക അടിസ്ഥാനത്ത് നടത്തുന്നത് നമ്മുടെ ഈ നാട്ടുമുറങ്ങളിൽ ചെയ്യുന്നത് പോലെ വലിയ നീളമുള്ള വെണ്ടയ്ക്കല്ല, അത് അവർക്ക് വിപണനത്തിന് സാധ്യമല്ല. വലിയ വെണ്ടയ്ക്ക് അവർക്ക് സൂക്ഷിക്കാനും മറ്റു കാര്യങ്ങൾക്കും ചെയ്യുന്നത് അത് ചെറിയ വെണ്ടയ്ക്കയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ അങ്ങനെ ചെയ്യുന്ന വെറൈറ്റി ആയിരിക്കില്ല ലഭ്യമായത്.
0: ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി. മാഡം, താങ്കൾ നമ്മുടെ ഈ ഡിസ്കഷൻ്റെ മുന്നേ സൂചിപ്പിച്ചത് നമ്മൾ ചെടിയുടെ കാലാവസ്ഥ, നമ്മൾ പൊതുവായിട്ട് കാലാവസ്ഥ മാറ്റാൻ സാധിക്കത്തില്ല, എന്നാലും നമ്മുടെ അടുത്ത് മൈക്രോ ക്ലൈമറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് പോസിബിൾ?
2: അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഒന്നാമത്തെ ജലലഭ്യത അല്ലെങ്കിൽ ആർദ്രത, നമ്മുടെ കുമിൾ രോഗങ്ങൾക്ക് ഏറ്റവും അധികം കൂടുതലായി ഉണ്ടാകുന്നത് കുമിൾ രോഗങ്ങൾ ഈർപ്പം കൂടിയ സമയത്താണ്. അപ്പോൾ നമ്മൾ മണ്ണിലൂടെ പടരുന്ന രോഗങ്ങൾ, വാട്ടരോഗം അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള സാധ്യത മഴ സമയത്ത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും അത് തവാരണകളിൽ നടുക, എപ്പോഴും തടത്തിൽ നടുന്നതിന് പകരം ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നടുക. അപ്പോൾ നീർവാർച്ച സൗകര്യം നല്ലതായി, അപ്പം വേരെപ്പോഴും ആരോഗ്യത്തോടെ നിലനിൽക്കും. പിന്നെ അതുപോലെ തന്നെ വേനൽ സമയമാണെങ്കിൽ പുതയിടുക, അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചെടുത്താൽ, അല്ലെങ്കിൽ മഴ സമയത്ത് ഇതേ പുത നമ്മൾ സൂക്ഷിക്കണമെന്നില്ല, പലപ്പോഴും രോഗം ഇതിലൂടെ കൂടുതലായിട്ട് വരാം. ആ സമയത്ത് അത് മാറ്റാനുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അപ്പോൾ നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ അതിൽ പ്രയോഗിക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ആ മണ്ണിനെ, ജലത്തിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്, കൂടുതലാണോ നീർവാർച്ച സൗകര്യം നല്ലതായിരിക്കുക. പിന്നെ ചെടികൾ തമ്മിലുള്ള അകലം, അത് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചെയ്യാം. അപ്പോൾ അതിനിടയിലൂടെ വായുസഞ്ചാരം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അനിയന്ത്രിതമായി കൂടുതലായിട്ടുള്ള ആർദ്രത അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൽ കുമിൾ രോഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് പടർന്നു പിടിക്കുന്നതും അത് കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ചിലപ്പോൾ കൂടുതൽ നട്ടു കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടുമെന്നുള്ള ഒരു രീതിയിലായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. അതിന് ഓരോന്നിനും അതിൻ്റെതായ ഒരു വിള അകലമുണ്ട്. അപ്പം അതൊക്കെ പാലിച്ച് നടേണ്ടത് അതിൻ്റെ
0: മൈക്രോ
2: ക്ലൈമറ്റ്
0: നമുക്ക്
2: സാധിക്കാൻ പറ്റും. പിന്നെ ഒരു രോഗം വരുന്നത്, ഒരു പ്രത്യേകിച്ച് ഒരു രോഗം ഒരു കാലാവസ്ഥയിൽ അത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മളതിന് മുൻകരുതൽ എടുക്കുക. അതിന് ആ രോഗത്തിനൊന്ന് പ്രത്യേകിച്ച് പറയാൻ ഞാൻ പറയുന്നത് ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾ നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ഫൈറ്റോഫ്തോറ കുമിള എന്ന രോഗമുള്ള. അപ്പോൾ ഈ ഫൈറ്റോഫ്തോറ കുമിള എന്ന് പറയുന്നത് മഴക്കാലത്താണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിന് മഴക്കാലത്തിന് മുൻപായിട്ട് തന്നെ അതിനുള്ള മുൻകരുതലുകൾ നടപടി കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. മണ്ണിൽ നിന്ന് മാറ്റുക, അതായത് തെങ്ങിലാണെങ്കിൽ നമ്മൾ രണ്ട് തവണ അത് തെങ്ങ് ക്ലീൻ ചെയ്തൊന്ന് നേരത്തെ തന്നെ മരുന്ന് ചെയ്യുക, ബോഡോ മിശ്രം പോലുള്ള തളിക്കുക. പേപ്പർ

0: കുരുമുളകിലാണെങ്കിൽ ചുവടൊക്കെ ഒന്ന് നേരെയാക്കി, അതിൽ കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള ചവറുകളും എല്ലാം മാറ്റി മണ്ണിന് നിയന്ത്രണ വിധമാക്കുക, അതിൻ്റെ വള്ളികൾ പിടിച്ച് കെട്ടി വയ്ക്കുക, ഇതുപോലുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ അതിന് മുമ്പ് ചെയ്യുക. അപ്പം ഈ മഴ കൂടുതലാണെങ്കിലും അത് രോഗം കൂടുതലായിട്ട് ഉണ്ടാവാതെ അതിനെ സഹായിക്കും.
1: മാഡം, ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ ഹലോ
1: നമസ്കാരം.
2: ഹലോ സാറേ.
1: പറഞ്ഞോളൂ സാർ, ആരാണ്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്?
2: കൈനഗിരി, ചേന്നഗിരി, കൈനഗിരി നിന്നാണ്, ആലപ്പുഴ.
1: പറഞ്ഞോളൂ സാർ.
2: ഞങ്ങൾക്ക് നെൽകൃഷിയാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. കളനാശിനിയുടെ കൂടെ പിന്നെ കൈസബോസ് ലിക്വിഡ് അഴിക്കാവുന്നറിയാനുണ്ടായിരുന്നു.
0: അത് തീർച്ചയായിട്ടും നമുക്ക് ഈ കെമിക്കൽസ്, ഏത് കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതൊരു പ്രത്യേകിച്ച് കാര്യമുണ്ട്. കാര്യം പലതും നമുക്ക് ഒരുമിച്ച് വയ്ക്കുമ്പോൾ അത് ചെടികൾക്കൂടെ ദോഷം ചെയ്യുന്നതായിട്ട് മാറും. അപ്പോൾ ഇപ്പം നമുക്ക് കളനാശിനിയുടെ കൂടെ മറ്റത് ചേർക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ജനറലി നമുക്കത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏത് കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കുമിൾനാശിനി ഏതാണ്, കീടനാശിനി ഏതാണ്, വളം ഏതാണ് എന്നുള്ളതിനെയൊക്കെ ബാധിച്ചിരിക്കും. എന്നാലും ഏറ്റവും നല്ലത് ഇത് വേറെ വേറെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. കാര്യം അത് പല കെമിക്കൽസും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് ദോഷം വരുന്നതായിട്ട് കാണാറുണ്ട്.
1: കെമിക്കൽ
0: തമ്മിൽ മറ്റ് നമ്മൾ ഉദ്ദേശിക്കാത്ത വിഷാംശം ഉണ്ടാകും. ഫാക്ടംഫോസ് ഇതെല്ലാം ലിക്വിഡ് ആയിട്ടുള്ളത് ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഫോളിയാർ അല്ലെങ്കിൽ ഇലയിൽ തളിക്കാവുന്ന വളങ്ങൾ അനേകം ലഭ്യമാണ്.
1: സെപ്പറേറ്റ്
0: ആയിട്ട് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. ലിക്വിഡാണ് അത് തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടുള്ള കൃഷിഭവനിലെ കൃഷി ഓഫീസറിൻ്റെ സഹായവും ലഭ്യമാക്കാവുന്നതാണ്. അവരുടെ കൂടെ നേരിട്ടൊന്ന് കാണിച്ചതിന് ശേഷം ഏതാണ് ലഭ്യമാകുന്നത് അതിലുള്ള നോക്കിയതിന് ശേഷം കൂടെ ഉപയോഗിക്കാം.
1: ഓക്കെ, താങ്ക് യു. നമ്മൾ മണ്ണിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മണ്ണ് പരിചരണം അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് വരുന്ന രോഗാണുക്കളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒന്നൊന്ന് തടയുന്നതെന്ന് വെച്ചാൽ, മേഡം പറഞ്ഞ മാതിരി ആദ്യം തന്നെ എന്താ പറയുന്ന വൃത്തിയൊക്കെ ആക്കി അതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇതൊഴിച്ച് വേറെ ഏതൊക്കെ കാര്യങ്ങളാണ്?
0: പിന്നെ നമ്മൾ ഈ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് അതെവിടെ നടുന്നു എന്നുള്ളത്. അപ്പോൾ ഈ നമ്മുടെ സംയോജിത നിയന്ത്രണത്തിൽ നമ്മളൊരു കാര്യം ചെയ്യാനുള്ളത് വെച്ചാൽ, വിത്ത് നടാൻ നമ്മളിപ്പോൾ ചെടി സെലക്ട് ചെയ്തു അല്ലെങ്കിൽ വെറൈറ്റി സെലക്ട് ചെയ്തു, അത് വിത്ത് എവിടെ നടണം എന്നുള്ളത് നമ്മളിത് നോക്കി ചെയ്യാം. ഒന്നാമത് നല്ല സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്തായിരിക്കണം. അപ്പോൾ പലപ്പോഴും കൃഷി, അത് ഏറ്റവും പ്രത്യേകിച്ച് വരുന്ന നമ്മുടെ അടുക്കളത്തോട്ടം പോലുള്ള മറ്റ് സ്ഥലം ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കൃഷിക്ക് വേണ്ടി വരാം, അങ്ങനെയുള്ളതല്ല, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക. അതിൽ സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നീർവാർച്ച സൗകര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം ചെയ്യുക. പിന്നെ ഈ ഉപയോഗിക്കുന്ന മണ്ണ് ഒന്ന് കിളച്ച് ഒരാഴ്ചയെങ്കിലും ഇടാമെങ്കിൽ അതിലൂടെയുള്ള കുറച്ചൊന്ന് സൂര്യപ്രകാശം അടിയിലുള്ള മണ്ണിനെ നമ്മൾ മുകളിൽ കൊണ്ടുവരാം. അപ്പോൾ അതിലുള്ള അണുക്കൾ കൂടെ ഒന്ന് നശിക്കും. അതുപോലെ കുമ്മായം പോലുള്ള കാര്യങ്ങൾ, അപ്പോൾ ഓൾറെഡി അതിനകത്ത് തന്നെ ഉള്ള അണുക്കളെ നശിപ്പിച്ചതിന് ശേഷം പുതിയ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചെയ്യാം.
1: മണ്ണിൽ നിന്ന് നമ്മൾ വരുന്ന രോഗങ്ങളെ അവിടെ തടയാനുള്ള,
0: പിന്നെ അതുകൊണ്ട് എല്ലാ കവറിൽ നടുന്നതാണ്, പോളിഹൗസിൽ നടുന്നതാണ്. അപ്പോൾ നമുക്കൊരു നിശ്ചിത അളവ് മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അടിയിൽ അതാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒന്ന് ഫ്യൂമിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വെയിലത്തിട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതിനെ ഒന്ന് നന്നാക്കിയതിന് ശേഷം നമ്മളെ കവറുകളിൽ വീണ്ടും നിറച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ രോഗമാണ് വീണ്ടും ഇതിലോട്ട് വരുന്നത്.
1: എസ്പെഷ്യലി മണ്ണിൽ നിൽക്കുന്ന രോഗാണുകൾ എന്ന് പറഞ്ഞാൽ കുറേ വർഷം വരെ
0: മണ്ണിൽ തന്നെ. അതെ, വളരെ കാലം. അപ്പോൾ അത് നമ്മൾ വീണ്ടും വീണ്ടും ചെടി നടുന്തോറും അടുത്ത ചെടികൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
1: ഹലോ ഹലോ
3: ഹലോ
1: ഹാ നമസ്കാരം മേഡം. പറഞ്ഞോളൂ മേഡം, ആരാണ് സംസാരിക്കുന്നത്?
3: രജികയാണ് സംസാരിക്കുന്നത്.
1: ചോദിച്ചോളൂ.
3: എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് വഴുതന, കത്തിരി, വെണ്ട, പടവലം, മുളകെല്ലാത്തിനും നട്ടു. ഇപ്പൊ പടവലത്തില് പൂ ഇട്ട് തുടങ്ങി, പക്ഷേ വഴുതനയിലും കത്തിരിക്കയിലും കാ പിടിച്ചു തുടങ്ങി. അതില് ഇലയുണ്ടല്ലോ സാർ, ഈ ചിലന്തി വല കൂട് വെക്കുന്നത് പോലെ ഈ ഇലയെ കൊണ്ടൊന്ന് കൂട്ടിക്കളയും. അപ്പൊ ആ മണ്ട അങ്ങ് വിട്ട് കളയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് കാണുമ്പോ ഒരു സങ്കടമാണ്. അപ്പൊ ഇത് കേട്ടത് കൊണ്ടാണ് ഒന്ന് വിളിച്ച് ചോദിക്കാൻ.
0: അത് മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട് കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന പുഴുവാണ്. അപ്പോ ഈ

0: വെട്ടിക്കളയുന്നതിനോടൊപ്പം ഈ വെട്ടിക്കളയുന്നതിനെ അങ്ങ് കത്തിച്ച് കളയുക. കാര്യം അതിനകത്ത് നിറയെ പുഴുവാണ്. അപ്പോൾ ആ പുഴു വീണ്ടും അത് ശലഭമായി വന്ന് വീണ്ടും ഈ സ്ഥലത്ത് ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പുഴുക്കൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പുഴുക്കൾ കൂടുതലാണ്, അടുത്ത ചാൻസ് നടുമ്പോൾ ഇത് കൂടുതലാവണമെന്നില്ല. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക സമയത്ത് ഓരോ കീടബാധ അല്ലെങ്കിൽ രോഗങ്ങൾ കൂടുതലുണ്ടായി വരുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ചെടികളെ ഉണ്ടാവും. ഇത് വളർന്നു വരുന്ന സമയത്ത് മിക്കവാറും വളരെ കുറച്ചായിട്ട് ഇപ്പം വളരെ ചെറിയ പുഴുക്കൾ ഒരിലയിൽ തന്നെ കൂട്ടം കൂടിയിരിക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഇത് അത് അപ്പോൾ തന്നെ ആ ഒരില പറിച്ചങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വളർന്ന് കൂടുതലാകുന്നതും മറ്റുള്ള കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നതും തടയാം. അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞിരുന്ന സംയോജിത നിയന്ത്രണം എന്ന് പറയുന്നതിന് തന്നെ ഏറ്റവും പ്രാരംഭമായിട്ട് ചെയ്യാനുള്ളത് അത് മുട്ടയായിരിക്കുന്ന സമയത്ത് നമ്മൾ ദിവസവും കാണുന്നുണ്ടാവും ചെടികളിൽ നമ്മൾ വിചാരിക്കാത്ത പല സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പോൾ തന്നെ എടുത്തങ്ങ് നശിപ്പിച്ച് കളയുക. അപ്പോഴതിന് കൂടുതൽ പിന്നെ മരുന്നടിക്കേണ്ടി വരാറില്ല, പിന്നെ കൂടുതലായിട്ട് ചെടി നശിപ്പിക്കപ്പെടാറില്ല. ഏറ്റവും ആദ്യത്തെ അവസ്ഥയിൽ തന്നെ ഇതിനെ നശിപ്പിച്ച് കളയുക. നശിപ്പിക്കാൻ കത്തിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
1: എനിക്ക് സാർ എന്റെ വീട്ടുവളപ്പിൽ എന്റെ അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയുള്ള എന്റെ സ്ഥലത്തിൽ ഒത്തിരി ഒന്ന് ചെയ്യാൻ എനിക്കത് എപ്പോഴും ഒരു ഇഷ്ടമാണ്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ നേരം വെളുത്ത് ഉണർന്ന് ആദ്യം ചെന്ന് ഇവരെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കട്ട് ചെയ്തൊക്കെ കളയുന്ന കത്തിച്ച് തന്നെ കളയുന്നത് സാർ. എന്നാൽ പുതിയ ഇടേണ്ട സമയത്ത് ചൂട് സമയത്ത് പുതിയ ഇട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് ആവശ്യമുള്ള കായ് കിട്ടും, ഒത്തിരി അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആവശ്യത്തിറക്കുകയും വെറുതെ കൊടുക്കുകയും ചെയ്യും. എനിക്കതൊരു ഇഷ്ടമാണ്.
0: അത് കുഴപ്പമില്ല. അതിപ്പോൾ ഒരു പ്രത്യേകിച്ച് കത്തിരിയിലാണെങ്കിൽ നമ്മൾ അറ്റത്ത് നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് തളിരിടും. അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട, ചെയ്യുക. പിന്നെ നേരത്തെ പലതിൽ ഞാൻ പറഞ്ഞതുപോലെ വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനിയുള്ള വേപ്പിൻ കുരു ചുവട്ടിലിട്ട് കൊടുക്കുക. ഇതൊക്കെ ഈ പ്രാണി വന്ന് മുട്ടയിടാനുള്ള സാഹചര്യം കുറയ്ക്കും. നല്ല വേപ്പിൻ കുരു നമുക്ക് ലഭ്യമാണ്, അത് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും.
2: ഓക്കെ, താങ്ക് യു. ഈ സംയോജിത രോഗനിയന്ത്രണത്തിൽ മറ്റ് നടപടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ മണ്ണിനെ കുറിച്ച് സംസാരിച്ച്, വിത്തിനെ കുറിച്ച് സംസാരിച്ച്, കാലാവസ്ഥ എങ്ങനെയാണ്, നമ്മൾ മൈക്രോ ക്ലൈമറ്റ് മോഡിഫൈ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് സംസാരിച്ച്, ഇതൊഴിച്ച് കൾച്ചറൽ പ്രാക്ടീസസ് ഒത്തിരി ഉണ്ടല്ലോ.
0: അതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള. അപ്പം പൊതുവേ നമുക്ക് സംയോജിത നിയന്ത്രണം അല്ലെങ്കിൽ ജൈവിക നിയന്ത്രണത്തിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കീടനാശിനി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുമിൾനാശിനി ഉപയോഗിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ രോഗം വരുന്ന സമയത്ത് ഇതിനെങ്ങ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ സ്യൂഡോമോണസ് തളിക്കുക അല്ലെങ്കിൽ ട്രൈക്കോഡർമ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണം ലഭ്യമാവില്ല. നമ്മൾ ആ കൃഷി തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ നിലമൊരുക്കുക. പിന്നെ അതുപോലെ തന്നെ സമയം, ഇപ്പോൾ മഴ സമയത്ത് കൂടുതലായിട്ട് രോഗം വരുന്നെങ്കിൽ അതുമായിട്ട് ചേർന്ന് വരാത്ത തരത്തിൽ, ഇപ്പം എത്ര കൂടുതലായിട്ട് രോഗം വരുന്ന ഇനങ്ങളാണെങ്കിൽ പോലും അതിനുള്ള കാലാവസ്ഥ, ഇപ്പോൾ രോഗം വരുന്ന കാലാവസ്ഥയും ഇതിന് രോഗം പിടിക്കുന്ന സ്റ്റേജും വളർച്ചാ ദശയും ഒരുമിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് രോഗം വരത്തില്ല. അപ്പം ആ തരത്തിൽ നമ്മൾ നടുന്ന സമയം ക്രമീകരിക്കാം. അത്തരത്തിൽ നമുക്കിതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഒരു
2: ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ,
3: ഹലോ,
2: ആ നമസ്കാരം സർ.
3: ആകാശവാണി. അപ്പൊ ഇന്നിങ്ങനെ റേഡിയോ പ്രക്ഷേപണത്തിന്റെ ലോക റേഡിയോ പ്രക്ഷേപണത്തിന്റെ 99th വാർഷികം ആഘോഷിക്കുന്ന ദിവസം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് ശ്രോതാക്കളോട് ചേർന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നു.
2: വളരെ നന്ദി. എന്തുവാണ് സാറിന് ചോദിക്കാനുള്ളത്?
3: അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതുപോലെ ആകാശവാണിക്കും എന്റെ ഭരണാധികാരികൾക്കും ഇതിന് ഒരു യേശുനാമത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഞാനൊരു റബ്ബർ കർഷകനാണ്.
2: പറഞ്ഞോളൂ.
3: അപ്പൊ റബ്ബർ കർഷകനാണ്. അപ്പൊ ഈ റബ്ബർ വെട്ടി ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 10-12 വർഷമായ മരങ്ങളാണ് ഉള്ളത്. അപ്പൊ റെയിൻ ഗാർഡ് ഇട്ട് ഇപ്പൊ വെട്ടിയിട്ട് സാധാരണഗതിയിൽ ഒരു 4 ദിവസമൊക്കെ പുതുതായിട്ട് തെളിച്ചു കഴിഞ്ഞാൽ പാല് കിട്ടുന്നതാണ്. ഈ പ്രാവശ്യം പക്ഷെ ഒരു 10-12 ദിവസമായിട്ടും പാലിപ്പോ ആകെപ്പാടെ ഒരു 5 ഷീറ്റൊക്കെ 200 മരം വെട്ടുമ്പോ കിട്ടുന്നത്.
0: സർ, ഏത് സ്ഥലത്തുനിന്നാണ് ഇത് വിളിക്കുന്നത്? ഏത്?
3: ഞാൻ വിളിക്കുന്നത് പൂത്താട്ടുകുളത്തിനടുത്ത് മാറിയാന്ന് പറയും, എറണാകുളം ജില്ലയിലാണ്.
0: പിന്നെ ഇതില് നമുക്ക് കുറച്ചധികം കാലം ചെയ്യുന്നു കഴിയുമ്പോ അതിൽ പഴയ പോലെ തന്നെ റബ്ബർ പാല് നമുക്ക് ലഭ്യമാവാതിരിക്കും.
2: സാർ, ആ റേഡിയോയിൽ നിന്ന് ഒന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാം സാർ. ഒത്തിരി ഇക്കോ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സാറിന്റെ പൊസിഷൻ ഒന്ന് മാറ്റിയാൽ മതി ഫോണിന്റെ.
0: അപ്പോ നമുക്കത് റബ്ബർ പാലിന്റെ ഉത്പാദനം എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പിന്നെ അതിന് ജലലഭ്യത അതിനെല്ലാം നിയന്ത്രണിക്കാൻ പലതരത്തിലായിരിക്കാം. അപ്പൊ അത് പ്രത്യേകിച്ച് നമുക്കൊരു മരുന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മഴക്കാലം അല്ലെങ്കിൽ വേനൽക്കാലം ഈ ഒരു സമയത്ത് അത് അതിലൂടെ റബ്ബർ പാലിന്റെ അളവും കുറഞ്ഞിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് കുറച്ചുകൂടെ അതും നമ്മൾ കണ്ടിന്യൂസ് കൂടുതലായിട്ട് വെട്ടിക്കഴിഞ്ഞാലും പിന്നെ ഇതുപോലെ തന്നെ പാല് വരുന്ന റബ്ബർ പാല് കുറച്ച് കുറയുന്നതായിട്ട് അപ്പോൾ റെയിൻ ഗാർഡിട്ട് വെട്ടുന്നതായിരിക്കും. അതിന് റെസ്റ്റ് സഫീഷ്യൻ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും നമുക്കൊന്ന് ചെയ്യിക്കണം. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ചീക്ക് പോലുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയാണെങ്കിലും പൊതുവേ ആ റബ്ബർ പാനൽ കേടായി പോവും. അപ്പോൾ അതൊന്ന് സാർ ശ്രദ്ധിച്ചാൽ മതി, അതൊന്ന് നോക്കുക. പിന്നെ തീർച്ചയായിട്ടും അത് നേരിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് അവിടെ അതിനുള്ള റബ്ബർ ബോർഡുമായിട്ടുള്ള ആൾക്കാരുടെ ഒന്ന് സേവനം കൂടെ ഒന്ന് ലഭ്യമാക്കുക.
2: വളരെ നന്ദി. ഒരു ശ്രോതാവും കൂടെ ഉണ്ട്. ഹലോ
4: ഹലോ, നമസ്കാരം സുഷ മാം.
0: ആ നമസ്കാരം. നമസ്കാരം,
4: ഞാൻ ജയിത്രിയാണ്, ഉള്ളൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്.
0: പറഞ്ഞോളൂ
4: മാം. എനിക്ക് ഒരു സംശയമുള്ളത്, ഈ പുതിന ഉണ്ടല്ലോ, ആ പുതിന നമ്മൾ ഒരു ഒന്നോ രണ്ടോ ചട്ടിയിലൊക്കെ ആണെങ്കിൽ അത് മാനേജ് ചെയ്ത് പോവാം. അതില് കുരുടിക്കല, ആ ഇല മുകൾ ഭാഗത്തെ ഇലകള് കുരുടിച്ച് അതിന്റെ തണ്ടുമായിട്ടങ്ങ് ചേർന്നിരിക്കുകയാണ്. അപ്പോ അത് ഞാൻ നിവർത്തി നോക്കുമ്പോ അതിനകത്ത് മുഞ്ഞയുണ്ട്, ഫിക്സ് ഉണ്ടല്ലോ അതിന്റെ അറ്റാക്ക് ഉണ്ട്. അപ്പോ ഈ ബിവേറിയ ബാസേന ഞാൻ സ്പ്രേ ചെയ്ത ആ മിത്ര കുമ്പിളി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഓക്കെ മാം, പക്ഷെ ഇത് ബിവേറിയ എന്ന് പറയുന്ന കോൺട്രാക്ട് പെസ്റ്റിസൈഡ് ആണല്ലോ, അത് ഡയറക്റ്റ് ആയിട്ട് ഈ മുഞ്ഞയില് ചെന്ന് പതിയുന്നില്ല മാഡം. കാര്യം ഈ ഇലകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോ ഡയറക്റ്റ് ആയിട്ട് അതില് വരാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും എനിക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈ മുഞ്ഞ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വളർച്ച എങ്ങ് മുരടിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ നഴ്സറി പോലെ ഒരു ഒരു 10-40 ചട്ടിയിൽ ഞാനത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിനെ ഒന്ന് തടയാൻ വേണ്ടി എനിക്ക് കെമിക്കൽ ഒന്നും, നമ്മള് ഇത് പുതിന ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നല്ലോ, പുതിന മല്ലി കറിവേപ്പിലൊന്നും നമുക്ക് കെമിക്കൽ അങ്ങനെ അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ മുഞ്ഞെ കൊണ്ടുവയ്ക്കുന്നത് ഉറുമ്പുകൾ തന്നെ ആയിരിക്കുമല്ലോ മാം
0: അല്ലേ? ഉറുമ്പിലൂടെ വരും, കാറ്റത്തൂടെ വരും.
4: ഉറുമ്പിനെ, ആ ഹോ ഹോ, ഉറുമ്പിനെ എനിക്ക് പൂർണ്ണമായിട്ട് അതും പറ്റില്ല. എനിക്ക് തേനീച്ച കൃഷി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നോ ആൻസ്, അങ്ങനെ ഉറുമ്പിനെതിരായിട്ടുള്ള കെമിക്കലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും മാഡം, ഒരു ഒരു റെമഡി എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ?
0: ഉറുമ്പിനെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് കെമിക്കൽ ഇപ്പം ചെയ്തിരുന്നാലും മണ്ണിലൂടെയല്ലേ വരുന്നത്, ചട്ടികളിലിരിക്കുന്നതിലല്ലേ. അപ്പോൾ ആ ചട്ടിക്ക് ചുറ്റും മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് വരാറ്. ആ അങ്ങനെ ചെറിയ, പിന്നെ ആ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ പുതിന വളരെയധികം തിക്കി തിരക്കി നിൽക്കുന്ന ഇടയിലുള്ള കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടെ ഒന്ന്.
4: അല്ല
0: പിന്നെ ഈ പറഞ്ഞ പോലെ ബിവേറിയ എന്ന് പറയുന്നത് ഒരു കീടനാശിനിയല്ല, അതൊരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ അല്ല, കുമിളാണ്. കുമിളാവുമ്പോൾ അതിന് അതിന് സ്പർശനത്തിന് അത് നേരിട്ട് അതിൻ്റെ മുകളിലോട്ട് വീഴണമെന്നില്ല. നമ്മുടെ ഇലയിൽ വീണ് കഴിഞ്ഞിട്ട് അത് മുളച്ചിട്ട് അതിൻ്റെ വിത്ത് മുളച്ച് അത് തന്നെ അതിൻ്റെ അടുത്തോട്ട് അങ്ങ് പൊക്കോളും. അപ്പം നേരിട്ട് അതിൽ വീഴണമെന്നില്ല.
4: ആ
0: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മറ്റേ നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ വരില്ല. അതെ അതെ, ശ്രമിച്ചു.
4: ഓക്കെ,
0: ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കൂ എന്നിട്ട്. ആ ഓക്കെ ഓക്കെ, ശരി.
4: ഒരു സംശയം കൂടെ ഉണ്ട് മാഡം, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും ഈ നമ്മുടെ സാലഡും കുക്കുംബർ ഉണ്ടല്ലോ, അത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ടേണിൽ ഞാൻ നട്ടപ്പോ എനിക്ക് പൂർണ്ണമായിട്ടും പെൺപൂക്കൾ മാത്രമായിരുന്നു, സിംഗിൾ ആൺപൂ പോലും ആ ചെടികളിൽ ഉണ്ടായില്ല. 10 മൂടോളം ഞാൻ നട്ടതായിരുന്നു, വല്ലാതെ വിഷമിച്ചു. അവസാനം പിന്നെ ഈ ആൺപൂ ഉള്ള വീട്ടിൽ പോയി ആ പൂക്കൾ കൊണ്ടുവന്ന് ഹാൻഡ് പോളിനേറ്റ് ചെയ്താണ് കുറെയെങ്കിലും എനിക്ക് കിട്ടിയത്. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം ആൺപൂക്കളാണ്, പെൺപൂക്കളേ ഇല്ല.
0: അത് പൂത്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പൂത്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ചെടി പൂത്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ.
4: നല്ല മുകളിൽ വരെ എത്തി വേണം, അത് ഭംഗിയായിട്ട് ഏറ്റവും മുകളിൽ വരെ എത്തി ഉണ്ടാകുന്ന പൂക്കൾ മൊത്തം ആൺപൂക്കളാണ്.
0: പക്ഷേ ഇതിലങ്ങനെ പെൺപൂവും ആൺപൂവും എന്നുള്ളത് അല്ല, ആൺപൂക്കൾ ഉണ്ടാവും, അതിൽ കൂടാതെ ഉണ്ടാകുന്നത് രണ്ടും കൂടെ ചേർന്ന പൂക്കളാണ്, അതായത് ചുവട് കട്ടിയുള്ളത്. അപ്പോൾ നമ്മൾ വേറെ ഇതിലൊന്ന് കൊണ്ടുവന്ന് പരാഗണം നടത്തേണ്ടി സാധാരണ വരാറില്ല കുക്കുംബറിലൊന്നും തന്നെ.
4: അത് നേരെ
0: ആ ഓക്കെ, അത് കൊണ്ടുവന്നപ്പോൾ അത് കുറച്ചുകൂടെ ഇതായി കാണും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചെടി ഇത് മാത്രം പൂക്കുന്ന ചെടികളായിട്ട് നമുക്ക് അങ്ങനെ വരാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു.
2: ഓക്കെ, താങ്ക് യു, താങ്ക് യു മാഡം. അപ്പം മാഡം ഇത്രയും ശ്രോതാക്കൾ വിളിക്കുന്നുണ്ട്, സംശയങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പം നമ്മുടെ പ്രധാന വിഷയത്തിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് ചേരാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം മാഡം ഇത് നമ്മുടെ ഇനിയൊരു 6 മിനിറ്റ് ഉണ്ട്. അപ്പം ഈ സംയോജിത രോഗനിയന്ത്രണത്തിനെ കുറിച്ച് ആദ്യം തൊട്ട് ഒരു കർഷകൻ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി?
0: അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംയോജിത നിയന്ത്രണമെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഏത് കൃഷിയാണോ അവലംബിക്കുന്നത് ആ കൃഷി രീതിയുമായി ചേർന്ന് പോകുന്ന തരത്തിൽ മറ്റ് കാര്യങ്ങളെ കൂടെ അതിൻ്റെ ഇടയിൽ കൊണ്ടുവരാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ആദ്യം തന്നെ ഏത് സ്ഥലം തിരഞ്ഞെടുക്കുന്നു എന്ന് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഏത് വിത്ത് തിരഞ്ഞെടുക്കുന്നു, വെറൈറ്റി ഏതാണ്, ആ ചെടിയെക്കുറിച്ചുള്ള കാര്യം ശരിയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥലം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ തന്നെ അതൊന്ന് കുറച്ച് കിളച്ചിടുക, അതുപോലെ കുമ്മായം ചേർക്കുന്നെങ്കിൽ അത് ചെയ്യുക. അപ്പം ആ മണ്ണിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, മണ്ണിന് അസിഡിറ്റി കൂടിയാൽ ചില രോഗങ്ങൾ വരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിക്കുക, അത് നന്നായി ചെയ്യുക. പിന്നെ അതിനൊക്കെ കൂടാതെ ഏത് സമയത്ത് കൃഷി ചെയ്യുന്നു എന്നുള്ളത്, അത് രോഗം വരുന്ന സമയമായിട്ട് കോയിൻസൈഡ്, അതുമായിട്ട് ചേർന്ന് വരാത്ത സമയത്ത് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. പിന്നെ അതുപോലെ ശരിയായ രീതിയിൽ വളപ്രയോഗം ചെയ്യുക, അതിനുള്ള എല്ലാ കൃഷികാര്യങ്ങൾ, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, രോഗപ്രതിരോധ അല്ലെങ്കിൽ രോഗങ്ങളും കീടങ്ങളും വരുന്ന അത് നേരത്തെ മുൻകരുതൽ എന്ന രീതിയിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ
2: വളപ്രയോഗം
0: അത് കേവലം പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പൊട്ടാസ്യം ചില സമയങ്ങളിൽ കുറച്ചുകൂടെ ആരോഗ്യം കൊടുക്കാനായിട്ട് പൊട്ടാസ്യം നമ്മൾ ഈ പറയുന്നതിനേക്കാളും കുറച്ചധികം കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ആവശ്യാനുസരണം, ആ സ്ഥലത്തിൻ്റെ ആവശ്യാനുസരണം മാത്രം വളപ്രയോഗം ചെയ്യുക. പിന്നെ ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജൈവവളങ്ങളും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞതുപോലെ അനേക ജൈവ കൂട്ടുകളുണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പെൺപൂ ഉണ്ടായി വരാൻ അല്ലെങ്കിൽ പരാഗണം കുറച്ചുകൂടെ നല്ല, അങ്ങനെയൊക്കെ സഹായിക്കുന്നതായിട്ട് ഈ മത്തിശർക്കര മിശ്രിതം, പഞ്ചഗവ്യം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാര്യം അതിനകത്തുള്ള അത് വളർച്ചയെ പോഷിപ്പിക്കുന്ന ഒരുപാട് ആസിഡുകൾ അല്ലെങ്കിൽ ഹോർമോണുകൾ അതുപോലുള്ള സാധനങ്ങളും അതിനോടൊപ്പം കാണാം. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് ഈ ചെടി വളർത്തുമ്പം അതിനെ അവലംബിക്കാവുന്നതാണ്. പിന്നെ ജൈവമാർഗങ്ങളിലൂടെ, അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് തീർച്ചയായിട്ടും രോഗങ്ങളുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ജൈവമാർഗ്ഗങ്ങൾ അവലംബിക്കാം. അപ്പോൾ ഈ സ്യൂഡമോണസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതാത് സമയങ്ങളിൽ നേരത്തെ തന്നെ വിത്ത് പരിചരണം ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിനോടുള്ള രോഗം വരുന്ന തീവ്രത ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗ്ഗങ്ങൾ നല്ല പ്രയോജനം
2: ചെയ്യാം.
0: അതൊക്കെ ട്രൈക്കോഡെർമ യൂസ് ചെയ്യാം. അനേക ഈ മണ്ണിലൂടെ പരത്തുന്ന രോഗങ്ങൾക്കെതിരെ ട്രൈക്കോഡെർമ വളരെ എഫക്റ്റീവാണ്. അതായത് നമ്മൾ ചാണകം ചെയ്യുമ്പോൾ അത് ഈ ട്രൈക്കോഡെർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ വാട്ടരോഗം അതുപോലുള്ളതൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് സാധിക്കും. പിന്നെ ഇതിനോടൊക്കെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ സംയോജിത നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരിക്കലും കെമിക്കൽസിനെ മാറ്റി നിർത്തുന്ന ഒരു നിയന്ത്രണ രീതി അല്ല. ആവശ്യാനുസരണം നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുക. അപ്പോൾ മറ്റ് മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് നല്ല നിയന്ത്രണം കിട്ടുന്നില്ലുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള ഡോസിൽ മാത്രം കെമിക്കൽസ് ആ ഒരു ഇടവേള, നമ്മളിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നതിന് ഒരു വെജിറ്റബിൾ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യാൻ പോവാണ്, അപ്പോൾ അതിന് ഇത്ര ഇടവേള കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് അധികമായിട്ട് അല്ലെങ്കിൽ ആ
2: ലാസ്റ്റ് റിസോർട്ട്,
0: തീർച്ചയായിട്ടും ലാസ്റ്റ് റിസോർട്ടായിട്ട് നമുക്ക് ആവശ്യാനുസരണം കെമിക്കൽസും തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് നഷ്ടമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഇത് ഒരു കാരണം ഒരു കാര്യം മാത്രം വെച്ചല്ല. ഇതിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇവൻ പറയുന്നുണ്ട് സമയത്തിന് ഹാർവസ്റ്റ് ചെയ്യും. അപ്പം ഓവറായിട്ട് മെച്ചുറായിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ രോഗം വരും, നമുക്ക് സൂക്ഷിപ്പ് കാലാവധി കുറഞ്ഞു പോകും. അപ്പോൾ അതെല്ലാം ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള സമയത്ത്, അപ്പം പലപ്പോഴും നമ്മൾ കുമ്മായം ഇടുന്നു, വളമിടുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ലേബർ പ്രശ്നം നമുക്ക് എപ്പോഴും കൂടുതൽ, നമ്മുടെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആവുന്നത് ആ ലേബറാണ്, ലേബർ കോസ്റ്റ്. കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കുന്നു. ഇപ്പം നമ്മളൊരു കർഷകൻ ചോദിച്ചതുപോലെ അതും ഇത് ഒരുമിച്ച് ചെയ്യാമോ, കാര്യം അതിന് വരുന്ന, പക്ഷെ അത് ഒരിക്കലും നമുക്ക് അഭികാമ്യമല്ല. ഇപ്പോൾ കുമ്മായം ഇട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രം മറ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭ്യമാകുള്ളൂ.
2: മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തു പോയാൽ

0: ആകാശവാണി കണ്ണൂർ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ശ്രോതാക്കളെ, ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ഇന്ന് 12:15 KPC പണിക്കരും സംഘവും അവതരിപ്പിച്ച കോതാമൂരിപ്പാട്ട് കേൾക്കാം. 12:40 ആരോഗ്യദീപ്തി ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

0: This is Akashvani, the news read by Sarabjit Kaur. Prime Minister Narendra Modi today reiterated that nothing is more important than the welfare and future of youth of the country. In a social media post, Mr. Modi announced that the government will set up fast-track courts to ensure swift and stringent punishment for those involved in paper leaks. The Prime Minister said he has directed the concerned authorities and officials to take all necessary steps in this regard. He asserted that those who try to harm the future of the youth will not be spared. He added that the decision has been taken as part of a series of measures to safeguard the interests of students. Both the Houses of Parliament have been adjourned till 12 noon following opposition protest over various issues, including the NEET paper leak case. When the Lok Sabha assembled for the day at 11 a.m, Speaker Om Birla tried to take up the question hour, but the opposition members raised the issue of NEET and student protests. Mr. Birla said that no member will be allowed to speak on any other matter during the question hour. He stated that question hour must function strictly as per rules, as it is the most important time for members to seek reply from the government. Mr. Birla said the government has already assured opposition members that it is ready to hold discussions on NEET. The Speaker urged the opposition to cooperate in running the House, but they continued with their protest, which led to adjournment of the Lok Sabha till 12 noon. A similar scene was also witnessed in the Rajya Sabha. When the proceedings began at 11 a.m, Chairman C.P. Radhakrishnan expressed grief over the loss of lives due to heavy rains and related disasters, including floods, lightning and landslides in various parts of the country. Later, the opposition members started sloganeering over the NEET paper leak issues. Parliamentary Affairs Minister Kiran Rijiju said the government is ready to discuss the NEET issue, but alleged that the Congress party is imposing conditions, raising questions about its intentions. Leader of the opposition, Mallikarjun Kharge, demanded the resignation of the Union Education Minister, saying that without his resignation, discussion will not happen. He said that Congress is not shying away from discussion. The government has refuted an AI-generated fake video of Defence Minister Rajnath Singh falsely claiming that he made threatening remarks about the protesting students. The fact-check unit of the Press Information Bureau clarified that Mr. Singh did not make any such statement regarding the Delhi protest. The unit said that the video is AI-generated and is being circulated by Pakistani propaganda accounts to mislead the public as part of a disinformation campaign. President Draupadi Murmu will reach Bucharest in Romania today on the final leg of her three-nation visit. After her arrival at the Cotroceni Palace, she will be accorded a guard of honour. She will hold delegation-level talks with her Romanian counterpart, Nicoser Dan. Several MOUs will be signed after the talks. The President of Romania and the First Lady will host a state dinner in the honour of President Murmu today. India has called for zero tolerance against terrorism and reaffirmed its commitment to a free, open, inclusive and rules-based Indo-Pacific at the 33rd ASEAN Regional Forum Ministerial Meeting in Manila, Philippines. Addressing the meeting, External Affairs Minister Dr. S. J. Shankar said, "This forum remains an important platform for discussing political and security issues in the Indo-Pacific, particularly at a time of growing global complexities." On maritime security, the minister said, "Initiatives such as the Information Fusion Center India Ocean Region, the Indo-Pacific Maritime Domain Awareness Initiative, and the deployment of Indian naval assets are helping counter piracy, trafficking and the narcotics trade while ensuring secure maritime commerce." News just in, Rajya Sabha has been adjourned till 2 p.m. The 23rd Commonwealth Games will begin in Glasgow, Scotland this evening. Teams from 74 nations will participate in the 10-day event. Olympic medalist Neeraj Chopra, Meerabai Chanu and Lavlina Borgohain are set to represent India at the Games. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിലുള്ള കുറുമാത്തൂർ ഗവൺമെന്റ് ഐടിഐയിൽ NCVT അഫിലിയേഷൻ ലഭിച്ച 2 വർഷം ദൈർഘ്യമുള്ള മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി, ഇലക്ട്രോണിക് മെക്കാനിക് എന്നീ ട്രേഡുകളിൽ ഒഴിവുള്ള വനിതാ സംവരണ സീറ്റുകളിലേക്ക് ഓഫ്ലൈനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 25 വൈകിട്ട് 5 മണിവരെയാണ്. ഫോൺ നമ്പർ 0460022254 ചാത്തങ്കൈ GLP സ്കൂളിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് അറബിക് തസ്തികയിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 25 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. PSC മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും എംപ്ലോയ്മെന്റ് കാർഡ് ഉള്ളവർക്കും മുൻഗണന. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂർ മാങ്ങാട്ടുപറമ്പ ക്യാമ്പസുകളിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിനുള്ള വാക്കിംഗ് ഇന്റർവ്യൂ നാളെ രാവിലെ 11 പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിൽ നടക്കും. കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി 1-ാം വർഷ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിൽ SSC/ST വിഭാഗക്കാർക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. നാളെ രാവിലെ 10 എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം പ്രിൻസിപ്പാൾ മുമ്പാകെ ഹാജരാവണം. ചിറയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലേക്ക് ആശാ വർക്കറെ നിയമിക്കുന്നതിനായി ഈ മാസം 30 രാവിലെ 10:30 ചിറയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അഭിമുഖം നടക്കും. യോഗ്യത 10-ാം ക്ലാസ്, 25-ും 45-ും ഇടയിൽ പ്രായമുള്ള, വിവാഹം കഴിഞ്ഞവരായിരിക്കണം. അതേ വാർഡിലുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 0497-27772780. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. കേരള സർക്കാരിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ കോഴ്സിൽ പ്രവേശനം കിട്ടി 60 ദിവസത്തിനകം ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേലധികാരിയുടെ സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. അംഗത്വ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ് സഹിതം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വ്യക്തിഗത വായ്പാ പദ്ധതികളിൽ വായ്പ അനുവദിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പരമാവധി 10 ലക്ഷം രൂപയാണ് വായ്പ അനുവദിക്കുന്നത്. പ്രായപരിധി 18-ും 60-ും ഇടയിൽ. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ തളിപ്പറമ്പ് ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0460022050536. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, ഇന്ന് 12:15 കെ പി സി പണിക്കരും സംഘവും അവതരിപ്പിച്ച കോതാമൂരി പാട്ട് കേൾക്കാം. 12:40 ആരോഗ്യദീപ്തി. എന്താണ് ഫാറ്റി ലിവർ? അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ. ഹോമിയോ പ്രാക്ടീഷണർ ഡോക്ടർ ബിന്ദു ജയൻ സംസാരിക്കുന്നു. 1 മണിക്കും 2:30 വാട്സപ്പ് പ്രീ ഗീതങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. 8547027054 എന്ന നമ്പറിൽ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ആധ്യാത്മ രാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 രാത്രി 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ വരൂ സംരംഭകനാകാം. ജീവിത വിജയത്തിനും വരുമാന വർധനവിനും കാസർഗോഡ് മായിപ്പാടിയിലെ കെ വി രമ്യയുടെ സംരംഭകത്വ വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് കടമ്പൂരിലെ സുനിത സുനിൽകുമാർ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20

മലയിലെ പുല്ലിൽ നിന്ന് കർക്കിടമലയിലെ വെള്ളം കുടിച്ചു മേൽലോകത്തിന് കീഴ്ലോകത്തേക്ക് വന്ന പഞ്ചഗോദാവരിയും മാരിപ്പനിയുടെ ലക്ഷണങ്ങളാണിത്. ചെവിയെങ്കിൽ കർണ ഭഗവാൻ, മൂക്കുമേൽ മൂലദേവൻ, പല്ലുമേൽ പാണ്ഡ രാജാവ്, നാവിന്മേൽ സരസ്വതി, മുതുവാകതോ ആകാശം, വൈരാവതോ ഭൂമി, അച്യുതം പരബ്രഹ്മം കഴിഞ്ഞാഫലം, ഗോദാവരിക്ക് വന്നോര് വാണാളും വർധനയും ഉണ്ടായിരിക്ക, ഗോദാവരിക്ക് കൊടുക്കേണ്ടും വിവരക്കണക്കാവിതേ. ഗോദാവരിക്ക് പത്ത് നെല്ല്, പനിയന് പതിഞ്ചേല്. ഗോദാവരിയുടെ കൊമ്പും തലയും പിടിച്ചു കിട്ടാൻ അഗ്രചാല മാതാവിന്റെ മുതുവാമ്പലത് വേറെ വേറെ, ഇതൊന്നും തൊട്ടുപൊടിഞ്ഞെടുത്താലും പോരേലോ. ആസ്തുപെട്ട് വേലർക്ക് മൂത്തുപെട്ട് ഗംഗക്ക് ശ്രീപാർവതിക്കത്ത സന്തോ ഓ പാടിക്കളിപ്പാൻ പാത്രവെട്ടിയിലിരുന്ന ഒരു

കെ പി സി പണിക്കരം സംഘവും അവതരിപ്പിച്ച ഗോദാമുരിപ്പാട്ടാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഉച്ചയോടെ ആരംഭിക്കും. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശം വിദഗ്ധ സമിതി അല്പസമയത്തിനകം സന്ദർശിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോടും ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചതായി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യുവാക്കളുടെ ഭാവിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷാ കാരണങ്ങളാൽ രാജ്യ തലസ്ഥാനത്തെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടച്ചതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. അടുത്ത നിർദ്ദേശമുണ്ടാകുന്നതുവരെ ഈ സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ലോക കല്യാൺ മാർഗ്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, രാമകൃഷ്ണ ആശ്രമം മാർഗ്, ബരാങ്കംബ റോഡ്, സുപ്രീംകോർട്ട്, സേവാതീർത്ത്, ജൻപത് തുടങ്ങിയ സ്റ്റേഷനുകളാണ് അടച്ചത്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയെന്ന് അവകാശപ്പെട്ട് പ്രചരിക്കുന്ന AI നിർമ്മിത വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഡൽഹിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രാജ്നാഥ് സിംഗ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 നടപടികൾ നിർത്തിവച്ചു. രാവിലെ സഭ ചേർന്നയുടൻ നീറ്റ് വിഷയവും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെയുണ്ടായ പോലീസ് അതിക്രമവും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ബഹളം തുടർന്നപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനും സഭാ നടപടികൾ ഉച്ചയ്ക്ക് 12 നിർത്തിവച്ചിരുന്നു. പിന്നീട് പുനരാരംഭിച്ച ഇരുസഭകളിലും നീറ്റ് വിഷയത്തിൽ ബഹളം തുടർന്നപ്പോൾ സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 നിർത്തിവെക്കുകയായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ സമര ചരിത്രത്തിൽ ധൈര്യവും അചഞ്ചലമായ ദേശസ്നേഹവും അഭിമാനകരമായ സ്ഥാനവുമാണ് ചന്ദ്രശേഖർ ആസാദിനെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചന്ദ്രശേഖർ ആസാദിന്റെ ദൃഢനിശ്ചയം തലമുറകൾക്ക് പ്രചോദനം. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചന്ദ്രശേഖർ ആസാദിനെ ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആത്മാ മഹാനായിരുന്നു ആസാദെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടന വിദേശകാര്യമന്ത്രിമാരുടെ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 2 സന്ദർശനത്തിന് കിർഗിസ് റിപ്പബ്ലിക്കിലേക്ക് ഇന്ന് യാത്രയാകും. August 31 September 1 ബിഷ്കക്കിൽ ചേരുന്ന SCO ഉച്ചകോടിയുടെ മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സഹകരണത്തിന് പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയ പ്രധാന വിഷയങ്ങളിൽ വിദേശകാര്യമന്ത്രിമാർ ആശയവിനിമയം നടത്തുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന് ഫിലിപ്പീൻസിലെ മനിലയിൽ 33rd ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. ആഗോളതലത്തിൽ സങ്കീർണതകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇന്തോ പസഫിക് മേഖലയിലെ രാഷ്ട്രീയ സുരക്ഷാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സുപ്രധാന വേദിയായി ഫോറം നിലകൊള്ളുന്നുവെന്ന് യോഗത്തെ അഭിസംബോധന ചെയ്ത വിദേശകാര്യമന്ത്രി Dr. S. Jayshankar പറഞ്ഞു. അസമിൽ തുടർച്ചയായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 41. ഇന്നലെ 10 കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ 40 റവന്യൂ സർക്കിളുകളിൽ 600,000+ ആളുകളെ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും ബാധിച്ചു. നദികളിലെ ജലനിരപ്പ് അപകട മേഖലയ്ക്ക് മുകളിലാണ്. ദുരിതബാധിത ജില്ലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കാൻ KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി സി പി ജോൺ സർവീസ് ഉദ്ഘാടനം ചെയ്യും. യു ഡി എഫ് ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് സർവീസ് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ ടെക്നോ പാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് തമ്പാനൂർ, മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബ്ബിലെത്തിച്ചു. ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും. രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ജൂലൈ 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനം ആചരിക്കുന്നത്. ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിനുശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്ക് വഹിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോയായി മാറി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജനഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്. എബോള മഹാമാരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് ഇന്ത്യ കെനിയയ്ക്ക് ആദ്യ ഗഡു മെഡിക്കൽ സഹായം കൈമാറി. 4.5 ടൺ മെഡിക്കൽ സാമഗ്രികൾ കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഡോക്ടർ ആദർശ് സ്വൈക്ക കെനിയൻ അധികൃതർക്ക് കൈമാറി. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന് കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെടുത്തത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷന്റെ സിക്കിം യൂണിറ്റിലെ മാനേജരായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അനീഷ്. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ്. മാധ്യമപ്രവർത്തകർ വാർത്തകളിലെ ശരിതെറ്റുകൾ അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. PIB കൊച്ചി യൂണിറ്റ് പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ PIBയിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്നും അർജുൻ പാണ്ഡ്യൻ അഭിപ്രായപ്പെട്ടു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണൻ, സെക്രട്ടറി പ്രദീപ് നാരായണൻ, PIB കൊച്ചി യൂണിറ്റ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ഷാമില KY എന്നിവർ സംസാരിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. AKG സെന്ററിൽ 2 യോഗം ചേരുന്നത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേർന്നിരുന്നു. വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന തീയതി, പ്രാതിനിധ്യം, അജണ്ട തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാവിഷയം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ അല്പസമയത്തിനകം തുടക്കമാകും. 10 കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിലെ ടീമുകളാണ് പങ്കെടുക്കുന്നത്. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക്സ് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരിക്കുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്ധഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഉച്ചയോടെ ആരംഭിക്കും. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശം വിദഗ്ധ സമിതി അല്പസമയത്തിനകം സന്ദർശിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. എന്താണ് ഫാറ്റി ലിവർ? അതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ, ഈ വിഷയത്തെക്കുറിച്ച് ഹോമിയോപ്പതി പ്രാക്ടീഷണർ ഡോക്ടർ ബിന്ദു ജയൻ സംസാരിച്ചതിന്റെ ആദ്യ ഭാഗം ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടിരുന്നുവല്ലോ. ഇതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഇനി നമുക്ക് ഫാറ്റി ലിവർ രോഗത്തിന്റെ രോഗനിർണയത്തെ കുറിച്ച് പറയാം. രോഗിയുടെ ചരിത്രം, ശാരീരിക പരിശോധന, ആവശ്യമായാൽ കരൾ ബയോപ്സി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് രോഗനിർണയം നടത്തുന്നത്. രോഗചരിത്രം എന്നുദ്ദേശിക്കുന്നത് രോഗിയുടെ മദ്യപാന ശീലം, അമിതവണ്ണം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ, രോഗി കഴിക്കുന്ന മരുന്നുകളുടെ വിവരങ്ങൾ, കുടുംബത്തിൽ കരൾ രോഗത്തിന്റെ ചരിത്രം, ഇവയൊക്കെ ചോദിച്ച് മനസ്സിലാക്കലാണ്. രോഗം കണ്ടുപിടിക്കുന്നതിനായി ശാരീരിക പരിശോധന, അതായത് ശരീരഭാരം വിലയിരുത്തുക, അരക്കെട്ടിന്റെ ചുറ്റളവ് അളക്കുക, കരൾ വലുതായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക, സിറോസിസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. രോഗം കണ്ടുപിടിക്കുന്നതിനായി ലബോറട്ടറി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക. ഇതിൽ ലിവർ എൻസൈമിന്റെ വ്യതിയാനങ്ങളിലൂടെ കരളിന്റെ പ്രവർത്തനം വിലയിരുത്താൻ സഹായിക്കും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ലിപിഡ് പ്രൊഫൈൽ, രക്തത്തിൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്നിവയുടെ അളവ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. വൈറൽ ഹെപ്പറ്റൈറ്റിസ് പരിശോധനകൾ, HBsAg, anti-HCV എന്നിവ മറ്റ് കരൾ രോഗങ്ങൾ ഒഴിവാക്കാനായി നടത്തുക. ഇമാജിംഗ് സ്റ്റഡീസ്, അതായത് അൾട്രാസൗണ്ട്, ഏറ്റവും സാധാരണമായ പരിശോധന കരളിൽ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു. Grade 1, Grade 2, Grade 3 ഫാറ്റി ലിവർ എന്നിവ വിലയിരുത്തുന്നു. ഫൈബ്രോസ്കാൻ, കരളിന്റെ കാഠിന്യം അളക്കുന്നു, ഫൈബ്രോസിസ്, സിറോസിസ് എന്നിവയുടെ തോത് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അൾട്രാസൗണ്ടിൽ വ്യക്തത ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ CT സ്കാൻ, MRI തുടങ്ങിയവ ഉപയോഗിക്കുന്നു. ഇത് കരളിലെ കൊഴുപ്പിന്റെ അളവ് കൂടുതൽ കൃത്യമായി വിലയിരുത്താൻ സഹായിക്കുന്നു. കരളിലെ കൊഴുപ്പ്, വീക്കം, ഫൈബ്രോസിസ് എന്നിവയുടെ തീവ്രത കൃത്യമായി മനസ്സിലാക്കാൻ ലിവർ ബയോപ്സി സഹായിക്കുന്നു. എന്നാൽ എല്ലാ രോഗികൾക്കും ഈ പരിശോധന ആവശ്യമില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. സങ്കീർണതകൾ. ഫാറ്റി ലിവർ തുടക്കത്തിലെ ചികിത്സിക്കാതെ വിട്ടാൽ അത് പിന്നെ കൂടുതൽ സങ്കീർണമായ തലത്തിലേക്ക് നീങ്ങാം. നോൺ ആൽക്കഹോളിക് സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ്, ഫൈബ്രോസിസ്, സിറോസിസ്, ലിവർ ഫെയിലിയർ, എന്തിനധികം പറയണം, ലിവർ ക്യാൻസർ വരെയുള്ള ഗുരുതര പ്രശ്നങ്ങളിലേക്ക് നീങ്ങാം. ഇത് എങ്ങനെ നിയന്ത്രിക്കാം? ഇത് ഒരു ജീവിതശൈലി രോഗമായതിനാൽ ജീവിതശൈലി മാറ്റങ്ങളിൽ കൂടി നിയന്ത്രിക്കുക തന്നെയാണ് ആദ്യത്തെ ചികിത്സ. അതായത് ശരീരഭാരം നിയന്ത്രിക്കുക, അമിതവണ്ണമുള്ളവർ ശരീരഭാരം ക്രമേണ കുറയ്ക്കണം. ശരീരത്തിന്റെ 7 മുതൽ 10% വരെ കുറയ്ക്കുന്നത് കരളിലെ കൊഴുപ്പ് കുറയ്ക്കാനും കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. മതിയായ ഉറക്കം ഉറപ്പുവരുത്തുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക, ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കുക, ധാരാളം പച്ചക്കറികളും ഇലക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, പഴങ്ങൾ മിതമായ അളവിൽ കഴിക്കുക, ബ്രൗൺ റൈസ്, ഓട്സ്, ഹോൾ വീറ്റ് അതുപോലെയുള്ള മുഴുധാന്യങ്ങൾ ഉപയോഗിക്കുക, പയർവർഗ്ഗങ്ങൾ, നാരുകൾ ധാരാളമുള്ള ഭക്ഷണം, മത്സ്യങ്ങൾ, പ്രത്യേകിച്ച് ഒമേഗ 3 അടങ്ങിയ മത്സ്യങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞ മാംസം, പരിപ്പ്, പയർ, ആവശ്യത്തിന് വെള്ളം എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ബേക്കറി വിഭവങ്ങൾ, ശീതളപാനീയങ്ങൾ, അമിത മധുരമുള്ള ഭക്ഷണങ്ങൾ, അമിത കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, ഇവയൊക്കെ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. സ്ഥിരമായ വ്യായാമം ഈ അസുഖം നിയന്ത്രിക്കുന്നതിനുള്ള പ്രധാന ഘടകമാണ്. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ വേഗത്തിൽ നടക്കുക, സൈക്കിൾ ചവിട്ടൽ, നീന്തൽ, യോഗ എന്നിവയും ഗുണം ചെയ്യും. മെഡിക്കൽ മാനേജ്മെന്റ്. ഫാറ്റി ലിവറിന് എല്ലാവർക്കും ഒരേ മരുന്നല്ല നൽകുന്നത്. രോഗിയുടെ അവസ്ഥ, കരളിലെ വീക്കം, പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയവ പരിഗണിച്ച് ഡോക്ടർ ചികിത്സ നിർദ്ദേശിക്കുന്നു. ഇനി ഹോമിയോപ്പതി ചികിത്സ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് നോക്കാം. ഹോമിയോപ്പതിയിൽ ഫാറ്റി ലിവർ എന്ന രോഗത്തിന്റെ പേര് മാത്രം നോക്കിയല്ല ചികിത്സ നൽകുന്നത്. രോഗിയുടെ ശാരീരിക ഘടന, മാനസിക സ്വഭാവം, രോഗലക്ഷണങ്ങൾ, ജീവിതശൈലി, കുടുംബചരിത്രം, ഭക്ഷണരീതി, അനുബന്ധ രോഗങ്ങൾ എന്നിവയെല്ലാം വിലയിരുത്തിയാണ് മരുന്ന് തിരഞ്ഞെടുക്കുന്നത്. ഫാറ്റി ലിവറിന് ഹോമിയോപ്പതി ചികിത്സയുടെ ലക്ഷ്യം രോഗലക്ഷണങ്ങൾക്ക് ആശ്വാസം നൽകുക, രോഗിയുടെ പൊതു ആരോഗ്യം മെച്ചപ്പെടുത്തുക, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, രോഗത്തിന്റെ പുരോഗതി നിരീക്ഷിക്കുക എന്നിവയാണ്. ഹോമിയോപ്പതിയിൽ ഒരേ രോഗമുള്ള രണ്ട് രോഗികൾക്ക് ഒരേ മരുന്ന് നൽകണമെന്നില്ല. ഓരോ രോഗിയുടെ ലക്ഷണങ്ങൾ, ഭക്ഷണഇഷ്ടങ്ങൾ, മാനസികാവസ്ഥ, ഉറക്കം, ദാഹം, കാലാവസ്ഥയോടുള്ള പ്രതികരണം എന്നിവയെല്ലാം വിലയിരുത്തിയാണ് മരുന്ന് തിരഞ്ഞെടുക്കുന്നത്. രോഗിയുടെ സമഗ്ര വ്യക്തിത്വം അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുന്നു. രോഗലക്ഷണങ്ങൾക്കൊപ്പം ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ജീവിതശൈലി എന്നിവയും പരിഗണിക്കുന്നു. ഹോമിയോപ്പതിയിൽ ഫാറ്റി ലിവറിന് ഫലപ്രദമായ കുറേ മരുന്നുകളുണ്ട്. അതിൽ സാധാരണയായി ചെല്ലിഡോണിയം, കാർഡസ്, ലൈക്കോപോഡിയം, നെക്സോമിക്ക പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നു. ഹോമിയോപ്പതി മരുന്നിനൊപ്പം കൊഴുപ്പ് കുറഞ്ഞ സമീകൃത ആഹാരം, പച്ചക്കറികളും ഇലക്കറികളും കൂടുതൽ ഉൾപ്പെടുത്തുക, മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക, ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുക, പുകവലി നിർത്തുക, ശരീരഭാരം ക്രമേണ കുറയ്ക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഉറക്കവും മാനസിക സമ്മർദ്ദ നിയന്ത്രണവും ശ്രദ്ധിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകുന്നു. ഹോമിയോപ്പതി ചികിത്സയിൽ രോഗിയെ സ്ഥിരമായി ഫോളോ അപ്പ് ചെയ്ത് ലക്ഷണങ്ങളിൽ പുരോഗതിയുണ്ടോ എന്ന് വിലയിരുത്തുക, LFT ഇടയ്ക്കിടെ പരിശോധിക്കുക, അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ഫൈബ്രോസ്കാൻ വഴി കരളിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുക, ആവശ്യമെങ്കിൽ മരുന്ന് മാറ്റുകയോ പുനർനിർണയം നടത്തുകയോ ചെയ്യണം. ഹോമിയോപ്പതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സ്വയം ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കരുത്. ക്വാളിഫൈഡ് ആയ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ സ്വീകരിക്കുക. ചുരുക്കി പറഞ്ഞാൽ, ഹോമിയോപ്പതി ചികിത്സയിൽ ഫാറ്റി ലിവറിനെ രോഗിയുടെ സമഗ്ര ആരോഗ്യനിലയുടെ ഭാഗമായി വിലയിരുത്തി വ്യക്തിഗത ചികിത്സ നൽകുന്നു. എന്നാൽ ഫാറ്റി ലിവർ നിയന്ത്രണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണക്രമം, സ്ഥിരമായ വ്യായാമം, ശരീരഭാരം നിയന്ത്രിക്കൽ, മദ്യപാനം ഒഴിവാക്കൽ, സ്ഥിരമായ മെഡിക്കൽ പരിശോധന ഇവയൊക്കെയാണ്. ശരിയായ ചികിത്സയും ജീവിതശൈലി മാറ്റങ്ങളും സ്വീകരിച്ചാൽ ഭൂരിഭാഗം രോഗികളിലും ഫാറ്റി ലിവർ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയും. അതിനാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ എന്ന ചൊല്ല് ഫാറ്റി ലിവറിന്റെ കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുന്നതിലൂടെ ഈ രോഗത്തെ വലിയ തോതിൽ തടയാൻ കഴിയും. എല്ലാവർക്കും കരൾ ആരോഗ്യം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
1: എന്താണ് ഫാറ്റി ലിവർ, അതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ, ഈ വിഷയത്തെക്കുറിച്ച് ഹോമിയോപ്പതി പ്രാക്ടീഷണർ ഡോക്ടർ ബിന്ദു ജയൻ സംസാരിച്ചതിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കും 2:30 വാട്സപ്പ് പ്രിയ ഗീതങ്ങൾ തത്സമയം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ സന്ദേശം അയയ്ക്കുക 8547027054 എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547027054. 1:58 കേൾക്കാം FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ നാലംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ലോക്സഭയും രാജ്യസഭയും രണ്ടു മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയം ഉന്നയിക്കുകയായിരുന്നു. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു.
1: ऐसे गैलरी में बैठकर चर्चा नहीं होगी, चर्चा होगी आप अपनी सीट पर बैठे, कितनी देर करनी है, किस नियम के तहत करिए आप बैठिए। सरकार ने कहा है कि खुले मन से कहा हम चर्चा को तैयार है और सबका मत आ गया है।
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷ വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുതെന്നും വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന രാജ്യരക്ഷാമന്ത്രി നടത്തിയിട്ടില്ലെന്നും വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും രാവിലെ മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മൌണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ എത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. കശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി തുടരുമെന്ന് UN സുരക്ഷാ കൌൺസിലിന്റെ തുറന്ന ചർച്ചയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയുടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടം അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. 15 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടസ്ഥലത്ത് നിന്ന് ഇതുവരെ 22 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. ദുരന്ത കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയവ പരിശോധിക്കുന്ന സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. തമിഴ്നാട്ടിൽ 1,12 കോടിയിലധികം രൂപ നിക്ഷേപത്തിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് സർക്കാർ അനുമതി നൽകി. വിശദാംശങ്ങളിലേക്ക്.
3: ഇലക്ട്രോണിക്സ് ഉൽപ്പാദന മേഖലയ്ക്ക് കരുത്തേകാനും ഈ രംഗത്ത് രാജ്യത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിലെ മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിൽ 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുന്നത്. 2014-15 ഏകദേശം 1.9 ലക്ഷം രൂപയായിരുന്ന രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം 2025-26 13.11 ലക്ഷം രൂപയായി. ഇതേ കാലയളവിൽ കയറ്റുമതി 38,000 കോടി രൂപയിൽ നിന്ന് 4.24 ലക്ഷം രൂപയായും വർദ്ധിച്ചു. മൊബൈൽ ഫോൺ ഉൽപ്പാദനം 30-ലധികം മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം രൂപയിലെത്തി. പുതിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾ കൂടി വരുന്നതോടെ രാജ്യം ഈ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും ഇതേ വേദിയിൽ നടക്കും. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാവും. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
3: അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലീന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ നയിക്കുന്നത്. പാരാ അത്ലറ്റിക്സ് ഉൾപ്പെടെ 125-അംഗ സംഘവും ഗെയിംസിന്റെ ഭാഗമാകും. ഇത്തവണ 10 കായിക ഇനങ്ങൾ മാത്രമാണ് ഗെയിംസിൽ ഉണ്ടാവുക. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 61 മെഡലുകൾ നേടി 4-ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. August 2 ഗെയിംസിന്റെ സമാപനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലകിന്റെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ദേശസ്നേഹവും സ്വരാജ്യത്തിനായുള്ള ദൃഢനിശ്ചയവും വരും തലമുറകൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും അനുസ്മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം.

വാട്സപ്പ് പ്രിയഗീതങ്ങൾ തത്സമയം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ 8547027054 എന്ന നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുക.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വാട്സപ്പ് പ്രിയഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ആദ്യത്തെ ഗാനം വനജ ശ്രീനിവാസൻ ചിറക്കുറ്റി ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം അയോധ്യ. ജയചന്ദ്രൻ പാടിയത്. പി ഭാസ്കറിൻ്റെ വരികൾ, ദേവരാജൻ്റെ സംഗീതം.
1: ആരാണ് ഞാനെന്ന് അറിയാമോ? അല്ല, രാമൻ, ശ്രീ

ശ്രീജ കടന്നപ്പള്ളി ആവശ്യപ്പെട്ടിരിക്കുന്നു. മഴനിലാവ് എന്ന ചിത്രത്തിലെ രാവിൻ രാഗനിലാവിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനായി എസ് ജാനകിയാണ് ആലപിച്ചത്. ഗാനം പൂവച്ചൽ ഖാദറിൻ്റെ വരികളും രവീന്ദ്രൻ്റെ സംഗീതവുമാണ്.

ബ്രഹ്മാനന്ദനും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് രാഘവൻ കടന്നപ്പള്ളി. ആവശ്യപ്പെട്ടിട്ടുള്ളത് ചിത്രം മാന്യശ്രീ വിശ്വാമിത്രൻ, ഗാനരചന ഭീഭാസ്കരൻ, ശ്യാമിൻ്റെ സംഗീതം.

ഇന്നലെ വിട്ടുപിരിഞ്ഞ പ്രിയ സുഹൃത്ത് ഷാജിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പറന്നു പൂങ്കുയിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം വച്ചിരിക്കുന്നു. പഞ്ചാബിൽ നിന്നും വിജി എന്ന് വിളിക്കുന്ന വിജയകുമാരി ടീച്ചർ, തോമസ് പാലയ്ക്കൻ, സിസി ജേക്കബ്, ശോഭ സോമൻ എന്നിവർ, ഗാനരചന യൂസഫ് അലി കൊക്കേച്ചേരി, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഭീഷ്മാചാര്യ.

ഓളങ്ങൾ എന്ന സിനിമയിലെ തുമ്പീവ തുമ്പക്കുടത്തിൽ എന്ന ജാനകിയമ്മ പാടിയ ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന്. പാലയാട് നിന്നും സലില. എൻ്റെ അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഗാനമായിരുന്നു ഇത്. അമ്മ ഇപ്പോൾ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ട് 2 വർഷമായി. സലിലയുടെ ഇഷ്ടഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ONV കുറുപ്പാണ്. ഇളയരാജയുടെ സംഗീതം S ജാനകി പാടിയത്.

കടൽക്കാറ്റ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു. ഫറൂഖിൽ നിന്നും സജീന്ദ്രൻ. ബിച്ചു തിരുമലയുടെ വരികളും എ ടി ഉമ്മറിൻ്റെ സംഗീതവും യേശുദാസ് പാടിയ ഈ ഗാനം കേൾക്കൂ. സജീന്ദ്രൻ്റെ ഇഷ്ടഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: വാട്സപ്പ് ഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം നമ്മുടെ നാട്. ONV കുറിപ്പിന്റെ വരികളും വിദ്യാധരന്റെ സംഗീതവും. ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് ആനന്ദൻ, അജേഷ്, അമൻ എന്നിവർ കരിയാടു നിന്നും.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.

0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ഗോകുൽ വിളയാങ്കോട് ആവശ്യപ്പെട്ട ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ. എസ് ജാനകി പാടിയത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

യേശുദാസ് പാടിയ ഗാനം ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ബിച്ചു തിരുമലയുടെ വരികൾ, ജെറി അമൽദേവിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശമയച്ചത് കൊമ്പൻപാറയിൽ നിന്നും എ കെ സന്തോഷ് കുമാർ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: നമസ്കാരം, ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഈ ആഴ്ച കണ്ണൂർ ട്രാക്കിസിൽ ഞാനും ഉണ്ടാകും, കണ്ണൂർ ആകാശവാണിക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: വാട്സപ്പ് ഗീതങ്ങൾ തുടരുന്നു. സമ്മേളനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ബിച്ചു തിരുമല, മഹാരാജയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് സി കെ രാജേഷ്, രാമൻതള്ളി.

ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖം.

0: വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: വാട്സപ്പ് ഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലക്കം എന്ന ചിത്രത്തിലേതാണ്. യേശുദാസും സംഘവും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് കൃഷ്ണൻ കരിപ്പാൽ.
3: ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം.

ഷാജി മട്ടന്നൂർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. യേശുദാസ് പാടിയ ഗാനം, ചിത്രം തകിലുകൊട്ടാമ്പുറം. ബാലു കിരിയത്തിൻ്റെ വരികൾ, ദർശൻ രാമൻ്റെ സംഗീതം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വാട്സപ്പ് പ്രീതങ്ങൾ തുടർന്ന് കേൾക്കാം. 2:30 ഇന്ന് നിങ്ങളോടൊപ്പം രഞ്ജിനി ദേവി. സാങ്കേതിക സഹായം നൽകിയത് PV രമേശൻ, അതുൽ പ്രവീൺ, ജന്യ മുരളി. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 നടപടികൾ നിർത്തിവച്ചു. രാവിലെ സഭ ചേർന്നയുടൻ നീറ്റ് വിഷയവും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെയുണ്ടായ പോലീസ് അതിക്രമവും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചത്. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജു രാജ്യസഭയിൽ. നീറ്റ് പരീക്ഷാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും വിശദമായ ചർച്ചയ്ക്ക് ഗവൺമെന്റ് പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ പ്രക്ഷോഭത്തിനിടെ പരിക്കേറ്റ സ്ത്രീ മരിച്ചതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് ഡൽഹി പോലീസ്. പരിക്കേറ്റ സ്ത്രീ അപകടനില തരണം ചെയ്തതായി റാം മനോഹർ ലോഹ്യ ആശുപത്രി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടെന്നും വ്യാജപ്രചരണങ്ങൾ വിശ്വസിക്കരുതെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച സംസ്ഥാന ഗവൺമെന്റ്. 15 സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അപകടസ്ഥലത്ത് നിന്ന് ഇതുവരെ 22 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കാൻ KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ അല്പസമയത്തിനകം മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. വയനാട് കല്ലാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശം അല്പസമയത്തിനകം വിദഗ്ധ സമിതി സന്ദർശിക്കും. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റാണ് സമിതിക്ക് രൂപം നൽകിയത്. ഓൾ ഇന്ത്യ പോലീസ് ജൂഡോ ക്ലസ്റ്റർ 2026 കായിക മത്സരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ബെന്തി സഞ്ജയ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കായിക രംഗത്തിന്റെ വികസനത്തിന് ഗവൺമെന്റ് പ്രവർത്തിച്ചു വരികയാണെന്നും കേന്ദ്ര ബജറ്റിൽ കായിക മേഖലയ്ക്കായി 4,480 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. FM വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.

0: അശ്രദ്ധയും അവഗണനയും അതിവേഗതയുമെല്ലാം കൂടി ഇളവേണിയുടെ കുഞ്ഞു ജീവൻ കവർന്നെടുത്തപ്പോൾ അതൊരു ക്രൂരതയായി ഞാൻ കണക്കാക്കിയിരുന്നില്ല. ആകസ്മികമായിരുന്നല്ലോ എന്ന് കരുതി ഞാൻ ഉള്ളാലെ ഡേവിഡിന് മാപ്പ് നൽകി. ശിക്ഷ വിധിക്കാൻ നമ്മളാരും ദൈവങ്ങളല്ലോ.
1: ധനപതി, ഡേവിഡ് എന്താണ് ചെയ്തതെന്ന് പറയൂ.
0: അതേ ദിവസം തന്നെ ഡേവിഡ് മറ്റൊരു ജീവനെ ഇല്ലാതാക്കിയിരുന്നു. അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ.
2: ആരെയാണ് അയാൾ ഇല്ലാതാക്കിയത്?
0: പറയാം. ഞങ്ങളെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ബൈക്കിനെ തടഞ്ഞു നിർത്തിയത് അവരായിരുന്നു. ഒരു സ്ത്രീ. ഓപ്പോസിറ്റ് വഴിയിലൂടെ അവർ നടന്നു വരികയായിരുന്നു. അപകടം കണ്ട ഉടനെ അവർ ഓടിയെത്തി. നിർത്താതെ പോയ ഡേവിഡിന്റെ ബൈക്കിനെ അവർ തടുത്തു നിർത്തി.
1: എന്നിട്ട്
0: അവർ തന്നെയായിരുന്നു ആംബുലൻസിന് ഫോൺ ചെയ്തതും അപകടം നടന്ന ഇടത്തേക്ക് വരാൻ പറഞ്ഞതും.
2: പിന്നീട് എന്താ സംഭവിച്ചത് പറയൂ.
0: അവർ ഫോൺ ചെയ്ത തക്കം നോക്കി ഡേവിഡ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടുവഴികൾ നിറഞ്ഞ ആ സ്ഥലത്തു കൂടി ഡേവിഡ് ബൈക്കും കൊണ്ട് മുങ്ങിയെങ്കിലും അവർ ഡേവിഡിനെ കണ്ടെത്തുക തന്നെ ചെയ്തു. അവന്റെ വിദേശ ബൈക്കിനെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
2: പക്ഷേ ധനപതി, നിങ്ങൾ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു? അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം.
0: ഡേവിഡ് തന്നെ പറഞ്ഞു. അല്ലല്ല, അവനെ കൊണ്ട് ഞാൻ പറയിച്ചു.
1: പറയിച്ചെന്നോ? എങ്ങനെ?
0: ഡേവിഡിന്റെ വീട്ടിൽ വെച്ച് ഞാൻ ബൈക്കിന്റെ പടങ്ങൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ? പക്ഷേ അതുകൊണ്ട് മാത്രം അവനെ സംശയിക്കാൻ പറ്റില്ലല്ലോ. അതിനാൽ സംഭവിച്ച എന്താണെന്ന് അവന്റെ വായാൽ തന്നെ ഞാൻ പറയിച്ചു.
2: ഒന്നും മനസ്സിലായില്ലല്ലോ. എങ്ങനെ പറയിച്ചു നിങ്ങൾ? നിങ്ങൾ അയാളെ മർദ്ദിച്ചോ?
0: മെലിഞ്ഞുണങ്ങിയ ഞാൻ എങ്ങനെ പേരുപോലെ ആരോഗ്യം മുറ്റിയ ഡേവിഡിനെ മർദ്ദിക്കും? വേറൊരു വിദ്യയെപ്പറ്റി ഞാൻ ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കി.
1: എന്ത് വിദ്യ?
0: സോഡിയം പെന്റാത്തോൾ. അത് ഞാൻ ഡേവിഡിൽ ഇഞ്ചക്ട് ചെയ്തു.
2: ഓ മൈ ഗോഡ്! പോളിഗ്രാഫ് ടെസ്റ്റോ ബ്രെയിൻ മാപ്പിംഗോ പോലെ തന്നെയാണ് സോഡിയം പെന്റാത്തോൾ കുത്തിവെച്ച് നമ്മൾ ഒരാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്.
1: പക്ഷേ ഇത്...
2: അതേ ചിദംബരം, ഇല്ലീഗലാണത്, വളരെ അപകടകരവും. ഈ അധോലോക മാഫിയ ഗ്രൂപ്പുകളൊക്കെ ഇതുപയോഗിച്ച് തങ്ങളുടെ ഒറ്റുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാറുണ്ടെന്ന് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്.

പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ പോലീസും കോടതിയുമൊക്കെ വേണ്ടേ? ആ സംവിധാനമൊന്നുമില്ലാത്ത ഒരു പാവം ഓഡിയോ എഞ്ചിനീയർ എന്ത് ചെയ്യും? ഡാർക്ക് വെബിൽ വാങ്ങാൻ കിട്ടാത്തതൊന്നുമില്ല. അല്പനേരത്തേക്ക് സാറ് പറഞ്ഞതുപോലെ ഞാനും ഒരു മാഫിയായി. ഒരു ദിവസം റെക്കോർഡിംഗ് കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയ ഡേവിഡിൻ്റെ പിൻകഴുത്തിൽ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചക്ഷൻ സിറിഞ്ച് ഞാൻ കുത്തി ഇറക്കുക തന്നെ ചെയ്തു.

0: ഡേവിഡ്, ഡേവിഡ് കേൾക്കാമോ? കുത്തിവെച്ച ഡോസ് കൂടിപ്പോയോ? ഇവനെന്താ സംസാരിക്കാത്തത്?
1: ആരാ ആരാ? ഞാനിത് എവിടെയാ?
0: ഹൗ, അർത്ഥബോധത്തില. എവിടെ നിങ്ങളുടെ ആ ഫോറിൻ ബൈക്ക്? എന്താ ഡേവിഡ് അതിപ്പോ ഓടിക്കാത്തത്?
1: ബൈക്കോ? ബൈക്ക് പോയി, ഇപ്പൊ ബൈക്കൊന്നുമില്ല.
0: അയ്യോ, എന്തു പറ്റിയതാ?
1: ആക്സിഡന്റ് ആയില്ലേ?
0: ആക്സിഡന്റോ? എപ്പോ, എവിടെ വെച്ച്?
1: അത് വളരെ മുമ്പാ. ഒരു കുട്ടി ഇടിച്ചിട്ടില്ലേ, അതിനുശേഷം ബൈക്ക് കൊടുത്തു. ആ ബൈക്ക് കണ്ട് പോലീസ് എങ്ങാനും വന്നാലോ?
0: എന്തിനാ പോലീസ് വരുന്നത്?
1: കുട്ടിക്ക് അപകടം പറ്റിയില്ലേ? അച്ഛനും അമ്മയും കുട്ടിയും കൂടി റോഡിൽ വീണു. ഗൗണൊക്കെ ഇട്ട കുട്ടിയായിരുന്നു അത്.
0: ആണോ? എന്നിട്ട് അവർക്ക് എന്തു പറ്റിയെന്ന് അറിയില്ലേ?
1: അറിയില്ല, എനിക്കറിയില്ല. പക്ഷേ അവർ പുറകെ തന്നെ വന്നു. എന്നോട് പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞു.
0: എന്നിട്ട്?
1: എന്നിട്ട് പുറകെ വന്ന് എന്നെ തടയാൻ നോക്കി. എന്റെ ഷർട്ടിൽ പിടിച്ച് നിർത്താനും ശ്രമിച്ചു.
0: ഓഹോ, എന്നിട്ട്?
1: ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷെ അവര് കേട്ടില്ല. ഫോണെടുത്ത് ആരെയോ വിളിച്ചു. അപ്പോഴാ
0: അപ്പോ ഡേവിഡ് എന്ത് ചെയ്തു?
1: ഞാൻ അത് പിന്നെ അവള് ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. അതാ.
0: എന്നിട്ട് എന്ത് ചെയ്തു?
1: അവളെന്നോട് ഷൗട്ട് ചെയ്തപ്പോ ഞാൻ അവളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. അത് പിന്നെ ഒച്ച വച്ചതുകൊണ്ടാ, അല്ലാതൊന്നുമല്ല.
0: അവൾക്ക് എന്ത് സംഭവിച്ചു ഡേവിഡ്?
2: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 19-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ്.

0: ഷെട്ടി, എ ജെ സലീം, ധനപതി, ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, വാട്സപ്പ് പ്രിയഗീതങ്ങൾ തുടർന്ന് കേൾക്കാം. ആരാൻ്റെമുല്ല കൊച്ചുമുല്ല എന്ന ചിത്രത്തിലെ ഗാനമാണ്. ശിവദാസൻ കണ്ണാടിപ്പറമ്പാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിട്ടുള്ളത്. യേശുദാസ് പാടിയ ഗാനം. മധു ആലപ്പയുടെ വരികൾ, ആലപ്പേ രംഗനാഥിൻ്റെ സംഗീതം.

ചിരഞ്ജീവി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ അമ്മേ നീ ഒന്നുകൂടി പിറന്നീടമ്മേ എന്ന ഗാനം വെച്ചു തരുമോ? എൻ്റെ അമ്മയുടെ 13-ാമത് ഓർമ്മ ദിനമാണിന്ന്. അമ്മയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ടി കെ രാഘവൻ, പ്രാന്തഞ്ചാൽ, കൂടെ ലീല രാഘവൻ. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, രാജ്കോട്ടിയുടെ സംഗീതം. എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം ചിരഞ്ജീവി.

അടുത്ത ഗാനം പാളങ്ങൾ എന്ന ചിത്രത്തിലേതാണ്. ഏതോ ജന്മകൽപ്പനയിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിട്ടുള്ളത് ബൈജു തേജസ് കുടിക്കുമുട്ടയിൽ നിന്നുമാണ്. പൂവച്ചൽ ഖാദറിൻ്റെ വരികളും ജോൺസന്റെ സംഗീതവും. ഗാനം കേൾക്കാം, വാണി ജയറാം പാടിയത്.

ചിത്രം അടവുകൾ 18. എസ് ജാനകി പാടിയത്. ഗാനരചന ബിച്ചു തിരുമല. എ ടി ഉമ്മറിൻ്റെ സംഗീതം. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് മഹേഷ് കുമാർ പെരുവള്ളൂർ, റിയാദിൽ നിന്നും.

ചിത്രം നീതിപീഠം. യേശുദാസ് പാടിയത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ. ദേവരാജൻ്റെ സംഗീതം. അഞ്ചരക്കണ്ടി മയിലാടിയിൽ നിന്ന് ശ്രീജിത്ത് MP ആണ് ഈ ഗാനം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആകാശവാണിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് മയിലാടി ശ്രീ മഹാദേവ ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും മെമ്പർമാരും നല്ലവരായ മയിലാടിയിലെ മുഴുവൻ നാട്ടുകാർക്കുമായി ഈ ഗാനം കേൾപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നു. ഇതാ ഗാനം കേട്ടോളൂ.

അടുത്ത ഗാനം ലീല തൊട്ടിച്ചാലിൻ്റെ ഇഷ്ടഗാനമാണ്. ചിത്രം ജോക്കർ, യേശുദാസ് പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

ജൂലൈ 26 87-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ ആരാധ്യനായ അനശ്വര നടൻ ജയൻ്റെ ജന്മദിനാഘോഷം ജയൻ അവതാര വാട്സാപ്പ് കൂട്ടായ്മകളിലെ 1000-ത്തോളം വരുന്ന കൂട്ടുകാർ തൃശ്ശൂരിൽ വെച്ച് നടത്തുന്നു. അവർക്ക് വേണ്ടിയും എൻ്റെ പഴയകാല ഒരു റേഡിയോ മെക്കാനിക്ക് ശ്രീ ബാലചന്ദ്രൻ പാനൂരിനു വേണ്ടിയും ഒരു ഗാനം വെച്ച് തരുമോ എന്ന് ജിമ്മി ജോർജ് കാസർഗോഡ് ജില്ലയിൽ നിന്നും ചോദിച്ചിരിക്കുന്നു. ഗാനം ചോദിച്ചിരിക്കുന്നത് സത്യൻ അന്തിക്കാട് എഴുതി, എ ടി ഉമ്മർ സംഗീതം പകർന്ന യേശുദാസ് പാടിയ ഗാനമാണ്. ചിത്രം തടവറ.

ONV കുറിപ്പിൻ്റെ വരികൾ, കണ്ണൂർ രാജൻ്റെ സംഗീതം, MG ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം എൻ്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഗിരീഷ് കുമാർ നണിച്ചേരി.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: യേശുദാസ് വരവേൽപ്പ് എന്ന ചിത്രത്തിൽ പാടിയ വെള്ളാര പൂമല മേലെ എന്ന ഗാനം വെച്ചു തരുമോ? എന്നും അയക്കുന്നു, ഒന്നും വരുന്നില്ല, ഇന്ന് വരുമോ എന്നാണ് പ്രഭാകരൻ തെക്കേക്കര കടന്നപ്പള്ളി ചോദിച്ചിരിക്കുന്നത്. ഇതാ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം. കൈതപ്പുറത്തിൻ്റെ വരികളും ജോൺസിൻ്റെ സംഗീതവും. യേശുദാസ് പാടിയ ഗാനം, ചിത്രം വരവേൽപ്പ്.

എസ് ജാനകി പാടിയ ഗാനം ചിത്രം പെരിയാർ. ആന്റണി പിജയുടെ വരികൾ, ജോബിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് അഭിലാഷ് പാറക്കാടി.

ബിച്ചു തിരുമല എഴുതി എം പി ശ്രീനിവാസൻ ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഓമനത്തിങ്കൾ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് റജിന പാനൂർ.

സജിത മുകേഷ് പുഷ്പഗിരി തളിപ്പറമ്പിൽ നിന്നും ആവശ്യപ്പെടുന്നു. യേശുദാസ് പാടിയ ഗാനത്തിനായി ചിത്രം ദൃക്സാക്ഷി, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

നൌഷി, അഫ്സത്ത്, ഷംല, മേഘന രാജൻ എന്നിവർ കോഴിക്കോട് ഒളവണ്ണയിൽ നിന്നും ആവശ്യപ്പെടുന്നു. മുത്തശ്ശി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം. പി ഭാസ്കറിൻ്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

തളിപ്പറമ്പ് ചെപ്പനൂലിൽ നിന്ന് ഐ വി ചന്ദ്രൻ ആവശ്യപ്പെടുന്നു. വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം. കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വാട്സപ്പ് പ്രിയഗീതങ്ങൾ തത്സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം രഞ്ജിനി ദേവി, സാങ്കേതിക സഹായം നൽകിയത് പി വി രമേശൻ, അതുൽ പ്രവീൺ, ജന്യ മുരളി. സന്ദേശമയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീതി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിലയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ഇന്ന് 7:35 റേഡിയോ ഗേഡിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി ലളിതം ഗണിതം മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനം റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. ആകാശവാണി കണ്ണൂർ. സമയം 3 കഴിഞ്ഞ 30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 101.5 മെഗാ ഹിറ്റ്സിൽ എഫ് എം ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ബെൽറ്റ് മത്തായി. പൂവച്ചൽ ഖാദറിൻ്റെ രചന, രവീന്ദ്രൻ്റെ സംഗീതം.

ഇനി ചിത്രം എന്ന പടത്തിലെ ഗാനം കേൾക്കാം. പാടിയത് MG ശ്രീകുമാർ. ഷിബു ചക്രവർത്തിയുടെ രചന, കണ്ണൂർ രാജന്റെ സംഗീതം.

പൂവച്ചൽ ഖാദറിൻ്റെ രചനയ്ക്ക് ജോൺസന്റെ സംഗീതം. ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. ചിത്രം തുറന്ന ജയിൽ.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ആധ്യാത്മ രാമായണ പാരായണം കേൾക്കാം.
1: അയോധ്യാകാന്ഡം വിചിന്നാഭിഷേകത്തിലെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുക. കൈകേയിയുടെ വാക്കുകൾ കേട്ട് ദശരഥൻ ദുഃഖപരവശനാകുന്നു. കൈകേയിയുടെ സ്വാർത്ഥതയും ദശരഥൻ്റെ ദൗർബല്യവും രാമൻ്റെ മഹത്വവും എല്ലാം ഹൃദയത്തിൽ തട്ടുമാറാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. മനുഷ്യ ചേതോവികാരങ്ങളെയും മാനസിക സംഘർഷങ്ങളെയും സുന്ദരതരമായി അവതരിപ്പിച്ചിട്ടുള്ളത് അയോധ്യാകാന്ഡത്തിലാണ്. പാരായണം ചെയ്യുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: ഹലോ പ്രിയ ഗീതം.
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
4: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
6: ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം, ബിനി പണിക്കർ പാടിയത്.

0: ലളിതഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക അഭിവൃദ്ധിക്ക് ഉൽപ്പാദന വർധനവിനും സംഭരണത്തിനും വിപണനത്തിനും ഒപ്പം തന്നെ സംസ്കരണത്തിലൂടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനത്തിനും അവയുടെ വ്യാപനത്തിനും വിപണനത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കൃഷിയെ ഒരു സംരംഭമാക്കി മാറ്റുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മൂല്യവർദ്ധനവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് സംസ്കരണത്തിലൂടെയുള്ള നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിൽ ലഘു സംസ്കരണം എന്ന രീതി മുതൽ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വരെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് പഴം പച്ചക്കറി സംസ്കരണത്തിലെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ പി ആർ ഗീതാലക്ഷ്മി.
4: പഴം പച്ചക്കറി സംസ്കരണം എന്ന് പറയുമ്പോൾ തന്നെ പരമ്പരാഗത രീതിയിലുള്ള മാർഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷേ ഈ മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ പലപ്പോഴും ഉപഭോക്താക്കൾക്ക് സ്വീകാര്യം ആകണമെന്നില്ല. അവിടെയാണ് നമ്മുടെ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യം വരുന്നത്. ഇന്ന് നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പോഷകങ്ങളുടെയും ഗുണനിലവാരത്തിൻ്റെയും കാര്യത്തിൽ വളരെ മുൻപന്തിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനത്തിനായി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന സാങ്കേതിക വിദ്യകളാണ് സ്പ്രേ ഡ്രൈ. ഇത് നമ്മുടെ പഴത്തിൻ്റെ ചാറ് അല്ലെങ്കിൽ പഴത്തിൻ്റെ ജ്യൂസിൽ നിന്നും ജ്യൂസ് പൗഡറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയാണ്. അതായത് നമ്മൾ പഴച്ചാറെടുക്കുന്നു, അതിൽ നിന്ന് പൊടി ഉണ്ടാക്കുന്നു. ഈ പൊടി നമ്മൾ വെള്ളത്തിലേക്ക് കലക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് പഴത്തിൻ്റെ ജ്യൂസ് നമുക്ക് ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള പഴച്ചാറുകൾ വിപണിയിൽ ലഭ്യമാണ്. പക്ഷേ അവ പലപ്പോഴും 100% പഴരസം അല്ലെങ്കിൽ പഴത്തിൻ്റെ ജ്യൂസ് ആകണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള സ്പ്രേ ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കൂടെ നമുക്ക് പഴച്ചാറിനെ ജ്യൂസ് പൗഡറുകളാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇതിൽ പഴച്ചാറിനോടൊപ്പം തന്നെ കരിയർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മാൾട്ടോട്രെക്സിൻ, സ്റ്റാർച്ച് പോലെയുള്ള മെറ്റീരിയലുകൾ ചേർത്ത് അവയെ സ്പ്രേ ഡ്രൈയിങ്ങിൻ്റെ മെഷീനിൽ കൂടി കടത്തിവിട്ടതിന് ശേഷം ആറ്റോമൈസേഷൻ വരി അതിൻ്റെ പാർട്ടിക്കൽ സൈസ് അല്ലെങ്കിൽ പൊടി രൂപത്തിലാക്കി എടുത്താണ് ഫ്രൂട്ട് ജ്യൂസ് പൗഡേഴ്സ് തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പഴങ്ങളെയും പച്ചക്കറികളെയും ഉണക്കിയെടുക്കുന്നത് വളരെയധികം ഉയർന്ന താപനിലയിലാണ്. എത്രത്തോളം താപനില ഉയരുന്നു അതിനുള്ളിലെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നിറവും മണവും രുചിയും പോഷക ഗുണങ്ങളും ഉൽപ്പന്നങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഫ്രീസ് ഡ്രൈയിങ്. ഈ ഫ്രീസ് ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഈർപ്പം നീക്കം ചെയ്യുന്നത് വളരെ താഴ്ന്ന താപനിലയിലാണ്. -18°C താപനിലയിൽ ഈ ഉൽപ്പന്നങ്ങളെ ശീതീകരിച്ച ശേഷം -50 മുതൽ -80°C വരെ താപനിലയിൽ ഇവയെ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് കരരൂപത്തിലുള്ള ജലാംശം അങ്ങനെ തന്നെ വാതക രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. അതിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നു. അപ്പം ഇത്തരത്തിൽ വളരെ കുറഞ്ഞ താപനിലയിൽ നമ്മൾ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങളുടെ നിറം, രുചി, പോഷകം, ഘടന എന്നിവയെല്ലാം തന്നെ പരമാവധി നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഉൽപ്പന്നങ്ങളെ സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുകയോ അതുപോലുള്ള ഡ്രയറുകളിൽ ഉയർന്ന താപനിലയിൽ ഉണക്കിയെടുക്കുമ്പോഴോ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ നിറം മാറുന്നതായിട്ട് കാണാം. ഒരു ബ്രൗൺ നിറമോ അല്ലെങ്കിൽ കറുത്ത നിറമോ ഒക്കെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുമ്പോഴും ഒക്കെ ആയിത്തീരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ ഫ്രീസ് ഡ്രൈയിങ് സാങ്കേതികവിദ്യയിൽ കാണാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ പഴങ്ങളുടെ ഏതാണോ നിറം, ആ നിറവും ആ മണവും രുചിയും എല്ലാം തന്നെ ഫ്രീസ് ഡ്രൈയിങ് ഉൽപ്പന്നങ്ങളിൽ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു സാങ്കേതിക വിദ്യയാണ് അതിസമ്മർദ്ദ സംസ്കരണം അഥവാ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മുടെ ഉൽപ്പന്നത്തിനെ താഴ്ന്ന താപനിലയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈ പ്രഷർ പ്രോസസ്സിംഗിൽ അണുക്കളെ നിർജീവമാക്കുന്നതിനും രാസപ്രക്രിയകളെ തടയുന്നതിനും ഉയർന്ന താപത്തിന് പകരം ഉയർന്ന മർദ്ദമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇതുമൂലം നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനായിട്ട് സാധിക്കുന്നു. പോഷക നഷ്ടങ്ങൾ ഉണ്ടാവുന്നില്ല, നിറവും മണവും രുചിയും നഷ്ടപ്പെടുന്നില്ല എന്നത് മാത്രമല്ല അവയുടെ തനതായ ഘടന നിലനിർത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതിസമ്മർദ്ദ സംസ്കരണ രീതിയിൽ നമുക്ക് ദ്രാവക രൂപത്തിലുള്ളതോ അതല്ലെങ്കിൽ ഖരരൂപത്തിലുള്ളതോ ആയ ഭക്ഷ്യവസ്തുക്കളെ വായു കടക്കാത്തതും ഉയർന്ന മർദ്ദത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ പാക്കറ്റുകളിലാക്കി HPP അല്ലെങ്കിൽ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് മെഷീനുകളിലേക്ക് കടത്തിവിടുന്നു. ഈ സാങ്കേതിക വിദ്യയിൽ ഉൽപ്പന്നത്തിന് കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള അണുജീവികളുടെ പ്രവർത്തനത്തിനെ നിർജീവമാക്കുകയും പോഷകങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നു. ജാം, ജെല്ലി, പഴച്ചാറുകൾ, സോസുകൾ, പഴം പച്ചക്കറി ജ്യൂസുകൾ, പഴങ്ങളുടെ പൾപ്പ്, റെഡി ടു ഈറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയെല്ലാം തന്നെ നമുക്ക് HPP മെത്തേഡിൽ കൂടെ അല്ലെങ്കിൽ അതിസമ്മർദ്ദ സംസ്കരണ വിദ്യയിലൂടെ സംസ്കരിച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉണക്കൽ പ്രക്രിയയ്ക്ക് അനുയോജ്യമായ മറ്റൊരു സാങ്കേതിക വിദ്യയാണ് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഇന്ന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് ഡ്രൈയിങ് അല്ലെങ്കിൽ ഉണക്കൽ സംസ്കരണ വിദ്യ. അതിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ എന്ന പ്രക്രിയ. ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ജലാംശം നീക്കം ചെയ്യുന്നതിന് അവയെ പഞ്ചസാര, തേൻ, ഉപ്പ് ഇതുപോലെയുള്ള ഉയർന്ന സാന്ദ്രതയുള്ള ലായനികൾ മുക്കിവെച്ചതിന് ശേഷം അവയിൽ നിന്ന് ഏകദേശം 50% ഉള്ള ജലാംശത്തിനെ നീക്കം ചെയ്യുന്നു. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ വീണ്ടും ഡ്രയറുകളിൽ ഉണക്കിയെടുത്താണ് നമ്മുടെ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യ പ്രാവർത്തികമാക്കുന്നത്. ഇന്ന് നമ്മൾ ബേക്കറികളിൽ കാണുന്ന സംസ്കരിച്ച വിവിധ തരത്തിലുള്ള പഴങ്ങളെ ഈ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യയിൽ കൂടിയാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. നേരിട്ട് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്ന പഴം പച്ചക്കറികളുടെ നിറവും ഘടനയും ഒക്കെ മാറുമെങ്കിൽ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യയിലൂടെ ഉണക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഘടനയും മണവും രുചിയും എല്ലാം തന്നെ നമുക്ക് കൂടുതലായി നിലനിർത്താനായിട്ട് സാധിക്കുന്നു. മറ്റൊരു നൂതനമായ ഉണക്കൽ പ്രക്രിയയാണ് വാക്വം ഡ്രൈയിങ് എന്ന് പറയുന്നത്. പഴങ്ങളും പച്ചക്കറികളും ഗുണമേന്മയോടെ സ്വാദിഷ്ടമായും ആരോഗ്യപ്രദമായ രീതിയിലും ഉണക്കിയെടുക്കുന്നതിന് ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെയും ഉയർന്ന താപനിലയിൽ ഉണക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് വാക്വം ആണ്. ഇതിൽ ജലാംശം നീക്കം ചെയ്യുന്നതിനായി ഉൽപ്പന്നങ്ങളെ 100 kPa താഴെ മർദ്ദമുള്ള ഒരു വാക്വം ചേമ്പറിൽ വെച്ചതിന് ശേഷം അതിനുള്ളിലെ മർദ്ദം കുറയ്ക്കുന്നു. തന്മൂലം താഴ്ന്ന താപനിലയിൽ തന്നെ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നുള്ള ജലാംശം നീക്കം ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം സംരക്ഷിക്കുന്നതിനും ഓക്സിഡേഷൻ അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ബ്രൗൺ നിറം അല്ലെങ്കിൽ കറുപ്പ് നിറമാകുന്നതിനുള്ള രാസപ്രക്രിയകളെ തടയുന്നതിനും ഇത് സാധിക്കുന്നു. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന നൂതന സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നങ്ങളാണ് വാക്വം ഫ്രൈഡ് ചിപ്സ്. ആധുനിക ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഒരു വിപ്ലവകരമായ മാറ്റം ഈ വാക്വം ഫ്രൈയിങ് കൊണ്ടുവന്നു എന്ന് തന്നെ നമുക്ക്

0: പറയാം. സാധാരണ ചിപ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ താപനിലയിൽ എണ്ണയിൽ വറുത്തെടുക്കുന്ന രീതിയാണ് പ്രാവർത്തികമായിട്ട് ഉള്ളത്. നമ്മുടെ പരമ്പരാഗത രീതിയും ഇതുതന്നെയാണ്. എന്നാൽ കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ താപനിലയും പഴങ്ങളും പച്ചക്കറികളും വറുത്തെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് വാക്വം ഫ്രൈ. ഇത്തരത്തിലൂടെ ഗുണനിലവാരമുള്ള കൊഴുപ്പ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നു. വാക്വം ഫ്രൈയിങ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് പഴുത്ത പഴങ്ങളെയും ചിപ്സുകളാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പഴുത്ത ചക്കപ്പഴവും പഴുത്ത ഏത്തപ്പഴത്തിൻ്റെയും ഒക്കെ ചിപ്സ് ലഭ്യമാകുന്നത്. ചക്ക, മാങ്ങ, കൈതച്ചക്ക മുതലായ പഴങ്ങളിൽ നിന്നും കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് വാക്വം ഫ്രൈയിങ് സാങ്കേതികവിദ്യയിൽ കൂടെ ചിപ്സുകൾ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇന്ന് വിപണിയിൽ ഉപഭോക്താക്കൾ അന്വേഷിച്ചു വരുന്നതും ഇത്തരത്തിലുള്ള വാക്വം ഫ്രൈഡ് ചിപ്സുകളാണ്. മറ്റൊരു സാങ്കേതിക വിദ്യയാണ് റിട്ടോർട്ട് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ റിട്ടോർട്ട് പാക്കേജിംഗ്. ഇവയിൽ റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളായ അവിയൽ, അതല്ലെങ്കിൽ മീൻകറി, പനീർ കറി, രാമശ്ശേരി ഇഡലി, ഇങ്ങനെയുള്ള റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളെ പാക്കറ്റുകളിനുള്ളിലാക്കി റിട്ടോർട്ട് പ്രോസസ്സിങ്ങിൽ കൂടി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് കൂടുതൽ നാൾ സൂക്ഷിച്ചു വയ്ക്കുവാനും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നു. ഇത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയാൽ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള പോഷക സമൃദ്ധമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നൽകുവാൻ നമുക്ക് സാധിക്കും. എങ്കിൽ മാത്രമേ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലൂടെ നമുക്ക് കൃഷിയെ ഒരു വ്യവസായമായും സംരംഭമായും മാറ്റുവാനായി സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ മെഷീനുകൾ ഓരോ സംരംഭകർക്കും വാങ്ങിക്കുക എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവയെല്ലാം തന്നെ ഉയർന്ന വിലയുള്ളവയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ടാണ് നമുക്ക് ഇനി ഇൻക്യുബേഷൻ സെൻ്ററുകൾ നിലവിലുള്ളത്. കേരള കാർഷിക സർവകലാശാലയുടെ ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ വെള്ളായണിയിലും അതുപോലെ തന്നെ വെള്ളാണിക്കരയിലുമുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ ഇത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകളുടെ യന്ത്രങ്ങൾ ലഭ്യമാണ്. കർഷകർക്ക് ഈ ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവർക്ക് ഈ ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ വന്ന് മെഷീനുകൾ കാണാനും ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവന്ന് വികസിപ്പിച്ചെടുക്കുന്നതിനും ഈ മെഷീനുകൾ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ഓരോ സംരംഭകർക്കും അല്ലെങ്കിൽ വ്യവസായം തുടങ്ങുന്നവരും ഉടനെ തന്നെ പോയി ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീനുകൾ വാങ്ങണമെന്ന് ആവശ്യമില്ല. അവർക്ക് ഇത്തരം ഇൻക്യുബേഷൻ സെൻ്ററുകൾ പ്രയോജനപ്പെടുത്തി പരിശീലന പരിപാടികളായാലും പുതിയ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതിനായാലും അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകുന്നതിനും ഇത്തരത്തിലുള്ള ഇൻക്യുബേഷൻ സെൻ്ററുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ പലപ്പോഴും സീസണലാണ്. അതായത് ചക്ക, മാങ്ങ എന്നിവയെല്ലാം തന്നെ ഒരു പ്രത്യേക കാലയളവിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പം ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി സൂക്ഷിച്ചു വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവയുടെ സൂക്ഷിപ്പുകാലം കൂട്ടുന്നതിനും വിപണിയിലേക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനും അതുവഴി കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിന് ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനും അതുവഴി നമുക്ക് വിപണി കൈയടക്കുന്നതിനും സാധിക്കും.
1: പഴം പച്ചക്കറി സംസ്കരണത്തിലെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ PR ഗീതാലക്ഷ്മി.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായും സന്നദ്ധമാണെന്നും കേന്ദ്രമന്ത്രി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. 1,095 കോടി രൂപ ഇതിനായി അനുവദിച്ചതായി മുഖ്യമന്ത്രി V.D. സതീശൻ. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടുവാൻ 1076 എന്ന ടോൾ ഫ്രീ നമ്പറാണ് ഉപയോഗിക്കേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം നടക്കുന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. KSRTC ആരംഭിച്ച പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇസ്ലാമിക പണ്ഡിതനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ K. ആലിക്കുട്ടി മുസലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിനായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ നടത്തുന്ന ജനസമ്പർക്ക പരിപാടി കായകൽപ്പം ശനിയാഴ്ച കോട്ടയം CMS കോളേജിൽ നടക്കും. CJM ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് തുടർച്ചയായ 2-ാം ജയം. ചണ്ഡീഗഡിനെയാണ് കേരളം 55 റൺസിന് പരാജയപ്പെടുത്തിയത്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കം. ഇന്ത്യയിൽ നിന്നും 125 കായിക താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. MG ശ്രീകുമാർ പാടിയത്. ചിത്രം നാരായൺ. PK ഗോപിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഖാദി ഓണം റിബേറ്റ് മേള ആലപ്പുഴയിൽ തുടങ്ങി. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കേന്ദ്ര ഓഫീസിലാണ് മേള നടക്കുന്നത്. ആഗസ്റ്റ് 25 സമാപിക്കും. മറ്റന്നാൾ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം രാവിലെ 11 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. മേളയിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്ട്രേഷൻ ശനിയാഴ്ച നടക്കും. മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള 40 താഴെ പ്രായമുള്ള ITI ഡിപ്ലോമ ബിരുദ PG ഉദ്യോഗാർത്ഥികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെ ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തുള്ള തൊഴിലവസരങ്ങളും ലഭിക്കും. കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് ഹിയറിംഗ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സെന്റ് മേരീസ് LPS പ്രധാന അധ്യാപിക സോണിയ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സും സാധാരണക്കാരുടെ ജീവനോപാധിയുമാണ് ഭാഗ്യക്കുറിയെന്ന് മുൻമന്ത്രി G സുധാകരൻ MLA പറഞ്ഞു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം മുന്നോട്ട് വെച്ച വിജയകരമായ പദ്ധതിയാണ് ലോട്ടറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ AD തോമസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ ആദ്യ ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ VS അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല മുഹമ്മയിലെ ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠനക്കളരിയിൽ ഗുരുദേവ ദർശന പഠന പരിപാടി സംഘടിപ്പിച്ചു. ബിൻസി സനൽ തുറവൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാധവ ബാലസുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. ബേബിപ്പാളിൽ പൊന്നാമളി ശ്യാംകുമാർ, പത്മജ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ സംസാരിച്ചു. BJP കാർത്തിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ശിബിരം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സോമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് M മഹേഷ് അധ്യക്ഷത വഹിച്ചു. KS വിനോദ്, പ്രണവം ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിച്ച് ഉത്തരവായി. കായംകുളം MLA മന്ത്രി M ലിജുവിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ നിയമനം. ഇനി മുതൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താം. നേരത്തെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി കായംകുളംകാർ ആശ്രയിച്ചിരുന്നത്. ചേർത്തലയിൽ ജപ്പാൻ കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പ് പൊട്ടൽ പതിവായി മാറി. അടുത്തിടെ പൂച്ചാക്കലിലെ പാണാവള്ളി പഞ്ചായത്തിലാണ് പൈപ്പ് പൊട്ടിയത്. ഇതേ തുടർന്ന് അരൂക്കുറ്റി, പാണാവള്ളി, പെരുമ്പളം എന്നീ പഞ്ചായത്തുകളിൽ 2 കുടിവെള്ളം ലഭിക്കുന്നില്ല. ചേർത്തലയിലെ കഞ്ഞിക്കുടിയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് പൊട്ടിയിട്ട് ഇതുവരെയും നന്നാക്കിയിട്ടില്ല. ദേശീയപാത പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും ജപ്പാൻ കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുന്നുണ്ട്. തകരാറുകൾ കൃത്യസമയത്ത് പരിഹരിക്കാത്തതിനാൽ മിക്കയിടങ്ങളിലും കുടിവെള്ളം പതിവായി മുടങ്ങുന്നു. അഴിമുഖങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ നീക്കം ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘ് BMS ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഹാർബറുകളുടെയും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് MD ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി M സന്തോഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. ആലപ്പുഴ സെന്റ് ജോസഫ് വനിതാ കോളേജിന് സ്വയംഭരണ പദവി ലഭിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജിയം ജോൺ, AD തോമസ് MLA, ആലപ്പുഴ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 രാത്രി 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. വരൂ സംരംഭകനാകാം. ജീവിത വിജയത്തിനും വരുമാന വർധനവിനും കാസർഗോഡ് മായിപ്പാടിയിലെ KV രമ്യയുടെ സംരംഭകത്വ വിശേഷങ്ങൾ. തുടർന്ന് കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കടമ്പൂരിലെ സുനിത സുനിൽകുമാർ. 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ലളിതം ഗണിതം, മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനം. റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, 10:30 ലളിത ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം ഡോക്ടർ കൂമുള്ളി ശിവരാമൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. ഇവനെ കൂടി സച്ചിദാനന്ദന്റെ കവിതയിൽ നിന്നും ഒരു ഭാഗം ആലപിക്കുന്നത് മാലിനി രവിവർമ്മ. 6:15 അർച്ചന അധ്യാത്മ രാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് പി സുശീല ദേവി. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ശ്രീതിലകം പെൺമയുടെ തിളക്കം. കവയിത്രിയും കഥാകാരിയുമായ പെരളശ്ശേരി ചോരക്കുളം സ്വദേശി ശ്രീമതി ബീന ബിജു അതിഥിയായി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജുവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്തം. 12:10 സേവന വാർത്തകൾ. 12:15 മാപ്പിളപ്പാട്ടുകൾ, VM കുട്ടിയും സംഘവും പാടിയത്. 12:40 ആരോഗ്യദീപ്തി, സൗന്ദര്യ സംരക്ഷണം ആയുർവേദത്തിൽ. ഈ വിഷയത്തെക്കുറിച്ച് ജില്ലാ ആയുർവേദ ആശുപത്രി കോസ്മെറ്റോളജി വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീറ അബ്ദുൽ ഹമീദ് സംസാരിക്കുന്നു. 1:00 1:00 മില്ലേനിയം മെലഡീസ്. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകുന്നേരം 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 അധ്യാത്മ രാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് കാവാലും ശ്രീകുമാർ. 5:30 ഒപ്പന, റിഫയ്യ ഒപ്പന സംഘം പാടിയത്. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 ഹരിതവീതി, സ്മാം, RKVY എന്നീ പദ്ധതികളെയും കാർഷിക മേഖലയിലെ ഡ്രോണുകളുടെ പ്രാധാന്യത്തെയും കുറിച്ച് കണ്ണൂർ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി പി രമ്യ സംസാരിക്കുന്നു. തുടർന്ന് മാലൂർ ശിവപുരം എരട്ടേങ്ങൽ എന്ന പ്രദേശത്തെ ശ്രീ NK പത്മനാഭന്റെ കാർഷിക അനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സാഹിത്യരംഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 നാടകം. 10:00 പാർലമെന്റിലെ ചോദ്യോത്തര പരിപാടി. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: शिक्षा प्रसारे मनोरंजन विधाने राष्ट्रस्य एक सूत्रे निबंधने च प्रसारण जगतः प्रायः एकशताब्द्याः अवदानं स्मरति। दिवसोयं भारतस्य विकासयात्रायां शैक्षणिक प्रसारे सांस्कृतिक संरक्षणे च प्रसारणस्य मुख्य भूमिकां विशेषतः प्रकाशयति। स्वातंत्र्य आंदोलनात् आरभ्य राष्ट्र निर्माण पर्यन्तं विशेषतः ग्रामीण भारते सूचना प्रसारणे साक्षरता संवर्धने स्वास्थ्य जागरूकतायां कृषि ज्ञानस्य विचारे च आकाशवाण्याः अभूतपूर्वा भूमिका आसीत्। सप्तपञ्चाशदुत्तर नवदशतमे वर्षे राष्ट्रिय प्रसाराय आकाशवाणी इति दिव्यं नाम स्वीकृतम्। ततः लोकप्रिय चलच्चित्र संगीत प्रधानयुक्ता विविध भारती सेवा प्रारब्धा। युगात् युगं यावत् जनसामान्यस्य सेवां कुर्वती आकाशवाणी बहुजनहिताय बहुजनसुखाय इति स्वकीयस्य ध्येयवाक्यस्य यथार्थं पालनं करोति। राष्ट्रिय प्रसारण दिवसः केवलं तांत्रिक प्रगतेः न अपितु विविधतापूर्णस्य राष्ट्रस्य एकीकरणस्य सूचना शिक्षा मनोरंजनानां च तस्याः शाश्वत शक्तेः उत्सवः वर्तते। अद्य सायं स्कॉटलैंड देशस्य ग्लास्गो नगरे 23वां राष्ट्रमंडल क्रीडा महोत्सव समारप्स्यते। 10-दिनात्मक दीर्घेस्मिन् महास्पर्धा आयोजने 74 राष्ट्राणां क्रीडा दलानि भागं ग्रहीष्यन्ति। ओलंपिक पदक विजेतारौ नीरज चोपड़ा, मीराबाई चानू, लोवलीना बोरगोहेन चस्मिन् महाकुंभे भारतस्य प्रतिनिधित्वं विधास्यन्ति। इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഓഗസ്റ്റ് 5 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് കെഎസ്ആർടിസിയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി സി പി ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-10 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
6: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവെച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് 2ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഓഗസ്റ്റ് 1 മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
5: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ SFIയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA യുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബുശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
8: അറബുശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടുതള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബുശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബുശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബുശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
5: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ രണ്ടാം മത്സരം ശനിയാഴ്ചയും മൂന്നാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
9: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജയചന്ദ്രൻ പാടിയത്, ചിത്രം ജീസസ്. പീറ്റർ കെ ജോസഫിന്റെ രചന, പീറ്റർ ചേരാനല്ലൂരിന്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: PM ജയ്, അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: മണ്ണിനെ സ്നേഹിക്കുന്ന മനസ്സുകൾക്ക് മണ്ണിൽ കൈകുത്താതെ ജീവിതം മുന്നോട്ട് നയിക്കാനാവില്ല. തൻ്റെ ചുറ്റുപാടിനെ അവർ എന്നും പച്ചപ്പണിയിച്ചുകൊണ്ടേയിരിക്കും. ചെറുപ്പകാലം മുതൽ കൃഷിയോടുണ്ടായിരുന്ന ഇഷ്ടം കൈവിടാതെ സ്വന്തം വീട്ടുവളപ്പിനെ വൈവിധ്യമാർന്ന കൃഷിയിലൂടെ സമൃദ്ധമാക്കുന്ന ഒരു വീട്ടമ്മയെ നമുക്കിന്ന് പരിചയപ്പെടാം. കടമ്പൂരിലെ ശ്രീമതി സുനിത സുനിൽകുമാർ. അവരുടെ കാർഷിക വിശേഷങ്ങളിലേക്ക്.
1: കടമ്പൂർ കൃഷിഭവന്റെ കീഴിൽ കടമ്പൂർ ഗ്രാമപഞ്ചായത്തില് സുനിത സുനിൽകുമാർ എന്ന് പറയുന്ന ഒരു കർഷകിയുടെ കൃഷിയിടത്തിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. അപ്പോൾ ഇവിടെ ഒരു മഞ്ഞൾ കൃഷിയുടെ തോട്ടമാണ്. മഞ്ഞൾ കുറച്ച് നല്ല വളർച്ച എത്തിയ ഒരു രൂപത്തിലാണ് ഉള്ളത് അല്ലേ. ഈ നട്ടിരിക്കുന്ന സ്ഥലം സുനിത ചേച്ചിയുടെ സ്വന്തം സ്ഥലവും അതിനൊപ്പം ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് സ്ഥലത്ത് കൂടി അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ മഞ്ഞൾ നട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മഞ്ഞൾ നട്ടിരിക്കുന്ന ഈ സ്ഥലം കണ്ടാൽ ശരിക്കും ഒരു കാട് പിടിച്ചെടുക്കുന്നതാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഒരു കൊടുങ്കാട് തന്നെയാണ്. എങ്ങനെയാണ് ചേച്ചി ഇവിടെ അതിജീവിക്കുന്നത് ഈ മഞ്ഞൾ?
2: ഇവിടെ മഞ്ഞൾ അതിജീവിക്കുന്നത് പറഞ്ഞാൽ പെനോയിൽ തളിക്കും. പിന്നെ അതല്ലാതെ

0: റിപ്പലൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കൃഷിഭവനിന്ന്. അത് നമ്മളിവിടെ മരത്തിൽ കെട്ടി വെക്കും. അതിൻ്റെ ആ സ്മെല്ല് കൊണ്ട് ചിലപ്പം പന്നി അകന്നു പോകുന്നതായിരിക്കും.
1: മഞ്ഞളിനെ തന്നെ ആക്രമിക്കും?
0: മഞ്ഞള് ആക്രമിക്കും. മഞ്ഞള് കുറേ കഴിഞ്ഞ വർഷം തിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി സാരിയൊക്കെ വിരിച്ച് കലലെടുത്ത് വെച്ച് എന്നാലും അത് ഇതാക്കാൻ നോക്കും. പിന്നെ മുള്ളൻ പന്നീൻ്റെ ശല്യമുണ്ട്. പച്ചക്കറിയൊന്നും ഈ ഏരിയ ചെയ്യില്ല. വീട്ടിൻ്റെ താഴത്ത് കുറച്ച് കോമ്പൗണ്ട് പോലെ ആക്കിയിട്ട് അവിടെയാണ് പച്ചക്കറി അങ്ങനെയുള്ളതെല്ലാം. പിന്നെ തക്കാളി പച്ചമുളകിലൊന്നും പന്നി തൊടയില്ല. അതിനെന്തോ അതിൻ്റെ സ്മെല്ല് അത്ര പിടിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. മുള്ളൻ പന്നിയും തൊടുന്നില്ല.
1: എന്തോ ഭാഗ്യമാണ് ശരിക്കും. ഒരു കൃഷിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വന്തം വീട്ടുമുറ്റത്തോ കുറച്ച് ചട്ടിയിലോ അല്ലെങ്കിൽ മുറ്റത്തോ നടുന്ന സമയത്ത് പോലും ഒരു മുള്ളൻ പന്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് ആക്രമിച്ച് അല്ലെങ്കിൽ ഒരു കീടം വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു മടുപ്പ് തോന്നും. അപ്പൊ ഇത്രയൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും സുനിത ചേച്ചി ഈ ഒരു മേഖലയോട് ഇത്ര താല്പര്യത്തോടെ നിൽക്കുന്നത്
0: എന്താ? എനിക്കെന്ന് വെച്ചാല് നമ്മള് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം. പിന്നെ നമ്മള് ആരോഗ്യം മെയിനായി
1: വ്യായാമമാണ്.
0: വ്യായാമം, വെയിറ്റ് കൂടാണ്ടിരിക്കണം, പിന്നെ രോഗം വരാതിരിക്കണം. അങ്ങനെ പിന്നെ നല്ല പച്ചക്കറി കഴിക്കുക, പിന്നെ കുറച്ച് നല്ല ആൾക്കാർക്ക് കൊടുക്കുക. പിന്നെ എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഒരു കൈക്കോട്ടിൻ്റെ തള്ള പോലും പിടിക്കാത്ത ആളാണ്. സ്വന്തമായിട്ട് ഞാൻ തന്നെ കളിച്ചിട്ട് ഞാൻ തന്നെ ചെയ്ത് എല്ലാ കാര്യവും. ഇടയിൽ വളം പോലും ഓരോ ദിവസം ബക്കറ്റിൽ പോയിട്ട് എടുത്തു വന്ന് അങ്ങനെ ദൂരേന്ന് കുറച്ച് കൊണ്ടുവരണം. അങ്ങനെ സ്വന്തമായി തന്നെ എല്ലാ കാര്യവും സ്വന്തമായി തന്നെ ചെയ്തിട്ട്.
1: എങ്ങനെയാണ് ഈ ഒരു കൃഷിയോട് ഇഷ്ടം വന്നത്?
0: കർഷക കുടുംബത്തിലെ ജനിച്ചത്.
1: എവിടെയാ വീട്?
0: അമ്മേൻ്റെ വീട് കോട്ടൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അച്ചാച്ചൻ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ നമ്മൾ കുറേ മക്കളെല്ലായപ്പോൾ വീതിച്ച് വീതിച്ച് നമുക്ക് ഇപ്പം കുറച്ച് കിട്ടിയിട്ടുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പകാലം മുതലേ നമ്മൾ 7-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പശുവിനെ കറക്കാൻ പോകും. പാൽ സൊസൈറ്റിയിൽ പശുവിനെ കൊണ്ടുപോയിട്ട് വേണം കറക്കണ്ടെങ്കിൽ.
1: അപ്പോൾ പാൽ സൊസൈറ്റിയിൽ പശുവിനെ കൊണ്ടുപോയിട്ട്
0: കൊണ്ടുപോയിട്ട് വേണം നല്ല കറക്കാം. ഇത് വെള്ളം ചേർക്കുന്ന
1: അവരുടെ മുമ്പ് വേണം കറക്കാൻ,
0: അവരെ മുന്നിൽ നിന്ന് കെട്ടിയിട്ട് വേണം കറക്കാൻ വേണ്ടി. ഈ കാട് പിടിച്ച പ്രദേശത്തോട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകേണ്ടത് പശുവിനെ. വന്നിട്ട് പോയി വന്ന് പാല് കാച്ചി എടുത്ത് കടാച്ചിറ ദിനേശ് കമ്പനിയിൽ കൊണ്ടുപോയി. അങ്ങനെയെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്.
1: പാല് കാച്ചിട്ടോ?
0: ആ, അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം കൊണ്ടുകൊടുത്ത്. പിന്നെ വയലിൽ വെള്ളരി നടും. നമുക്ക് വയലുണ്ട് ആനപ്പാലത്തിൻ്റെ അടുത്ത് കടമ്പൂര്. എല്ലാവരും ചെയ്യുമ്പോൾ നമുക്കൊരാവശ്യമല്ലേ,
1: ചെറുതിലെ കാര്യമാണ്.
0: ചെറുതിലെ കാര്യം. അപ്പോൾ നമ്മൾ വെള്ളരി കൃഷിയെല്ലാം അന്നേരെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം 10-22 വർഷം ടെക്സ്റ്റൈൽസ് മേഖലയിൽ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ മക്കളെല്ലാം ഒരു പഠിച്ചൊരു നിലയിലെത്തി കഴിഞ്ഞപ്പോൾ ഇനി കഷ്ടപ്പെടണ്ട, ഇനി ആരോഗ്യം നോക്കാന്നുള്ള ഇതിൽ വീട്ടിൽ നിന്ന് കുറച്ച് സ്ഥലമുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാന്ന് വെച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഈ തെങ്ങും കവുങ്ങും വാഴ ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ടെല്ലാം വെച്ച് പിടിപ്പിച്ചതാണ്. 10-14 തൈകൾ ഇപ്പം ഞാൻ വെച്ച് ഈ 21-ൽ ഇറങ്ങിയതിന് ശേഷം
1: 2021-ലാണ്
0: ഞാൻ കൃഷിയിലേക്ക് വരുന്നത്. ആ തൈയെല്ലാം ഇത് ഇത്രയായി. ആ പിന്നെ നമുക്ക് വെയിലില്ല, തീരെ വെയിലില്ല. മുന്നിൽ അടുത്ത പറമ്പ് ഒരു വലിയ പിലാവുണ്ട്, അതിൻ്റെ മറവും മൊത്തം മറങ്ങിയിട്ടുള്ളതാ. അതുകൊണ്ട് ഒറ്റപ്പടി സൂര്യപ്രകാശം വീട്ടിലേക്ക് വരില്ല. അതുകൊണ്ടാണ് ഈ ചട്ടിക്കൃഷി തിരഞ്ഞെടുക്കാൻ കാരണം.
1: അപ്പോൾ
0: ചട്ടിയിൽ ചെയ്തിട്ട് നമ്മൾ വെയിലുള്ള ഭാഗത്ത് ഈവിടെയെല്ലാം കൊണ്ടുപോയി വെക്കലുണ്ട്. പന്നി ചിലപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവിടെ നിന്ന് എണീറ്റ് ഓടുന്നുണ്ടാവുക. പന്നി, പെരുമ്പാമ്പ്, കുരങ്ങ്, മയില്, കുറുക്ക, ഇതാ കുറുക്കന് ഇതായി 50 മീറ്റർ നെറ്റിൽ 25 മീറ്ററും കുറുക്കം കടിച്ച് കീറിയിട്ടുള്ളത്.
1: സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ പണ്ടേ കൃഷി നിർത്തി
0: പോയിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് ആൾക്കാരെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മള്
1: എങ്ങനെയാണ് അത് കൊണ്ടുവരാനുള്ള ശ്രമം? എങ്ങനെയാ
0: അത് എല്ലാവരോടും പറയും, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ആരോഗ്യത്തിന് അതാണ് നല്ലത്, എല്ലാവർക്കും ചെയ്യാൻ ഈസിയാണ്, ഒരു പ്രയാസവും ഇല്ല. നിങ്ങൾക്ക് എന്നാ സംശയം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞുതരാം. വിത്തായാലും തയ്യായാലും അവർക്ക് കൊടുത്തിട്ട് സഹകരിച്ചിട്ട്
1: പച്ചക്കറിയും കൊടുക്കും.
0: പച്ചക്കറി കൊടുക്കും. എന്ത് സാധനം ഉണ്ടായാലും നമ്മൾ പരിസരത്തുള്ളവർക്കെല്ലാം നമ്മുടെ വീതം വെക്കും.
1: അപ്പോ എല്ലാ സീസണിലും ചെയ്യുമോ പച്ചക്കറി?
0: 2-3 മാസത്തേക്ക് ഉണ്ടാവില്ല. പിന്നെ കുമ്പളയില നട്ടിട്ടുണ്ട്. ഈ സമയത്ത് കുമ്പളയില നന്നാവും.
1: എത്ര വർഷങ്ങളായിട്ട് പിന്നെ ഈ മഞ്ഞളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്?
0: മഞ്ഞള് കൊറേ മുന്നേ ചെയ്യുന്നുണ്ട്. മഞ്ഞൾ നമ്മളെ ആവശ്യത്തിന് കൊറേ മുന്നേ ചെയ്യുന്നുണ്ട്. 21-ന് ശേഷമാണ് കച്ചവടത്തിന് ഇതായിട്ട്.
1: 21-ന് ശേഷം എന്ന് പറയുമ്പോ ചേച്ചി ജോലി ഒഴിവാക്കിയതിന് ശേഷം.
0: ജോലി ഒഴിവാക്കിയതിന് ശേഷം.
1: അപ്പൊ ഈ കിട്ടുന്ന മഞ്ഞൾ പൊതുവെ എവിടെയാണ് വിൽപ്പനയൊക്കെ ചെയ്യുക?
0: വിൽപ്പന അടുത്തുള്ളവര് കൊണ്ടുപോകും. ആദ്യമേ മഞ്ഞൾ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയ മുതൽക്കേ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു വരും. അന്വേഷിച്ചിട്ട് കുടുംബശ്രീയിൽ JLG ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പുണ്ട്, അതിൽ അങ്ങാണ്. അതുകൊണ്ട് ചോദിച്ചാൽ എൻ്റെ പച്ചക്കറി ആയാലും മഞ്ഞളായാലും എൻ്റെ സാധനം ആയാലും അവിടെ കൊണ്ടുപോകും.
1: അപ്പോൾ മഞ്ഞളിനൊക്കെ ആവശ്യക്കാർ ഇങ്ങോട്ട് ചോദിച്ചു വരും?
0: ചോദിച്ചു വരും. അത് ഗ്രൂപ്പിലിടേണ്ട ആവശ്യം ഉണ്ടാകില്ല. എനിക്ക് സാധാരണ ആകുന്നതിന് മുമ്പേ എല്ലാവരും ബുക്ക് ചെയ്യും. മഞ്ഞൾ വേണമെന്നാണ്. എല്ലാവർക്കും അറിയാം നല്ല ഇതിൽ ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം.
1: സീസൺ ആകുന്ന സമയത്ത് പൊടിച്ചെല്ലാം പാക്ക് ചെയ്ത് വെക്കും, ആൾക്കാർ വരും കൊണ്ടുപോകും, പെട്ടെന്ന് തീരും അല്ലേ?
0: പെട്ടെന്ന് തീരും. എന്നാലും പിന്നെയും പിന്നെയും ആൾക്കാർ ആവശ്യക്കാരുണ്ട്, പക്ഷെ എത്തുന്നില്ല കൊടുക്കാൻ ആവശ്യക്കാർക്ക്. മഞ്ഞൾ എല്ലാവർക്കും ആവശ്യം തന്നെയാണ്.
1: അതുപോലെ തന്നെ പച്ചക്കറി പിന്നെ ഈ പറഞ്ഞ മഴക്കാലത്ത് രണ്ടു മൂന്ന് മാസം മാത്രമേ ചെയ്യാണ്ടുള്ളൂ, ബാക്കി എല്ലാ സമയത്തും
0: ചെയ്യുന്നുണ്ട്.
1: എല്ലാ പച്ചക്കറികളും നടുവോ?
0: ആ, വെണ്ട, വഴുതിന, താലോലി, പച്ചമുളക്, പടവലോ, കയ്പ, വഴുതിന, എല്ലാ പച്ചക്കറികളും.
1: പച്ചക്കറിയും ഇതേപോലെ തന്നെയാണോ മാർക്കറ്റ് ചെയ്യുന്നത്?
0: എല്ലാം കുടുംബശ്രീന്റെ ചന്തയിൽ തന്നെയാണ് കൂടുതലും കൊടുക്കുന്നത്.
1: പിന്നെ ചന്ത എന്ന് പറയുമ്പോൾ എങ്ങനെയാ?
0: അവര് ആഴ്ചയില് ചന്ത വെക്കുന്നുണ്ട്.
1: എവിടെയാ?
0: സിഡിഎസിന്റെ ഓഫീസിൽ, പഞ്ചായത്തിൽ തന്നെ. കടമ്പൂർ
1: പഞ്ചായത്തിൽ
0: അവിടെ കൊണ്ടുപോകും. അതുപോലെ മുട്ടയും അവര് ആവശ്യപ്പെടലുണ്ട്, ഉള്ള സമയത്ത് അവർക്ക്
1: കൊടുക്കും. കോഴിയുണ്ട്?
0: കോഴിയുണ്ട്. ഇപ്പോ 20 കോഴിയാണല്ലേ, മുന്നേ 40 കോഴി ഉണ്ടായിരുന്നു BV380. മുട്ടക്ക് ഡിമാൻഡ് തന്നെ, എല്ലാരും ആവശ്യക്കാർ നാട്ടുകാർ തന്നെയാണ് കൂടുതൽ. പച്ചക്കറി ആയാലും എന്തെന്നായാലും അയൽവക്കത്തുള്ളവര് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക്, മുളക് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇത് പറിക്കാനായോ എന്ന് ചോദിച്ചാൽ എല്ലാവരും വന്ന് വാങ്ങിക്കും. പിന്നെ കൂണ് ചെയ്തിട്ടുണ്ട് ഞാൻ, പക്ഷേ അധികം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതിനേക്കാളും എനിക്ക് ഇഷ്ടം ഇതുപോലുള്ള പുറത്തുള്ള മറ്റുള്ള ചെയ്യാനാണ്. പച്ചയോടാണ് ഇഷ്ടം, പച്ചപ്പിനോടാണ് ഇഷ്ടം. പൂത്തിറ്റം കായ്ച്ചിട്ട് നിൽക്കുമ്പോ നമുക്കുള്ള മനസ്സിനുള്ള ഒരു സന്തോഷം ഭയങ്കര.
1: പണ്ട് ചെറുപ്പത്തിൽ കിട്ടിയ ഒരു ഇതാണ്.
0: ആ, ചെറുപ്പത്തിൽ കിട്ടിയ ഒരു ഇതാണ്.
1: അപ്പൊ ഇതിനൊക്കെ എവിടുന്നാണ് വളമൊക്കെ ശേഖരിക്കുന്നത്?
0: വളം ശേഖരം ആക്കുന്നത് ആട്ടിൻ കാഷ്ടാണെങ്കിൽ അവര് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു കൊല്ലത്തില് ഒരു 5,000 രൂപ ആട്ടിൻ കാഷ്ടം വാങ്ങിക്കുന്നുണ്ട്. അത് വീട്ടിലെത്തിച്ചു തരുന്നുണ്ട്. ആട്ടിൻ കാഷ്ടാണ് നമുക്ക് ഇപ്പം കുറച്ച് മെച്ചം തോന്നുന്നത്.
1: എങ്ങനെ പൊടിച്ചാണോ?
0: അത് പിന്നെ നനവോടെ അവർ ചാക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ആ, നല്ല ഇതിൽ തരുന്നുണ്ട് അവർ. പിന്നെ ആട്ടിൻ കാഷ്ടം, വേപ്പിൻ പുണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ പച്ചക്കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്.
1: അപ്പോൾ ഈ ചട്ടിയിൽ മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അനുപാതം എന്ന് പറയുന്നത്?
0: അനുപാതം എന്ന് പറയുന്നത് പകുതി മണ്ണ്, വേറൊരു പകുതി ആട്ടിൻ കാഷ്ടം, ഒരു പകുതി ചകിരി കമ്പോസ്റ്റ്, പിന്നെ ഒരുപടി എല്ലുപൊടി, ഒരുപടി വേപ്പം പുണ്ണാക്ക്, അങ്ങനെ ആ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ചട്ടി.
1: അപ്പോൾ തുടക്കത്തിൽ കൊടുക്കുന്ന ആ വളം തന്നെ മതി അല്ലേ?
0: അത് തന്നെ മതി.
1: പിന്നെ എന്താ ചെയ്യാം?
0: അതിന് മുന്നേ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത് വെക്കും. കുമ്മായി ഇട്ട് വെച്ചിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇത് പാകപ്പെടുത്തി എടുക്കുന്നത്. 14 ദിവസം വെച്ചതിന്
1: ശേഷമാണ് ഈ പറഞ്ഞ പോലെ ചെടി നട്ടു കൊടുക്കുന്നത്. ചെടി തന്നെയാണോ നടുക?
0: തന്നെയാണ് നടുന്നത്.
1: അതിനു മുമ്പ് അപ്പൊ ചെടിക്ക് എന്തെങ്കിലും പരിചരണം കൊടുക്കുമോ? സ്യൂഡോമോണസിൽ മുക്കുമോ?
0: സ്യൂഡോമോണസിൽ മുക്കും. വിത്താണെങ്കിൽ നമ്മൾ സ്യൂഡോമോണസിൽ മുക്കിയിട്ട് ചെയ്യും, മുളപ്പിക്കാൻ വെക്കും. പിന്നെ തൈ കിട്ടിക്കഴിഞ്ഞാലും നടുന്നതിന് മുന്നേ സ്യൂഡോമോണസിന്റെ വെള്ളത്തിൽ മുക്കി വെക്കും. നട്ട് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ 3 ദിവസം സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കും.
1: പിന്നെ നമ്മൾ ചെടി വളർന്നു കഴിയുമ്പോൾ പിന്നെ എന്താ, എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ചേർക്കുമോ? ലിക്വിഡായിട്ടൊന്നും കൊടുക്കും?
0: പരിവാകുമ്പോൾ വീണ്ടും നമ്മൾ വളം കൊടുക്കും.
1: എങ്ങനെയുള്ള വളം?
0: അത് ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി, വേപ്പും പുണ്ണാക്ക്, ഇത് തന്നെ.
1: ലിക്വിഡ് ഫോമിലൊക്കെ കൊടുക്കുമോ?
0: തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുളിപ്പിച്ചിട്ട് എല്ലുപൊടി അതിലെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 3-4 ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. 1 കപ്പിന് 5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ കൊടുക്കും.
1: ഇപ്പൊ ഈ പച്ചക്കറി കൃഷിയിൽ മെയിനായിട്ടൊരു പ്രശ്നം ആവുന്നതാണ് കീടങ്ങളുടെ ഉപദ്രവം അല്ലേ? അതിനെന്താ ചെയ്യാം?
0: സ്യൂഡോമോണസിൽ തന്നെ നമുക്ക് കുറേ ഭാഗം കീടങ്ങൾ,
1: രോഗങ്ങൾ ഒഴിവാകും.
0: കീടങ്ങളെ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം, പിന്നെ വിവേരിയ 1 ദിവസം അടിക്കുന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേപ്പെണ്ണേൻ്റെ എമേശം കൊടുക്കും. അങ്ങനെ വിവേരിയ, വേപ്പെണ്ണ, എമേശം മാറി മാറി കൊടുക്കും. പിന്നെ കായ്ച്ചക്കണി വെക്കും. അങ്ങനെയല്ലോ
1: എന്തായാലും ഇതിനെ എല്ലാ സമയത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം.
0: മഞ്ഞക്കണി വെക്കണം. കുട്ടികളെ പോലെ പരിചരിച്ച് വരിക. ദിവസം നമ്മളെ കണ്ടെത്തണം. ഒന്നുമില്ലേരി പുഴു വന്നാൽ മതി, നമ്മളെ 1 ദിവസം കൊണ്ട് എത്തുന്നത്.
1: അപ്പോൾ ഇത് എത്ര ചട്ടികൾ എന്ന് പറയാനുണ്ടാവും?
0: 100-300 ചട്ടികളും ഉണ്ട്. അതിൽ പരമാവധി എല്ലാം കൂടുതൽ ചട്ടിയാണ് സെലക്ട് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ വെയിലിൻ്റെ പ്രശ്നം, തെങ്ങും കവുങ്ങ്, പിന്നെ കവുങ്ങ് വെച്ച ഉദ്ദേശം എന്ന് വെച്ചാൽ കുരുമുളക് വളർത്താനാണ്. കുരുമുളകുണ്ട് കുറേ. ഞാൻ അടക്ക പറിക്കുകയും ചെയ്യാം, കുരുമുളക് പറിക്കുകയും ചെയ്യാം.
1: കവുങ്ങൾ എത്ര വെച്ചു?
0: കവുങ്ങുകൾ 10-50 അടുത്തുണ്ടാവുന്നതാണ് തോന്നുന്നു. പിന്നെ ചെറിയ കവുങ്ങും ഉണ്ട്, ചെറിയ തൈകളും എല്ലാം ഉണ്ട്. ഇനി മാഡം തന്നെ പറയും സുന്ദേച്ചിക്ക് നടാൻ ഇനി സ്ഥലമില്ല. സുന്ദേച്ചി ഇപ്പൊ കുറുന്തോട്ടി കൃഷി എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ മാഡം എന്നാ ചെയ്യാ, എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ എങ്കിൽ ഇങ്ങനെ സ്ഥലമില്ലല്ലോ. നമ്മളിവിടെ താമസിക്കുന്ന തുടങ്ങിയിട്ട് 36 വർഷമായി. ആ നിൽക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഓരോ
1: സൺഡേ
0: നട്ടുകൊണ്ടേ ഇരിക്കും. സൺഡേയിലായാല് ജോലിക്ക് പോകുന്ന സമയത്തായാലും രാവിലെ എണീറ്റ് 5 മണിക്ക് എണീറ്റ് ചോറും കറിയും ആക്കിയിട്ട് പുറത്തിറങ്ങും.
1: നിൽക്കാൻ തുടങ്ങിയ സമയത്ത് ഈ പറമ്പിന്റെ അവസ്ഥ എന്തായിരുന്നു?
0: നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഒരു 5-10 ഹൈറ്റ് കാണുന്ന
1: തെങ്ങ്
0: മാത്രം ഉണ്ടായി, ബാക്കി തേച്ച് എന്റെ ഇതാണ്.
1: സുനിതേച്ചി സൃഷ്ടിച്ച പച്ചപ്പാണിത് അല്ലേ?
0: പച്ചപ്പാണ്.
1: വീട്ടിലിപ്പം ഭർത്താവിന്റെ സപ്പോർട്ട്, മനസ്സുകൊണ്ടുള്ള സപ്പോർട്ട്?
0: മനസ്സുകൊണ്ടുള്ള സപ്പോർട്ട് ഉണ്ട്. വളങ്ങളെല്ലാം അദ്ദേഹം എത്തിച്ചു തരും, ഇത് എല്ലുപൊടി, വേപ്പ് മുണ്ണാക്ക്, അങ്ങനെയുള്ള സംഗതികളെല്ലാം. പിന്നെ

0: വീണ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വളങ്ങളെല്ലാം
1: അതെ
0: പോവുകയും ചെയ്യും, മണ്ണ് ഉറച്ചു പോവുകയും ചെയ്യും ചട്ടിയിലത്. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഴ പുതുമഴ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം എടുത്ത് ഇതേപോലെ കൊണ്ടു വച്ചിട്ട് കുമ്മായാലും ഇട്ടെന്ന് വെക്കും അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട്. പിന്നെ ആ പഴയ മണ്ണ് അങ്ങനെ അധികം എടുക്കലില്ല, ഒരു കാൽഭാഗം പോലെ ആ മണ്ണ് ചേർക്കും. അത് രണ്ടും പുതിയ മണ്ണും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്.
1: ചട്ടിയിലാണ് നടുന്നതെങ്കിൽ കൂടിയും ഓരോ സീസണിലും ഇങ്ങനെ ഒരുക്കങ്ങൾ വേണം,
0: ഒരുക്കങ്ങൾ വേണം.
1: നമ്മുടെ പറമ്പത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ മണ്ണ് ശേഖരണം വേണ്ടല്ലോ.
0: വേണ്ടല്ല, പക്ഷെ പറമ്പിൽ സ്ഥലമില്ല, സ്ഥലമില്ല കുറവ്, പക്ഷെ കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്.
1: മനസ്സിന് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതുപോലെയാണ്
0: കാര്യങ്ങൾ നടത്തുന്നത്.
1: ചുറ്റുവട്ടത്ത് കുറെ ആൾക്കാരുണ്ടല്ലോ, എന്താ പൊതുവെ എല്ലാരും പറയുന്നത്?
0: എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കൃഷിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ.
1: കണ്ടിട്ട് മറ്റുള്ളവർക്കൊരു ഇഷ്ടം വന്നിട്ടുണ്ടോ കൃഷിയോട്?
0: കുറച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങനെ തയ്യുണ്ടോന്നെല്ലാം ചോദിക്കാറുണ്ട്, ഞാൻ വിത്ത് കൊണ്ട് പോകും.
1: ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ പോകാനാണോ പുതിയ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലെന്താ ഒരു ഐഡിയ?
0: പുതിയതായി തുടങ്ങണമെങ്കിൽ നമുക്ക് സ്ഥലമില്ല, സ്ഥലം
1: ചെയ്തേനല്ലേ.
0: അടുത്തെടിയെങ്കിൽ ഞാൻ കുട്ടികളോടെല്ലാം പറയും, വേഗം സ്ഥലം എടിയും കിടക്കുക, അമ്മക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. പിന്നെ ചെറുതേനീച്ച കൃഷി നമുക്ക് ഫാം പ്ലാന്റെ ഭാഗമായിട്ട് രണ്ട് ചെറുതേനീച്ച പെട്ടി കിട്ടിയതിനും, അതിൽ നിന്ന് പിന്നെ നമ്മളിപ്പം വികസിപ്പിച്ചിട്ട് ഒരു 10-16 തേനീച്ചപ്പെട്ടി ഇപ്പോൾ ഉണ്ട്, ചെറുതേനീച്ച തന്നെ.
1: കൃഷിക്ക് ഭയങ്കര സഹായമാണല്ലേ തേനീച്ച കൃഷി?
0: തേനീച്ച കൃഷി പരാഗണം നടത്താൻ ഇതിനെല്ലാം ഭയങ്കര ഇതാണ്. അതുകൊണ്ട് തേനീച്ചനെ വളർത്തുന്നത് മെയിനായിട്ട് പരാഗണം നടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇതാണ്.
1: ചെറുതേനീച്ചക്ക് പിന്നെയും സാധ്യതകളുണ്ടല്ലേ, നമുക്ക് കുറച്ചുകൂടി സ്ഥലത്തൊക്കെ വേണമെങ്കിൽ വെക്കാലോ.
0: വെക്കാലോ. പിന്നെ ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെയും പിന്നെയും ഇത് ആ വരുമാനം കൃഷിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഇറക്കുന്നത്. മറ്റുള്ള ആവശ്യങ്ങൾക്ക് എടുക്കുന്നില്ല, അതിനെ കൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും കൂടുതൽ അത്
1: വിപുലീകരിക്കുകയാണ്. സപ്പോർട്ട് നല്ലോണം ഉണ്ടല്ലേ.
0: എൻ്റെ നമ്മളെ ഇതിൽ എത്തിച്ചത് നമ്മളെ കൃഷിഭവനാണ്. താല്പര്യം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ആകാശവാണിയായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം തന്നെ നമ്മളെ കൃഷിഭവനിലെ പൂജ മേഡത്തിന് താങ്ക്സ് പറയുന്നു. മേഡം വന്നത് മുതലാണ് നമ്മളെ കടമ്പൂർ പഞ്ചായത്തിൽ കൃഷി ഒരു നല്ലൊരു ഉണർവ് വെച്ചിട്ടുള്ളത്. മേഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും ആര് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ സംശയം അപ്പോൾ തീർത്തു കൊടുക്കുന്ന ഒരാളാണ്. കൃഷിഭവൻ്റെ പൂർണ്ണ സപ്പോർട്ടാണ് നമുക്ക്. അവർ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം നമുക്ക് അതിനോടൊരു ആവേശം കൂടിക്കൂടി വരുന്നത്. എല്ലാവരും മറ്റുള്ളവരായിക്കോട്ടെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാർ അവരും എല്ലാം നല്ല സപ്പോർട്ടാണ്.
1: അപ്പോൾ ഊർജ്ജസ്വലതയോടെ ഇനിയും മുന്നോട്ട് അല്ലേ?
0: ഇനിയും മുന്നോട്ട് ഊർജ്ജസ്വലതയോടെ, ഒട്ടും പുറകോട്ടില്ല.
2: പച്ചക്കറി കൃഷിയും മഞ്ഞളും കോഴി വളർത്തലും കൂൺ കൃഷിയും ചെറുതേനീച്ച വളർത്തലും ഒക്കെയായി സ്വന്തം വീട്ടുവളപ്പിനെ ഹരിതഭൂമിയാക്കി മാറ്റുകയാണ് സുനിത. കൃഷിയിലൂടെ ലഭിക്കുന്നത് ശുദ്ധമായ ഭക്ഷണം മാത്രമല്ല ആരോഗ്യവും വ്യായാമവും മാനസികോല്ലാസവും കൂടിയാണെന്ന് ഊന്നി പറയുകയാണ് കടമ്പൂർ സ്വദേശിനി ശ്രീമതി സുനിത സുനിൽകുമാർ.

0: കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രോഡക്ട്സ് രമ്യ എന്ന യുവ സംരംഭകയുടെ കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണ്. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും നേടിയ പരിശീലനത്തിന്റെ പിൻബലത്തിൽ ഇതിനകം 90 ഉൽപ്പന്നങ്ങൾ രമ്യ ഉണ്ടാക്കി കഴിഞ്ഞു. 50 ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി വിപണനം ചെയ്യുന്നുമുണ്ട്. സ്ത്രീ സംരംഭകത്വത്തിന്റെ ഉത്തമ ഉദാഹരണമായ പുലരി ഫുഡ് പ്രോഡക്ട്സിന്റെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം കാസർഗോഡ് മായിപ്പാടിയിലെ KV രമ്യ.
1: രമ്യ വലിയൊരു സംരംഭകയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കേണ്ട, കാരണം എല്ലാം ചെയ്യുന്ന ഒരാളാണ്.
2: ഇപ്പൊ തേന് കൊണ്ടുള്ള ഫേസ് പാക്ക്, തേനീച്ചയുടെ വാക്സ് കൊണ്ടുള്ള കാല് വിണ്ടുകീറുന്നതിനുള്ള ബാം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്യാരംബോള എന്ന് പറയും, സ്റ്റാർ ഫ്രൂട്ട്, അതുകൊണ്ടുള്ള ഹണിബി വാക്സ് ചേർത്തിട്ടുള്ള പെയിൻ ബാം. പിന്നെ ഈ കരിനൊച്ചി എന്ന് പറഞ്ഞ മെഡിസിനൽ പ്ലാന്റ്സ് ചേർത്തിട്ടുള്ള ഒരു പെയിൻ ബാം ചെയ്യുന്നുണ്ട്. തേനീച്ചയുടെ വാക്സ് കൊണ്ടുള്ള ഒരു ചുണ്ട് വിണ്ടുകീറുന്നതിനുള്ള ലിപ് ബാം ചെയ്യുന്നുണ്ട്. പിന്നെ വിർജിൻ കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുള്ള ബോഡി ബാം, അതായത് കുട്ടികൾക്ക് കൊതുക് അടിക്കാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൽ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ബാക്കിയെല്ലാ പ്രോഡക്റ്റിൽ കോക്കനട്ട് ഓയിലാണ്. പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണയും തേനീച്ചയുടെ വാക്സും കറ്റാർവാഴ ജെല്ലും ചേർത്തിട്ടുള്ള ഫേസ് ക്രീം ചെയ്യുന്നുണ്ട്. തലവേദനക്കുള്ള ബാം ചെയ്യുന്നുണ്ട് തേനീച്ചയുടെ മെഴുകൊണ്ട് തന്നെ. തേനീച്ചയുടെ മെഴുകൊണ്ട് ഒരു കൊതുക് അടിക്കാതിരിക്കാൻ വേണ്ടി

0: ചേർത്തിട്ടുള്ള ഒരു ബാർ, മൊസ്കിറ്റോ ബാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 10 പ്രോഡക്റ്റുകൾ തേനീച്ചയുടെ മെഴുകൊണ്ടും തേനുകൊണ്ടും ചെയ്യാൻ തുടങ്ങി. അത് ചെയ്തിട്ട് നമുക്ക് ആ സമയത്ത് CPCR KVK ആയിട്ട് ഒരു കൃഷിമേള ഉണ്ടായിരുന്നു 2015. ആ പരിപാടിയിൽ ഞങ്ങൾ ഈ പ്രോഡക്റ്റുകൾ നല്ല രീതിയിൽ ഞങ്ങൾ ഗ്രൂപ്പിലെല്ലാവരും ചേർന്നിട്ട് ചെയ്ത് വയ്ക്കുക, നല്ല രീതിയിൽ വിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി ചെയ്യാനുള്ള ആത്മവിശ്വാസം കൂടി. അതിനുശേഷം പിന്നീടുള്ള കൃഷിമേളകളിൽ നമ്മൾ സീസണൽ ഫ്രൂട്ട്സ്, അതായത് ഓരോ സീസണിലും നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് കൊണ്ട് സ്ക്വാഷ് സിറപ്പുകൾ ചെയ്യാൻ തുടങ്ങി. അതിപ്പോൾ മുന്തിരി കൊണ്ടുള്ള ചെയ്യുന്നുണ്ട്. പിന്നെ പുണാർപുളി, കോക്കം നിറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടുണ്ട്. ആ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ബ്ലഡ് കൂടാൻ നല്ലതാണ്, ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ നല്ല ചൂടുള്ള സമയത്ത് ഇതിൻ്റെ ജ്യൂസ് കുടിച്ചാൽ ബോഡി നല്ല കൂളാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തോല് തന്നെ നമ്മൾ ഉണക്കി വെച്ചിട്ട് അതും നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ജ്യൂസാക്കി കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. രസം വെക്കുന്നതിൽ ഇത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ സ്ക്വാഷിൽ നമ്മൾ ആംല സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. നെല്ലിക്കയിൽ തന്നെ നമ്മൾ ഇഞ്ചിയും പിന്നെ ചെറുനാരങ്ങയും ചേർത്തിട്ടുള്ള സ്ക്വാഷാണ് ചെയ്യുന്നുള്ളത്. പിന്നെ കരിക്കിൻ വെള്ളത്തിൽ തന്നെ ചെറുനാരങ്ങ, പിന്നെ ഇഞ്ചി, പുതിന, ഇങ്ങനെ 3 ഐറ്റം ചേർത്തിട്ടുള്ള ടെൻഡർ കോക്കനട്ട് വാട്ടർ സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്. ചക്ക സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. ഏത് ചക്കയാണോ കിട്ടുന്നത് അതുകൊണ്ട്, നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുള്ളത് കൂഴച്ചക്കയാണ്, അതുകൊണ്ടുള്ള സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. മാങ്ങ സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാർ ഫ്രൂട്ട്, ക്യാരംബോള എന്ന് പറയും, അതുകൊണ്ടുള്ള സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. ഓറഞ്ച് കൊണ്ടുള്ള സ്ക്വാഷ്, പാഷൻ ഫ്രൂട്ട്, ചെറുനാരങ്ങ സ്ക്വാഷ്, ചെറുനാരങ്ങയും പിന്നെ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും നമ്മൾ വേറെ കളറുകളോ പ്രിസർവേറ്റീവ്സോ അങ്ങനെ ചേർക്കുന്നില്ല, ഫ്രഷായിട്ട് തന്നെ ഞങ്ങൾക്ക് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങയും ബാർലി അരിയും ചേർന്നിട്ടുള്ള സ്ക്വാഷ്, സ്ക്വാഷിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പച്ചമാങ്ങ സ്ക്വാഷ് ചെയ്യുന്നുണ്ട്, പൈനാപ്പിൾ സ്ക്വാഷ്, അങ്ങനെ ഒരു 10-20 ഫ്രൂട്ട്സുകൾ കൊണ്ടുള്ള സ്ക്വാഷ് സിറപ്പുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: ഇതിനൊക്കെയുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ എവിടെയാണ്, എവിടെ നിന്നാണ് ലഭിക്കുന്നത്?
0: ഇതെല്ലാം നമ്മൾ ഹോൾസെയിലായിട്ട് കടകളിൽ നിന്ന് എടുത്ത് നമുക്ക് ട്രെയിനിങ് കിട്ടിയ പ്രകാരം അത്ര വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത ശേഷമാണ് നമ്മൾ ചെയ്യുന്നുള്ളത്.
1: എവിടുന്നാണിത് ചെയ്യുന്നത്?
0: ഞങ്ങൾ ഗ്രൂപ്പ് തുടങ്ങിയ ഇടയ്ക്ക് കൃഷി വിജ്ഞാന കേന്ദ്രയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. കൃഷിമേളകൾ അങ്ങനെ എല്ലാ പരിപാടികളും ഞങ്ങൾ ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ സെയിൽ ചെയ്യാനും ഓർഡർ വരാനും തുടങ്ങിയ ശേഷം ഞാനും അമ്മയും ചേർന്നിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ തുടങ്ങി.
1: ഇതിനൊക്കെ വീട്ടിൽ എന്തൊക്കെ മെഷീൻസ് ആണ് ഉള്ളത്?
0: വലിയ വലിയ മെഷീനറീസ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ ഈ മഴക്കാലത്ത് നമ്മൾ ചില പ്രോഡക്റ്റ് ചെയ്യാൻ ഉണക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ബയോമാസ് ആസ്ട്ര ഡ്രയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രയർ എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ വിറക് കത്തിച്ചിട്ടാണ് ഉപയോഗിക്കുന്നുള്ളത്. ഒരു 75,000 വരുന്നുണ്ട് ആ ഡ്രയറിന്. അതെടുത്തതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നല്ല ഉപകാരം ഉണ്ടാവുന്നുണ്ട്.
1: മറ്റ് ഒരുപാട് പ്രോഡക്ട്സ് ഇനിയും ഉണ്ട് വരാൻ.
0: പിന്നെ പപ്പടം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പച്ചച്ചക്ക കൊണ്ടുള്ള പപ്പടം. വീടിൻ്റെ അടുത്തുള്ളവർക്ക് ഇപ്പോൾ എവിടെയെങ്കിലും വേസ്റ്റായി പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളത് അന്വേഷിച്ച് അറിഞ്ഞിട്ട് അതിനെ നമ്മൾ എടുത്തിട്ട് പ്രോഡക്റ്റാക്കി മാറ്റും. അതിപ്പോൾ പപ്പടം അല്ലെങ്കിൽ വേറെ പ്രോഡക്റ്റിന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കപ്പ, മരച്ചീനി, ടപ്പിയൊക്കെ കൊണ്ടുള്ള പപ്പടം ചെയ്യുന്നുണ്ട്. മധുരക്കിഴങ്ങ് കൊണ്ടുള്ള പപ്പടം. പിന്നെ റാഗി പൊടി കൊണ്ട് പപ്പടം ചെയ്യുന്നുണ്ട്. ചക്കക്കുരുവിൻ്റെ പൊടി കൊണ്ട് പപ്പടം ചെയ്യുന്നുണ്ട്. പപ്പടം ഇത്ര ഐറ്റമാണ് ചെയ്യുന്നുള്ളത്.
1: പിന്നെ മറ്റ് പ്രോഡക്റ്റിലെ ഇപ്പം അരിഷ്ട
0: മരുന്ന് നെല്ലിക്ക എന്ന് പറയും, ചെറിയ നെല്ലിക്ക, അതിന് ഗുണം കൂടുതലാണ്. ഈ നെല്ലിക്കയിലേക്ക് നമ്മൾ കറുത്ത ശർക്കര, പിന്നെ സ്പൈസസ്, അതായത് പട്ട, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, അതെല്ലാം ചേർത്ത് പാകപ്പെടുത്തി ഒരു 3 വെക്കും. ആ 3 വെച്ചാലേ നമുക്ക് അതിൻ്റെ നെല്ലിക്കയുടെ ഫുൾ അതിൻ്റെ ഗുണങ്ങൾ അതിലേക്ക് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ അരിച്ചെടുത്തിട്ട് ബോട്ടിലാക്കി വിൽപ്പന നടത്തുന്നുണ്ട്. നമ്മൾ എല്ലാ സമയത്തും ഇട്ട് സ്റ്റോക്ക് വെക്കുന്നുണ്ട്. പരിപാടി വരുന്ന സമയത്ത് ബോട്ടിലാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്.
1: എത്ര വരെ ഇത് നിൽക്കും?
0: അത് 1-2 വെച്ചാലും ഒന്നും ആവുന്നില്ല. ഒരു ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം ഒന്നും തന്നെ വരുന്നില്ല.
1: ലേഹ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇതിന് പണി കിടക്കുന്നുണ്ടല്ലോ അല്ലേ?
0: ലേഹ്യമെല്ലാം നമ്മൾ വെള്ളത്തിന്റെ അംശം ഒട്ടും ഇല്ലാതെ നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് നമ്മൾ ഈ ചക്ക വരട്ടിയെല്ലാം ചെയ്യുന്നവര് പോലെ സമയം എടുക്കുന്നുണ്ട്. അതിന്റെ വെള്ളാംശം ഫുൾ വരട്ടി എടുത്തിട്ട് നല്ല കുറുക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. വെള്ളം ഒട്ടും അതിൽ ഉണ്ടാവാൻ പാടില്ല. വെള്ളത്തിന്റെ അംശം ബാക്കി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകും.
1: പിന്നൊരു ഉൽപ്പന്നം എന്ന് പറയുന്നത് അച്ചാറുകളാണ് അല്ലേ?
0: ചെറുനാരങ്ങ അച്ചാർ ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചമുളക് കൊണ്ടുള്ള അച്ചാർ, മാങ്ങ അച്ചാർ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണിമാങ്ങ അച്ചാർ.
1: പിന്നെ ഉള്ളത് പൗഡറുകളാണ് അല്ലെ? പൊടികൾ ഏതൊക്കെ പൊടികളാണ് ചെയ്യുന്നത്?
0: മഞ്ഞൾപ്പൊടി ചെയ്യുന്നുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം നന്നായിട്ട് കഴുകി വെയിലിൽ അല്ലെങ്കിൽ നമ്മൾ ബയോമാസ് ആസ്ട്രാ ഡ്രയറിൽ ഉണക്കിയെടുത്ത ശേഷം വറുത്ത് പൊടിച്ച് തന്നെ എടുക്കുന്നത് ഉള്ളതാണ്. പിന്നെ കോക്കനട്ട് തേങ്ങ കൊണ്ടുള്ള ചട്നി പൗഡറുകൾ ചെയ്യുന്നുണ്ട്, വിവിധങ്ങളായ ചട്നി പൗഡറുകൾ, മസാല പൗഡേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് പരിശീലനം കിട്ടിയപ്പോൾ അതിൻ്റെ വറുത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള പരിശീലനമാണ് കിട്ടിയെങ്കിലും റയർ എടുത്തത് കാരണം ചെയ്യുന്ന മറ്റു പ്രോഡക്റ്റുകൾ ചെയ്യുന്ന പോലെ തന്നെ വൃത്തിയിൽ ചെയ്ത് കൊടുക്കണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് എല്ലാം ഞാൻ കഴുകി വൃത്തിയായിട്ട് ഡ്രയറിൽ ഉണക്കിയെടുത്ത ശേഷം വറുത്ത് പൊടിച്ചെടുക്കുന്നുള്ളതാണ്. അതിൽ ഞാൻ സാമ്പാർ പൗഡർ ചെയ്യുന്നുണ്ട്, രസം പൗഡർ, ചിക്കൻ മസാല ചെയ്യുന്നുണ്ട്, ഗരം മസാല, ബിരിയാണി മസാല ചെയ്യുന്നുണ്ട്, പിന്നെ പിക്കിൾ പൗഡർ, അങ്ങനെയുള്ള മസാല പൗഡേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട്.
1: അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ രമ്യ, ഈ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം, കാരണം ഇത്രയും ഐറ്റം ഉണ്ടാക്കുകയാണ്, എങ്ങനെയാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്?
0: നാളെ ഞാൻ എന്തെങ്കിലും പ്രോഡക്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഇപ്പം മെഷീനിൽ ഉണക്കിയാണ് ചെയ്യുന്നുള്ളതെങ്കിൽ ആ മെഷീനിൽ അത് ഉണക്കാനിട്ട ശേഷം അതിൻ്റെ ഇടയിൽ വേറെ പ്രോഡക്റ്റും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സമയം വേസ്റ്റ് ആവുന്നില്ല. ഞാൻ അത് ഉണക്കാനിട്ട ശേഷം ചിലപ്പോൾ സ്ക്വാഷുകൾ അതിൻ്റെ ഇടയിൽ വേറെ, അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് പരിപാടികൾ നടക്കുന്നുണ്ട്.
1: എന്തായാലും നല്ലൊരു വരുമാനം ഇല്ലാതെ നമുക്ക് പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യവും കുറയും. അപ്പോൾ എങ്ങനെയാണ് വരുമാനത്തിൻ്റെ കാര്യത്തിൽ?
0: നമുക്ക് നഷ്ടം ഉണ്ടാവുന്നില്ല, ലാഭം തന്നെയാണ്. പരിപാടികൾ കിട്ടുമ്പോൾ നമുക്കത് കൂടുതൽ സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോ പരിപാടിയെ ആശ്രയിച്ചാണ് ഉണ്ടാവുന്നുള്ളത്.
1: ഇനിയിപ്പോൾ പുതിയൊരു പദ്ധതി എന്താണ്?
0: പുതിയത് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെ കൃഷിക്കാർ ഒരുപാട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ അടുത്ത് വേസ്റ്റായി പോകുന്ന സാധനങ്ങൾ ഒരുപാടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൃഷിക്കാരെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒരു പുതിയ ഉൽപ്പന്നം ആക്കിയിട്ട് മാറ്റാം.
1: അങ്ങനെ ഇപ്പം വേസ്റ്റായി പോകുന്നത് എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? ഇപ്പം ചക്ക, അതുപോലെ തന്നെ മാങ്ങ, ഇതുപോലെയുള്ളതല്ലാതെ മറ്റ് കാണാതെ പോകുന്ന ചില ഫ്രൂട്ടുകളൊക്കെ ഉണ്ട്.
0: അത് നമ്മളുടെ ഈ ആഷ് ഗോഡ് എന്ന് പറയുമല്ലോ, കുമ്പളങ്ങ, അത് നമ്മളുടെ വീടിൻ്റെ അവിടെ എല്ലാം ഇങ്ങനെ കൃഷി ചെയ്യുന്നവർക്ക് ഒരുപാട് വേസ്റ്റായി പോകുന്നൊരു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കൃഷിഭവൻ വഴി ഇടയ്ക്ക് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ തന്നെ അതിൻ്റെ ആഷ് ഗോഡ് കൊണ്ടുള്ള ഇങ്ങനെ ഹൽവ, പിന്നെ ഈ ആഗ്ര പേട, അങ്ങനെ രണ്ട് ഉൽപ്പന്നങ്ങൾ ചെയ്യാൻ ട്രെയിനിങ് കിട്ടി. അപ്പോൾ അതിങ്ങനെ പരിപാടികൾ വരുമ്പോൾ കുറച്ച് എടുത്തിട്ട് അങ്ങനെ അതും ചെയ്യുന്നുണ്ട്, ആഗ്ര പേടയും പിന്നെ കുമ്പളങ്ങ കൊണ്ടുള്ള ഹൽവയും, പിന്നെ ഈ ബ്രെഡ് ഫ്രൂട്ട്, ശീമച്ചക്ക, അതുകൊണ്ടുള്ള പപ്പടം ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ ചക്ക ഒരുപാട് പാഴായി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ചക്ക ഉണക്കി വെച്ചിട്ട് അപ്പോൾ ചക്ക കിട്ടാത്ത സമയത്ത് പാക്കാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പ്ലാന്റ്സ് നഴ്സറി ഉള്ളത് കൊണ്ട് ഈ ഇൻഡിഗോ, നീലാമരി, അതുകൊണ്ടുള്ള പൊടി ചെയ്യുന്നുണ്ട്. പിന്നെ മൈലാഞ്ചി പൊടി ചെയ്യുന്നുണ്ട്. ഹൈബിസ്കസ് ചേർത്തിട്ടുള്ള ഹെർബൽ താളി പൗഡർ ചെയ്യുന്നുണ്ട്. ഇൻഡിഗോ കൊണ്ടുള്ള ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുള്ള, അതും പച്ചമരുന്നുകൾ ചേർത്തുള്ള ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പച്ചമരുന്നുകൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഉപയോഗിച്ചവർക്ക് നല്ല ഫലം ലഭിക്കുകയും അവരിങ്ങോട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പം മുൻകൂട്ടി ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നുണ്ട്. സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ കരിനൊച്ചിയും കൊണ്ടുള്ള മെഡിക്കേറ്റഡ് പെയിൻ ഓയിൽ, അതിപ്പോൾ പല്ലുവേദന, വായ്പുണ്ണ്, നടുവേദന, മുട്ടുവേദന, തലവേദന, പിന്നെ തീപ്പൊള്ളിയാൽ, എന്തെങ്കിലും ദേഹം ഉളുക്കിയാൽ, ചതവ്, മുറിവ്, മഴക്കാലത്ത് വിരലിൻ്റെ ഇടയിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്, മെഡിക്കേറ്റഡ് പെയിൻ ഓയിൽ സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുണ്ടാക്കുന്നത്. വെറുതെ ഉപയോഗിച്ച് നോക്കിയതാണ്, മഴക്കാലത്ത് പുഴുക്കടി പോലെയെല്ലാം വരുമ്പോൾ വരുന്ന സമയത്ത് തന്നെ ഉപയോഗിച്ചു, പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ അത് മുറിവ് ഉണങ്ങി. പിന്നെ ഈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഉണക്കിയിട്ടുള്ള പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വെണ്ടയ്ക്ക ഉള്ള സമയത്ത് ഉണക്കി വെച്ചാൽ അത് കിട്ടാത്ത സമയത്ത് ഒരു ഇതേപോലെ ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് കറികളിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ എണ്ണയിൽ ഫ്രൈ ചെയ്യുക. കോവക്ക കൊണ്ട് അത് ചെയ്യുന്നുണ്ട്, പാവക്ക ചെയ്യുന്നുണ്ട്, പിന്നെ മുരിങ്ങയില പൊടി ചെയ്യുന്നുണ്ട്. പിന്നെ ബനാന, നമ്മൾ ഏത്തപ്പഴം അല്ലെങ്കിൽ നമ്മൾ ചെറുപഴം, അത് ഉണക്കി ബനാന ഫിഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ യാത്ര അല്ലെങ്കിൽ പ്ലെയിൻ യാത്രയിലെല്ലാം പോകുന്നവർക്ക് ട്രെയിനിലിരുന്നിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാൻ വേണ്ടി നല്ലതാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് ചിക്കു, നമ്മളെ സപ്പോട്ട, അത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അത് എല്ലാം നമ്മൾ നല്ല ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ മെഷീനിൽ ഉണക്കുന്നുള്ളതാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. പിന്നെ പഴുത്ത ചക്കച്ചോള ഉണക്കി ഇതേപോലെ ഡ്രൈ ഫ്രൂട്ട് പോലെ അല്ലെങ്കിൽ അട പോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് പായസത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അട പോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട് പോലെ. പിന്നെ ബനാന പൗഡർ, കുന്നങ്കായ അതിൻ്റെ പൊടി, ആരോ റൂട്ട് കൊണ്ടുള്ള പൊടി, പച്ചമാങ്ങ ഞങ്ങൾ ഉണക്കി പൊടിച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഉള്ള സമയത്ത് പച്ചമാങ്ങ ഞങ്ങൾ ഇതേപോലെ ഉണക്കി സൂക്ഷിക്കും, അത് കിട്ടാത്ത സമയത്ത് പുളിക്ക് പകരമായിട്ട് എല്ലാ കറികളിലും, പുളി ശരിക്കും കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, അപ്പോൾ പുളിക്ക് പകരമായിട്ട് ആ കറികളിലല്ലേ ഈ പച്ചമാങ്ങ പൊടി ഉപയോഗിക്കുക. പിന്നെ മധുരക്കിഴങ്ങ്, അതിൻ്റെ പൊടി, അതിൻ്റെ പൊടിയും പിന്നെ അതും ഗോതമ്പ് പൊടിയും.

0: ചേർത്തിട്ടുള്ള ചപ്പാത്തി പൊടി ചെയ്യുന്നുണ്ട്, കപ്പപ്പൊടി ചെയ്യുന്നുണ്ട്, കപ്പപ്പൊടി കൊണ്ട് ചോക്ലേറ്റ് ചെയ്യുന്നുണ്ട്, ജാം ചെയ്യുന്നുണ്ട്, പൈനാപ്പിൾ ജാം, പിന്നെ മാംഗോ ജാം, ജാക്ക് ഫ്രൂട്ട് ജാം, മിക്സഡ് ഫ്രൂട്ട് ജാം എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ വിനാഗിരി, തേങ്ങാവെള്ളം, തേങ്ങാവെള്ളത്തിന് പ്രോസസ്സ് ചെയ്തിട്ട് അത് നമ്മൾ തെറാപ്യൂട്ടിക് നാച്ചുറൽ കോക്കനട്ട് വിനീഗർ എന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ചാറിലെല്ലാം ഉപയോഗിച്ചാൽ മറ്റേ വിനാഗിരി കെമിക്കൽ ആയതുകൊണ്ട് ഇത് നാച്ചുറൽ ആയിട്ടുള്ളതായതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മില്ലറ്റ് പ്രോഡക്ട്സ്, അതായത് നമ്മളുടെ ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള പ്രോഡക്ട്സ്, അതിൽ മുളപ്പിച്ച മുത്താറി 1 കിലോ ചെയ്യണമെങ്കിൽ തന്നെ ഒരാഴ്ചത്തെ പ്രോസസ്സ് ഉണ്ട്. നമ്മൾ റീപ്രോസസ്ഡ് റാഗി ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ 1.5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം ഉണക്കി പൊടിച്ചെടുക്കുന്നതാണുള്ളതാണ്. പിന്നെ പോഷക് പൊടി എന്ന് പറയുന്നുണ്ട്, അത് 8 തരം പോഷകഘടകങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ട്. 3 സീരിയൽസ്, 3 പൾസസ്, 1 ഓയിൽ സീഡ്, 1 ഗ്രീൻ ലീഫി വെജിറ്റബിൾ. ചപ്പാത്തി, ദോശ, ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കാൻ വേറെ പൊടികളുടെ കൂടെ മിക്സും ചെയ്യാം, ഇത് ചേർത്തിട്ട് ഉണ്ടാക്കാം. പിന്നെ പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ചേർത്തിട്ട് ഹെൽത്ത് മിക്സ് പോലെ കുടിക്കാം. പിന്നെ റാഗി മാൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, മുളപ്പിച്ച റാഗി, മുളപ്പിച്ച ഗോതമ്പ്, മുളപ്പിച്ച ചെറുപയർ ചേർത്തിട്ടുള്ള റാഗി മാൾട്ട്, അത് 6 മാസത്തിന് ശേഷമുള്ള കുട്ടികൾക്ക് ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുക, എല്ലാവർക്കും ഉപയോഗിക്കാം.
1: ഒരു ദിവസം രാവിലെ എത്ര മണിക്കാണ് ആരംഭിക്കുന്നത്?
0: 4:30 ആകുമ്പോൾ എണീക്കും, കുറച്ച് യോഗ ചെയ്യുന്നുണ്ട്, പിന്നെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരു രാവിലെ 4:30 തുടങ്ങിയാൽ ഒരു 11:30 വരെ എന്തായാലും ഉണ്ടാവുന്നുണ്ട്.
1: ഓരോ ദിവസവും ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരിക്കില്ലേ? ഒരു ദിവസം തന്നെ ഇപ്പൊ എത്ര എണ്ണം വരെ ചെയ്യാം?
0: ഒരു 5-6 പ്രോഡക്ട്സ് ഒരു ദിവസം തന്നെ അത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏത് പ്രോഡക്റ്റാന്ന്, ഏത് പരിപാടിയിൽ എങ്ങനെയുള്ള പ്രോഡക്റ്റാന്ന് കൂടുതൽ. ഇപ്പം ഓണം വിഷു സീസണില് ഞങ്ങൾക്ക് ക്രിസ്റ്റുഭവൻ വഴിയെല്ലാം വിഷു ചന്ത, ഓണച്ചന്ത എല്ലാം വരുന്ന സമയത്ത് മസാല പൗഡേഴ്സ് അച്ചാറിനാണ് കൂടുതൽ ഡിമാൻഡ്. പിന്നെ ബനാന ചിപ്സ്, ഉണ്ണിയപ്പം, സീസൺ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും പ്ലാൻ ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ ഒരു നല്ലൊരു സംരംഭക എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന രമ്യക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്.
2: കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രോഡക്ട്സിന്റെ വിശേഷങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം KV രമ്യ. രമ്യയുടെ ഫോൺ നമ്പർ ഇതാണ്: 99 95 90 77 88. 99 95 90 77 88.

0: മണി.
1: നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.
2: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
3: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കണ്ണൂർ 27,000 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 27,000 രൂപ. കൊപ്ര കിൻഡലിന് കണ്ണൂർ 15,400 രൂപ, തലശ്ശേരി 13,000 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 13,800 രൂപ, കാഞ്ഞങ്ങാട് 12,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കണ്ണൂർ

0: 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിൻ്റലിന് കണ്ണൂർ 5,200 രൂപ, തലശ്ശേരി 5,400 രൂപ, കാസർഗോഡ് 5,000 രൂപ, തളിപ്പറമ്പ് 5,300 രൂപ. കുരുമുളക് ക്വിൻ്റലിന് തലശ്ശേരി, തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,500 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,500 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് കണ്ണൂർ 4,900 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 3,800 രൂപ, കാഞ്ഞങ്ങാട് 4,200 രൂപ, കാസർഗോഡ് 4,600 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 710 രൂപ, തളിപ്പറമ്പ് 750 രൂപ, തലശ്ശേരി 700 രൂപ. പഴുത്തടയ്ക്ക 1,000 ന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച് കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ബുക്കാരസ്റ്റിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ ആരംഭിച്ചതുമുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയതിനാൽ നടപടികൾ നിരവധി തവണ തടസ്സപ്പെട്ടിരുന്നു. ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുവതലമുറയുടെ ക്ഷേമത്തിനും ഭാവിക്കുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായി സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുടെ വസതിയിലോ ഓഫീസിലോ ചർച്ചകൾ നടത്താമെന്നും ശ്രീ ജിതേന്ദ്രസിംഗ് അറിയിച്ചു.
2: It is my humble appeal to the students on agitation that the government is ready for talks whenever you want at whichever hour of the day and for as much length of time that you wish to. We are ready to discuss the issue on which the agitation has happened and all the other related issues as well with an open mind and the talks can be held at the residence of Shri Nadda because the talks will be led by the Health Minister of India and the senior leader Shri Nadda ji and of course I will be accompanying him. The talks could be held at Shri Nadda ji's residence or at office, whichever of the two you wish to.
1: ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന്

0: കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിമർശനമുയർത്തി. നീറ്റ് വിഷയത്തിൽ NDA എംപിമാരും പ്രതിപക്ഷ എംപിമാരും ഇന്ന് പാർലമെന്റ് മന്ദിര പരിസരത്ത് പ്രതിഷേധം നടത്തി. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് NDA എംപിമാരും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷ എംപിമാരും ആവശ്യപ്പെട്ടു. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു.
1: कि सरकार के MP बाहर खड़े होकर प्रदर्शन कर रहे हैं. कितने सत्रों से ये चल रहा है, चला ही नहीं पा रहे हैं. बाहर जो हो रहा है देखिए, कमजोर है एकदम. थिंक अबाउट इट, चिल्ड्रन आर प्रोटेस्टिंग, दे आर ऑल यंग, दे हैव कट ऑल द इंटरनेट.
0: അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാ നിലപാട് സ്വീകരിക്കണമെന്നും 33-ാമത് ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നതുമൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക August 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. KSRTCയുടെ പിങ്ക് ബസ് ലേഡീസ് ഒൺലി സർവീസിന് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ടെക്നോപാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് രാത്രികാല യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാത്രി 8 മണിക്കും 10 മണിക്കും പിങ്ക് ബസ് സർവീസുകൾ നടത്തും. വൈകാതെ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. രാത്രി സർവീസുകൾക്ക് പുറമെ പകൽ സമയങ്ങളിലും പിങ്ക് ബസിന്റെ സേവനം ലഭ്യമാക്കും. ട്രെയിനിലെത്തുന്ന സ്ത്രീകൾ, ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ, രോഗികൾ തുടങ്ങിയവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് രാവിലെയും പിങ്ക് ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിൽ കാണാതായ 25 പേരുടെയും മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ താനെ, പാൽഘർ, നാസിക്, പൂനെ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ ഗാർഗുൺ സ്പാഡ ഗ്രാമങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വൻ നാശനഷ്ടം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ 25 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതലിന്റെ ഭാഗമായി 2 ഗ്രാമങ്ങളും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനിടെ ഒരു സ്ത്രീ മരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് ഡൽഹി പോലീസ്. പ്രതിഷേധത്തിനിടെ മരിച്ചതായി പ്രചരിക്കുന്ന സ്ത്രീ നിലവിൽ റാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ദേശീയ സുരക്ഷാ നിയമം പ്രകാരം അനുവദിച്ചിരിക്കുന്ന കരുതൽ തടങ്കൽ അധികാരങ്ങൾ പുതിയതല്ലെന്നും ഓരോ 3 മാസത്തിലും ഈ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ടെന്നും ഡൽഹി പോലീസ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ 18 വരെയുള്ള കാലയളവിലേക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125-അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്നിന ബോർഗോഹെയ്ക്ക് എന്നിവർ നയിക്കും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 11-ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും

0: മൂന്നാം മത്സരം ഞായറാഴ്ചയും നടക്കും. സിന്ധു നദീജല കരാറിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയെ രാഷ്ട്രനയത്തിന്റെ ഭാഗമാക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് യു എൻ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെയിൽ നിന്ന് രാജ്യത്തെ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. കഴിഞ്ഞ 99 വർഷത്തിനിടയിൽ പ്രക്ഷേപണ മേഖല റേഡിയോയിൽ നിന്നും അത്യാധുനിക ഡിജിറ്റൽ സ്ട്രീമിംഗിലേക്ക് അതിവേഗം വളർന്നതായി പ്രസാർ ഭാരതി സിഇഒ ഗൌരവ് ദ്വിവേദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച് കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ. റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. റേഡിയോ ഗൈഡ് കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നമ്മോടൊപ്പമുള്ളതാണ് ഗണിതം. വീട്ടിലെ ചെലവ് മുതൽ കടയിലെ കണക്ക് മുതൽ പരീക്ഷയിലെ ചോദ്യം വരെ. മത്സര പരീക്ഷകളിൽ പലപ്പോഴും നിർണായകമാവാറുള്ളത് ഗണിതക്രിയകളാണ്. സങ്കീർണമായ സൂത്രവാക്യങ്ങൾ മനസ്സിലാക്കുന്നതിലെ പ്രയാസം, നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീർക്കേണ്ട മത്സര പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് സമയനഷ്ടത്തിനും അറിയുന്ന ഉത്തരങ്ങളുടെ മാർക്ക് പോലും നഷ്ടപ്പെടുത്തുന്നതിനും വഴിയൊരുക്കുന്നു. ഇത് യോഗ്യതാ ക്രമപ്പട്ടികയിൽ പിന്നിരയിലാവാനും പിന്തള്ളപ്പെടാനും തന്നെ കാരണമാകുന്നു. ഗണിതത്തെ ലളിതമായി സമീപിക്കുകയാണെങ്കിൽ സൂത്രവാക്യങ്ങൾ അറിയാതെ തന്നെ പല ഗണിതക്രിയകൾ പൂർത്തിയാക്കാനും സ്കോർ ചെയ്യാനും കഴിയും. ലളിതം ഗണിതം. ഗണിതക്രിയകളെ ലളിതമായി അവതരിപ്പിക്കുന്നു റിട്ടയർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ. അദ്ദേഹത്തോടൊപ്പം ഗണിതക്രിയകൾ ചെയ്യാനായി പ്രിയ ഉദ്യോഗാർത്ഥികളും തയ്യാറാണല്ലോ.
3: മത്സര പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്നത് മാത്തമാറ്റിക്സ് വിഭാഗത്തിലുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റ് വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാത്തമാറ്റിക്സ്, ഗണിതം, അടിസ്ഥാനപരമായ തത്വങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അവ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയൂ. പല ചോദ്യങ്ങളും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സമയമെടുത്ത് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നതാണെങ്കിലും നിശ്ചിത സമയത്തിനുള്ളിൽ അവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ പലർക്കും പ്രയാസമുണ്ടാവും. മത്സര പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ പേനയും പേപ്പറും ഇല്ലാതെ തന്നെ മനസ്സിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കുന്ന രീതികളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, 2026 ജൂലൈ 16 വ്യാഴമാണ്. ഇനി അടുത്ത ഒരു ജൂലൈ 16 വ്യാഴം വരുന്നത് ഏത് വർഷത്തിലെ കലണ്ടറാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാത്ത ഒരു കുട്ടിക്ക് ഒരിക്കലും ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. അത് നമ്മൾക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ 2026 എന്ന് പറയുമ്പോൾ അവസാനം വരുന്ന 2 അക്കസംഖ്യ 26 ആ 26 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 2 കിട്ടും. 6 4 24 കഴിച്ച് ബാക്കി 2

ശിഷ്ടം കിട്ടും. രണ്ട് ശിഷ്ടമാണെങ്കിൽ നിലവിലുള്ള വർഷത്തെ കലണ്ടറിനേക്കാളും 11 വർഷം കൂടിയതായിരിക്കും അടുത്തു വരുന്ന ഇതേ വർഷത്തെ കലണ്ടർ. അതായത് 2037 ജൂലൈ 16 തീയതി വ്യാഴാഴ്ചയായിരിക്കും എന്നർത്ഥം. അപ്പോൾ ഇതുമാത്രം നമ്മൾ പഠിച്ചാൽ പോയാൽ മതിയോ? ഇല്ല. 2026 പകരം 2027 27 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 കിട്ടും. അപ്പോൾ ശിഷ്ടം 2 or 3 കിട്ടുകയാണ് എങ്കിൽ നമുക്ക് എളുപ്പം എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള വർഷത്തേക്കാളും 11 കൂട്ടിയാൽ നമുക്ക് അടുത്ത അതേ കലണ്ടറുള്ള വർഷം കിട്ടും. അതേപോലെ തന്നെ 11 വർഷം പിറകോട്ടേക്ക് പോവുകയാണെങ്കിലും അതേ കലണ്ടറായിരിക്കും. ഇനി 2025 വിചാരിക്കുക, 25 നമ്മൾക്ക് 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരിക. ശിഷ്ടം 1 വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള കലണ്ടറിനേക്കാളും 6 അധികമായിരിക്കും അടുത്ത കലണ്ടർ. 2028 28 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ശിഷ്ടം വരുന്നില്ല. അപ്പോഴ് നമ്മൾ നിലവിലുള്ള വർഷത്തേക്കാളും 28 കൂട്ടിയിട്ടാണ് അടുത്ത കലണ്ടർ വേണ്ടത്. അപ്പോൾ കലണ്ടർ അടുത്ത് വരുന്ന സെയിം കലണ്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്വം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. നിലവിലുള്ള വർഷത്തെ 4 കൊണ്ട് ഹരിക്കുക, അപ്പോൾ ശിഷ്ടം 1 വരികയാണെങ്കിൽ നിലവിലുള്ള വർഷത്തേക്കാളും 6 കൂടുകയോ 6 കുറയുകയോ ചെയ്യുന്നത് അതേ കലണ്ടർ വരുന്ന വർഷമായിരിക്കും. ശിഷ്ടം 2 or 3 വരികയാണ് എങ്കിൽ ആ വർഷത്തിൻ്റെ കൂടെ 11 കൂട്ടിയാലോ നിലവിലുള്ള വർഷത്തിൽ നിന്ന് 11 കുറച്ചാലും വരുന്നതും സെയിം കലണ്ടർ, ഒരേ കലണ്ടർ ആയിരിക്കും. അതുപോലെ ശിഷ്ടം വരുന്നില്ല എങ്കിൽ 28 നമ്മൾ നിലവിലുള്ള കലണ്ടർ വർഷത്തോട് കൂട്ടേണ്ടത്. അപ്പോൾ ഈ ഐഡിയ അറിയെങ്കിൽ നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയും, സെക്കൻഡുകൾ കൊണ്ട് ഉത്തരം കണ്ടെത്താനും കഴിയും. ഇതുപോലെയുള്ള ഓരോ ചോദ്യത്തിൻ്റെയും അടിസ്ഥാന ആശയങ്ങളാണ് ഈ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത്. ഒരു ചോദ്യം വന്നത് നോക്കൂ. ഒരു സംഖ്യയുടെ 17% 85 ആയാൽ സംഖ്യ ഏത്? പൊതുവേ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, ഒന്നുകൂടെ പറയാൻ ചോദ്യം, ഒരു സംഖ്യയുടെ 17% 85 ആയാൽ സംഖ്യ ഏത് എന്നുള്ളതാണ്. അപ്പോൾ സംഖ്യ ഏത് എന്ന് പറയുമ്പോൾ സ്കൂൾ രീതികളായിരിക്കും നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്നെത്തുക. സംഖ്യ ഗുണിക്കണം 17/100 = 85 എന്ന രീതിയിൽ, ആ രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് സമയമെടുക്കും. മറിച്ച് 17% 85 ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ 1% കണ്ടുപിടിക്കുക. ഇപ്പോൾ 10 40 രൂപയാണെങ്കിൽ ഒരു മാങ്ങയുടെ വില കണ്ടുപിടിക്കാൻ 40 × 10 കൊണ്ട് ഹരിച്ചാൽ മതി. അതേമാതിരി 17% 85 ആണെങ്കിൽ 1% കാണാൻ 85 × 17 കൊണ്ട് ഹരിച്ചാൽ മതി. 85 × 17 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ 1% നമുക്ക് 5 എന്ന് കിട്ടി. സംഖ്യ എന്ന് പറയുന്നത് 100% അത് മനസ്സിലെപ്പോഴാക്കി വെക്കണം. ശതമാനവുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിൽ 100% സംഖ്യയെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1% നമുക്ക് 5 എന്ന് കിട്ടിയാൽ 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 × 5 = 500 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് സംഖ്യ എന്ന് എടുക്കാതെ, അതിൻ്റെ വിൽക്രമങ്ങൾ എടുക്കാതെ, മനസ്സിൽ തന്നെ ഒറ്റ അടിക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പൊതുതത്വം എന്താണ്? ഒരു നിശ്ചിത ശതമാനം ഒരു സംഖ്യയായിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് 1% കണ്ടെത്തുക, നേരിട്ട് 100% പോവുക. ഓക്കെ. മറ്റൊരു ചോദ്യം PSC പരീക്ഷയ്ക്ക് വന്നതാണ്. രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. 4, 5, 5 ഇത് ആകെ മാർക്കിൻ്റെ 91% ആയാൽ ആകെ മാർക്ക് എത്ര? ഒരിക്കൽ കൂടി പറയാം. രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിൻ്റെ 91% ആയാൽ ആകെ മാർക്ക് എത്ര? ഉത്തരം തന്നിട്ടുണ്ട്: 550, 500, 600, 650. നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് സമയം

ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? 91% മാർക്കാണ് 455. 91% 455 ആണെങ്കിൽ 1% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 455 91 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഈ PSC വരുന്ന പല ചോദ്യങ്ങളിലും കൃത്യമായി ഹരിച്ച് ആൻസർ വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ 1% നമുക്ക് 455 91 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5 കിട്ടും. കാരണം 5 90 450 5 1 5 അപ്പോൾ 455. 455 91 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കിട്ടി. അതായത് നമുക്ക് 1% എന്ന് പറയുന്നത് 5 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? ആകെ മാർക്കാണ്. ആകെ മാർക്ക് എന്ന് പറയുമ്പോൾ അത് 100% വരുന്നത്. സംഖ്യ എന്ന് പറയുന്നത് പോലെ 1% 5 നമുക്ക് 100% എത്രയായിരിക്കും? 100 × 5 = 500 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു നിശ്ചിത ശതമാനം തന്നു കഴിഞ്ഞാൽ ആ സംഖ്യ കണ്ടുപിടിക്കേണ്ട വിധം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. അടുത്ത ചോദ്യത്തിലേക്കാണ്. 54 × 3 1/3 എത്ര? 54 × 3 1/3 എത്ര? ഇത് പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 33 1/3 എന്ന് പറയുമ്പോൾ മിശ്ര ഭിന്നമാണ്. ആ മിശ്ര ഭിന്നത്തിന് എന്ത് ചെയ്യണം? വിഷമ ഭിന്നമാക്കി മാറ്റണം. പിന്നെ ശതമാനത്തിൻ്റെ 100 വരും. ആകെ കോംപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ശതമാനത്തിൽ ഭിന്നസംഖ്യ വരുമ്പോൾ ചില നമ്പറുകൾ നമ്മൾ ഓർത്തു വെക്കണം. ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. 33 1/3 എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരർത്ഥം സംഖ്യയുടെ 1/3 എന്നാണ്. അതിൻ്റെ 1/3. അപ്പോൾ 54 × 33 1/3 എന്ന് പറയുമ്പോൾ 54 × 1/3 കണ്ടുപിടിച്ചാൽ മതി. 54 × 1/3 നമുക്ക് 54 × 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. അപ്പോൾ എത്ര വേഗമായി? 33 1/3 എന്ന് പറയുമ്പോൾ 1/3 എന്ന് അറിഞ്ഞ് വെച്ചിട്ട് വേണം മത്സര പരീക്ഷകളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഒരു സംശയം, ഈ ഒരു 3 ഇതിന് മാത്രമേ ഇങ്ങനെ ഉള്ളൂ എന്നാണ്. അല്ല. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 66 2/3 96 ആയാൽ അതിൻ്റെ 25% എത്ര? നേരത്തെ ചോദ്യത്തിൽ 33 1/3 ഇപ്പം പറയുന്നതിൽ 66 2/3 ഈ 66 2/3 മിശ്ര ഭിന്നമാക്കുക ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു എളുപ്പവഴി ഉണ്ടാവുമെന്നായിരിക്കും നിങ്ങളുടെ പ്രതീക്ഷ. 66 2/3 എന്നാൽ സംഖ്യയുടെ 2/3 അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. 33 1/3 എന്ന് പറയുമ്പോൾ സംഖ്യയുടെ 1/3 66 2/3 എന്ന് പറയുമ്പോൾ സംഖ്യയുടെ 2/3 ആ സംഖ്യയുടെ 2/3 നമുക്ക് 96 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സംഖ്യയുടെ 2/3 96 സംഖ്യയുടെ 1/3 48 ആയിരിക്കും. സംഖ്യയുടെ 1/3 48 ആകുമ്പോൾ സംഖ്യ കണ്ടുപിടിക്കാൻ 48 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് നമുക്ക് 144 എന്ന് കിട്ടും. അപ്പോൾ സംഖ്യ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു, 144. പക്ഷെ ചോദ്യം അതല്ല, അതിൻ്റെ 25%. അപ്പോൾ 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50% പകുതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 25% 1/4 അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ വിലയെ 144 അതിൻ്റെ 1/4 കാണണം. 1/4 കാണാൻ എളുപ്പം.

ആണ്. ആദ്യം പകുതി കാണുക, പിന്നെ പകുതി കണ്ടാൽ മതി. 144 പകുതി 72, 72 പകുതി നമുക്ക് കിട്ടും 36. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള വഴികൾ എന്തൊക്കെയായിരുന്നു? 33.13% കുറിച്ച് വെക്കേണ്ടവരെ അത് കുറിച്ച് വെക്കുക. 33.13% എന്ന് പറഞ്ഞാൽ 1/3 ഭാഗം. 66.23% എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ 2/3 ഭാഗം. എന്നാൽ ഇത് മാത്രമല്ല ഉള്ളത്, വേറെയും ഇതേപോലെ രണ്ടെണ്ണം കൂടെ നമ്മൾ പഠിച്ച് വെക്കണം. അതായത് 25% എന്ന് പറയുമ്പോൾ 1/4 ഭാഗം എന്ന് നമുക്കറിയാം. അതേമാതിരി 12.5% എന്ന് പറയുമ്പോൾ, 12.5% എന്ന് പറയുമ്പോൾ സംഖ്യയുടെ 1/8 ഭാഗമാണ്. ഇത്ര വരെയെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഈ ഭിന്നസംഖ്യയുടെ ശതമാനത്തിൻ്റെ ചോദ്യത്തിൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടെത്താൻ കഴിയും. ഓക്കെ, 6.25% എന്ന് പറഞ്ഞ സംഖ്യയുടെ 1/16 ഭാഗം. അത്ര കൂടുതൽ അറിയേണ്ടവർക്ക് അതും കൂടെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു കച്ചവടക്കാരൻ ഒരു സാധനത്തിൻ്റെ വില 10% വർദ്ധിപ്പിച്ച് 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. ഒരു കച്ചവടക്കാരൻ ഒരു സാധനത്തിൻ്റെ വില 10% വർദ്ധിപ്പിച്ച് 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. എങ്കിൽ സാധനത്തിൻ്റെ ഇപ്പോഴത്തെ വിലയിലുള്ള മാറ്റം എന്ത്? അവിടെ ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 10% ലാഭം, 10% നഷ്ടം, 1% ലാഭം, 1% നഷ്ടം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ ഈ ചോദ്യങ്ങൾ പറയുമ്പോൾ ചോദ്യത്തിൻ്റെ ഘടന ആദ്യം നോക്കുക. ഇവിടെ പറഞ്ഞത് എന്താ? 10% വർദ്ധിപ്പിച്ച് 10% ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കുറയുന്നതാണ്. അപ്പോൾ 10% വർദ്ധിക്കുക, 10% കുറയുക, കുറയുക വർദ്ധിക്കുക, 1% അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാദ്യം ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ശതമാനങ്ങൾ തുല്യമായി കൂടുകയും കുറയുകയും ചെയ്യുന്ന അവസ്ഥയിൽ എപ്പോഴും നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓപ്ഷനിൽ നഷ്ടം വരുന്നതാണ് ആൻസർ. പക്ഷേ 10% നഷ്ടമുണ്ട്, 1% നഷ്ടം. ഓപ്ഷനിൽ 2 എണ്ണമുണ്ട്. അപ്പോൾ ഇനിയാണ് അറിയേണ്ടത്, 10% എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ 10നെ 10 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കുക. 10നെ 10 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടും? 10 10 100, 100 by 100. അപ്പോൾ 1. അപ്പോൾ നമ്മൾക്ക് കിട്ടും 1% നഷ്ടം. അപ്പോൾ വിലകൾ 1% കൂടുകയും കുറയുകയും ചെയ്താൽ ആ ശതമാനങ്ങൾ തമ്മിൽ ഗുണിച്ച്, ആ വിലകൾ തമ്മിൽ ഗുണിച്ച് എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഹരിച്ച് ശതമാനം എഴുതിയാൽ മതി. ഓക്കെ, ശതമാനം എഴുതേണ്ട ആവശ്യം വരില്ല, കാരണം ഓപ്ഷനിൽ ശതമാനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? വിലയെ 10നെ 10 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് പറയുകയാണ്. ഒരു ചതുരത്തിൻ്റെ നീളം 10% വർദ്ധിപ്പിച്ച് വീതി 10% കുറക്കുന്നു എങ്കിൽ പുതിയ ചതുരത്തിൻ്റെ പരപ്പളവിൽ വരുന്ന മാറ്റം എത്ര? ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 20% കൂടുന്നു, 20% കുറയുന്നു, 4% കൂടുന്നു, 4% കുറയുന്നു. ഇവിടെ ഒരു ചതുരത്തിൻ്റെ നീളം കൂടുന്നു, വീതി കുറയുന്നു. പക്ഷേ നോക്കേണ്ടത് രണ്ടും ഒരേ അളവാണ്. 20% 20% ഏതുപോലെ സാധനത്തിൻ്റെ വില 10% വർദ്ധിപ്പിച്ചു, 10% കുറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞതുപോലെയുള്ള അവസ്ഥയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? 20നെ 20 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 20 × 20 = 400, 400 by 100 = 4. അപ്പോൾ 4%. അത് ലാഭമാണോ നഷ്ടമാണോ? അത് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. 1% കൂടുകയോ കുറയുകയോ ചെയ്യുകയാണ് എങ്കിൽ എപ്പോഴും
നഷ്ടം അല്ലെങ്കിൽ കുറയൂ. ഈ അവസ്ഥയിൽ മാത്രമേ വരുള്ളൂ.

0: അപ്പോൾ എന്താണ് ആൻസർ വരിക? 4% കുറയുന്നു. ഓക്കെ.
1: ലളിതം ഗണിതം. റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സരപരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ അവതരിപ്പിക്കുന്ന ഗണിതശാസ്ത്ര പരിശീലനം തുടർന്ന് കേൾക്കാം അടുത്ത വ്യാഴാഴ്ച റേഡിയോ ഗേഡിൽ. തൊഴിൽ വാർത്തകൾ. ഇന്ത്യൻ റെയിൽവേയിൽ ടെക്നീഷ്യന്മാരുടെ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ തസ്തികയിൽ 323 ഒഴിവും ടെക്നീഷ്യൻ ഗ്രേഡ് 3 തസ്തികയിൽ 6234 ഒഴിവും ഉൾപ്പെടെ ആകെ 6557 ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്തിയാണ് തെരഞ്ഞെടുപ്പ്. രാജ്യത്ത് 21 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ ആകെ 411 ഒഴിവാണുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 തസ്തികയിൽ 29200 രൂപയും ടെക്നീഷ്യൻ ഗ്രേഡ് 3 തസ്തികയിൽ 19900 രൂപയുമാണ് അടിസ്ഥാന ശമ്പളം. മറ്റ് അലവൻസുകളും ലഭിക്കും. ടെക്നീഷ്യൻ ഗ്രേഡ് 1 തസ്തികയിൽ 18 മുതൽ 33 വയസ്സുവരെയും ടെക്നീഷ്യൻ ഗ്രേഡ്3 തസ്തികയിൽ 18 മുതൽ 30 വയസ്സുവരെയുമാണ് പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽ ജനറൽ വിഭാഗത്തിന് 10 വർഷവും SC/ST വിഭാഗത്തിന് 15 വർഷവും OBC വിഭാഗത്തിന് 13 വർഷവും വയസ്സിളവ് ലഭിക്കും. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും SC/ST വിഭാഗക്കാർക്കും മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്കും വിമുക്ത ഭടന്മാർക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയുള്ളവർക്കും 250 രൂപയാണ് അപേക്ഷ ഫീസ്. ഇവർ പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരികെ ലഭിക്കും. ഈ വിഭാഗങ്ങളിലൊന്നും ഉൾപ്പെടാത്തവർക്ക് 500 രൂപയാണ് അപേക്ഷ ഫീസ്. ഇവർ പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ ലഭിക്കും. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. ജൂലൈ 31 വരെ ഫീസ് അടയ്ക്കാം. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, സർട്ടിഫിക്കറ്റ് പരിശോധന, മെഡിക്കൽ പരിശോധന എന്നിവ നടത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം 02/2026 എന്ന നമ്പറിൽ എല്ലാ RRBകളുടെയും വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റ് വിലാസമായ www.rrbtiruvananthapuram.gov.in സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 29 ആണ്. അപേക്ഷയിൽ തിരുത്തൽ വരുത്തേണ്ടവർക്ക് നിർദ്ദിഷ്ട ഫീസോടുകൂടി ഓഗസ്റ്റ് 1 മുതൽ 10 വരെ അവസരമുണ്ടാകും. ജാർഖണ്ഡിലെ ധൻബാദിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വിവിധ വകുപ്പുകളിലായി ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട്, ജൂനിയർ അസിസ്റ്റന്റ്, ജൂനിയർ ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് സിസ്റ്റം എഞ്ചിനീയർ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾ www.iitism.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ആഗസ്റ്റ് 6 ആണ്. മണിപ്പൂരിലെ ഇംഫാലിലുള്ള കേന്ദ്ര സർവകലാശാലയായ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ അധ്യാപക തസ്തികകളിലേക്കും ഡെപ്യൂട്ടി കൺട്രോളർ, അസിസ്റ്റന്റ് ലൈബ്രേറിയൻ, സെക്ഷൻ ഓഫീസർ, പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഫിസിയോതെറാപ്പിസ്റ്റ്, അക്കൗണ്ടന്റ്, ലൈബ്രറി അസിസ്റ്റന്റ്, നഴ്സിംഗ് അറ്റൻഡന്റ് തുടങ്ങിയ അനധ്യാപക തസ്തികകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഫോം പൂരിപ്പിച്ച് തപാൽ മുഖേനയോ ഇമെയിൽ മുഖേനയോ അപേക്ഷിക്കണം. വിലാസം ഉൾപ്പെടെ വിശദവിവരങ്ങളും അപേക്ഷ ഫോമും www.nsu.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 31 ആണ്. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ജൂലൈ 30 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. മീഞ്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 27 രാവിലെ 10:30 മീഞ്ച ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും. യോഗ്യത +2

ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35 ആശയം ആവിഷ്കാരം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എ കെ രതീഷ്, കവിതാനാഥ്.

0: ആകാശവാണി കണ്ണൂർ.
1: കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. കാവ്യവിചാരം. ഇന്ന് ഈ പരമ്പരയിൽ
2: കണ്ണൂരിൽ നടന്ന കൈരളി ഇന്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവലിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ. പുതുകവിതയിലെ കണ്ണാടികൾ. അമൃത കേളകം. ഡോക്ടർ ആതിര ആർ, ആദി, അതുൽ പൂതാടി എന്നിവരുടെ നിരീക്ഷണങ്ങൾ.
3: ആതിരയുടെ കവിത മീൻമണമേ എന്ന ഇതിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൊല്ലിക്കേട്ട കവിതയാണ് തോറ്റുപോയവർ ജീവിക്കുമ്പോൾ എന്നുള്ളത്.
2: കൂടെ ഡോക്ടർ പി മഞ്ജുള.
3: അതുപോലെ തന്നെ എനിക്ക് ഹൃദയം തൊട്ടൊരു കവിതയാണ് മരിച്ചുപോയവളുടെ മുറിയിലേക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ സാധാരണയായി ഇപ്പോൾ ആദ്യകാലത്തെ ഒരു സ്ത്രീ ജീവിത അനുഭവങ്ങളൊക്കെ എടുത്തു നോക്കിയാണ്, ഗീതാഹിരണ്യൻ്റെ ആയാലും അനിതാ തമ്പി ആയാലും അതുപോലെ തന്നെ സാവിത്രി രാജീവൻ, ബിന്ദുകൃഷ്ണ തുടങ്ങിയ ഒരു സ്ത്രീ എഴുത്ത് അല്ലെങ്കിൽ സ്ത്രീപക്ഷ എഴുത്ത് എന്ന് പറയുന്ന തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനുഭവങ്ങളെ കോറിയിട്ട് പോവുക എന്നതിനപ്പുറത്തേക്ക്, ഇത് എൻ്റെ അനുഭവമാണ് എന്ന് പറയുന്നതിനല്ല, അതിനപ്പുറത്തേക്ക് ഒരു വെളിച്ചം വീശുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആതിരയുടെ കവിതകളിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം അതാണ്. ആതിര നിരാശപ്പെടേണ്ട കാര്യങ്ങളിലെല്ലാം തന്നെ ഭയങ്കര പ്രത്യാശ വെച്ചു പോകുന്നു എന്നുള്ളതാണ്. തോൽവിയും മരണവും ഒരു നിരാശയുടെ മുദ്രകളായി നമ്മൾ കാണുന്നിടത്താണ് എനിക്ക് തോന്നി മരിച്ചുപോയവരുടെ മുറിയിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ കാണുന്ന എല്ലാ വസ്തുക്കളിലും ജീവിതത്തെയാണ് തൊടാൻ പറ്റുന്നത്. അവിടെ പോലും നമുക്ക് ഒരു നിരാശയല്ല ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രത്യാശയുടെ ഒരു സ്ത്രീ സ്വത്വ ജീവിതത്തിൽ നിന്നേ അല്ലെങ്കിൽ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്കുള്ള ഒരു വെളിച്ചം, മാറ്റമാണ് അത്തരത്തിലുള്ളൊരു മാറ്റം ഈ ഒരു എഴുത്ത്. തോറ്റുപോയവരുടെ ബാധ്യത, നമ്മൾ പറയുന്നത് പോലെ തോറ്റുപോയവർ തൊട്ടടുത്ത നിമിഷം മരിച്ചു പോകുമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ആരാണ് അതിരയോട് പറഞ്ഞത്, അതിര തോറ്റുപോയവർ എന്നും വിജയിക്കുന്നവരാണ് അല്ലെങ്കിൽ വിജയസാധ്യതയുള്ളവരാണെന്ന് തോന്നൽ, മരിച്ചവരുടെ മുറിയെ ഇത്ര സമ്പന്നമാക്കാൻ ഇങ്ങനെ സാധിച്ചു?
4: അതായത് നമ്മളൊക്കെ വായിക്കുമ്പോഴും, കവിത എന്ന് മാത്രമല്ല ഏത് സാഹിത്യ കൃതികൾ വായിക്കുമ്പോഴും, നമ്മൾ വായിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ പല സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ ദുഃഖങ്ങളിലേക്കാണ് കൂടുതൽ നോക്കുക. ആ വിഷമങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒരു നുറുങ്ങോ വെട്ടം കിട്ടുമോ എന്നാണ് വായനയിലൂടെ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറ്. വ്യക്തിപരമായിട്ട് ഞാൻ അതിനാണ് ശ്രമിക്കുക. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലെങ്കിൽ ആ പുസ്തകം തരുന്ന എല്ലാ പിരിമുറുക്കങ്ങൾക്കും അവസാനം ആ പുസ്തകം അടച്ചു വെച്ച് അല്ലെങ്കിൽ മറ്റൊരു ദിവസം അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ അല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന വഴികളിൽ എന്തെങ്കിലും തെറ്റ് എൻ്റെതായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തി ഒരു വെളിച്ചത്തിലേക്ക് പോവാൻ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് ഞാൻ എപ്പോഴും വായനയിൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എഴുത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു കവിത വായിച്ച് അത്രയും വിഷാദത്തിലിരിക്കുന്ന

അബദ്ധത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് മുന്നോട്ട് നോക്കാൻ തന്റെ ജീവിതരേഖയെ കുറച്ചുകൂടി നീട്ടി വരക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ കവിതയിലൂടെ വായനക്കാർക്ക് ലഭിക്കണം. വായനക്കാർക്ക് മാത്രമല്ല, തോറ്റുപോകുന്ന അവസരങ്ങളിൽ, വിഷമിച്ചിരിക്കുന്ന അവസരങ്ങളിൽ എനിക്ക് കൂടി ലഭിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അത്തരം കവിതകൾ ഉണ്ടാവുന്നത്. പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കവിതകളൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതാണ്, അതങ്ങനെ വന്നു പോകുന്നതാണ് എന്നൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഞാൻ അതിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കും വളരെ ബോധപൂർവ്വം ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്, വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മൾ മുന്നോട്ട് നടന്ന വഴികളുണ്ട്, നമ്മൾ മുന്നോട്ട് വെച്ച കാലുകളുണ്ട്. അതിൽ കവിതയിലെയോ എഴുത്തിലെയോ നമ്മുടെ പ്രസംഗത്തിലെയോ നമ്മുടെ ഇടപെടലിലെയോ ഒരു വാക്കുകൊണ്ട് ആ മുന്നോട്ട് വെച്ച ഇടത്തു നിന്ന് വീണ്ടും പിന്നോട്ടേക്ക് വരാൻ, അത് ഞാൻ കാരണം അങ്ങനെ സംഭവിക്കരുത് എന്ന് കൃത്യമായിട്ടുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കവിതയിലെ ആശയങ്ങളാണെങ്കിലും അതിലെ വാക്കുകളാണെങ്കിലും നമുക്ക് പലതരത്തിൽ വാക്കുകളെ സ്വീകരിക്കാം. ഇപ്പം ഒരു വാക്കിന് തന്നെ പല പര്യായങ്ങൾ ഉണ്ടാവുന്ന സ്ഥിതിക്ക് ആ വാക്കെടുക്കുമ്പോൾ ഒരു വാക്കിപ്പം സ്നേഹം എന്ന് പറയുന്ന വാക്കിന് പല പര്യായങ്ങളുണ്ട്. അപ്പോൾ ഓരോ കവിതയിലും ആ വാക്കിൻ്റെ പര്യായങ്ങളിൽ ഏതാണ് അതിന് കൂടുതൽ ഭംഗി നൽകുന്നത്, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഒരു ഉറച്ച ശബ്ദം നൽകുന്നതെന്ന് നോക്കി തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ തോറ്റുപോയവർ ജീവിക്കുമ്പോൾ എന്നുള്ള കവിത എല്ലാവരെയും തൊട്ട കവിതയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് വരുന്ന മെസ്സേജുകൾ, എനിക്ക് വരുന്ന ഫോൺ കോളുകൾ എന്നൊക്കെ പറയുന്നത് ഈ കവിതയിലാണ് കൂടുതൽ പേരുള്ളത്. അതിശയോക്തിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയത് ജീവിതം മതിയായി എന്ന് തോന്നിയപ്പോൾ കൃത്യസമയത്താണ് ഞാൻ ആ കവിത കേട്ടത്. കവിത ചൊല്ലുമ്പോൾ അത് കുറച്ചുകൂടെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആ കവിത കേട്ടപ്പോൾ കുറച്ചുകൂടെ ജീവിക്കാൻ തോന്നി, അല്ലെങ്കിൽ എന്നെ പരിഹസിച്ച മനുഷ്യർക്ക് മുന്നിൽ എനിക്ക് ചിലത് ചെയ്ത് കാണിക്കാനുണ്ട് എന്നുള്ള തോന്നലുണ്ടായെന്ന് പല മനുഷ്യരും പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരുടേതുമാണ് ഈ ലോകം. നമ്മളിപ്പം എന്നെയോ ആദിയോ അതുലിനെയോ അമൃതയോ ഒക്കെ ഇപ്പം കുറച്ച് പേര് വായിക്കാനോ അല്ലെങ്കിൽ ആതിര എന്ന് പറയുമ്പോൾ ആ ഇന്ന ഈ കുട്ടിയല്ലേ എന്ന് തിരിച്ചറിയുന്നത് നമ്മൾ നമ്മുടെ എഴുത്തിലൂടെ മുന്നോട്ട് വന്ന് നമ്മുടെ പേര് ചെറുതായെങ്കിലും അവിടെ അടയാളപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ്. അതിനു മുന്നേ ഉള്ള വഴികളിൽ എത്രയോ തോൽവികൾ, അല്ലെങ്കിൽ എത്രയോ പരിഹാസങ്ങൾ, അല്ലെങ്കിൽ എത്രയോ പിൻവാങ്ങലുകൾ, അല്ലെങ്കിൽ മതിയായി എന്ന് തോന്നിയിടത്തു നിന്നൊക്കെ നമ്മളെല്ലാവരും മുന്നോട്ട് വന്നത്. അപ്പം ജയിച്ചു കഴിയുമ്പോഴാണ് പലപ്പോഴും മനുഷ്യരെ മറ്റു മനുഷ്യരെ അംഗീകരിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നത്. അതിനൊക്കെ പുറത്ത്, അല്ലെങ്കിൽ അതിനൊക്കെ പിന്നിൽ നമ്മൾ കടന്നു വന്ന, അത് പ്രായത്തിൻ്റെതൊന്നും കാരണം എൽ കെ ജി കുട്ടിക്കാണെങ്കിലും പത്താം ക്ലാസ്സിലൊരു കുട്ടിക്കാണെങ്കിലും നമ്മളെ പോലെയുള്ളവർക്കാണെങ്കിലും അവരുടേതായ ജീവിത പ്രശ്നങ്ങളുണ്ട്, അവരവരുടേതായ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് മനുഷ്യർ നമ്മെ തിരിച്ചറിയുന്നത്. അപ്പോൾ അതിനൊക്കെ പുറമെ നമ്മളിങ്ങനെ തോറ്റു തോറ്റു പലതരത്തിലുള്ള അപകർഷതാബോധങ്ങളിലൂടെ, അല്ലെങ്കിൽ പല വഴികളിൽ ഇങ്ങനെ ചിതറിപ്പോയി പതറിപ്പോയി അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് ഓടി വിജയത്തിലേക്ക് കൊതിക്കുമ്പോൾ അവർക്ക് എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു ധൈര്യമായിട്ട് അങ്ങനെയുള്ള കവിതകൾ മാറണം. എൻ്റെ കവിത എന്നുള്ളതല്ല, അത്തരത്തിൽ എല്ലാ കവിതകളും അങ്ങനെ മാറണം. അപ്പം തോറ്റുപോയവർക്ക് ചിലപ്പോൾ വീണ്ടും വീണ്ടും തോറ്റുപോയെന്ന് വരാം, പക്ഷെ അവർക്ക് കൂടെ ജീവിക്കാനുള്ളതാണ് ഈ ലോകം. അപ്പം തോറ്റുപോയവരൊക്കെ തൊട്ടടുത്ത നിമിഷം മരിച്ചു പോകുന്നുവെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? ഒരിക്കൽ തോറ്റവർക്ക് പിന്നീട് എല്ലാം എളുപ്പമാണ്. അപ്പോൾ ഒരിക്കലും നിരന്തരം നിങ്ങൾ മുറിവേൽപ്പിച്ചതിനെ കുറിച്ച് അവർ ഓർമ്മിക്കുന്നില്ല. കാരണം നിങ്ങൾ കാണാത്ത ഉദയാസ്തമയ ഭംഗികളെക്കുറിച്ച്, നിങ്ങൾ കാണാത്ത വെയിലുമ്മകളെക്കുറിച്ച്, എന്തിന് കാപ്പിത്തോട്ടങ്ങൾക്കിടയിൽ പാറിപ്പറക്കുന്ന മരതക വണ്ടുകളെക്കുറിച്ച് പോലും നിങ്ങൾക്കവർ പറഞ്ഞു തരും. നോക്കൂ, തോറ്റുപോയവരൊക്കെ പുതിയ ചരിത്രം എഴുതുന്നവരാണ്, അതിൽ നിങ്ങളൊക്കെ മരിച്ചുപോയവരാണ്. അപ്പോൾ തോറ്റുപോയവർക്കൊക്കെ ഒരു ചരിത്രം എഴുതാനുണ്ട്. ആ ചരിത്രം വായിച്ചുകൊണ്ട് മാത്രമേ, ആ ചരിത്രത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എല്ലാവർക്കും വിജയത്തിലേക്ക് നടക്കാൻ കഴിയൂ. അതുകൊണ്ട് തോറ്റുപോയവരുടേത് കൂടിയാണ് ഈ ലോകമെന്ന് പറഞ്ഞ് ആ ധൈര്യത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നാണ് തോന്നാറുള്ളത്. തോറ്റുപോയവർ ജീവിക്കുമ്പോൾ ഞാൻ 2020 എഴുതിയ കവിതയാണ്. ഈ തോറ്റുപോകുന്നത് ജീവിതത്തിൽ ഉടനീളം ഏതൊക്കെ തലമുറകൾ മാറി മാറി വന്നാലും അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കവിതയാണ്. അതുകൊണ്ട് അത് കാലാതിവർത്തിയായി അതിപ്പോൾ ആരെഴുതിയാലും അതിങ്ങനെ വായിക്കപ്പെടും, അല്ലെങ്കിൽ നിലനിന്നു പോകുന്നുള്ളതൊരു സത്യമാണ്. ആ രീതിയിലാണ് ആ കവിതകൾ തമ്മിലുള്ള ബന്ധം വരുന്നത്. വ്യക്തിപരത ആർക്ക് പ്രശ്നമാവുന്നുണ്ടോന്നാണ്, നമുക്കാണോ വായനക്കാർക്കാണോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. കാരണം ഞാൻ എന്ന് എഴുതുമ്പോൾ വായിക്കുന്നത് നമ്മളെന്നാണ്. ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതൊരിക്കലും എഴുതി കഴിഞ്ഞാൽ അതെൻ്റേത് മാത്രം ആവുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് നമ്മുടെ ഒക്കെ കവിതകൾ വായിക്കപ്പെടുന്നത്. അത് എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാവരുടെയും ആവുന്നത്, എല്ലാവരുടെയും അനുഭവങ്ങളാവുന്നത് കൊണ്ട് കൂടിയാണ്. അതിപ്പം എത്ര ഹസ്വമേ പൂവിൻ മണം എത്രമേൽ തീവ്രമേ മീൻമണം എന്ന് എഴുതുമ്പോൾ അത് കേവലമായൊരു സ്നേഹത്തെയോ ഒരു പ്രണയത്തോ മാത്രമല്ല, അനശ്വരമായൊരു സ്നേഹത്തെ നിലനിർത്തി പോകുന്ന മണം അത് കേവലമായ നശ്വര പൂവിൻ്റെ മണമായി മാത്രം മാറാതെ നമ്മൾ എത്ര കഴുകി മാറ്റിയാലും, എത്ര സോപ്പിട്ട് എത്ര മണമുള്ള ലോഷൻ ഉപയോഗിച്ച് കഴുകിയാലും മാറാതെ നിലനിൽക്കുന്ന ഒരു മീൻമണമായിട്ട് ഈ ലോകം മുഴുവൻ അനശ്വരമായ സ്നേഹമായിട്ട് നിലനിൽക്കണം എന്നുള്ളൊരു ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സാംസ്കാരികപരമായിട്ടുള്ള നമ്മുടെ എല്ലാതുമായ ഒരു സ്നേഹമായിട്ടൊന്ന് മാറുകയാണ്. ആ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും.

0: നമ്മളും നമ്മള് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ഏറ്റവും ചെറിയൊരു കാര്യത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പോലും അത് വായിക്കുമ്പോൾ അത് എല്ലാ മനുഷ്യരുടേതും ഈ സമൂഹത്തിൻ്റെതും എല്ലാവരുടെയും കൂടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പുതു കവിതകൾ ഒരിക്കലും അവനവനിലേക്ക് അല്ലെങ്കിൽ അവരവരിലേക്ക് മാത്രമായി ഒതുങ്ങാതെ അത് ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങി ഏറ്റവും വിശാലമായ ഒന്നിലേക്ക് അതിൻ്റെ ക്യാൻവാസ് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: ആദിയിലേക്ക് വരികയാണെങ്കിൽ ആദിയുടെ പുതിയ പുസ്തകം മുടിത്തി വായിച്ചപ്പോഴേ വളരെ മനോഹരമായി എനിക്ക് തോന്നിയൊരു കവിതയാണ് മദനൻ. രമണനും മദനനും തമ്മിലുള്ള ഒരു സംഭാഷണ രീതിയിൽ എഴുതിയ കോൺവെർസേഷൻ രൂപത്തിലുള്ള ഒരു കവിതയാണത്. ഇത്തരത്തിലുള്ള കവിതയിലെ മാറ്റങ്ങൾ കുറിപ്പുകളായിട്ട് സംഭാഷണങ്ങളായിട്ടൊക്കെ കവിത പലതരത്തിലുള്ള രൂപഘടന ആഖ്യാന തന്ത്രങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ആദി പറയുന്ന ഒരു കാര്യമുണ്ട്, ആദി പാവക്കുട്ടിയെ മോഹിച്ച, ആൺകുട്ടികളെ മോഹിച്ച, ആ നിശബ്ദതയെ ഭേദിച്ച ആദി ശരിക്കും ഭേദിച്ചത് ഒരു രാഷ്ട്രീയ അടിച്ചമർത്തലിനെ കൂടെ തന്നെയല്ലേ. മദനനും രമണനും എന്ന് പറയുന്ന, നമുക്കറിയാം കിഷോർ കുമാർ ഗേ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആദി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഗേ സംസ്കാരത്തെ അല്ലെങ്കിൽ ആ ഒരു ജീവിതാവസ്ഥയെ മദനൻ രമണൻ എന്ന കവിതയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വജീവിതവുമായിട്ട് അതിന് എത്രമാത്രം താദാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
2: ഞാൻ മലയാളത്തിൽ ഗവേഷണം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം മലയാള സാഹിത്യമായിട്ട് നിരന്തരം ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഭാഷയായിട്ടും. അപ്പം വായനയുടെ സന്ദർഭത്തിലും ഉടനീളം എനിക്ക് എന്നെ കാണാൻ ഒരു കണ്ണാടി ഉണ്ടായിരുന്നില്ല. എല്ലാ ക്യൂർ വ്യക്തികളും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് നമ്മളെ കാണാൻ ഒരു കണ്ണാടി വേണം. നമ്മൾ കാണുന്ന സിനിമകൾ, നമ്മൾ വായിക്കുന്ന നോവലുകൾ, കഥകൾ, കവിതകൾ എപ്പോഴും നമ്മളെയല്ല, വേറെ നമുക്കൊട്ടും പരിചയമില്ലാത്തൊരു ലോകത്തെയാണ് എപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ഏലിയനേഷൻ തോന്നിക്കൊണ്ടിരിക്കും. അപ്പം എഴുതി തുടങ്ങുന്ന അതുകൊണ്ടാണ് ഞാൻ ജീവിച്ച ജീവിതം ഭാഷയിൽ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു തോന്നലിൻ്റെ പുറത്താണ് എഴുത്തിലേക്ക് വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും എഴുത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ സമയത്ത് നിലവിലുള്ള ഈ ആഘോഷിക്കപ്പെട്ട കാനനുകളുടെ, പ്രധാനമായിട്ടും നമ്മൾ ആഘോഷിച്ച പ്രധാനപ്പെട്ട മലയാളത്തിലെ കൃതികളെ പുതിയ രീതിയിൽ എങ്ങനെ സമീപിക്കാൻ വേണ്ടി പറ്റും, ആ രീതിയിലാണ് പുതിയ പുസ്തകത്തിൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തിനെ തിരിച്ചു വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചങ്ങമ്പുഴയുടെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട മലയാളികളൊക്കെ കാണാപ്പാഠം പഠിച്ച ഒരു കവിതയാണ് രമണൻ എന്ന് പറയുന്നത്. ആ കവിതേനെ മറ്റൊരു പെർസ്പെക്റ്റീവിൽ എങ്ങനെ വായിക്കാൻ വേണ്ടി പറ്റും, രമണനും മദനനും തമ്മിലുള്ള സൗഹൃദത്തിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, പ്രണയം പരാജയപ്പെടുന്ന സമയത്തും സൗഹൃദം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു തുടർച്ച ഉണ്ടാക്കിയെടുക്കുന്നത്, രമണനും മദനും തമ്മിലൊരു പ്രേമത്തിൻ്റെ സാധ്യതയുണ്ടോ, ആ രീതിയിലാണ് ആ കവിത പുരോഗമിക്കുന്നത്. ആ ചങ്ങമ്പുഴയുടെ അതേ രൂപത്തിന് ആ കവിത എങ്ങനെയാണോ മുന്നോട്ട് പോയിട്ടുള്ളത് അതേ രൂപത്തിനെ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ കവിത മദനൻ എന്ന് പറയുന്ന ഒരു കവിതയും എഴുതിയിട്ടുള്ളത്, ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ആ രീതിയിൽ നിലനിൽക്കുന്ന സാഹിത്യത്തിൻ്റെ പ്രബലമായിട്ടുള്ള പാഠങ്ങളോട് എൻഗേജ് ചെയ്യുക എന്നുള്ളൊരു യുക്തിയിലാണ് ഈ രീതിയിൽ ചങ്ങമ്പുഴയോടും അതേപോലെ തന്നെ ഒ വി വിജയനോടൊക്കെ എൻഗേജ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നത്. അത് പ്രധാനമായിട്ടും ഈ ഒരു ലാക്ക്, നിലവിലുള്ള സാഹിത്യത്തിൽ നമ്മുടെ ഒരു വിടവുണ്ട്. അപ്പം ആ വിടവിനെ ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ആ വിടവിനോട് ഏതെങ്കിലും തരത്തിൽ പിരിമുറക്കം ഉണ്ടാക്കാനുള്ള ശ്രമമായിട്ടാണ് അത്തരത്തിലുള്ള സാഹിത്യ രചനകൾ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കാണാൻ ഒരു കണ്ണാടി എപ്പോഴും ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ തരത്തിലുള്ള സാഹിത്യ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ മൂല്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: വളരെ കൃത്യമായ ഉത്തരമാണ്. കാരണം നമ്മൾ തന്നെയാണ് നമുക്ക് കണ്ണാടിയായി മാറേണ്ടത് എന്നുള്ള ഒരു രാഷ്ട്രീയം അതിൽ വന്നിട്ടുണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതുലിൻ്റെ കവിതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉപ്പിലെ മുത്തി എന്ന് പറയുന്ന ഒരു കവിത, അതുപോലെ തന്നെ ധനുഷ്കോടിയിലേക്ക്, രണ്ടും വ്യത്യസ്തമായ രണ്ട് കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പോലും ധനുഷ്കോടിയിലെ കവിത തുടങ്ങുന്നതിൽ കുടഞ്ഞിട്ട കുപ്പിവള പൊട്ടുകൾക്കിടയിൽ നഖം കൊണ്ട് കോറിയിടുന്ന നദികൾക്കിടയിലൂടെ ഇത്തരത്തിലുള്ള ബിംബങ്ങൾ, എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇപ്പം നാലുപേരുടെ കവിതകളിലേക്ക് വായിച്ചു കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ളൊരു നമ്മുടെ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ, അത്തരത്തിലുള്ള ബിംബങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നുണ്ട്. ഉപ്പിലമുത്തിയിലായാലും വിശ്വാസങ്ങളുടെയും മുത്തിയുടെ ഒരു കടന്നുകയറ്റവും ഒക്കെ കാണാൻ പറ്റും. ഉപ്പിലമുത്തിയും ധനുഷ്കോടിയും എങ്ങനെയാണ് ഈ ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ ബിംബം അല്ലെങ്കിൽ ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള ബിംബങ്ങളിൽ നിന്നും വ്യത്യസ്തത കൊണ്ടുവന്ന കവിത എന്ന നിലയിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നത്, അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണ് ധനുഷ്കോടിയുടെ?
3: ഞാനൊരു ഒരു കവിത എഴുതുമ്പോൾ ആ കവിത മുന്നേ എഴുതിയ കവിതയിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതായത് ഒരേ പാറ്റേണിൽ എഴുതാൻ ശ്രമിക്കാത്ത, അതിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എഴുതുന്ന സമയത്ത് ഈ കവിതയിൽ പുതിയതായി അല്ലെങ്കിൽ ഞാൻ മുന്നേ എഴുതിയിരുന്നവയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് ഭാഷയിലോ അതിൻ്റെ പ്രമേയത്തിലോ അതിൻ്റെ എഴുത്തു രീതിയിൽ എന്തെങ്കിലും ഒന്ന് പുതുക്കമായിട്ട് കൊണ്ടുവരണമെന്ന ആഗ്രഹത്തിന് പുറത്താണ് ഇത്തരത്തിൽ ഈ ഉപ്പില നിത്തിയിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് എത്തുമ്പോൾ ഈ സൂചിപ്പിച്ച ഈ മാറ്റം ഉണ്ടാവുന്നത്. ഒരു തരത്തിൽ അത് ചില അപൂർണതകളെ മറികടക്കൽ കൂടിയാണ്. ഇപ്പോൾ കൽപ്പറ്റ നാരായണൻ കവിതയുടെ ജീവചരിത്രം എന്ന പുസ്തകം എഴുതുമ്പോൾ അതിൽ പറയുന്നുണ്ട്, എല്ലാ അർത്ഥങ്ങൾക്കും വെവ്വേറെ പദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ രൂപകങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല, ഒന്ന് മറ്റൊന്നിനെ പ്രതിനിധി

0: സ്ഥിരീകരിച്ചിരുന്നില്ല എങ്കിൽ പ്രതീകങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല, രൂപകങ്ങളില്ലായിരുന്നുവെങ്കിൽ ഭാഷ ഉണ്ടാകുമായിരുന്നില്ല, ഈ ഭാഷ അപൂർണമല്ലായിരുന്നുവെങ്കിൽ കവിത ഉണ്ടാവുമായിരുന്നില്ല എന്നതാണ്. ഭാഷയുടെ അപൂർണതകളെ, മനുഷ്യൻ്റെ ജീവിതത്തിലെ അപൂർണതകളെ, ചരിത്രത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഇത്തരത്തിലുള്ള അപൂർണതകളെ മറികടക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് കവിത എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ണാടികളെക്കുറിച്ച് പറഞ്ഞു വന്നതുകൊണ്ട്, പുതുകവിതയിലെ കണ്ണാടികൾ എന്നതാണല്ലോ നമ്മുടെ വിഷയം, അതിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ പുതിയ കാലത്തെ പുതുകവിതകളുടെ ഒരു പ്രത്യേകത അത് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഫലനത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റാലിയൻ കവിയായിട്ടുള്ള ഇറ്റി മാരിനെറ്റി ഈ ബ്രോക്കൻ മിറർ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു മുഴുവൻ കണ്ണാടി നമ്മളെ ഗൃഹാതുരത്വത്തിലും അതുപോലെ ആത്മാഭിനിവേശത്തിലും എല്ലാം കുടുക്കി നിർത്തുമ്പോൾ ഒരു ബ്രോക്കൻ മിറർ, ഒരു പൊട്ടിയ മിറർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള, ഒന്നിലധികമായിട്ടുള്ള, ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള, ചിന്ന ഭിന്നമായിട്ടുള്ള കാഴ്ചകളെ, പ്രതിഫലനങ്ങളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ ഫ്രാഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ ഒരു കാലമാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി ഉണ്ട്. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, റിയാലിറ്റിയെ മറ്റൊരു പ്രതീതിയായി സൃഷ്ടിച്ചുകൊണ്ടുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി. എന്നാൽ ഫ്രാഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നത് കുറച്ചുകൂടി പുതിയ കാലത്തോട് ചേർന്ന് നിൽക്കുന്ന, ഡിജിറ്റൽ സമൂഹമായിട്ട്, ഡിജിറ്റൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഫ്രാഗ്മെൻറ്റഡ് റിയാലിറ്റി. നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ശരികളെ, പോസ്റ്റ് ടോത്തൽ ഇഷ്ടാനുസരണമുള്ള ശരികളെ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ശരികളെ സൃഷ്ടിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഡിജിറ്റൽ യുഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫ്രാഗ്മെന്റ്സിനെ പല തരത്തിലുള്ള ഒരേ കാഴ്ചയുടെ അല്ലെങ്കിൽ ഒരേ ആശയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രതിഫലനങ്ങളെ സൃഷ്ടിക്കാൻ പുതുകവിതയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് ഒരു പ്രത്യേകത. അതേസമയം തന്നെ ഈ പുതിയ കാലത്തെ സ്റ്റാറ്റസ് കവിതകളെയും, സ്റ്റാറ്റസിലൂടെ വരുന്ന അത്തരത്തിലുള്ള പാരലലായിട്ട് പോകുന്ന ഒരു കവിതാ സംസ്കാരത്തെയും നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അതിന് കൂടുതൽ ബന്ധം ഈ ദാവോയിസത്തിൻ്റെ ഒക്കെ ഫൗണ്ടേഷണൽ ടെക്സ്റ്റായിട്ട് പറയുന്ന സുഷാങ്സി ആ പുസ്തകത്തിലെ പെർഫെക്റ്റ് മിറർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ദ പെർഫെക്റ്റ് മിറർ, അതായത് പ്രതിഫലനം ചെയ്യുന്ന വസ്തു അതിന് മുൻപോ പിൻപോ ഇല്ലാതെ കറയില്ലാത്ത ഒരു വസ്തുവായി ഈ കണ്ണാടി കാണപ്പെടുന്നു. അതിന് മുൻപ് അതിൽ പ്രതിഫലിച്ചതുമായിട്ട് അതിന് ബന്ധമില്ല, അതിന് ശേഷം വരാൻ പോകുന്നതുമായിട്ടും ബന്ധമില്ല. അതായത് നിശ്ചലമായൊരു നദി അതിന് മുകളിൽ പോകുന്ന പറവകളെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ, അതിനുശേഷം കടന്നു വരുന്ന മേഘങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ, ഒന്നിനോടൊന്നിന് മാത്രം പ്രതിഫലിപ്പിച്ചുകൊണ്ട് അതിന് മുന്നോ ശേഷമോ ഉള്ള ബന്ധം പുലർത്താതെ നിലനിൽക്കുന്നു, കറ കളഞ്ഞ ഒരു വസ്തുവായി നിലനിൽക്കുന്നു എന്നതാണ്. അപ്പോൾ 24 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ഒരു സമയത്തിനകത്ത് നിൽക്കുന്ന അത്തരത്തിൽ വിവരങ്ങൾ, ഇൻഫർമേഷൻ റിയാലിറ്റി നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള സ്റ്റാറ്റസ് കവിതകൾക്ക് ബന്ധം ഈ പറയുന്ന കറകളഞ്ഞ ഈ കണ്ണാടി എന്ന ഇതുമായിട്ടാണ്. അതേസമയം ഫൂക്കോയുടെ ദ അൺസീൻ മിറർ എന്ന് പറയുന്ന ഒരു സങ്കല്പം പറയുന്നത് കണ്ണാടി എന്ന് പറയുന്നത് പ്രതിഫലിപ്പിക്കുക മാത്രമല്ല ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അതായത് കേവലമായിട്ടുള്ള പ്രതിഫലനം എന്നതിലപ്പുറം അത് മറ്റെന്തിനെയോ ഉദ്ബോധിപ്പിക്കുകയും അതിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ദാർശനികൻ എന്നത് സമൂഹം ഭയപ്പെടുന്ന കണ്ണാടിയായി മാറണം എന്നതാണ് ആ ഒരു കൺസെപ്റ്റിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കാണേണ്ടാത്തവയെ കാണിച്ചു കൊടുക്കുന്ന കണ്ണാടിയാണ് ഫൂക്ക് ഉദ്ദേശിക്കുന്ന ഈ കണ്ണാടി. അപ്പോൾ ഈ പ്രതിഫലനത്തെ മൂന്ന് തരത്തിലെടുത്താൽ, ഒന്ന്, കണ്ണാടികൾ ചെയ്യുന്നത് എല്ലാവരും കാണുന്നത് കാണിക്കുന്നു; രണ്ട്, ആരും കാണാത്തത് കാണിക്കുന്നു; മൂന്ന്, ആർക്കും കാണേണ്ടാത്തവയെ കാണിക്കുന്നു. ഇത് പൊളിറ്റിക്കലാണ്, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ്. ആർക്കും കാണേണ്ടാത്തവയെ പ്രതിഫലിപ്പിക്കുന്ന, ആരും കാണാത്തവയെ പ്രതിഫലിപ്പിക്കുന്ന സംഗതി എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ്. ഇത് പുതുകവിതയിലേക്ക് എത്തരത്തിൽ വരുന്നുണ്ട് എന്ന് നോക്കിയാൽ വളരെ ഉൾച്ചേർന്ന് കടന്നുകൊണ്ട് അതിൻ്റെ ഭാഷയിലും അതിൻ്റെ പ്രമേയത്തിലും ഗൃഹാതുരത്വത്തിൽ നിന്നും മറ്റൊരു പൊളിറ്റിക്സിനെ എങ്ങനെ ഉണ്ടാക്കാം, പാരമ്പര്യത്തിൽ നിന്നും മറ്റൊരു പൊളിറ്റിക്സിനെ എങ്ങനെ ഉണ്ടാക്കാം, ഇത്തരത്തിലുള്ള ചിന്തകളാണ് പുതുകവിതയിൽ കൂടുതലായിട്ടും കടന്നു വരുന്നുണ്ട് എന്ന് കരുതുന്നു.
1: അമൃതയിലേക്ക് വരികയാണ്. കവിതയ്ക്കൊരു ഭാഷ എന്നത് മാറിയിട്ട് ദൈനംദിന സംസാര ഭാഷ കൂടുതലായി ഇപ്പോൾ കവിതയിൽ കടന്നു വരുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ മാറ്റം എങ്ങനെയാണ് കാണുന്നത്? തൻ്റെ രചനയിൽ അത് സ്വാധീനിച്ചിട്ടുണ്ടോ? നമ്മുടെ ദൈനംദിന സംസാര ഭാഷകൾ, നമ്മൾ വൈരോപ്പള്ളിയുടെയോ അല്ലെ ഇടശ്ശേരിയുടെയോ ഒക്കെ കവിതകൾ എടുത്ത് വായിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ പരസ്പരം എടുത്ത് വായിച്ചാൽ തന്നെ കാണാം. നിത്യം നമ്മൾ കാണുന്ന വാക്കുകളാണ്, സംസാര ഭാഷയിലെ വാക്കുകളാണ്. അപ്പോൾ കവിത കുറച്ചും കൂടെ മൃദുത്വമുള്ളതും ലാളിത്യമുള്ളതുമായി മാറുന്നുണ്ടോ? എന്താണ് അത്തരത്തിലുള്ള ഒരു ഭാഷ സ്വീകരിക്കുന്നതുകൊണ്ട്?
2: അത് കവിതയെ കുറച്ചുകൂടി ജനകീയമാക്കുവാനുള്ള ഒരു ഉപാധിയായി ഞങ്ങളെല്ലാവരും ബോധപൂർവം ചെയ്യുന്ന ഒരു ടെക്നിക്കാണെന്നാണ് എൻ്റെ എഴുത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുക. കാരണം ഒരിക്കലും ഇപ്പോൾ വൈലോപ്പള്ളി വാഷിൻ്റെ ഒരു കവിത, വൈലോപ്പള്ളി പുരസ്കാരം കിട്ടിയ വേദിയിൽ ഞാൻ വേനൽക്കൊരുമഴ എന്ന് പറയുന്ന കവിതയുടെ കുറച്ച് ഭാഗം പാടിയ ഒരു, അതിൽ പല വാക്കുകളും പലർക്കും അറിയില്ല, അതിൻ്റെ ഒരു സ്റ്റഡി ക്ലാസ് തന്നെ ഞാൻ എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മ തുടങ്ങിയ ആ ഒരു തലമുറയിൽ പെട്ടവരോടുകൂടി പര്യായ പദങ്ങളും അങ്ങനെയുള്ള പദസമ്പത്തും ധാരാളമുള്ള ആളുകളുടെ ഒരു ആ ഒരു കാലം എന്ന് പറയുന്നത് ഏകദേശം തീർന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പുതിയ കുട്ടികൾ ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ച ഒരു പാഠ്യപദ്ധതി അനുസരിച്ച് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ നിരാകരിച്ചുകൊണ്ട് കുറച്ചുകൂടി ഇപ്പം കായ് എന്നെഴുതിയാൽ തന്നെ കായ് ഒരു ആശയമാവുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഭാഷയെ ഞങ്ങൾ കൈകാര്യം ചെയ്ത് വന്നതും. അപ്പം നമ്മുടെ കവിത കൂടുതൽ വായിക്കപ്പെടണം എന്നുള്ളത് ഒരു ആവശ്യമാണ്. ഏറ്റവും ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മം കൂടി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് കൃത്യമായും അങ്ങനെയുള്ള വാക്കുകൾ ഞങ്ങൾ ഞങ്ങളുടെ എഴുത്തിൽ അടയാളപ്പെടുത്തുന്നത്. കൂടാതെ എൻ്റെ കവിതയിൽ ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ അന്യം നിന്നു പോകുന്ന ചില മലയാള പദങ്ങൾ കൂടിയാണ്. അത് ഒ എൻ വി മാഷിൻ്റെ ഒരു ലേഖനം പണ്ട് വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പ്രാദേശിക പദങ്ങൾ നമുക്കില്ലാതാവുന്നതോടുകൂടി നമ്മുടെ ചില ചില സാംസ്കാരിക ബിംബങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഒരിക്കലും കിട്ടാതെ പോകുന്ന ചില അറിവുകളാണ് അതോടെ അന്യം നിന്നു പോകുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ കമത്തോട് എന്നുള്ള വാക്കൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കമത്തോട് എന്താണെന്ന് ചോദിച്ച് പലരും വന്നപ്പോൾ കമത്തോടിൻ്റെ ചിത്രം സഹിതം പോസ്റ്റ് ചെയ്ത് കമത്തോടിനെ കുറിച്ച് വിശദീകരണം കൊടുക്കാൻ വേണ്ടി കുരുപ്പുഴ മാഷ് എന്നെൻ്റെ കവിത വായിച്ച ശേഷം അദ്ദേഹം അതിന് നിർബന്ധിതനാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ബോധപൂർവമായൊരു പ്രക്രിയ കൂടി അവിടെ നടത്തുമ്പോൾ തന്നെ ഭാഷയെ കുറെ കൂടി ജനകീയമാക്കുമ്പോൾ ഈ ഒരു കാര്യമാണ് ഞങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. എൻ്റെ കവിതയിൽ ഇപ്പോൾ എല്ലാ കവിതകൾക്കും ഫുൾ എ പ്ലസ് കിട്ടുമെന്നില്ല. എൻ്റെ കവിതയിൽ തന്നെ ഒരു ആവറേജ് കവിതയും നിലവാരമില്ലാത്ത കവിതകളും എല്ലാം ഉണ്ടാവുമായിരിക്കും. പക്ഷേ എൻ്റെ സത്യസന്ധമായിട്ടുള്ള ചില രേഖപ്പെടുത്തലുകളാണ് എൻ്റെ കവിത. ഞാൻ കണ്ട പ്രകൃതി, ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള ജീവിതാനുഭവങ്ങൾ, ജീവിത പരിസരങ്ങൾ. ഭാഗ്യവശാൽ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യം ആയിരുന്നില്ല എനിക്കുണ്ടായിരുന്നത് ഇതുവരെയും. എന്നാൽ ഞാൻ കേട്ട ഒരുപാട് സങ്കട കഥകൾ, ഒരുപാട് പ്രശ്നങ്ങളുടെ കഥകൾ, ഇതെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൻ്റെ ഏറ്റവും സത്യമായ മുഖത്തോടെ എൻ്റെ സൃഷ്ടികളിൽ, കവിതയിലായാലും ചിത്രത്തിലായാലും അതിനെ ആവിഷ്കരിക്കുവാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ഞാൻ ശ്രമിക്കാറുണ്ട്.
3: എൻ്റെ കവിതകളിൽ പല കവിതകളും ഇപ്പം പ്രകൃതി മാത്രമല്ലാതെ വരുന്ന വിഷയങ്ങളായി വരുന്ന പല കവിതകളും ഉണ്ട്. യുദ്ധാനന്തരം, ചിതാകാശത്തിലെ വെളുത്ത പറവുകൾ, സ്ഥിതി, കരിയർ ഗൈഡൻസ്, അങ്ങനെ തുടങ്ങി കുറേ കവിതകൾ എനിക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ എന്തുകൊണ്ടോ ആളുകൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്, അവർ കൂടുതലും ഹൃദയത്തിലേക്ക് ഏറ്റുന്നത് ഞാൻ മുന്നോട്ടേക്ക് വെക്കുന്ന, ഞാൻ എഴുതി ചേർക്കുന്ന പ്രകൃതി ബിംബങ്ങൾ നിറയെ ഉള്ള കവിതകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കവിതകളിൽ പലപ്പോഴും പാരിസ്ഥിതിക ബിംബങ്ങൾ കടന്നു വരുന്നുണ്ട്. അതെൻ്റെ ഒരു പരിസ്ഥിതി ദർശനം കൂടിയാണ്. ഞാൻ മുന്നോട്ടേക്ക് വെക്കുന്ന പാരിസ്ഥിതികമായിട്ടുള്ളൊരു സമദർശനത്തിൻ്റെ ആശയം കൂടിയാണ്. കാരണം പ്രകൃതിയും മനുഷ്യനും ഒരിക്കലും വ്യത്യസ്തരല്ല, അത് രണ്ടും ഇഴചേർന്ന് തന്നെ നിൽക്കുന്നതാണ്. പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല എന്നുള്ള ഒരു മുദ്രാവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതം ഇത്രവരെയും ജീവിച്ചതും ഇനി അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങുന്നതും. അതുകൊണ്ട് തന്നെ ഞാൻ ബോധപൂർവം പ്രകൃതി ബിംബങ്ങളെ കവിതയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു സൗന്ദര്യാത്മകതയായി ഞാൻ സ്വയം വിലയിരുത്താറുണ്ട്. കൂടാതെ മറ്റു പലരും അത് അങ്ങനെ ഉദ്ഘോഷിച്ചിട്ടുമുണ്ട്.
4: ഇനി അമൃത കേളകം തൻ്റെ കവിതകൾ ചൊല്ലുന്നു.
5: പിന്നെയും നിലാവിൻ്റെ നേർത്ത പീലികൾ എൻ്റെ കടലാസുവഞ്ചിയിൽ കവിത വിരിയിക്കുന്നു. നിലാവിൻ്റെ നേർത്ത പീലികൾ എൻ്റെ കടലാസുവഞ്ചിയിൽ കവിത വിരിയിക്കുന്നു. അകലെ വെടിയൊച്ചകളിൽ കൂടപ്പിറപ്പുകൾ നിലവിളി വെട്ടത്തിൽ വട്ടം കറങ്ങുന്നു. തുലാമാസത്തളിർപ്പിൽ ഇളവെയിലുകാഞ്ഞിരുന്ന മഴ എൻ്റെ കനവിൻ്റെ കാണാച്ചില്ലകൾ പിന്നെയും വിരിയിക്കുമ്പോൾ, തുലാമാസത്തളിർപ്പിൽ ഇളവെയിലുകാഞ്ഞിരുന്ന മഴ എൻ്റെ കനവിൻ്റെ കാണാച്ചില്ലകൾ പിന്നെയും വിരിയിക്കുമ്പോൾ, ഇരുണ്ട നിലങ്ങളിൽ ഇത്തിരി ജീവൻ അളന്നു തീരാത്ത മാനങ്ങളിൽ അന്ധാളിച്ചു നിൽക്കുന്നു. ഉച്ചവെയിലുറന്ന് അന്തിച്ചോപ്പിലലിഞ്ഞ് നിറവിൻ്റെ നിലയില്ലാ കയത്തിൽ ഞാനങ്ങനെ നീന്തി തുടിക്കുമ്പോൾ, അരവയറും അത്താഴപ്പഷ്ണിയുമായി അരത്തുണ്ടിടത്തവർ ആവലാതിപ്പായ വിരിക്കുന്നു. ഉച്ചവെയിലുറന്ന് അന്തിച്ചോപ്പിലലിഞ്ഞ് നിറവിൻ്റെ നിലയില്ലാ കയത്തിൽ ഞാനങ്ങനെ നീന്തി തുടിക്കുമ്പോൾ, അരവയറും അത്താഴപ്പഷ്ണിയുമായി അരത്തുണ്ടിടത്തവർ ആവലാതിപ്പായ വിരിക്കുന്നു. നിലാത്തണുപ്പിൽ കിനാവിൻ്റെ മുന്തിരിപ്പാടങ്ങളിൽ ഞാൻ കുറുകിയിരുന്നു കുളിർന്നപ്പോൾ, തീപ്പാടുകൾ തിണർത്ത പുറത്ത് തട്ടി തനിച്ചിരുന്നവർ താരാട്ടുമൂളുകയാവാം. നിലാത്തണുപ്പിൽ കിനാവിൻ്റെ മുന്തിരിപ്പാടങ്ങളിൽ ഞാൻ കുറുകിയിരുന്ന് കുളിർന്നപ്പോൾ തീപ്പാടുകൾ തിണർത്ത പുറത്ത് തട്ടി തനിച്ചിരുന്നവർ താരാട്ടു

0: മുളുകയാവാം. അവിടെ ആളൊഴിഞ്ഞ മൈതാനങ്ങൾക്ക് ആർപ്പുവിളികൾ അന്യമാകുമ്പോൾ ആറടി മണ്ണുമായവ ചടുലവേഗത്തിൽ ചുടല തീർക്കുന്നു. പച്ചതുപ്പിയ മഹാവനങ്ങൾ, പൊട്ടിയൊലിച്ച പെരിയ പുഴ, വെളിച്ചം വിതച്ചുവന്ന വെള്ളിമേഘങ്ങൾ, അരുതരുതെന്ന ആവർത്തനങ്ങളിൽ അല്ലലൊഴിയാതെ അണച്ചു നിൽക്കുമ്പോൾ ലോകം എനിക്കൊരു വീടാവുന്നു. പച്ചതുപ്പിയ മഹാവനങ്ങൾ, പൊട്ടിയൊലിച്ച പെരിയ പുഴ, വെളിച്ചം വിതച്ചുവന്ന വെള്ളിമേഘങ്ങൾ, അരുതരുതെന്ന ആവർത്തനങ്ങളിൽ അല്ലലൊഴിയാതെ അണച്ചു നിൽക്കുമ്പോൾ ലോകം എനിക്കൊരു വീടാവുന്നു. അതിൻ്റെ മുറ്റത്ത് കറങ്ങാത്ത പമ്പരവും പറക്കാത്ത കാറ്റാടിയും കുലുങ്ങിച്ചിരിക്കാത്ത കിലുക്കാമ്പെട്ടിയുമായി വെറുതേയിരുന്നു ഞാൻ വിയർത്തൊലിക്കുമ്പോൾ അളന്നു തിരിച്ച അതിരുകളിൽ അറിയാതെ വിരിഞ്ഞ മഴവില്ല് അകന്നു നിൽക്കുന്നിടങ്ങളെ അറ്റം ചേർത്ത് പിരിച്ചുകിട്ടുന്നു. കഥാവശേഷൻ. ഇരുട്ടിൻ്റെ വേദപാഠങ്ങളിൽ വേരുകൾ അന്വേഷിച്ചിറങ്ങുന്ന കുട്ടി നിലാപ്പുഴയുടെ അറ്റത്ത് പുരാതന നഗരിയിൽ കളിവീട് കെട്ടും. ഇരുട്ടിൻ്റെ വേദപാഠങ്ങളിൽ വേരുകൾ അന്വേഷിച്ചിറങ്ങുന്ന കുട്ടി നിലാപ്പുഴയുടെ അറ്റത്ത് പുരാതന നഗരിയിൽ കളിവീട് കെട്ടും. മുതുവൻ മലയുടെ ഉച്ചിയിൽ കാർന്നോമാരുടെ ചൂട്ടുവെട്ടത്തിൽ എഴുത്ത് നിർത്തിയ പറ്റുപുസ്തകത്തിൽ ജനിമൃതികളുടെ കണക്ക് പെരുക്കും. അങ്ങാടിശ്ശേരിപ്പുഴയുടെ അരക്കനത്തിലെ പഞ്ചാരമണലിൽ വടിവൊപ്പിച്ച് ഹരിശ്രീ കുറിക്കും. അങ്ങാടിശ്ശേരിപ്പുഴയുടെ അരക്കനത്തിലെ പഞ്ചാരമണലിൽ വടിവൊപ്പിച്ച് ഹരിശ്രീ കുറിക്കും. ഇരുവാ കയ്യാലയ്ക്കപ്പുറം പെരുത്തുവന്ന ചിതൽപുറ്റിൽ പൗരാണികനൊരു മുനിയുടെ പൂർവാശ്രമം തേടും. ഇരുവാക്കയ്യാലയ്ക്കപ്പുറം പെരുത്തുവന്ന ചിതൽപുറ്റിൽ പൗരാണികനൊരു മുനിയുടെ പൂർവാശ്രമം തേടും. മുത്തശ്ശിക്കഥയിലെ കരിമ്പനക്കൂട്ടങ്ങളിൽ ബോധനിലാവിൻ്റെ ഇളനീര് തിരയും. ഗുഹാമുഖങ്ങളിൽ ദ്വൈതരൂപങ്ങളെ ഒരൊറ്റ സീമയിൽ അടക്കി നിർത്തും. കുടിയിറക്കങ്ങളും ഏറ്റവും ഒന്നായി ഒരു ചുരത്തിന്മേൽ ഒരുമിച്ചു കാണും. കുടിയിറക്കങ്ങളും ഏറ്റങ്ങളും ഒന്നായി ഒരു ചുരത്തിന്മേൽ ഒരുമിച്ചു കാണും. കഥാന്ത്യത്തിൽ പരിണാമങ്ങളുടെ പൂമ്പൊടിത്തുമ്പത്ത് യുഗാവശേഷനായൊരു ശലഭം അരത്തുണ്ട് ശർക്കര നുണഞ്ഞ് ആനന്ദമൂർച്ഛയിൽ അമരുന്നു. കഥാന്ത്യത്തിൽ പരിണാമങ്ങളുടെ പൂമ്പൊടിത്തുമ്പത്ത് യുഗാവശേഷനായൊരു ശലഭം അരത്തുണ്ട് ശർക്കര നുണഞ്ഞ് ആനന്ദമൂർച്ഛയിൽ അമരുന്നു. അപ്പോൾ പുഴവക്കത്തെ കളിവീട് ആളൊഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ പുഴവക്കത്തെ കളിവീട് ആളൊഴിഞ്ഞു കിടക്കുന്നു.
1: പുതു കവിതയിലെ കണ്ണാടികൾ. തങ്ങളുടെ എഴുത്തനുഭവങ്ങൾ പങ്കുവച്ചത് അമൃത കേളകം ഡോക്ടർ ആതിര ആർ, ആദി, അതുൽ പൂതാടി എന്നിവരാണ്. കൂടെ ഡോക്ടർ പി മഞ്ജുള. കണ്ണൂരിൽ നടന്ന കൈരളി ഇന്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവലിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്.
2: കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. കാവ്യവിചാരം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം ആഹം. കാവാലം നാരായണപ്പണിക്കരുടെ രചനയ്ക്ക്, രവീന്ദ്രൻ്റെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായും സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 306,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പി കെ കാളൻ ഭവന പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായ മാധ്യമ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. പുന്നപ്ര, മാരാരിക്കുളം, മണ്ണഞ്ചേരി, ആര്യാട് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പി എസ് പ്രശാന്തിനെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125 അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലീന ബോർഗഹെയ്ൻ എന്നിവരാണ് നയിക്കുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. സിംബാബ്വെക്കെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. 126 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 13.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. പരമ്പരയിലെ 2nd മത്സരം ശനിയാഴ്ചയും 3rd മത്സരം ഞായറാഴ്ചയും നടക്കും. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് ഓയിൽ 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92. യമനിലെ ഹൂതികൾ കപ്പലുകൾക്ക് നേരെ കൂടുതൽ ആക്രമണം നടത്തിയാൽ ഇറാനായിരിക്കും ഉത്തരവാദിത്വമെന്ന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 സൌദി അറേബ്യൻ കപ്പലുകൾക്ക് നേരെ ഇന്നലെ ഹൂതികൾ ആക്രമണം നടത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 70 പേർ കൂടി അറസ്റ്റിലായി. 68 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതോടെ ആകെ കേസുകളുടെ എണ്ണം 7,771. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത

0: ഉചിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-നും 10-നും പിങ്ക് ബസ് സർവീസ് നടത്തും. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിലുള്ള കുറുമാത്തൂർ ഗവൺമെന്റ് ഐടിഐയിൽ NCVT അഫിലിയേഷൻ ലഭിച്ച 2 വർഷം ദൈർഘ്യമുള്ള മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി, ഇലക്ട്രോണിക് മെക്കാനിക് എന്നീ ട്രേഡുകളിൽ ഒഴിവുള്ള വനിതാ സംവരണ സീറ്റുകളിലേക്ക് ഓഫ്ലൈനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 25 വൈകിട്ട് 5 മണി. ഫോൺ 04602225490. ചാത്തങ്കൈ GLP സ്കൂളിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് അറബിക് തസ്തികയിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 25 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. PSC മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും എംപ്ലോയ്മെന്റ് കാർഡ് ഉള്ളവർക്കും മുൻഗണന. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂർ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസുകളിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ നാളെ രാവിലെ 11 മണിക്ക് പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസിൽ നടക്കും. കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ എക്കണോമിക്സ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി 1-ാം വർഷ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിൽ SSC ST വിഭാഗങ്ങൾക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം പ്രിൻസിപ്പാൾ മുൻപാകെ ഹാജരാകണം. ചിറക്കൽ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലേക്ക് ആശാവർക്കറെ നിയമിക്കുന്നതിനായി ഈ മാസം 30 രാവിലെ 10:30 ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അഭിമുഖം നടക്കും. യോഗ്യത 10-ാം ക്ലാസ്. 25-നും 45-നും ഇടയിൽ പ്രായമുള്ള, വിവാഹം കഴിഞ്ഞവരായിരിക്കണം. അതേ വാർഡിലുള്ളവർക്ക് മുൻഗണന. ഫോൺ 04972777280. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. കേരള സർക്കാരിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ കോഴ്സിൽ പ്രവേശനം കിട്ടി 60 ദിവസത്തിനകം ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപന മേലധികാരിയുടെ സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. അംഗത്വ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ് സഹിതം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വ്യക്തിഗത വായ്പ പദ്ധതികളിൽ വായ്പ അനുവദിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പരമാവധി 10 ലക്ഷം രൂപയാണ് വായ്പ അനുവദിക്കുന്നത്. പ്രായപരിധി 18-നും 60-നും ഇടയിൽ. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ തളിപ്പറമ്പ് ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 04602205036. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള ദേശീയ സഹകരണ പരിശീലന കൌൺസിലിന്റെ കീഴിലുള്ള കണ്ണൂർ പരശ്ശിനിക്കടവിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ 1 വർഷം ദൈർഘ്യമുള്ള ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കോഴ്സിന് സീറ്റ് ഒഴിവുകൾ ഉണ്ട്. പ്രായപരിധി 45 വയസ്സ്. ഈ മാസം 31 മുൻപായി യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04972784044. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിലെ 2026-27 വർഷം ഡിപ്ലോമ 2-ാം വർഷ കോഴ്സുകളിലേക്കുള്ള നിലവിലെ ഒഴിവുകൾ നികത്തുന്നതിനായി ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അഡ്മിഷൻ ആഗ്രഹിക്കുന്ന 50% മാർക്കോട് കൂടിയ +2 സയൻസ്, VHSC സയൻസ് അല്ലെങ്കിൽ 50% മാർക്കോട് കൂടിയ

0: ആകാശവാണി. വിദ്യാഭ്യാസ രംഗം.
1: ഹസ്തലിഖിത വിജ്ഞാനീയം. ഈ വിഷയത്തെക്കുറിച്ച് അവലോകനം ചെയ്യുന്നത് വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ അർച്ചന ആർ എസ്.
2: ഏതൊരു ഭാഷയിലെയും ആദ്യകാല കൃതികൾ വായ്ത്താരികളായാണ് വിനിമയം ചെയ്യപ്പെട്ടിരുന്നത്. അതുതന്നെയായിരുന്നു ആ കാലഘട്ടത്തിലെ കൃതികളുടെ നിലനിൽപ്പിനുള്ള പ്രതിബന്ധവും. ലിപികളുടെ ആവിർഭാവത്തോടെ ആ അവസ്ഥയ്ക്ക് വിപ്ലവകരമായ മാറ്റം കൈവന്നു. സൃഷ്ടികൾ എന്തും എഴുതി സൂക്ഷിക്കാമെന്നുള്ള സ്ഥിതി വന്നു. മനുഷ്യർ ഇന്നേവരെ കൈവരിച്ച നേട്ടങ്ങളിലും അതിർവരമ്പുകളില്ലാത്ത വളർച്ചയിലും എഴുത്തിനുള്ള പങ്ക് നിസ്തുലമാണ്. സാംസ്കാരികമായ നമ്മുടെ മുന്നേറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി എഴുത്തിനെ കണക്കാക്കാം. ഹസ്തലിഖിതം എന്ന വാക്കിന്റെ അർത്ഥം കൈകൊണ്ട് എഴുതുന്നത് എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിന് തുല്യമായി ഉപയോഗിക്കുന്ന പദമാണ് മാനുസ്ക്രിപ്റ്റ്. മാനസ് സ്ക്രിപ്റ്റസ് എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് മാനുസ്ക്രിപ്റ്റ് എന്ന പദം രൂപം കൊണ്ടത്. മാനസ് എന്നതിന്റെ അർത്ഥം കൈകൊണ്ട് എന്നും സ്ക്രിപ്റ്റസ് എന്നതിന്റെ അർത്ഥം എഴുതിയത് എന്നുമാണ്. അതായത് മാനുസ്ക്രിപ്റ്റ് എന്നാൽ കൈകൊണ്ട് എഴുതുന്നത് എന്നാണ് അർത്ഥം. ആധുനിക വിവക്ഷയിൽ കൈകൊണ്ട് എഴുതുന്നതും ടൈപ്പ് ചെയ്യുന്നതും മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നതുമായ യഥാർത്ഥ രേഖയാണ് മാനുസ്ക്രിപ്റ്റ്. എന്നാൽ അച്ചടി വിദ്യ നിലവിൽ വരുന്നതിനു മുൻപ് വ്യത്യസ്ത പ്രതലങ്ങളിൽ കൈകൊണ്ട് എഴുതിയിരുന്ന രേഖകളാണ് ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ വരുന്ന ഹസ്തലിഖിതങ്ങൾ. എഴുതുന്ന കാര്യത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ടാണ് പ്രാചീന ഭാരതത്തിൽ എഴുത്തു സാമഗ്രികൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. മൃദുവായ പ്രതലങ്ങളിൽ പേന, മഷി, നാരായം പോലുള്ളവയും കടുപ്പമേറിയ പ്രതലങ്ങളിൽ ഉളി പോലുള്ള കൂർത്ത എഴുത്തു സാമഗ്രികളുമാണ് ഉപയോഗിച്ചിരുന്നത്. പ്രാചീന ലിഖിതങ്ങൾ ശിലകൾ, ലോഹങ്ങൾ, തടി, തുണി, ഭോർജപത്രം, പനയോല, തുകൽ, ദന്തം, മൃഗങ്ങളുടെ തോല്, അസ്ഥികൾ, ആലില, കളിമൺ കട്ടകൾ തുടങ്ങിയവയിലാണ് പ്രധാനമായും എഴുതപ്പെട്ടിരുന്നത്. കടലാസിന്റെ വ്യാപകമായ ഉപയോഗത്തിനു മുൻപ് ദേശഭേദമെന്നേ എഴുത്തിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമമായിരുന്നു പനയോലകൾ. ലഭ്യത, തയ്യാറാക്കുന്നതിലെ കുറഞ്ഞ ചെലവ്, കൈകാര്യം ചെയ്യുന്നതിലും യാത്രകളിൽ കൂടെ കരുതുന്നതിലുമുള്ള സൗകര്യം എന്നിവ മുൻനിർത്തി ലേഖന മാധ്യമങ്ങളിൽ അഗ്രിമസ്ഥാനം താളിയോലകൾക്ക് ലഭിച്ചു. നമ്മുടെ സംസ്കാരത്തിന്റെ എഴുതപ്പെട്ട രേഖകളാണ് താളിയോല ഗ്രന്ഥങ്ങൾ. ഒരു കാലത്ത് ഹസ്തലിഖിതങ്ങൾ എന്നാൽ താളിയോലകൾ എന്നാണ് അർത്ഥമാക്കിയിരുന്നത്. ഹസ്തലിഖിത വിജ്ഞാനീയം ഹസ്തലിഖിതങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ്. ഈ പദത്തിൽ ഹസ്തലിഖിതം, വിജ്ഞാനീയം എന്നീ രണ്ട് വാക്കുകൾ ഉൾച്ചേർന്നിരിക്കുന്നു. ആദ്യത്തേത് കയ്യെഴുത്ത് എന്നും രണ്ടാമത്തേത് വിജ്ഞാനശാഖ എന്നും മനസ്സിലാക്കാം. ഹസ്തലിഖിതം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ കൈകൊണ്ട് ഏതു പ്രതലത്തിൽ എന്തെഴുതിയാലും അത് ഹസ്തലിഖിതത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും. പ്രാചീന കാലത്ത് ഉള്ളടക്കത്തിന്റെ പ്രാധാന്യമനുസരിച്ച് എഴുത്തിന്റെ പ്രതലം നിശ്ചയിച്ചിരുന്നു. വളരെ കാലം നിലനിൽക്കേണ്ട ഒന്നായതിനാൽ പണ്ട് കാലത്ത് രാജകീയ ശാസനങ്ങൾ എളുപ്പം നശിക്കാത്ത ശിലാപ്രതലങ്ങളിലാണ് ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഏതു വിധത്തിലുള്ള എഴുത്തിനും കടലാസാണ് ഉപയോഗിക്കുന്നത്. ശാസന പഠനത്തെയും ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താമെങ്കിലും അതിവിപുലമായ ഒരു പഠനശാഖ എന്ന നിലയിൽ ശിലാശാസന പഠനങ്ങൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് താരതമ്യേന ഭാരം കുറഞ്ഞതും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുമായ പ്രതലങ്ങളിലുള്ള എഴുത്തുകളാണ് ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ലിപി പരിണാമത്തിന്റെയും എഴുത്തിന്റെയും ചരിത്രത്തിൽ ഇവയെ ഒഴിച്ചു നിർത്താനാവില്ല. ഇന്ന് താളിയോല, മരത്തോൽ തുടങ്ങി കൈയൊതുക്കമുള്ള പ്രതലങ്ങളിലെ കൈയെഴുത്തിനാണ് ഹസ്തലിഖിത വിജ്ഞാനീയം പ്രധാന പരിഗണന നൽകുന്നത്. പാശ്ചാത്യ നാടുകളിൽ വികസിച്ചു വന്ന കോഡിക്കോളജിക്ക് സമാനമായ ഒരു പഠനശാഖയാണ് ഇത്. എന്നാൽ കോഡിക്കോളജിയിൽ നിന്ന് വ്യത്യസ്തമായി ഹസ്തലിഖിത വിജ്ഞാനീയം എന്ന ഈ പഠനശാഖയെ

പ്രാചീന ഹസ്തലിഖിതങ്ങളുടെ ശേഖരണം, സംരക്ഷണം, പരിരക്ഷണം, എഴുത്തുപ്രതലം, എഴുത്തുപകരണങ്ങൾ, മഷി പോലുള്ള എഴുത്തു സാമഗ്രികൾ, കൃതികളുടെ ഉള്ളടക്ക സംബന്ധമായ പഠനങ്ങൾ, പഠനത്തിനും ഗവേഷണത്തിനും വേണ്ടിയുള്ള അവയുടെ ശേഖരണം, കാറ്റലോഗ് തുടങ്ങിയ സമസ്ത മേഖലകളും ഇതിന്റെ പരിധിയിൽപ്പെടുന്നു. ഹസ്തലിഖിതങ്ങൾ നശിച്ചു പോകാൻ പല കാരണങ്ങളുമുണ്ട്. ആദ്യകാല എഴുത്തുപ്രതലങ്ങൾ എല്ലാം തന്നെ ജൈവപ്രതലങ്ങളായതിനാൽ കാലപ്പഴക്കം കൊണ്ട് അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. ഗ്രന്ഥങ്ങളെ സൂക്ഷ്മതയോടെ സംരക്ഷിക്കുക മാത്രമാണ് ഇത് തടയാനുള്ള ഏക മാർഗം. ഹസ്തലിഖിത സംരക്ഷണത്തിൽ പ്രാധാന്യമുള്ള രണ്ടു പദങ്ങളാണ് സംരക്ഷണവും പരിരക്ഷണവും. പ്രാചീന ഹസ്തലിഖിതങ്ങൾ ദീർഘകാലം ഈടുനിൽക്കുന്നതിനു വേണ്ടി നടത്തുന്ന സംരക്ഷണ പ്രക്രിയയാണ് സംരക്ഷണം അഥവാ കൺസർവേഷൻ. വളരെ ശാസ്ത്രീയമായിട്ടാണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഇത് മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന്, പ്രിവെന്റീവ് കൺസർവേഷൻ. ശേഖരിക്കുന്ന ഹസ്തലിഖിതങ്ങൾ നശിച്ചു പോകാതെ നശീകരണ പ്രക്രിയകളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ സംരക്ഷണ പ്രക്രിയയാണ് ഇത്. കൈയെഴുത്തു പ്രതികളുടെ നിരന്തരമായ പരിശോധന, മൈക്രോഫിലിമിംഗ്, ലാമിനേഷൻ എന്നിവ ഇതിന്റെ രീതികളിൽ ഉൾപ്പെടുന്നു. രണ്ട്, ക്യൂറേറ്റീവ് കൺസർവേഷൻ. ഹസ്തലിഖിതങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് ഏതവസ്ഥയിലാണോ ഉള്ളത് ആ ജീർണാവസ്ഥയെ പരിഹരിച്ച് കൈയെഴുത്തു പ്രതി നശിച്ചു പോകാതെ നിലനിൽക്കുന്നതിനായി പ്രയോഗിക്കുന്ന സംരക്ഷണ രീതിയാണ് ഇത്. പുൽത്തൈലം ഉപയോഗിക്കൽ, പുകയ്ക്കൽ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. മൂന്ന്, റെമഡിയൽ കൺസർവേഷൻ. പൂപ്പൽ ബാധ, ദ്രവിക്കൽ, മറ്റു കേടുപാടുകൾ തുടങ്ങി ഒരു ഹസ്തലിഖിതത്തിന്റെ നാശത്തിന് കാരണമായ വസ്തുക്കളെ തിരിച്ചറിഞ്ഞുള്ള സംരക്ഷണ രീതിയാണ് ഇത്. പരിരക്ഷണം എന്നത് ഒരു പൊതുവായ പദമാണ്. മനുഷ്യനിർമ്മിതവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുടെ പ്രേരണയാൽ നാശോന്മുഖമാകുന്ന ഹസ്തലിഖിതങ്ങളെ ജീർണതയിൽ നിന്ന് നിരന്തരമായി പരിരക്ഷിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ പരിരക്ഷണം ഒരു തുടർ പ്രക്രിയയാണ്. താളിയോല ഗ്രന്ഥത്തിന്റെയോ റെക്കോർഡുകളുടെയോ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനായി ചെയ്യുന്ന പ്രവൃത്തികളുടെ ആകെ തുകയാണ് പരിരക്ഷണം അഥവാ പ്രിസർവേഷൻ. സംരക്ഷണം പ്രവർത്തനങ്ങൾ ചെയ്ത താളിയോല ഗ്രന്ഥങ്ങളെയും റെക്കോർഡുകളെയും ദീർഘകാലം നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രക്രിയകളെയാണ് പരിരക്ഷ എന്ന് വിളിക്കുന്നത്. പ്രകൃതിദത്തങ്ങളായ ഔഷധക്കൂട്ടുകളും മറ്റും ഉപയോഗിച്ച് സംരക്ഷിക്കുന്നതും ചിതലെടുക്കാത്ത രീതിയിലുള്ള തടി കൊണ്ടോ ചൂരൽ കൊണ്ടോ ഉള്ള പെട്ടികളിൽ സൂക്ഷിക്കുന്നതും ഇടയ്ക്കിടെ വെളിയിൽ വെയിൽ കൊള്ളിക്കുന്നതും പുകയത്ത് സൂക്ഷിക്കുന്നതും പരിരക്ഷണത്തിന്റെ പരമ്പരാഗത രീതികളാണ്. ശീതീകരണം അഥവാ എയർ കണ്ടീഷനിങ്, താഴ്ന്ന ഊഷ്മാവിൽ സൂക്ഷിക്കൽ അഥവാ ഡീപ് ഫ്രീസിംഗ്, പുകയ്ക്കൽ അഥവാ ഫ്യൂമിഗേഷൻ, ഈർപ്പശോഷക വസ്തുക്കൾ അഥവാ മോയിസ്റ്റർ അബ്സോർബൻസ്, പകർപ്പെടുക്കൽ, സൂക്ഷ്മരൂപ ഛായാഗ്രഹണം അഥവാ മൈക്രോഫിലിമിംഗ്, പുരാവസ്തുങ്കനം അഥവാ ഡിജിറ്റൽ ആർക്കൈവിംഗ്, പുനഃസ്ഥാപനം അഥവാ റെസ്റ്റോറേഷൻ, ഇവയെല്ലാം പരിരക്ഷണത്തിന്റെ ആധുനിക മാർഗങ്ങളാണ്. ഹസ്തലിഖിത വിജ്ഞാനിയുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ? ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് എന്ന പദത്തിനു തുല്യമായി മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പാഠം. ടെക്സീർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ടെക്സ്റ്റ് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. നെയ്തെടുത്തത് എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. ഹസ്തലിഖിത വിജ്ഞാനീയത്തിൽ പാഠം എന്നാൽ ഗ്രന്ഥകർത്താവോ പകർപ്പെഴുത്തുകാരനോ എഴുതിയ അവസ്ഥയിലുള്ള കൃതി എന്നാണ് അർത്ഥം. പാഠം പ്രധാനമായും രണ്ട് രീതിയിലുണ്ട്. ഗ്രന്ഥകർത്താവ് എഴുതിയ അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ് ഒന്നാമത്തേത്, പകർപ്പുകളിലൂടെ പ്രചരിക്കുന്നതാണ് രണ്ടാമത്തെ രീതി. ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതുകയോ പറഞ്ഞുകൊടുത്ത് എഴുതിക്കുകയോ ചെയ്യുന്നതാണ് കർത്തൃപാഠം. ഗ്രന്ഥകർത്താവിന്റെ സ്വന്തം കൈപ്പടയിലുള്ള പാഠം ഓട്ടോഗ്രാഫ് എന്നാണ് അറിയപ്പെടുന്നത്. കർത്തൃപാഠം പകർപ്പുകളിലൂടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ പ്രചരിക്കുന്നതിനെ പ്രേഷിത പാഠം എന്ന് പറയുന്നു. കൃതികൾക്ക് ധാരാളം പകർപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് പ്രേഷിത പാഠങ്ങൾ ഉണ്ടാകുന്നത്. പ്രേഷിത പാഠങ്ങൾ ഉണ്ടാകും തോറും കൃതി ഗ്രന്ഥകർത്തൃപാഠത്തിൽ നിന്ന് കെട്ടിലും മട്ടിലും ഏറെ അകന്നു പോകും. പ്രാചീന കൃതികളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും കർത്തൃപാഠം തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. കർത്തൃപാഠം ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ പാഠത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, അതായത് കർത്തൃപാഠത്തിൽ നിന്ന് നേരിട്ട് പകർത്തിയിട്ടുള്ള പകർപ്പുകളാണ് പാഠവിമർശനത്തിനായി ഉപയോഗിക്കുന്നത്.

0: ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കർത്തൃപാഠത്തിൻ്റെ സവിശേഷതകൾ ഏറ്റവും കൂടുതൽ നിലനിർത്തുന്ന സമീപ പകർപ്പിനെ മൂലപാഠം അഥവാ ആർക്കിടൈപ്പ് എന്ന് പറയുന്നു. ഗ്രന്ഥരചനാവേളയിൽ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതുന്ന പാഠം തന്നെ രചനയുടെ അവസാനത്തിലും നിലനിർത്തണമെന്നില്ല. ഇങ്ങനെ രചനാവേളയിൽ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതുന്ന പാഠമാണ് പ്രാഥമിക പാഠം. പ്രാഥമിക പാഠത്തെക്കുറിച്ചുള്ള പുനരാലോചനകൾക്ക് ശേഷം ഗ്രന്ഥകർത്താവ് വായനക്കാർക്കു വേണ്ടി തീർച്ചപ്പെടുത്തി എഴുതുന്ന പാഠമാണ് ആപ്തപാഠം. അച്ചടി വ്യാപകമായതോടുകൂടി ഒരു കൃതിക്ക് വ്യത്യസ്ത പതിപ്പുകൾ ഉണ്ടാകുമ്പോൾ ഗ്രന്ഥകർത്താവ് തന്നെ പുതുപതിപ്പുകളിൽ പരിഷ്കരിച്ച പാഠങ്ങൾ ചേർക്കാറുണ്ട്. അപ്പോൾ ആദ്യ പതിപ്പിൽ പ്രാഥമിക പാഠവും പിന്നീടുള്ള പതിപ്പുകളിൽ ആപ്തപാഠവും നിലനിൽക്കും. അടുത്തത് പാഠഭേദം. ഗ്രന്ഥകർത്താവിൻ്റെ മേൽനോട്ടത്തിലോ അല്ലാതെയോ പകർത്തി എഴുതപ്പെടുന്ന കൃതികൾ അജ്ഞത, അശ്രദ്ധ, പാണ്ഡിത്യം, കാലദേശ വ്യത്യാസങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങൾ കൊണ്ട് മൂലകൃതിയിൽ നിന്ന് അകന്നു പോകാറുണ്ട്. പലപ്പോഴും ഒരേ കൃതിയുടെ വ്യത്യസ്ത പകർപ്പുകൾ തമ്മിൽ പുലർത്തുന്ന വൈജാത്യങ്ങൾ കാരണം ഏതാണ് ശരിയായ പാഠമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ പാഠവിമർശകരെ ആശങ്കയിലാക്കാറുണ്ട്. ഇങ്ങനെ ഒരു കൃതിയുടെ മൂലപാഠത്തിൽ നിന്ന് പ്രേഷിത പാഠങ്ങളിൽ കാണുന്ന പാഠവ്യത്യാസങ്ങളെയാണ് പാഠഭേദങ്ങൾ എന്ന് പറയുന്നത്. ഇനി പാഠവിമർശനം എന്താണെന്ന് നോക്കാം. ഹസ്തലിഖിത വിജ്ഞാനീയത്തിൻ്റെ പരിധിയിൽ വരുന്ന ഗവേഷണ പദ്ധതിയാണ് പാഠവിമർശനം. പാഠവിമർശന പ്രക്രിയ സംശോധിത സംസ്കരണം എന്നും അറിയപ്പെടുന്നു. പകർപ്പുകളുടെ ആധിക്യം മൂലം ഗ്രന്ഥകർത്തൃപാഠത്തിൽ നിന്നും അകന്നുപോയ ഹസ്തലിഖിതങ്ങളുടെയോ അച്ചടിച്ച കൃതികളുടെയോ ഗ്രന്ഥകർത്തൃപാഠമോ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന പാഠമോ കണ്ടെത്തുന്ന ഗവേഷണ പ്രക്രിയയാണ് പാഠവിമർശനം. ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതുന്നതിന് പരിശീലനം സിദ്ധിച്ച പകർപ്പെഴുത്തുകാർ ഉണ്ടായിരുന്നു. ഗ്രന്ഥകർത്താവിൻ്റെ മേൽനോട്ടത്തിലോ അല്ലാതെയോ കൃതികൾ പകർത്തി എഴുതപ്പെടാറുണ്ട്. ഇങ്ങനെ പകർത്തി എഴുതപ്പെടുന്ന കൃതികൾ പലപ്പോഴും മൂലകൃതിയിൽ നിന്നും വളരെ അകന്നു പോകാറുണ്ട്. ഇത് അർത്ഥഗ്രഹണത്തിന് പോലും തടസ്സമായിത്തീരുന്നു. പ്രധാനമായും പാഠവിമർശനത്തിന് 4 ഘട്ടങ്ങളാണ് ഉള്ളത്. 1 ഉപാദാന വിചാരം, 2 വംശബന്ധകൽപ്പന, 3 പാഠപരിഷ്കരണം, 4 ഉപരിവിമർശനം. ആദ്യത്തെ 3 ഘട്ടങ്ങളെയും ചേർത്ത് അടിസ്ഥാന വിമർശനമെന്ന് പറയുന്നു. ഈ ഘട്ടങ്ങൾക്ക് ഉപാദാന സ്വീകരണം, വംശാവലി നിർണയം, പാഠപരിഷ്കരണം, പ്രാഥമിക നിരൂപണം എന്നീ പദങ്ങളും പാഠവിമർശകർ ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഹസ്തലിഖിതങ്ങൾ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരവുമായ നിരവധി പ്രത്യേകതകൾ അടങ്ങുന്നതാണ്. ആകയാൽ ഇവയെ ശേഖരിച്ച് സംരക്ഷിച്ച് പരിരക്ഷിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഒരു ഹസ്തലിഖിതത്തിന് 75 വർഷമെങ്കിലും പഴക്കമുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു പുരാരേഖയായി പരിഗണിക്കാറുള്ളൂ. ഇന്ത്യയിലെ ഹസ്തലിഖിത ശേഖരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സംസ്കൃത ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളാണ്. തമിഴ്, തെലുഗു, കന്നഡ, മലയാളം തുടങ്ങി ഭാഷാവൈവിധ്യങ്ങൾ ഈ ശേഖരത്തിൽ നിരവധിയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനും വിവിധ മേഖലകളിലുള്ള ഗവേഷണ പഠനങ്ങൾക്കും ഇത്തരം ശേഖരങ്ങൾ അനിവാര്യമാണ്. തഞ്ചാവൂരിലെ സരസ്വതി മഹൽ ലൈബ്രറി, ജോധ്പൂരിലെ രാജസ്ഥാൻ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലെ ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭുവനേശ്വറിലെ ഒറീസ സ്റ്റേറ്റ് മ്യൂസിയം, കേരളത്തിലെ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹസ്തലിഖിത ഗ്രന്ഥാലയങ്ങൾ. ചുരുക്കത്തിൽ, ഹസ്തലിഖിതങ്ങൾ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരവുമായ നിരവധി പ്രത്യേകതകൾ അടങ്ങുന്നതാകയാൽ അവയെ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും കുറിച്ച് പഠിക്കുന്നതിനുള്ള പ്രാഥമിക പ്രമാണങ്ങളായി പരിഗണിക്കേണ്ടവയാണ്. ഹസ്തലിഖിതങ്ങൾ ഭൂതകാലത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന പൈതൃകങ്ങൾ ആയതിനാൽ വളരെയേറെ പ്രാധാന്യത്തോടെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമുക്കും അതിൻ്റെ സംരക്ഷകരാകാം.
1: ഹസ്തലിഖിത വിജ്ഞാനീയം, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ അർച്ചന RS.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം പി ജി രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. കൂടെ പാടിയത് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി, കലാമണ്ഡലം ശിവദാസ് ചെണ്ട, കലാഭാരതി അജികുമാർ മദളം.
1: മണ്ഡവപ്പിള്ളി ഇട്ടിരാരിശമേനോൻ രചിച്ച സന്താനഗോപാലം ആട്ടക്കഥയിൽ നിന്നുള്ള ചില പദങ്ങൾ. ഒന്നൊഴിയാതെ 9 മക്കളെയും നഷ്ടപ്പെട്ട ഒരു ബ്രാഹ്മണൻ 9-ാമത്തെ ശിശുവിൻ്റെ മൃതദേഹവുമായി യാദവസഭയിൽ എത്തി. പക്ഷേ ബ്രാഹ്മണനെ ഒന്ന് നോക്കുവാനോ ആ വിലാപം ശ്രദ്ധിക്കുവാനോ പോലുമുള്ള സൗമനസ്യം ആരും കാട്ടിയില്ല. ആ സമയത്ത് സഭയിലുണ്ടായിരുന്ന അർജുനൻ ബ്രാഹ്മണന്റെ അവസ്ഥ കണ്ട് അലിവ് തോന്നി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. തന്റെ ആശ്വാസവചനങ്ങൾ ബ്രാഹ്മണനെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇനി ജനിക്കുന്ന പുത്രനെ രക്ഷിക്കാനായില്ല എങ്കിൽ താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്ന് അർജുനൻ ബ്രാഹ്മണന് വാക്ക് നൽകി. ഇതാണ് ഇന്ന് അവതരിപ്പിക്കുന്ന കഥാഭാഗത്തിന്റെ പശ്ചാത്തലം.

ആദ്യ രംഗം. സ്വഗൃഹത്തിൽ മടങ്ങിയെത്തുന്ന ബ്രാഹ്മണൻ യാദവസഭയിൽ നടന്ന കാര്യങ്ങൾ പത്നിയെ അറിയിക്കുന്നു. വിധിയെ മറികടക്കുവാൻ ആർക്ക് കഴിയും എന്നാണ് ബ്രാഹ്മണ പത്നിയുടെ പ്രതികരണം. തുടർന്ന് അർജുനന്റെ ശപഥത്തെക്കുറിച്ചുകൂടി സൂചിപ്പിച്ച് ദുഃഖിതയായ പത്നിയെ ആശ്വസിപ്പിക്കുവാനാണ് ബ്രാഹ്മണന്റെ ശ്രമം. ബ്രാഹ്മണന്റെ പദം കോമള സരോജമുഖി, രാഗം കാംബോജി. ബ്രാഹ്മണ പത്നിയുടെ വിധിമതം നിരസിച്ചിടാമോ ദേശ് രാഗത്തിലാണ് പാടിയിട്ടുള്ളത്.

രണ്ടാം രംഗം. ബ്രാഹ്മണപത്നി വീണ്ടും ഗർഭം ധരിക്കുന്നു. അർജുനന്റെ ശപഥത്തെക്കുറിച്ച് ഓർക്കുന്ന ബ്രാഹ്മണൻ അർജുനനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്.

ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി വിവരം അർജുനനെ അറിയിക്കുന്നു. തുടർന്ന് ഇരുവരും ബ്രാഹ്മണഗൃഹത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ഈ രംഗത്തിൽ മധ്യമാവതി, അഠാണ എന്നീ രാഗങ്ങളിലാണ് പദങ്ങൾ പാടിയിട്ടുള്ളത്.

ബ്രാഹ്മണ ഗ്രഹത്തിലെത്തിയ അർജുനൻ ബ്രാഹ്മണപത്നിയെ ശരങ്ങൾ കൊണ്ടുള്ള ഒരു ഗ്രഹത്തിലാക്കി കാവൽ നിൽക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ജനിച്ച ശിശുവിൻ്റെ ശരീരം പോലും അപ്രത്യക്ഷമാവുന്നു. വിവരമറിയുന്ന ബ്രാഹ്മണൻ സ്വയം മറന്ന് അർജുനനെ പരിഹസിക്കുകയും ശകാരിക്കുകയും ചെയ്യുമ്പോൾ പരാജയത്തിൽ തളർന്നുപോയ അർജുനൻ വാക്കുപാലിക്കാനായി ഒരു തീക്കുണ്ടമൊരുക്കി ചാടുവാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അവിടെ എത്തിയ കൃഷ്ണൻ അർജുനനെ തടയുന്നു. ഇരുവരും ബ്രാഹ്മണന്റെ പുത്രന്മാരെ പലയിടത്തും തിരഞ്ഞ് ഒടുവിൽ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. ബ്രാഹ്മണപുത്രന്മാരെ വൈകുണ്ഠത്തിൽ കണ്ട കൃഷ്ണാർജുനന്മാർക്കുണ്ടായ അമ്പരപ്പ് മനസ്സിലാക്കിയ മഹാവിഷ്ണു നരനെയും നാരായണനെയും ഒരുമിച്ച് കാണുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത് എന്നറിയിച്ച ശേഷം ബ്രാഹ്മണന്റെ 10 പുത്രന്മാരെയും കൃഷ്ണാർജുനന്മാർക്കൊപ്പം അയക്കുകയാണ്.

விடுவாயா?

0: കൃഷ്ണനും അർജുനനും ബ്രാഹ്മണഗൃഹത്തിലെത്തി പത്തു മക്കളെയും ബ്രാഹ്മണനും പത്നിക്കും നൽകുന്നു. അതീവ സന്തുഷ്ടനായ ബ്രാഹ്മണൻ ഇരുവരെയും അനുഗ്രഹിക്കുന്നതോടെ സന്താനഗോപാലം കഥ സമാപിക്കുകയാണ്.
1: ധ്വാരുഹ്യരഥം സമം മുര

സന്താനഗോപാലം ആട്ടക്കഥയിൽ നിന്നുള്ള പദങ്ങൾ പാടിയത് കലാമണ്ഡലം പി ജി രാധാകൃഷ്ണൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി, ചെണ്ട കലാമണ്ഡലം ശിവദാസ്, മദ്ദളം കലാഭാരതി അജികുമാർ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം മഹേന്ദ്രൻ പാടിയത്, ഗാനരചന കാഞ്ചിയോട് ജയൻ, സംഗീതം ജോസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം സർഗം. യൂസുഫലി കേസരിയുടെ രചന, രവി ബോംബെയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.